നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 22, കൊല്ലവർഷം 1201 മിഥുനം 29, 2026 ജൂലൈ 13 തീയതി തിങ്കളാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 39 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9. സമയമിപ്പോൾ 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ കായംകുളം യൂനസ്.
1: ഹാ, മനുഷ്യൻ എത്ര മഹത്തായ പദം എന്ന് പറഞ്ഞത് എഴുത്തുകാരനും ദാർശനികനുമായ മാക്സിം ഗോർക്കിയാണല്ലോ. ലോകാരംഭം മുതൽ പരസ്പരം പോരടിച്ചും മത്സരിച്ചും നീങ്ങുമ്പോൾ തന്നെ ഈ ലോകത്തെ ഇന്ന് കാണുന്ന തരത്തിൽ കെട്ടിപ്പടുത്തതും മനുഷ്യർ തന്നെയാണെന്ന വസ്തുതയെ നാം മറന്നുകൂടാ. ആഫ്രിക്കയിലെ ഒരു കോണിൽ ജന്മമെടുത്ത മാനവകുലം കൂടുതൽ മികച്ച അവസരങ്ങൾ തേടി ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അലയുകയാണ്. കുടിയേറ്റവും കുടിമാറ്റവുമാണ് മനുഷ്യനിൽ കുടികൊള്ളുന്ന സ്ഥായിയായ രണ്ട് ഗുണങ്ങൾ. നിറം കൊണ്ട് വ്യത്യസ്തമായിരിക്കുമ്പോൾ തന്നെ പൊക്കത്തിലും സ്ഥൂലപ്രകൃതിയിലും വൈജാത്യങ്ങൾ പുലർത്തുമ്പോൾ തന്നെ അവൻ്റെ രക്തത്തിലും മാംസത്തിലും മജ്ജയിലും മറ്റ് ഭൗതിക മാനസിക ഗുണഗണങ്ങളിൽ ഏകതാനത പുലർത്തുന്ന മനുഷ്യൻ ഭൂഖണ്ഡങ്ങൾ പിന്നിട്ടാലും ഒരേ രൂപവും ഭാവവും പുലർത്തുകയാണ്. നമ്മൾ എത്ര ശ്രമിച്ചാലും ആ ഐകരൂപ്യം തകർക്കാനാവില്ല. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായത് മനുഷ്യനാണെന്ന് പറയാൻ കാരണം അതാണ്. താനും ചിന്തിക്കാനും ഭാവനാപൂർണമായി കാര്യങ്ങളെ വിശകലനം ചെയ്യാനുമുള്ള കഴിവ് മനുഷ്യന് മാത്രമുള്ള സിദ്ധിയാണ്. സഹവർത്തിത്വവും സാഹോദര്യവും പരസ്പര സ്നേഹവും എല്ലാം മനുഷ്യൻ്റെ സുപ്രധാനമായ ഗുണവിശേഷണങ്ങളാണ്. സൗന്ദര്യം സൃഷ്ടിക്കാനും ആസ്വദിക്കാനുമുള്ള കഴിവ് മനുഷ്യന് മാത്രമുള്ളതാണ്. നിർമ്മാണാത്മകമായി ചിന്തിക്കാനുള്ള കഴിവുള്ളതുപോലെ നാശോന്മുഖമായ കാര്യങ്ങളിൽ ഏർപ്പെടാനും മനുഷ്യർക്ക് കഴിയും. സ്വപ്നങ്ങൾ നെയ്യാനും ഭാവനയെ യാഥാർത്ഥ്യവൽക്കരിക്കാനും

0: ക്കാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കാനും മനുഷ്യന് മാത്രമേ കഴിയൂ. അവൻ്റെ പ്രവൃത്തികൾ ഗോളാന്തരങ്ങളിലൊതുങ്ങുന്നില്ല, എപ്പോഴും വികാസം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനെ വേദനിക്കാൻ മാത്രമല്ല മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കൂടി കഴിയുമെന്നതും പ്രത്യേകതയാണ്. ജീവിതത്തെ ഉൾക്കാഴ്ചയോടെ സമീപിക്കാനും ഇല്ലായ്മകളിൽ നിന്ന് പലതിനെയും സൃഷ്ടിക്കാനും മനുഷ്യർക്ക് മാത്രമേ കഴിയൂ. സ്വയം വിഷാദത്തിനടിമയാകാനും മറ്റുള്ളവരെ വിഷാദത്തിന് അടിമയാക്കാനും മനുഷ്യന് സാധ്യമാണ്. സ്വയം നടനമാടാനും മറ്റുള്ളവരെ നടിപ്പിക്കാനും മറ്റുള്ളവരിൽ കുറ്റമാരോപിക്കാനും മനുഷ്യർക്ക് കഴിയും, മനുഷ്യർക്കേ കഴിയൂ. ഏത് ഇല്ലാവചനം പറഞ്ഞും മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കാൻ ചില മനുഷ്യർ വിചാരിച്ചാൽ മതി. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായത് നല്ല മനുഷ്യരുടെ സ്വഭാവത്തിൽ നമുക്ക് ധാരാളം കാണാൻ കഴിയും. കനിവും അലിവും ആർദ്രതയുമാണ് അവൻ്റെ മുഖമുദ്ര. സഹജീവികളെ സ്വന്തം ശരീരമായും മനസ്സായും കരുതി സ്നേഹത്തോടെ കരുതി പെരുമാറുന്നതാണ് നല്ല മനുഷ്യൻ്റെ രീതി. അലിവുള്ള മനസ്സ് അവൻ്റെ മുതൽക്കൂട്ടാണ്. ചീത്ത വികാരങ്ങൾ അവനെ ഒരിക്കലും കീഴടക്കുകയില്ല. ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അധമവികാരങ്ങളും വിചാരങ്ങളും അമർത്തിപ്പിടിക്കുകയും ചെയ്യുക അവൻ്റെ സ്വഭാവത്തിലെ സവിശേഷതയാണ്. അതുല്യമായ സ്നേഹം എപ്പോഴും നല്ല മനുഷ്യരിൽ കവിഞ്ഞൊഴുകും. അപര ദുഃഖത്തിൽ കണ്ണീർ പൊടിയുക എന്ന പ്രവണത എപ്പോഴും അവനിൽ കാണപ്പെടുന്നു. നല്ലതിനോട് ചേർന്ന് നിൽക്കുവാനും ദുഃഖിതരെ സാന്ത്വനിപ്പിക്കുവാനും അവൻ പരമാവധി ശ്രമിക്കും. എല്ലാവരെയും ഒത്തൊരുമിച്ച് നിർത്തുകയും എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ ദേവതുല്യമായ സ്ഥാനത്തെത്തുന്നു. നാം എല്ലാം ഒന്നാണെന്ന സന്ദേശം ഈ ലോകത്ത് പ്രസരിക്കുമ്പോൾ മാത്രമേ ഇവിടം ആനന്ദലഹരിയിൽ ആറാടുകയുള്ളൂ. അത്തരമൊരു ലോകത്തിനായി നമ്മുടെ കഴിവുകളും അറിവുകളും വിനിയോഗിക്കാം.
1: ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ച സുഭാഷിതം സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും വലിയ ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണത്തോടു കൂടിയ നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ ഉന്നതതല ഇന്ത്യൻ ബിസിനസ് പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 ദിവസം സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യം. എഥനോൾ കലർത്തിയ പെട്രോൾ ഇന്ധന ടാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. രാജ്യത്ത് വിതരണം ചെയ്യുന്ന എഥനോൾ കലർത്തിയ പെട്രോൾ കർശന ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 24 വരെ സമർപ്പിക്കാം. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളുടെ മൃതദേഹങ്ങൾ രാത്രി 10-ഓടെ മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കും. മുംബൈയിൽ നിന്ന് വസതിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുന്നതിന് പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുന്നെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മന്ത്രി എ പി അനിൽകുമാർ ജില്ലകളിൽ നടത്തുന്ന റവന്യൂ വകുപ്പ് അവലോകന യോഗങ്ങൾ കാസർകോട്ട്

ഇന്ന് തുടക്കം. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. ഓണാഘോഷ വേളയിലെ തിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി റെയിൽവേ അനുവദിച്ചു. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പിനെ തുടർന്ന് രാവിലെ 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, പി കുഞ്ഞിരാമൻ നായരുടെ വെളിച്ചത്തിൻ്റെ കളി എന്ന കവിത, ആലാപനം വി ടി മുരളി, ഉദയഗീതം ആർ രവിശങ്കർ, എൽ പ്രമീള എന്നിവർ പാടിയത്. തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി. തുടർന്ന് കേൾക്കാം ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, 75 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 77, 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം, 8:45 യോഗസൗഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. കഥകളി കലാകാരനും ഓൺകോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് KR പങ്കെടുക്കുന്ന അവസാന ഭാഗം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സാമൂഹ്യ നീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. 12:02 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരൈപ്പൂക്കൾ. 12:40 പ്രകാശധാരയിൽ പ്രസവാനന്തര പരിചരണം, ആശാ KV സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഏകതാര, 2:02 ഹലോ ഡോക്ടർ. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അമൽ MG മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3 മണിക്ക് വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 4 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:02 അറിയിപ്പുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, വഴുതനവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ശ്രീമതി ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 ഗ്രാമഫോൺ, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ, കോന്നിയൂർ സുരേഷ് K നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി.

കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം. 10:30 നിശാസുരഭി ചലച്ചിത്രഗാന പരിപാടി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ചത്. 11:05 വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 25.5°C, പെയ്ത മഴ 0.1 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8°C, കുറഞ്ഞ താപനില 26°C. അറിയിപ്പ് കഴിഞ്ഞു.

0: നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് രാവിലെ 9 മണിവരെ ഈ പരിപാടിയിൽ നിങ്ങളോട് കൂടെയുള്ളത് അനന്തു മൈലച്ചൽ. പതിവ് പോലെ തന്നെ ഈ പ്രഭാതത്തെ നമുക്കൊരു കവിതയിലൂടെ വരവേൽക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ കവിത വെളിച്ചത്തിന്റെ കളി പാരായണം ചെയ്യുന്നത് വി.ടി. മുരളി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. നമസ്തേ അനന്തപുരിയിൽ അടുത്ത പരിപാടി ഉദയഗീതമാണ്. ഇന്ന് ഈ പരിപാടിയിൽ ആർ രവിശങ്കർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. സംഗീതം എൽ പ്രമീള. ആദ്യം കഥയറിയാതെ ആടും ജീവിത നാടകത്തിൽ എന്നാരംഭിക്കുന്നു. രചന ബിന്ദു ആലപ്പുഴ.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല. മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40 പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
1: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9:00 പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: നമസ്തേ. അനന്തപുരിയിൽ ഇപ്പോൾ പ്രഭാതഭേരി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. കേരളത്തെ ആഗോള ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അധ്യയന വർഷാരംഭ ചടങ്ങിനിടെയാണ് ഈ അഭിപ്രായം പറഞ്ഞത്. 6 പതിറ്റാണ്ട് കാലം ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ വിസ്മയിപ്പിച്ച പിന്നണി ഗായിക എസ് ജാനകി ഓർമ്മയായി. മൈസൂരിയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം ഇന്നലെ വൈകിട്ട് നടന്നു. ആധുനിക ഖത്തറിന് അടിത്തറപാകിയ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി അന്തരിച്ചു. 1995 മുതൽ 2013 വരെ ഖത്തറിനെ നയിച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാനുള്ള രജിസ്ട്രേഷൻ ഫോമായ ഫോം 6 ഇനി അപേക്ഷകരുടെയോ അവരുടെ രക്ഷിതാക്കളുടെയോ മുൻ SIR വിശദാംശങ്ങൾ നൽകണം. ECI നെറ്റ് പോർട്ടലിലുള്ള ഫോം 6 ഈ വിശദാംശങ്ങൾ രേഖപ്പെടുത്താനുള്ള പ്രത്യേക ഫോം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടുത്തി. വിയറ്റ്നാമിലെ ഫുക്വോക് ദ്വീപിന് സമീപം ബോട്ട് മറിഞ്ഞ് മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടികൾ കൈക്കൊണ്ടതായും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യയിലേക്ക് അയക്കുമെന്ന് ഹാനോയിയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം അറിയിച്ചു. മനുഷ്യരെയും വഹിച്ചുള്ള ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൌത്യമായ ഗഗൻയാന്റെ ക്രൂ മോഡ്യൂളുമായി ബന്ധപ്പെട്ട 3 നിർണായക പരീക്ഷണങ്ങളും വിജയകരമായി പൂർത്തിയായെന്ന് ISRO അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ഇറാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി അമേരിക്ക ഇറാനിലെ 140 കേന്ദ്രങ്ങളിൽ പ്രത്യാക്രമണം നടത്തി. അക്രമത്തിൽ കപ്പലിലുണ്ടായിരുന്ന ഇന്ത്യൻ നാവികനെ കാണാതായി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടും സെമിഫൈനലിൽ പ്രവേശിച്ചു. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റാലിയൻ താരം യാനിക് സിന്നർ സ്വന്തമാക്കി.
1: കേരളത്തിൽ സ്കൂളുകളുടെയോ യോഗ്യതയുള്ള അധ്യാപകരുടെയോ വിദ്യാഭ്യാസ നയങ്ങളുടെയോ കുറവില്ല. എന്നാൽ അവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നേതൃത്വത്തിന്റെ അഭാവം വർദ്ധിച്ചു വരികയാണ്. സർക്കാർ സ്കൂളുകളിൽ ഹെഡ്മാസ്റ്റർമാരുടെ കുറവ്, നിലവാരമുള്ള പൊതുവിദ്യാഭ്യാസം എന്ന സംസ്ഥാനത്തിന്റെ

0: പ്രശസ്തി നിലനിർത്തുന്നതിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായി മാറുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് അടുത്തിടെ നടത്തിയ സ്ഥലംമാറ്റ സ്ഥാനക്കയറ്റ നടപടിക്രമങ്ങൾ ഒഴിവുകൾ നികത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നതായി സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും സ്ഥിര നിയമനങ്ങൾ പൂർത്തിയാകുന്നതുവരെ അധിക ഉത്തരവാദിത്തമോ താൽക്കാലിക ക്രമീകരണങ്ങളോ വഹിക്കുന്ന അധ്യാപകരുടെ ചുമതലയിൽ പല സ്കൂളുകളും കിതയ്ക്കുകയാണ്.
1: പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏതാണ്ട് 350 ഗവൺമെന്റ് ഹൈസ്കൂളുകളിലും അതോടൊപ്പം തന്നെ ജില്ലകളിൽ LP UP സ്കൂളുകളിലും ഹെഡ്മാസ്റ്റർമാരുടെ പ്രൊമോഷൻ നടക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ്.
0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PK അരവിന്ദൻ:
1: കേട്ടറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതിയുടെ ഒരു തീർപ്പ് വിധിയുടെ അടിസ്ഥാനത്തിൽ കേട്ടറ്റ് യോഗ്യത നേടിയവരെ മാത്രം പ്രൊമോഷൻ നൽകാൻ ഒരു നിർദ്ദേശമാണ് അതിൽ വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന കേട്ടറ്റ് നേടാത്തവരുടെ റിലാക്സേഷൻ തുടരണോ എന്നുള്ള ഒരു ആശങ്കയിലാണ്. അത് ഏതെങ്കിലും തരത്തിൽ കോടതി അലക്ഷ്യമാകുമോ എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ പ്രൊമോഷൻ നടപടികൾ നീളുന്നത്. ഇത്രയും കാലം സർവീസ് നേടിയിട്ടുള്ള ആളുകൾ അവസാന ഘട്ടത്തിൽ വന്നൊരു വിധിയുടെ പുറത്ത് സീനിയോറിറ്റി ഇല്ലാതെ അവരുടെ പ്രൊമോഷൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള സർക്കാരിന്റെ ഒരു മാനുഷികമായ ഒരു തലമാണ് അല്പമെങ്കിലും ഇത് നീണ്ടു പോകുന്നതിനുള്ള ഒരു കാര്യം. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിട്ടുണ്ട്. സംഘടനകളെല്ലാം ഏതാണ്ട് കേട്ടറ്റ് നേടിയിട്ടില്ലാത്ത സീനിയറായ അധ്യാപകർക്ക് പ്രൊമോഷൻ നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. APST ഈ ആവശ്യം ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്.
0: അക്കാദമിക നിരീക്ഷണം, പാഠങ്ങളുടെ ആസൂത്രണം, അധ്യാപകർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ, പഠനഫലങ്ങളുടെ വിലയിരുത്തൽ തുടങ്ങി സ്കൂളുകളുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളിലും സ്ഥിരതയുള്ള നേതൃത്വം ആവശ്യമാണ്. ഹെഡ്മാസ്റ്റർ ഇൻ ചാർജ് എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട അധ്യാപകർക്ക് ക്ലാസ് മുറിയിലെ അധ്യാപനവും ഭരണപരമായ ജോലികളും നിർവഹിക്കുമ്പോൾ രണ്ടിനും സമയം ലഭിക്കാതാകുന്നു.
2: ഒന്നാമതായി
0: സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് M ഷാജർ ഖാൻ:
2: അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുമ്പോൾ നമ്മൾ പ്രയോറിറ്റി നിശ്ചയിക്കാറുണ്ട്. അപ്പൊ അതിലൊന്ന് അധ്യാപകരെ പെർമനന്റ് അധ്യാപകരുണ്ടാവുക എന്നുള്ളതാണ്. പെർമനന്റ് അധ്യാപകർ തന്നെ വേണം. കോൺട്രാക്ട് ബേസിസിൽ താൽക്കാലികമായി നിയമിക്കുന്ന ഏർപ്പാടിന് പകരം അത് ഉണ്ടാകണം. അത് വളരെ പ്രധാനമാണ്. പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്നതെന്ന് നമ്മൾ പറയുകയും എന്നാൽ അതനുസരിച്ചുള്ള നടപടി ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിസന്ധിയാണ് വസ്തുവിൽ അതിലൂടെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഒരു പ്രയോറിറ്റൈസ് ചെയ്യണം. മാത്രമല്ല ഈ പ്രഥമ അധ്യാപകരുടെ തലയിലേക്ക് അധ്യാപകേതര ജോലികൾ, ഉച്ചഭക്ഷണം കൊടുക്കുക, സ്കൂള് തൂത്തുവാരുക, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യിക്കുക, അതിനാവശ്യമായ ഫണ്ട് സമാഹരിക്കുക, സർക്കാരിന്റെ മറ്റു പല പദ്ധതികളുടെയും ഉത്തരവാദിത്തങ്ങൾ അത് ഉടനടി അവസാനിപ്പിക്കണം. പ്രഥമ അധ്യാപകർക്ക് സ്കൂളും വിദ്യാഭ്യാസവും കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്നവരാണ് എന്നുള്ള ഒരു ബോധ്യം പൊതുവിദ്യാഭ്യാസ വകുപ്പിനും ഗവൺമെന്റിനും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിയന്തരമായ കാര്യം എന്ന് തോന്നുന്നത്.
0: ഇന്ന് സ്കൂളുകൾ ഓൺലൈൻ വിദ്യാർത്ഥി ഡാറ്റാബേസുകൾ, സ്കോളർഷിപ്പ് വെരിഫിക്കേഷൻ, ഉച്ചഭക്ഷണ മാനേജ്മെന്റ്, സാമ്പത്തിക അക്കൌണ്ടിംഗ്, അടിസ്ഥാന സൌകര്യ പരിപാലനം, സേഫ്റ്റി ഓഡിറ്റുകൾ, ഡിജിറ്റൽ വിദ്യാഭ്യാസ സംരംഭങ്ങളുടെ നടത്തിപ്പ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, വിവിധ സർക്കാർ പോർട്ടലുകളിലേക്ക് തുടർച്ചയായ റിപ്പോർട്ട് ചെയ്യൽ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒരു മുഴുവൻ സമയ ഹെഡ്മാസ്റ്ററില്ലാതെ ഈ ഉത്തരവാദിത്തങ്ങൾ അധ്യാപകർക്കിടയിൽ വീതിച്ചു നൽകപ്പെടുന്നത് ജോലിഭാരം വർദ്ധിപ്പിക്കുകയും കുട്ടികൾക്ക് ലഭിക്കേണ്ട ക്ലാസ് സമയവും നിലവാരവും കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് വിലയിരുത്തൽ.
3: കേരളത്തിലെ പ്രധാന അധ്യാപകരുടെ പ്രൊമോഷൻ നടക്കാത്തൊരു അവസ്ഥയുണ്ട്.
0: കാസർഗോഡ് ജില്ലയിലെ ഹൈസ്കൂൾ അധ്യാപകനും ദേശീയ അവാർഡ് ജേതാവുമായ മഹേഷ് കുമാർ:
3: ഈ സമയത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവരശേഖരണം നടക്കേണ്ട സമയമാണ്. കുട്ടികളുടെ വിവിധ സ്കോളർഷിപ്പുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കുക, സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക, അത് വളരെ കൃത്യമായി സൂക്ഷ്മമായി ചെയ്യേണ്ട സമയത്ത് പ്രധാന അധ്യാപകനില്ലെങ്കിൽ അത് കുട്ടികൾക്ക് അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യുക തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, ഒരു വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ എന്ന് പറഞ്ഞത് മോട്ടിവേറ്ററാണ്, അദ്ദേഹം ഒരു ടീം ലീഡറാണ്. ആ നിലക്ക് ഒരു അക്കാദമിക വർഷം തുടങ്ങുമ്പോൾ ഒരു പ്രധാന അധ്യാപകൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വർഷം മുഴുവൻ ഏറ്റവും എനർജറ്റിക് ആയിട്ട് ആ ടീമിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതൊരു PTA, മദർ PTA, SMC പോലുള്ള എല്ലാ സംഘടനാ സംവിധാനങ്ങളുണ്ട്, വിദ്യാലയത്തിൽ പിന്തുണാ സംവിധാനങ്ങൾ, അവയൊക്കെ വിളിച്ചു ചേർക്കേണ്ട സമയമാണ് ജൂൺ ജൂലൈ മാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെയൊക്കെ ഏകോപനത്തിലോട് കാരണം ക്വാളിറ്റി എഡ്യൂക്കേഷൻ സ്കൂൾ ഉറപ്പുവരുത്താൻ കഴിയും. അതിനും ഒരു പ്രധാന അധ്യാപകൻ ഇല്ലാതായി കഴിഞ്ഞാൽ അതിൽ വലിയൊരു പ്രയാസം സൃഷ്ടിക്കപ്പെടും. ചിലപ്പോൾ ധനവിനിയോഗം ഉണ്ടാവും, ഈ സ്പിൽ ഓവർ വർക്കെല്ലാം പഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വരും. അപ്പൊ അത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ട് നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്താൻ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റാത്ത വിഷയം വരും.
0: വിദ്യാർത്ഥികളെയാണ് ഇത് ഏറ്റവും ദോഷകരമായി ബാധിക്കുക. നാഥനില്ലാ കളരികൾ കുട്ടികളുടെ അക്കാദമിക് തലത്തിലുള്ള പ്രകടനത്തെ മാത്രമല്ല അച്ചടക്കത്തെയും സ്വഭാവ രൂപീകരണത്തെയും ദോഷകരമായി ബാധിക്കുന്നുണ്ടത്രേ.
4: ഒരു സ്കൂളിലെ സാമ്പത്തിക കാര്യങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്തം ഹെഡ്മാസ്റ്ററുടെ ചുമതലയിലാണ്.
0: മലപ്പുറം പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത അധ്യാപകൻ പത്മപ്രസാദ് K:
4: ഹെഡ്മാസ്റ്റർ ഇല്ലാത്ത ഒരു സ്കൂളിൽ സാമ്പത്തിക അച്ചടക്കത്തിനും സാധ്യത കുറവാണ്. ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം. അവരുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം, അവരുടെ മറ്റ് പ്രയാസങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്യുന്നത്

0: ും അവർക്ക് വേണ്ട സഹായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഒരു പ്രഥമാധ്യാപകൻ കൂടിയേ തീരൂ. ഒരു സ്കൂളിൽ ഹെഡ്മാസ്റ്റർ ഇല്ല എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ പഠിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട ശരിയായ പരിഗണനയും അവകാശവും കിട്ടുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം.
1: ഹെഡ്മാസ്റ്റർമാരുടെ ഈ ക്ഷാമം സർക്കാർ പരിപാടികളുടെ നടത്തിപ്പിനെയും ബാധിക്കുന്നു. ഡിജിറ്റൽ ക്ലാസ് മുറികൾ, യോഗ്യതാധിഷ്ഠിത പഠനം, അധ്യാപക പരിശീലനം, ഗുണനിലവാര മെച്ചപ്പെടുത്തൽ പരിപാടികൾ എന്നിവയിൽ കേരളം ഗണ്യമായ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഈ പദ്ധതികളുടെ വിജയകരമായ നടത്തിപ്പ് സ്കൂൾ തലത്തിലെ ശക്തമായ നേതൃത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ രൂപകൽപ്പന ചെയ്യുന്ന വിദ്യാഭ്യാസ നയങ്ങൾ ആത്യന്തികമായി വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നത് സ്കൂൾ മേധാവിയുടെ ഓഫീസിലാണ്, അതായത് ഹെഡ്മാസ്റ്ററുടെ ഓഫീസിൽ.
0: ഭരണപരമായ ഒരുപാട് കാര്യങ്ങളിൽ അത് പ്രതിസന്ധി സൃഷ്ടിക്കും.
1: അധ്യാപകൻ പത്മപ്രസാദ് കെ.
0: അക്കാദമികമായ നിലവാരം ഉയർത്താൻ മാത്രമല്ല, ആ സ്കൂളിലെ അധ്യാപക അധ്യാപകതേതര ജീവനക്കാരുടെ സർവീസ് കാര്യങ്ങളെല്ലാം ഹെഡ്മാസ്റ്റർ വഴിയാണ് നടക്കുന്നത്. ഹെഡ്മാസ്റ്റർ ഇല്ലാത്ത ഒരു സ്കൂളിൽ അധ്യാപകരുടെയും മറ്റ് ജീവനക്കാരുടെയും സർവീസ് ആനുകൂല്യങ്ങളെല്ലാം കൃത്യസമയത്ത് ലഭിക്കുന്നതിന് തടസ്സം നേരിടും. യഥാർത്ഥ ഹെഡ്മാസ്റ്റർ ഇല്ലാത്ത ഒരു സ്കൂളിൽ മറ്റൊരു അധ്യാപകന് ചാർജ് നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ ക്ലാസുകളും മറ്റ് ഭാരവും കാരണം ഹെഡ്മാസ്റ്ററുടെ ചുമതല കൂടി ഏൽക്കുമ്പോൾ അത് കൃത്യമായി നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. ഒരു സ്കൂളിൽ നിന്ന് നിലവിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കുമെല്ലാം ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കേണ്ടതുണ്ട്. ഹെഡ്മാസ്റ്റർ ഇല്ലാത്ത ഒരു സ്കൂളിൽ നിന്നും ഇത്തരം സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തി നൽകാൻ സാധിക്കുകയില്ല. ഇത് കുട്ടികൾക്കും അതുപോലെ നാട്ടിലുള്ള മറ്റാളുകൾക്കുമുള്ള സേവനത്തിനുള്ള അവകാശത്തിന്റെ നിഷേധമായും വരും. വിദ്യാഭ്യാസ വകുപ്പുമായും മറ്റ് വകുപ്പുകളുമായുള്ള ആശയവിനിമയം നടക്കുന്നത് ഹെഡ്മാസ്റ്ററിലൂടെയാണ്. ഹെഡ്മാസ്റ്റർ ഇല്ലാത്ത ഒരു സ്കൂള് ഇത്തരം ആശയവിനിമയം നടക്കുന്നതിൽ വീഴ്ച വരുന്നതുകൊണ്ട് മറ്റു വകുപ്പുകളിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അറിയേണ്ട കാര്യങ്ങൾ കൃത്യമായി അറിയാതെ പ്രവർത്തനത്തിൽ പിന്നോട്ടു പോകുന്നതാണ്.
1: വിദ്യാഭ്യാസ ഭരണത്തിന്റെ കാര്യം ചിന്തിച്ചാൽ നികത്താത്ത ഒഴിവുകൾ എഇഒമാരുടെയും ഡിഇഒമാരുടെയും ജോലിഭാരം വർദ്ധിപ്പിക്കുന്നു. ഈ വിദ്യാഭ്യാസ ഓഫീസർമാർ താൽക്കാലിക ക്രമീകരണങ്ങളോടെ സ്കൂളുകളുടെ മേൽനോട്ടം വഹിക്കുകയും അതേസമയം സ്ഥലം മാറ്റങ്ങളും പ്രമോഷനുകളും കൈകാര്യം ചെയ്യേണ്ടിയും വരുന്നു.
2: 260 ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർമാരുടെയും 100+ പ്രിൻസിപ്പൾമാരുടെയും 6 DDമാരുടെയും 14 DEOമാരുടെയും 6 ADമാരുടെയും തസ്തികൾ ഒഴിഞ്ഞിടക്കുകയാണ്.
1: കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TKA ഷാഫി.
2: പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട പ്രധാനപ്പെട്ട തസ്തികളിലേക്ക് പ്രമോഷൻ നൽകാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. മുൻ വർഷങ്ങളിലൊക്കെ ജൂൺ മാസത്തിന് മുമ്പ്, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തീകരിച്ചിരുന്ന സ്ഥാനക്കയറ്റ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുന്നത് ഈ മേഖലയോടുള്ള താല്പര്യക്കുറവാണ്. സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്തുക, അവർക്ക് പിന്തുണ നൽകുക എന്നുള്ള ഗൂഢ ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്.
1: സമീപ വർഷങ്ങളിൽ പരിചയസമ്പന്നരായ നിരവധി ഹെഡ്മാസ്റ്റർമാർ വിരമിച്ചതും സ്ഥാനക്കയറ്റങ്ങൾ ഒഴിവുകൾക്കനുസൃതമായി നടത്താത്തതും പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട്. യോഗ്യതാ വ്യവസ്ഥകൾ, വകുപ്പുതല പരീക്ഷകൾ, സീനിയോറിറ്റി, സ്ഥാനക്കയറ്റങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളും നടപടിക്രമങ്ങളുടെ കാലതാമസവും നിയമനങ്ങളെ മന്ദഗതിയിലാക്കുന്നു.
3: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രൊജക്ടുകൾ ഉൾപ്പെടെ.
1: പത്തനംതിട്ട കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് അനിൽകുമാർ എൻ.
3: സ്കൂളിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെ ഭരണ നിർവഹണം നടത്തേണ്ട HMA തസ്തിക ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് വളരെയധികം മങ്ങലേൽപ്പിച്ചു. സമയബന്ധിതമായി HM പ്രൊമോഷൻ നടത്തുവാൻ ഡിപ്പാർട്ട്മെന്റ് വേണ്ട ഗൗരവത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കലാ കായിക പ്രവൃത്തി പരിചയ മേളകളടക്കം അതൊക്കെ അധ്യയന വർഷത്തിന്റെ ആരംഭം മുതൽ ചിട്ടയായി ആരംഭിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. ഓരോ വർഷവും ഡിപ്പാർട്ട്മെന്റിന് കൃത്യമായി എത്ര അധ്യാപകർ വിരമിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്കുണ്ട്. അതനുസരിച്ച് ഉള്ള അധ്യാപകരെ പ്രൊമോട്ട് ചെയ്യുവാനും ഡിപ്പാർട്ട്മെന്റിന്റെ മെല്ലപ്പോക്ക് നയം ഒക്കെ തന്നെ, അതുപോലെ തന്നെ കോടതി വ്യവഹാരത്തിൽപ്പെട്ട് പല പ്രൊമോഷനുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഉച്ചഭക്ഷണ പരിപാടി അടക്കം HMന്റെ ബാധ്യതയായി മാറുന്ന സാഹചര്യവും ഇന്ന് നിലവിലുണ്ട്.
1: പ്രശ്നം പരിഹരിക്കുന്നതിന് താൽക്കാലിക നടപടികളേക്കാൾ വ്യക്തമായ സ്ട്രാറ്റജി ആവശ്യമാണ്. പ്രൊമോഷൻ പ്രക്രിയകൾ പ്രതീക്ഷിക്കുന്ന വിരമിക്കലുകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചെങ്കിലേ ഫലമുണ്ടാവൂ.
4: സെൻസസ് ഡയറക്ടർ കേരളത്തിലെ തലമാറ്റങ്ങളെയൊക്കെ തടഞ്ഞുകൊണ്ട്, പ്രൊമോഷനുകളെ തടഞ്ഞുകൊണ്ട് ഒരു ഉത്തരവിറക്കിയിരുന്നു.
1: PK അരവിന്ദൻ.
4: സെൻസസ് നടക്കുന്നതിനാൽ ആർക്കും സ്ഥലമാറ്റവും പ്രൊമോഷനും ഒന്നും നൽകണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരവ്, ഓൺലൈൻ സീനിയോറിറ്റി പ്രകാരം കിട്ടുന്ന ട്രാൻസ്ഫറുകളും, അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഈ വർഷം മാത്രം 2027 മാർച്ച് 31 മെയ് മാസത്തിലോ റിട്ടയർ ചെയ്യേണ്ട ഒരു അധ്യാപകന് കിട്ടേണ്ടുന്ന സർവീസിലെ അവസാനത്തെ പ്രൊമോഷനും ഒക്കെ തടയുന്ന രീതിയിൽ ഇത്തരം ഉത്തരവുകൾ ഇറക്കുന്ന ഉദ്യോഗസ്ഥർ ഈ സർവീസിലെ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ സെൻസസ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന അധ്യാപകരോട് കുറച്ചുകൂടെ ഉത്തരവാദിത്തം കാണിക്കണമെന്നാണ് സംഘടനയുടെ അഭിപ്രായം. കേരളത്തിലെ മറ്റ് പൊതുവിദ്യാഭ്യാസ പ്രശ്നങ്ങളെ നമ്മളെ വളരെ പോസിറ്റീവായി ഗവൺമെന്റ് അഭിമുഖീകരിക്കുകയും അവയെ അഡ്രസ് ചെയ്യുകയും ഈ പ്രശ്നം കൂടി പരിഹരിച്ച് മുന്നോട്ട് പോവാം.

0: KPSD വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ നടപടികൾ ആരംഭിക്കും, അത് നടക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.
1: പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ:
2: തുടക്കത്തിലെ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിലാണ് അതിന്റെ ലിസ്റ്റൊക്കെ തയ്യാറാക്കാറുള്ളത്. ഈ തവണ തെരഞ്ഞെടുപ്പായി പോയല്ല സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് സെൻസസിന്റെ ഒരു പ്രോബ്ലം വന്നു. അപ്പോ നിലവിലുള്ള അധ്യാപകർക്ക് സെൻസസിന്റെ ഡ്യൂട്ടി വന്നു. അയാൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് മാറ്റാൻ പാടില്ല എന്ന ഒരു സെൻട്രൽ ഗൈഡ് ലൈൻ വന്നു. കാരണം എത്തി പിന്നെ ഇവരെയൊക്കെ ജില്ലക്കുള്ളിലാണെങ്കിൽ മാറ്റാമെന്നും ജില്ലക്ക് പുറത്തുള്ളതാണെങ്കിൽ തൽക്കാലം അത് ഈ സെൻസസ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാനൊക്കെയാണ് തീരുമാനം. ജില്ലകളിൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വൈകാതെ അത് പരിഹരിക്കപ്പെടും.
1: ഒരു ക്ലാസ് മുറി ഹെഡ്മാസ്റ്റർ ഇല്ലാതെ ഏതാനും ആഴ്ചകൾ പ്രവർത്തിച്ചേക്കാം. ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന് അത് കഴിയില്ലല്ലോ. ഒരു സ്കൂളിന്റെ ഹൃദയം അധ്യാപകരാണെങ്കിൽ ദിശാബോധം നൽകുന്ന മനസ്സാണ് ഹെഡ്മാസ്റ്റർ. കൂടുതൽ ക്ലാസ് മുറികൾ കണ്ടെത്തുക എന്നതല്ല കേരളത്തിലെ വിദ്യാഭ്യാസ വെല്ലുവിളി. ഓരോ വിദ്യാലയവും നയിക്കാൻ സർഗധനരായ ആളുകളുണ്ടെങ്കിലേ ഭാവി തലമുറയ്ക്ക് വേണ്ട വിദ്യാഭ്യാസം ദിശാബോധത്തോടെ നൽകാനാവൂ. പിറക്ക് മുന്നേ പരാജയപ്പെടാൻ പുതിയ തലമുറയെ വിട്ടുകൊടുത്തുകൂടാ.
3: പ്രഭാതഭേരിയുടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഇനിയൊരു ഗാനം കേൾക്കാം. ബാഹുബലി എന്ന ചിത്രത്തിൽ നിന്നും ഗീതാ മാധുരി പാടിയത്.

0: നമസ്തേ അനന്തപുരി, ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിൻ്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് 1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം. വാർത്തകൾ വിശദമായി. ആദ്യ ആളില്ലാ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO അറിയിച്ചു. യാത്രാപേടകം കടലിൽ ഇറങ്ങുമ്പോൾ ചെരിഞ്ഞുപോയാൽ വീണ്ടും നേരെ നിർത്തുന്ന ക്രൂ മൊഡ്യൂൾ അപ്റൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇൻഫ്ലേഷൻ ടെസ്റ്റ്, ക്രൂ മൊഡ്യൂളിനെയും സർവീസ് മൊഡ്യൂളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേബിളുകൾ വേർപെടുത്തുന്ന ഡിസ്കണക്ട് സംവിധാനം, പേടകത്തിന് മുകളിലെ കവർ വേർപെടുത്തുന്നത് എന്നിവയാണ് പരീക്ഷിച്ച് ഉറപ്പുവരുത്തിയത്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ന് ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി

0: ഖത്തറിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഖത്തറിന് വികസനത്തിന്റെയും സമൃദ്ധിയുടെയും വലിയ ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ഷെയ്ക്ക് ഹമദ് ബിൻ ഖലീഫ അൽ താനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഖത്തർ ഭരണകൂടത്തെ ഇന്ത്യയുടെ അനുശോചനം അറിയിക്കുന്നതിന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നേതൃത്വം നൽകുന്ന ഉന്നതതല പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 ദിവസം സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ സംഘം ഇന്ന് സ്പെയിൻ സന്ദർശിക്കും. സ്പെയിനിലെ ചേംബർ ഓഫ് കൊമേഴ്സ് സിഇഒ, ICEX, സ്പെയിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുമായി ബിസിനസ് ചർച്ചകളിലും സംഘം പങ്കെടുക്കും. നാളെയും മറ്റന്നാളും ബെൽജിയം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി തേൽസ് ഗ്രൂപ്പിന്റെയും സിലോക്സ് ഗ്രൂപ്പിന്റെയും നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തും. 16-17
0: മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം നാഗ്പൂരിൽ സമാപിച്ചു. വ്യാഴാഴ്ചയാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 4 ദിവസത്തെ യോഗം ആരംഭിച്ചത്. സമാപന യോഗത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷനായിരുന്നു. സുസ്ഥിര ഗതാഗതം, ലോജിസ്റ്റിക്സ്, ഗതാഗത ഡീ കാർബണൈസേഷൻ, സുസ്ഥിര വ്യോമയാന ഇന്ധനം, നഗര മൊബിലിറ്റി, റെയിൽവേ ഗവേഷണം എന്നിവയുൾപ്പെടെ മേഖലകളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലെ സഹകരണം വിശദീകരിക്കുന്ന മന്ത്രിതല പ്രഖ്യാപനം ഏകകണ്ഠമായി അംഗീകരിച്ചതോടെയാണ് യോഗം അവസാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800-11-7800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, മൈ GOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവെക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസ്സിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ പരിശോധനാ വിഭാഗം അറിയിച്ചു. മന്ത്രി AP അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ജില്ലാ കലക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയപ്രശ്നങ്ങൾ, പട്ടികവർഗ മേഖലയിൽ മാതൃകാപരമായി നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ സ്മൈൽ, ഡിജിറ്റൽ സർവേ, റീസർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മന്ത്രി അവലോകനം ചെയ്യുക. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരെ മന്ത്രി ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാത്രി 10 മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്നും ഓഫീസ് വ്യക്തമാക്കി. വയനാട് കള്ളാടി ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. സമാനതകളില്ലാത്ത ഏകോപന പ്രവർത്തനമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്നലെയാണ് കാണാതായ അവസാനത്തെയാളുടെ മൃതദേഹവും കണ്ടെത്തിയത്. ദുരന്തത്തിൽ 8 പേർക്കാണ് ജീവൻ നഷ്ടമായത്. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഒഴിവുകളും മറ്റു വിവരങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ സ്വർണ്ണ മെഡലുകൾ നേടി. ഈ മാസം 4 മുതൽ 12 വരെ കൊളംബിയയിലെ ബുക്കാറാമാങ്കയിലായിരുന്നു ഒളിമ്പ്യാഡ്. പൂനെയിലെ കനിഷ്ക് ജെയിൻ, ഇൻഡോറിലെ റിദ്ദേഷ് ആനന്ദ് ബെൻഡേവാല, ന്യൂഡൽഹിയിലെ റിഷിത് ഗാർഗ്, മുംബൈയിലെ ശ്രേഷ്ഠ സുരയ്യ, അഹമ്മദാബാദിലെ സുരിത് ജോഷി എന്നിവരാണ് മെഡൽ ജേതാക്കൾ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അന്വേഷക സംഘങ്ങൾ പരിശോധന വ്യാപകമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: കോഴിക്കോട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാളെ ഫറൂഖ് പോലീസ് പിടികൂടി. രാമനാട്ടുകര സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി 6 ചാക്കുകളിൽ സൂക്ഷിച്ച ഏകദേശം 5000 പാക്കറ്റ് ഹാൻസ് കണ്ടെടുത്തു. പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 1 ഗ്രാമിലധികം MDMA യുമായി ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവാവിനെ കരുനാഗപ്പള്ളി

0: പോലീസ് അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം സ്വദേശി സജിലാലാണ് അറസ്റ്റിലായത്. കോഴിക്കോട് സിറ്റി പോലീസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നഗരത്തിലെ ജില്ലാ അതിർത്തികളിലെ പരിശോധനയിൽ 58 പേരെ അറസ്റ്റ് ചെയ്തു. 57 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. 59 ഇതര സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ 1040 വാഹനങ്ങളും പരിശോധിച്ചു. മദ്യപിച്ച് വാഹനമോടിച്ച 19 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു.
1: മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി സന്ദർശിക്കുന്ന അദ്ദേഹം ഇരിങ്ങൽ സർഗാലയിലും എത്തും. ഉച്ചയ്ക്ക് വടകര ടൗൺഹാളിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ധനസഹായം മന്ത്രി വിതരണം ചെയ്യും. വൈകിട്ട് കുറ്റ്യാടി എംഎൽഎ പാറക്കൽ അബ്ദുള്ളയുടെ ഓഫീസ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ ഒ ജെ ജിനേഷിനും ജില്ലയിലെ കോൺഗ്രസിന്റെ എംഎൽഎമാർക്കും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ കോഴിക്കോട്ട് സ്വീകരണം നൽകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി. മന്ത്രി ഒ ജെ ജിനീഷ് കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ സ്മാരകവും കാരന്തൂർ പാറ്റേൺ വോളി അക്കാദമിയും സന്ദർശിക്കും. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ടെന്നീസ് കിരീടം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചാണ് ജാനിക് സിന്നർ 100 ഗ്രാൻഡ്സ്ലാം വിജയം നേടിയത്. വനിതകളുടെ ഡബിൾസിൽ ചൈനീസ് ഫ്രഞ്ച് താരങ്ങളായ ഗോവ ഹാനിയു ക്രിസ്റ്റിന മ്ലദനോവിക്ക് സഖ്യം കനേഡിയൻ ബ്രസീൽ ജോഡികളായ ഗബ്രിയേല ഡെബ്രോവ്സ്കിയെയും ലൂസിയ സ്റ്റെഫാനിയെയും തോൽപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് തുക അനുവദിക്കുന്നതെന്ന് മന്ത്രി ആലപ്പുഴയിൽ അറിയിച്ചു. വള്ളങ്ങളുടെ മെയിൻ്റനൻസ് ഗ്രാന്റിന്റെ കാര്യത്തിൽ ബജറ്റ് നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ച് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുകയും ബോണസും കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു. വള്ളംകളിയിൽ ഒന്നാമതെത്തുന്ന ചുണ്ടന് 25 ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപ, മൂന്നാം സ്ഥാനത്തിന് 15 നാലാം സ്ഥാനത്തിന് 10 ലക്ഷം രൂപ എന്ന രീതിയിൽ വർദ്ധിപ്പിക്കണമെന്ന് എം പി നിർദ്ദേശിച്ചു. തായ്ലൻഡിലെ ബാങ്കോക്കിൽ അർദ്ധരാത്രി പബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് സംഘടിപ്പിക്കുന്ന BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ താരലേലം കോഴിക്കോട് സംഘടിപ്പിച്ചു. ചടങ്ങ് എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് 1 ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ ടെന്നീസ് സിംഗിൾസ് കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഒരു ഗാനം കേൾക്കാം. ഗുരു എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും സംഘവും പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം ഇളയരാജ.

0: നമസ്തേ അനന്തപുരിയിൽ. ഇപ്പോൾ കേൾക്കാം ഇന്നത്തെ ചോദ്യം. പ്രിയ ശ്രോതാക്കളെ, ചോദ്യം ശ്രദ്ധിക്കൂ. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. നമസ്തേ അനന്തപുരിയിൽ. അടുത്തത് കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ആദരമായി 5 ലക്ഷം സമ്മാനത്തുകയുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് പുതുതായി ഉൾപ്പെടുത്തി 2025 സംസ്ഥാന കർഷക അവാർഡുകൾക്ക് സർക്കാർ അംഗീകാരം നൽകി. ഇതോടൊപ്പം മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാനശ്രേഷ്ഠ എന്നീ 2 പുതിയ വിഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ

0: 38 വിഭാഗങ്ങളിലായാണ് ഇത്തവണ സംസ്ഥാന കർഷക അവാർഡുകൾ നൽകുന്നത്. അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഇന്നുവരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. സംസ്ഥാന കർഷക അവാർഡുകളിൽ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുതമേനോൻ സ്മാരക അവാർഡ് 10 ലക്ഷം രൂപ, മികച്ച കൃഷിഭവനുള്ള വി രാഘവൻ സ്മാരക അവാർഡ് 5 ലക്ഷം രൂപ, പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ് 3 ലക്ഷം രൂപ, സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് 2 ലക്ഷം രൂപ, കേരകേസരി 2 ലക്ഷം രൂപ, മികച്ച ജൈവ കർഷകൻ 2 ലക്ഷം രൂപ എന്നിവയുൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി അംഗീകാരങ്ങൾ നൽകും. അവാർഡുകൾ 2026 ഓഗസ്റ്റ് 17 നടക്കുന്ന സംസ്ഥാന കർഷക ദിനാഘോഷ ചടങ്ങിൽ വിതരണം ചെയ്യും. അപേക്ഷാ ഫോറങ്ങളും കൂടുതൽ വിവരങ്ങളും ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി www.keralaagriculture.gov.in സന്ദർശിക്കാം. സംസ്ഥാന കൃഷി വികസന കർഷകക്ഷേമ വകുപ്പ് 2025 സംസ്ഥാന കർഷക അവാർഡുകളുടെ ഭാഗമായി കർഷക ഭാരതി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മികച്ച ഫാം ജേർണലിസ്റ്റുകളെയാണ് അവാർഡിനായി പരിഗണിക്കുന്നത്. വ്യക്തികളുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ 3 വിഭാഗങ്ങളിലായാണ് കർഷകഭാരതി അവാർഡുകൾ നൽകുന്നത്. ഓരോ വിഭാഗത്തിലും വിജയിക്കുന്നവർക്ക് 50,000 രൂപ ക്യാഷ് അവാർഡ്, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കും. അവാർഡ് വിജ്ഞാപന തീയതി മുതൽ പിന്നോട്ടുള്ള 1 വർഷ കാലയളവിലെ മാധ്യമപ്രവർത്തന മികവാണ് വിലയിരുത്തുക. അപേക്ഷാ ഫോറവും വിശദമായ മാർഗനിർദ്ദേശങ്ങളും www.keralaagriculture.gov.in എന്ന കൃഷിവകുപ്പ് വെബ്സൈറ്റിലും www.fibkerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി നാളെയാണ്. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ അയക്കണം. കവർണപ്പുറത്ത് കർഷക ഭാരതി അവാർഡ് 2025 എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം. കാർഷിക പ്രവർത്തനങ്ങൾ കൂടുതൽ യന്ത്രവൽക്കരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ധനസഹായത്തോടെ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ സ്മാം പദ്ധതി നടപ്പിലാക്കി വരുന്നു. കർഷകർക്ക് ആധുനിക കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും സബ്സിഡിയോടെ ലഭ്യമാക്കുകയും ഗ്രാമീണ മേഖലയിൽ ഗുണമേന്മയുള്ള കാർഷിക യന്ത്രസേവനങ്ങൾ സമയബന്ധിതമായും ചെലവ് കുറഞ്ഞ രീതിയിലും ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2026-27 സാമ്പത്തിക വർഷത്തിൽ കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് എന്നീ ഘടകങ്ങളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 15 രാവിലെ 11 മണി മുതൽ കേന്ദ്ര സർക്കാർ പോർട്ടലായ അഗ്രി മെഷീനറി പോർട്ടൽ മുഖേന സ്വീകരിക്കുന്നതാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസുമായോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആലപ്പുഴ, കോഴിക്കോട് എന്നീ ഓഫീസുകളുമായോ സമീപത്തെ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിലെ കാർഷിക മേഖലയെ സാങ്കേതികവിദ്യയുടെ കരുത്തിലൂടെ കൂടുതൽ ഉൽപാദനക്ഷമവും കാലാവസ്ഥാ പ്രതിരോധശേഷിയുള്ളതുമാക്കാൻ ലക്ഷ്യമിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പിലാക്കുന്ന അഗ്രി നെക്സ്റ്റ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോകബാങ്കിന്റെ സഹകരണത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 150 അഗ്രിടെക് സ്റ്റാർട്ടപ്പുകളെ തെരഞ്ഞെടുത്ത് സാങ്കേതികവിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ, കൃഷിച്ചെലവ് കുറയ്ക്കൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന കൃഷിരീതികൾ, മെച്ചപ്പെട്ട വിപണി ബന്ധങ്ങൾ, വരുമാന വർധന എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിക്കുന്ന നൂതന കാർഷിക പരിഹാരങ്ങൾ നേരിട്ട് കൃഷിയിടങ്ങൾ പരീക്ഷിക്കാനും വിപുലമായ തലത്തിൽ വിന്യസിക്കാനും അവസരം നൽകുന്ന പദ്ധതിയാണിത്. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് 25 ലക്ഷം രൂപ വരെ ധനസഹായം, ഇൻക്യുബേഷൻ പിന്തുണ, കർഷക ശൃംഖലകളിലേക്കുള്ള പ്രവേശനം, ഫീൽഡ് പൈലറ്റ് അവസരങ്ങൾ എന്നിവ ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447713627. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ബസ് കണ്ടക്ടർ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് യേശുദാസ്.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: നമസ്തേ, അനന്തപുരി തുടരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 13 ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്നറിയാനായി കേൾക്കാം.
3: ചരിത്രത്തിൽ ഇന്ന്
4: 2011 ജൂലൈ 13 മുംബൈയിലുണ്ടായ ബോംബ് സ്ഫോടന പരമ്പര രാജ്യത്തെ ആകെ നടുക്കിയ വലിയൊരു ദുരന്തമായിരുന്നു. അന്ന് വൈകുന്നേരം ജനത്തിരക്കേറിയ സമയത്താണ് നഗരത്തിലെ 3 പ്രധാന സ്ഥലങ്ങളിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ബോംബുകൾ പൊട്ടിത്തെറിച്ചത്. ഈ ക്രൂരമായ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെടുകയും 130ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയുടെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷിച്ചത്. ഭീകര സംഘടനയായ ഇന്ത്യൻ മുജാഹിദീനാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഈ സംഘടനയുടെ സഹസ്ഥാപകനായ യാസിൻ ഭട്കലിന് ആക്രമണത്തിൽ നേരിട്ട് പങ്കുണ്ടായിരുന്നു. തുടർന്ന് കേസിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു.

0: 1930 ജൂലൈ 13 ഉറുഗ്വേയിൽ ആദ്യത്തെ ഫിഫ ലോകകപ്പ് ആരംഭിച്ചത് ആഗോള കായിക ചരിത്രത്തിലെ ഏറ്റവും സുവർണ അധ്യായമായിരുന്നു. ഫിഫയുടെ അന്നത്തെ പ്രസിഡന്റായിരുന്ന യൂൾ റിമയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഈ കായിക മാമാങ്കത്തിന് തുടക്കമിട്ടത്. ഒരേ ദിവസം ഒരേ സമയത്താണ് ലോകകപ്പിലെ ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ നടന്നത്. ഫ്രാൻസും മെക്സിക്കോയും തമ്മിലും US ബെൽജിയവും തമ്മിലുമായിരുന്നു ആ മത്സരങ്ങൾ. ഫ്രാൻസിന്റെ ലുസിയാൻ ലോറന്റ് ആണ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യത്തെ ഗോൾ നേടിയത്. മെക്സിക്കോയ്ക്കെതിരായ മത്സരത്തിന്റെ 19th minute ഈ ചരിത്ര നേട്ടം. യോഗ്യതാ മത്സരങ്ങളില്ലാതെ ആകെ 13 ടീമുകൾ മാത്രമാണ് ഈ ടൂർണമെന്റിൽ പങ്കെടുത്തത്. കപ്പൽ മാർഗം ആഴ്ചകൾ നീണ്ട കടൽ യാത്ര ചെയ്യേണ്ടി വന്നതിനാൽ പ്രമുഖ യൂറോപ്യൻ ടീമുകളൊന്നും പങ്കെടുക്കാൻ തയ്യാറായില്ല. ഫിഫ പ്രസിഡന്റിന്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് 4 യൂറോപ്യൻ ടീമുകൾ മാത്രമെങ്കിലും ഉറുഗ്വേയിൽ എത്തിയത്. 1985 ജൂലൈ 13 സംഗീത ചരിത്രത്തിലും മാനവികതയുടെ ചരിത്രത്തിലും സമാനതകളില്ലാത്ത ഒരു വലിയ വിപ്ലവത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ഇതേ തുടർന്നാണ് എല്ലാ വർഷവും ജൂലൈ 13 ലോകമെമ്പാടും ലോക റോക്ക് ദിനമായി ആഘോഷിക്കുന്നത്. ആഫ്രിക്കയിലെ, പ്രത്യേകിച്ച് എത്യോപ്യയിലെ കടുത്ത ക്ഷാമം നേരിടുന്ന ജനങ്ങളെ സഹായിക്കാനായി ഫണ്ട് ശേഖരിക്കുക എന്നതായിരുന്നു ഈ സംഗീത വിരുന്നിന്റെ പ്രധാന ലക്ഷ്യം. ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിലും ഫിലാഡൽഫിയയിലെ JFK സ്റ്റേഡിയത്തിലുമായി ഒരേ ദിവസമാണ് ഈ പരിപാടി അരങ്ങേറിയത്. ഐറിഷ് ഗായകനായ ബോബ് ഗെൽഡോഫ്, മിഡ് യൂർ എന്നിവരാണ് ഈ ചരിത്ര മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത്. സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകത്തിലെ 150-ലധികം രാജ്യങ്ങളിലായി 1.9 ബില്യണിലധികം ആളുകൾ ഈ പരിപാടി തത്സമയം ടെലിവിഷനിലൂടെ കണ്ടു. ഈ ഒറ്റ പരിപാടിയിലൂടെ മാത്രം അന്നത്തെ കാലത്ത് $127 മില്യൺ ആഫ്രിക്കൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സമാഹരിക്കാൻ കഴിഞ്ഞു. സംഗീതത്തിന് അതിരുകളില്ലെന്നും അതിന് ലോകത്തെ മാറ്റാൻ കഴിയുമെന്നും തെളിയിച്ച സംഭവമായിരുന്നു ലൈവ് എയ്ഡ്. 1793 ജൂലൈ 13 ഫ്രഞ്ച് വിപ്ലവത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായ ജീൻ പോൾ മാരറ്റ് കൊല്ലപ്പെട്ടത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു വലിയ നാഴികക്കല്ലായിരുന്നു. സ്വന്തം വീട്ടിലെ ബാത്ത് ടബിൽ വെച്ചാണ് അദ്ദേഹം കുത്തേറ്റ് മരിച്ചത്. എൽ അമി ഡു പെപ്ലെ എന്ന പത്രത്തിലൂടെ വിപ്ലവത്തിന്റെ തീവ്ര വിഭാഗമായ ജാക്കോബിൻസിന്റെ പ്രധാന ശബ്ദമായിരുന്നു മാരറ്റ്. 1954 ജൂലൈ 13 20th century ഏറ്റവും സ്വാധീനമുള്ള മെക്സിക്കൻ ചിത്രകാരികളിൽ ഒരാളായ ഫ്രിഡ കാഹ്ലോ അന്തരിച്ചത് ലോക കലാരംഗത്തിന് നികത്താനാവാത്ത നഷ്ടമായിരുന്നു. ശാരീരിക വേദനകളെയും വ്യക്തിപരമായ പ്രതിസന്ധികളെയും അതിജീവിച്ച് അവർ വരച്ച ചിത്രങ്ങൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇന്നും പ്രചോദനമാണ്. മരണത്തിന് തൊട്ടുമുൻപ് അവർ തന്റെ ഡയറിയിൽ എഴുതിയ വരികൾ കാരണം അതൊരു ആത്മഹത്യയായിരിക്കാം എന്നും ചിലർ സംശയിക്കുന്നു. ഈ യാത്ര സന്തോഷകരമായിരിക്കുമെന്നും ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നതായിരുന്നു അവരുടെ ഡയറിയിലെ അവസാന വരികൾ.
1: 7:15
2: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിന് ആരണ്യകം, തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് ഷിഗല്ല അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ചിന്ത എസ്.
5: ഷിഗെല്ല ഒരു വയറിളക്ക രോഗമാണ്. അത് വെറും വയറിളക്കമല്ല, നമ്മൾ അതിസാരം ഡിസെൻട്രി എന്ന് പറയും. കാരണം സാധാരണ വയറിളക്കിൽ വെള്ളം പോലെ മലം പോകുന്നു. ഇതിൽ മലത്തിൽ രക്തവും മ്യൂക്കസ് പഴുപ്പും കലർന്നിട്ടുണ്ടാവും. രക്തം കലർന്ന മലം പോകുമ്പോഴാണ് നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്. ഇതൊരു ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്, ഷിഗെല്ല. പൊതുവേ വയറിളക്ക രോഗങ്ങൾ പല വൈറസുകളും ഉണ്ടാക്കും, ബാക്ടീരിയകളും ഉണ്ടാക്കും. ഷിഗെല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. അത് 4 സ്പീഷീസ് ആണുള്ളത്. പണ്ട് കാലങ്ങളിൽ ഷിഗെല്ല ഡിസെൻട്രിയെ ആയിരുന്നു ആദ്യം 1900s തുടക്കത്തിലൊക്കെ റെഫ്യൂജി ക്യാമ്പുകളിലും മിലിറ്ററി ക്യാമ്പുകളിലും ഈ ശുചിത്വ സാഹചര്യങ്ങൾ മോശമായ സ്ഥലങ്ങളിലും വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന വയറിളക്കും. അത് ഷിഗാടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ, ഒരു മാരകമായിട്ടുള്ള ഒരു കെമിക്കൽ ഉണ്ടാക്കുകയും ആ രീതിയിൽ വളരെ കൂടിയ കിഡ്നിയൊക്കെ ബാധിച്ച് കഠിനമായ രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ കാലക്രമേണ മിക്ക വികസ്വര രാജ്യങ്ങളിലും ഷിഗെല്ല ഫ്ലെക്സിനറി എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഉള്ളത്. ഇന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഷിഗെല്ല ഫ്ലെക്സിനറി ആണ് കൂടുതൽ. വികസിത രാജ്യങ്ങൾ പൊതുവേ കണ്ടുവരുന്ന സ്പീഷീസ് ഷിഗെല്ല സോണിയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 70%ത്തിലധികം നമ്മൾ മലം പരിശോധിക്കുമ്പോഴും ഷിഗെല്ല സോണി, അതായത് വികസിത രാജ്യങ്ങൾ കണ്ടുവരുന്ന ടൈപ്പ് സ്പീഷീസ് ആണ് കാണുന്നത്. ഷിഗെല്ല ഡിസെൻട്രിയുടെ

0: അത്രയും കടുത്ത രോഗലക്ഷണങ്ങളില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളും മുതിർന്നവരും പ്രതിരോധശേഷി കുറവുള്ള ആളുകൾക്കും അപകട സാധ്യതയുണ്ട്. സാധാരണ ആളുകൾക്ക് അത്ര വലിയ ലക്ഷണങ്ങൾ, അതായത് കോംപ്ലിക്കേഷൻ, സങ്കീർണതകളിലേക്ക് പോവുകയില്ല. എങ്കിലും ബുദ്ധിമുട്ടിക്കും, കാരണം ഒരു 5 മുതൽ 7 ദിവസം വരെയൊക്കെ വയറ് അസ്വസ്ഥമായിരിക്കും. ലക്ഷണങ്ങൾ പനി തുടങ്ങാം, കടുത്ത വയറുവേദന, സാധാരണ വയറിളക്കത്തെ കാട്ടി കൊളുത്തിപ്പിടിക്കുന്ന ക്രാമ്പ്, നല്ല അബ്ഡമൽ ക്രാമ്പ്, നല്ല വയറുവേദന ഉണ്ടാകും. പിന്നീട് ആദ്യത്തെ 2 ദിവസം വളരെ ലൂസായിട്ട് മലം പോവുകയും പിന്നീട് അങ്ങോട്ട് എപ്പോഴും എപ്പോഴും പോകണമെന്നൊരു തോന്നല്, എന്നാൽ പോകുമ്പോൾ അധികം ക്വാണ്ടിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് പിന്നീട് മാറുന്നു. മാത്രവുമല്ല മലദ്വാരത്തിന്റെ അവിടെ വേദനയും, അത്തരത്തിൽ ടെന്നിസ്മസ് എന്ന് പറയും, മലദ്വാരത്തിന്റെ അവിടെ വേദന, എപ്പോഴും പോകണമെന്നുള്ള ഏർജ്, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കൂടെ ഛർദ്ദിൽ വെച്ച് തുടങ്ങുകയും ചെയ്യാം. ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 1 ദിവസം മുതൽ 7 ദിവസം വരെ, അതായത് മലിനമായ ഭക്ഷണത്തിലൂടെ, മലിനമായ ജലത്തിലൂടെ, അല്ലെങ്കിൽ രോഗിയുടെ കൈകൾ അല്ലെങ്കിൽ കൈകൾ തൊട്ട പ്രതലങ്ങൾ, അതുവഴി ഇത് പകരാം. ഈ ഒരു ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ വയറിളക്കം ഉണ്ടാക്കുന്ന സാൽമണല്ല, കോളറ കണക്കുള്ള ബാക്ടീരിയകളൊക്കെ, ലക്ഷക്കണക്കിന് ബാക്ടീരിയ ഉണ്ടെങ്കിലേ നമുക്ക് രോഗം വരികയുള്ളൂ. പക്ഷേ ഈ ഷിഗെല്ലയുടെ ഒരു പ്രത്യേകത, 10 മുതൽ 100 എണ്ണം ബാക്ടീരിയ മതി. ഇത്രയും മൈക്രോസ്കോപ്പിക്കാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മലത്തിലൊക്കെ 1 ഗ്രാം മലത്തിൽ ലക്ഷക്കണക്കിന്, 10 ലക്ഷത്തിലധികം ഈ ബാക്ടീരിയകൾ പുറത്തേക്ക് തള്ളും. അപ്പൊ അതിൽ 10 മുതൽ 100 ബാക്ടീരിയ മതി ഒരാൾക്ക് രോഗമുണ്ടാക്കുവാൻ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സാംക്രമികത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രോഗി കക്കൂസിൽ പോയതിനു ശേഷം കൈ വൃത്തിയായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ രോഗി തൊടുന്ന പ്രതലങ്ങളിൽ ഈ ബാക്ടീരിയ ഇരിക്കാം. ആ പ്രതലത്തിൽ നമ്മൾ തൊടുകയും നമ്മുടെ കൈ വായിലെത്തുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രോഗി പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പകരാം. ഇനി ഈ മലത്താൽ മലിനമായ ജലം, ആ ജലവും അത്തരത്തിൽ മലിനമായ ഭക്ഷണവും, ഇവ നമ്മൾ കഴിച്ചാലും ഈ രോഗം നമ്മളിലേക്ക് പകരാം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഷിഗെല്ല, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ചിന്ത എസ്.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
6: എന്തുപറ്റി?
5: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
7: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
8: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
9: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
10: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
11: നമസ്തേ, അനന്തപുരി തുടരുന്നു. വെള്ളിത്തിര എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും ചിത്രയും പാടിയ ഒരു ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം അൽഫോൺസ്.

0: നമസ്തേ അനന്തപുരിയിൽ. അടുത്തത് വിജ്ഞാനപ്രദമായ ഒരു പരിപാടിയാണ്, മലയാള ഭാഷയെക്കുറിച്ച്.
1: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് വി എം രാജമോഹൻ.
2: വർണ്ണസാദൃശ്യമുള്ളതും എന്നാൽ വ്യത്യസ്ത അർത്ഥങ്ങളുള്ളതുമായ ചില പദങ്ങൾ തമ്മിൽ മാറിപ്പോവുക സാധാരണമാണ്. അത്തരത്തിലുള്ള ചില പദങ്ങൾ നമുക്ക് നോക്കാം. അപജയവും അപചയവും. അപജയം തോൽവിയാണ്, അപചയം കുറഞ്ഞുവരലാണ്. നാശം എന്ന അർത്ഥവുമുണ്ട്. അവിശ്വസനീയതയും അവിശ്വസ്തതയും. വിശ്വസിക്കാനാവാത്തതെന്നാണ് അവിശ്വസനീയതയ്ക്കർത്ഥം. ഇംഗ്ലീഷിൽ അൺബിലീവബിൾ. വിശ്വസ്തതയില്ലാത്തതാണ് അവിശ്വസ്തത, അൺഫെയ്ത്ത്ഫുൾ. അനുരണനം മാറ്റുലിയാണ് അല്ലെങ്കിൽ പ്രതിധ്വനിയാണ്. അനുകരണം അന്യൻ ചെയ്യുന്ന പ്രവൃത്തി നോക്കി ചെയ്യലാണ്, ഇംഗ്ലീഷിൽ ഇമിറ്റേറ്റ്. അനുഗമനം പിന്നാലെ പോകലാണ്, എന്നാൽ അനുധാവനം പിറകെ ഓടലാണ്, പിന്തുടരലാണ്. അർത്ഥലോഭത്തിന് ധനം നഷ്ടപ്പെടലെന്നും പൊരുൾ നഷ്ടപ്പെടൽ എന്നും അർത്ഥം പറയാം. അർത്ഥലോഭം ചിലർ ഈ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. ധനത്തിലുള്ള അമിതമായ ആഗ്രഹമാണ് അർത്ഥലോഭം. അവസരവാദവും അവസരോചിതവും. സന്ദർഭത്തിനനുസരിച്ച് സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ മാറി മാറി പക്ഷം പിടിക്കുന്നതാണ് അവസരവാദം. ഇംഗ്ലീഷിൽ ഇതിനെ ഓപ്പർച്യൂണിറ്റിസം എന്ന് പറയും. അവസരോചിതം എന്നാൽ സന്ദർഭത്തിനനുസരിച്ച് എന്നാണ് അർത്ഥം. അവസരോചിതമായി പെരുമാറാനാണ് നാം പഠിക്കേണ്ടത്. ആകാരം എന്നാൽ ആകൃതി അല്ലെങ്കിൽ രൂപമാണ്. ആകരമോ? ആകരം ഇരിപ്പിടമാണ്.

0: നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത് അഗോചരമാണ്. ആദാനം എടുക്കലാണ്, പ്രദാനം കൊടുക്കലും. ആപാദചൂഡം എന്ന വാക്കിനർത്ഥം അടിതൊട്ടു മുടിവരെ എന്നാണ്. ആപാദമധുരമോ? സംഗീതത്തിൽ കാതിൽ വീഴുന്നതോടെ അനുഭവപ്പെട്ടു നിൽക്കുന്ന ആനന്ദാനുഭൂതിയാണ് ആപാദമധുരം. ഉന്മീലനം മിഴിവുവരുത്തലാണ്. ഉന്മൂലനം വേരോടെ പിഴുതുകളയലാണ്, പൂർണ്ണമായും നശിപ്പിക്കലാണ്. ഉദ്ദേശം എന്നാൽ ഏതാണ്ട്, അപ്രോക്സിമേറ്റ്. ഉദ്ദേശ്യം ലക്ഷ്യമാണ്. ഇംഗ്ലീഷിൽ എയിം, അപ്രോക്സിമേറ്റ് എന്നതിനൊക്കെ തുല്യമായ വാക്ക്. ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയാറില്ലേ. ഉദ്ദിഷ്ടകാര്യം എന്നാൽ ഉദ്ദേശിച്ച കാര്യം. നിർദ്ദിഷ്ടകാര്യം ചെയ്യണമെന്ന് പറഞ്ഞാലോ നിർദ്ദേശിച്ച കാര്യം ചെയ്യണമെന്നർത്ഥം. ഉദ്ദിഷ്ടവും നിർദ്ദിഷ്ടവും തിരിഞ്ഞു പോവരുത്. ആലവട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് താലവൃന്ദം, ഒരു തരം വിശറി. പന്തത്തിൻ്റെ ഇന്തയാണ്, ചന്ദനത്തിൻ്റെ ഇന്തയല്ല. താലവൃന്ദം എന്നെഴുതിയാൽ താലങ്ങളുടെ കൂട്ടമെന്നേ അർത്ഥം വരൂ.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് വി എം രാജമോഹൻ.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി, 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
5: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
4: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1,800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
5: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
6: നമസ്തേ അനന്തപുരി തുടരുന്നു. ഹരിനാരായണൻ വരികൾ എഴുതി രഞ്ജിൻ രാജ് സംഗീതം പകർന്ന് വിജയ് യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ജോസഫ്.

0: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരള പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവച്ച്
1: 25-ലധികം വെറൈറ്റി പായസങ്ങളുമായി മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം. ഫോൺ 9645-14-7158.
2: ഗ്രാമകേരളം
3: അമ്മിക്കല്ല്.
2: ഒരു കാലത്ത് അടുക്കളയുടെ അവിഭാജ്യ ഘടകമായിരുന്നു അമ്മിക്കല്ല് അഥവാ അരകല്ല്. കറിക്കൂട്ടുകളായ വ്യഞ്ജനങ്ങളും നാളികേരം ചിരകിയതുമെല്ലാം ചേരുംപടി ചേർത്ത് അരച്ചെടുക്കുന്നത് അമ്മിക്കല്ലിലായിരുന്നു. അരകല്ലിന് ശ്രേഷ്ഠവും കുലീനവുമായ പ്രാധാന്യമാണ് പഴമക്കാർ നൽകിയിരുന്നത്. അമ്മിക്കല്ലിൽ ചവിട്ടുക, ഇരിക്കുക, അമ്മിക്കല്ലിന് മേലെ എന്തെങ്കിലും സാധനങ്ങൾ കയറ്റിവെക്കുക എന്നിവയൊക്കെ ചെയ്യാൻ പാടില്ലാത്ത നിഷിദ്ധമായ കാര്യമായിട്ടാണ് കരുതിയിരുന്നത്. ഇനി അമ്മിക്കല്ലിന്റെ സവിശേഷ പ്രാധാന്യവും ഗുണപരമായ ഉപയോഗവും എന്തെല്ലാമെന്ന് നോക്കാം. നല്ല ഈടും ഉറപ്പുമുള്ള കരിങ്കല്ല് നിശ്ചിത വലിപ്പത്തിലും ആകൃതിയിലും മുറിച്ചെടുത്താണ് അമ്മിക്കല്ല് നിർമ്മിക്കുന്നത്. ഇതിന് പാകത്തിലുള്ള കുഴവിയുമുണ്ടാകും. കറികളെ അഥവാ ഭക്ഷ്യവിഭവങ്ങളെ രുചികരമാക്കുന്ന മസാലക്കൂട്ടുകളും ചമ്മന്തിയും മറ്റും യഥാവിധി അരച്ചെടുക്കുന്നത് അമ്മിക്കല്ലിലാണ്. ഇവിടെ പരോക്ഷമായി സംഭവിക്കുന്ന ഒരാരോഗ്യ നന്മ കൂടിയുണ്ട്. ഇന്നിപ്പോൾ സിങ്ക്, സോഡിയം, മഗ്നീഷ്യം, അയഡിൻ തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങളുടെ അപര്യാപ്തതയാൽ പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകളും നാം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ മണ്ണിലും ഈ പ്രകൃതിയിലും അടങ്ങിയിട്ടില്ലാത്തതായി യാതൊന്നുമില്ല. കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അമ്മിക്കല്ലിൽ കറിക്കൂട്ടുകൾ അരച്ചെടുക്കുമ്പോൾ പ്രകൃതിജന്യമായി മണ്ണിലും കല്ലിലും ഉൾച്ചേർന്നിട്ടുള്ള മുമ്പ് സൂചിപ്പിച്ച സൂക്ഷ്മ മൂലകങ്ങൾ കൂടി മെഡിക്കൽ ഷോപ്പിൽ നിന്നും പണം കൊടുത്ത് വാങ്ങാതെ തന്നെ ആവശ്യാധിഷ്ഠിതമായി നമുക്ക് ലഭിക്കുകയാണ്. മാത്രമല്ല, സ്ത്രീകളെ സംബന്ധിച്ച് അമ്മിക്കല്ലിൽ അരയ്ക്കുന്നത് ശാരീരിക ആരോഗ്യത്തിന് അത്യുത്തമമായ ഒരു വ്യായാമവുമായിരുന്നു. പണം കൊടുത്ത് ഫിറ്റ്നസ് സെന്ററിൽ പോയി അനുവർത്തിക്കുന്ന ചില വ്യായാമ മുറകളേക്കാൾ പ്രയോജനപ്രദമായിരുന്ന നിത്യജീവിത സ്പർശിയായ അടുക്കള വ്യായാമം. തെല്ല ശാരീരിക അധ്വാനം ആവശ്യമായ ജോലികളൊക്കെയും വിവിധങ്ങളായ യന്ത്രങ്ങൾക്ക് കൈമാറിയപ്പോൾ അമ്മിക്കല്ലുകളും അടുക്കളയ്ക്ക് പുറത്തായി. പകരം പല വലിപ്പത്തിലും രൂപഭാവങ്ങളിലുമുള്ള മിക്സികൾ അടുക്കളയുടെ ഭാഗമായി മാറുകയും ചെയ്തു. സ്വിച്ച് അമർത്തിയാൽ അരക്കലും പൊടിക്കലുമെല്ലാം നിമിഷനേരം കൊണ്ട് ഒരു മുരളിച്ചയോടെ മിക്സി അനായാസേന സാധ്യമാക്കുമ്പോൾ കേരളത്തിലെ അടുക്കളകളിൽ നിന്നെല്ലാം അമ്മിക്കല്ലുകൾ അരങ്ങൊഴിഞ്ഞു. പക്ഷേ ഒരു യാഥാർത്ഥ്യം

0: ദൗർഭാഗ്യം ബാക്കി നിൽക്കുന്നു. അമ്മിക്കല്ലിൽ അരച്ചെടുത്ത കറിക്കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കിയിരുന്ന ഭക്ഷ്യവിഭവങ്ങൾക്കുണ്ടായിരുന്ന ഹൃദ്യമായ രുചി ഇപ്പോൾ നമ്മുടെ ഭക്ഷണത്തിനുണ്ടോ? എത്രയോ ഉയർന്ന താപനിലയിലാണ് മിക്സി പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയുണ്ടാകുന്ന ചൂട് കാരണം മിക്സിയിൽ അരച്ചെടുക്കുന്ന അരപ്പിൻ്റെ തനിമയാർന്ന രുചി ഉണ്ടാകില്ലെന്നത് സ്വാഭാവികം. നോക്കൂ, അമ്മിക്കല്ലിൽ കറിക്കൂട്ടുകൾ അരച്ചു കഴിച്ചാൽ അരകല്ലിൽ നിന്ന് അത് വടിച്ചെടുക്കുന്നത് കമുകൻപാള ചെറിയ കഷണമാക്കി മുറിച്ചെടുത്ത് അതുകൊണ്ടായിരുന്നു. അവിടെയും പ്രകൃതിജന്യ വസ്തുക്കൾ തന്നെയാണ് ഉപയുക്തമാക്കിയതെന്ന് സാരം. കുറച്ചുനാൾ അമ്മിക്കല്ല് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തേയ്മാനം വരുമ്പോൾ അരകല്ലിന് ഉരം വരുത്തുവാനായി അമ്മിക്കല്ല് കൊത്തിക്കുമായിരുന്നു. കല്ല് കൊത്താനുണ്ടോ എന്ന് ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചുകൊണ്ട് ഇതിൽ പ്രാവീണ്യമുള്ളവർ ചുറ്റികയും കല്ലുളിയുമായി വീടുകളിൽ വരുമായിരുന്നു. ചെറിയൊരു കൂലി നൽകി ഇപ്രകാരം ഇടയ്ക്കിടെ കല്ല് കൊത്തിക്കുമായിരുന്നു. ഈ ലേഖകന്റെ വീട്ടിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്മിക്കല്ല് ഒരു കൗതുക കാഴ്ചയായി സൂക്ഷിച്ചിട്ടുണ്ട്. വർഷങ്ങളായുള്ള നിരന്തര ഉപയോഗത്താൽ രണ്ടു വശങ്ങളും ഉയർന്ന് മധ്യഭാഗം നന്നേ കുഴിഞ്ഞ് ഏതാണ്ട് ആറന്മുള പള്ളിയോടത്തിൻ്റെ മിനിയേച്ചർ രൂപത്തിലുള്ള അമ്മിക്കല്ല്. ഈ അമ്മിക്കല്ല് പുതിയ കാലത്ത് ഒരു വിസ്മയമാണ്. കാരണം ഈ അമ്മിക്കല്ലിൻ്റെ മധ്യഭാഗം ഇത്ര കണ്ട് അരഞ്ഞ് തേഞ്ഞപ്പോൾ ഈ കല്ലിൻ്റെ ചെറിയൊരു അംശം കൂടി നിത്യേന ഭക്ഷണത്തോടൊപ്പം ആഹരിച്ചിരുന്നുവല്ലോ എന്നതാണ് വിസ്മയത്തിന് കാരണം. എന്തെല്ലാം നന്മകൾ എണ്ണി പറയാനുണ്ടെങ്കിലും കേരളത്തിലെ എല്ലാ അടുക്കളകളിലേക്കും അമ്മിക്കല്ല് പഴയ പോലെ മടങ്ങി വരണമെന്ന് ശഠിക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ അടുക്കളയോട് ചേർന്ന വർക്കേരിയയിൽ ഒരു ചെറിയ അമ്മിക്കല്ല് വാങ്ങി വെക്കുമെങ്കിൽ നല്ലത്. ഇപ്പോൾ കയ്യിലൊതുങ്ങുന്ന ചെറിയ അമ്മിക്കല്ല് ലഭ്യമാണ്. എന്നും സാധിക്കില്ലെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഒരു ചമ്മന്തിയെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് അമ്മിക്കല്ലിൽ അരച്ചു കൊടുക്കാമല്ലോ.
1: അമ്മിക്കല്ല്, രചന മുരളീധരൻ തഴക്കര, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
2: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരള, പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: നമസ്തേ, അനന്തപുരി തുടരുന്നു. കന്മതം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം രവീന്ദ്രൻ, പാടിയത് യേശുദാസ്.

0: തൊഴിൽ ദർശനം.
1: പാലക്കാട് കഞ്ചിക്കോട്ടുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡിൽ നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പിന് അവസരം. 15 ഒഴിവുണ്ട്. യോഗ്യത ബികോം ബിരുദം. യോഗ്യത അവസാന 5 വർഷത്തിനുള്ളിൽ നേടിയതാവണം. വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തിയാവും തിരഞ്ഞെടുപ്പ്. അപേക്ഷ www.nats.education.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള അപേക്ഷാ ഫോം ഡൌൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് വിശദമായ CV, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം തപാൽ മുഖേന അയക്കണം. വിലാസം: മാനേജർ P&A ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ്, കഞ്ചിക്കോട് വെസ്റ്റ്, പാലക്കാട് 678623. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 13. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ilpgt.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ilpgt.com. ശ്രദ്ധിക്കുക, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇന്നാണ്. പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയുടെ സബ്സിഡിയറി കമ്പനിയായ ബറോഡ ഗ്ലോബൽ ഷെയർഡ് സർവീസസ് BGSS ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 438 ഒഴിവുണ്ട്. റീറ്റെയിൽ സെയിൽസ്, കളക്ഷൻസ്, ഗ്ലോബൽ ട്രേഡ് സർവീസസ്, ഡിജിറ്റൽ ബാങ്കിംഗ് തുടങ്ങി വിവിധ വകുപ്പുകളിൽ ഒഴിവുണ്ട്.

0: രേഖകളും ഒഴിവും സ്ക്രൂട്ടിനൈസർ CASA അല്ലെങ്കിൽ NR 5, ഫീൽഡ് സെയിൽസ് ഓഫീസർ ലോൺ 240, ടെലി കളക്ഷൻ ഏജന്റ് 100, ട്രേഡ് ഫിനാൻസ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് 25, എക്സിക്യൂട്ടീവ് 40, റിസ്ക് റിവ്യൂ ഓഫീസർ 1, MIS അനലിസ്റ്റ് 1, ഡെപ്യൂട്ടി മാനേജർ 1, കമ്പനി സെക്രട്ടറി 1, ബിസിനസ് ഹെഡ് 1, എക്സിക്യൂട്ടീവ് സീനിയർ എക്സിക്യൂട്ടീവ് 20, പ്രൊക്യൂർമെന്റ് ഓഫീസർ 1, ഡെസ്ക്ടോപ്പ് സപ്പോർട്ട് അനലിസ്റ്റ് 1, HR കംപ്ലയൻസ് ഓഫീസർ 1. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.bgss.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.bgss.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 15. പൊതുമേഖലാ സ്ഥാപനമായ വെസ്റ്റേൺ കോൾഡ് ഫീൽഡ്സ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 444 ഒഴിവുണ്ട്. റെഗുലർ നിയമനമാണ്. തസ്തികകളും ഒഴിവും മൈനിംഗ് സിർദാർ 220, അസിസ്റ്റന്റ് ഫോർമാൻ ട്രെയിനി 224. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്നിവ ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.westerncall.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.westerncall.in. തിരുവനന്തപുരത്തുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൽ അക്കാദമിക് അസോസിയേറ്റ്, റിസർച്ച് അസോസിയേറ്റ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4 ഒഴിവുണ്ട്. അക്കാദമിക് അസോസിയേറ്റ് എയർ ട്രാൻസ്പോർട്ട് സ്റ്റഡീസ് ഒഴിവ് 1. യോഗ്യത, ടൂറിസം സോഷ്യൽ സയൻസിലുള്ള ബിരുദാനന്തര ബിരുദവും IATA അംഗീകൃത ഏവിയേഷൻ വിഷയത്തിലുള്ള യോഗ്യതയും, 1 വർഷത്തെ പ്രവൃത്തി പരിചയവും, പ്രായം 40 വയസ്സ് കവിയരുത്. അക്കാദമിക് അസോസിയേറ്റ് ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ മാനേജ്മെന്റ് ഒഴിവ് 2. യോഗ്യത, 60% മാർക്കോടെ ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ മാനേജ്മെന്റിലുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ IHMCT അല്ലെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷനിലുള്ള ബിരുദവും, 1 വർഷത്തെ പ്രവൃത്തി പരിചയവും, പ്രായം 40 വയസ്സ് കവിയരുത്. റിസർച്ച് അസോസിയേറ്റ് ഒഴിവ് 1. യോഗ്യത, മാനേജ്മെന്റ് സോഷ്യൽ സയൻസ് ടൂറിസത്തിലുള്ള PhDയും റിസർച്ച് പരിചയവും, പ്രായം 40 വയസ്സ് കവിയരുത്. വിശദവിവരങ്ങളടങ്ങിയ CV, യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകളും തപാൽ മുഖേന അയക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി July 16. വിശദവിവരങ്ങൾക്കും തപാൽ വിലാസത്തിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.kitts.edu.org. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.kitts.edu.org.
1: തൊഴിൽ ദർശനം.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
6: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: നമസ്തേ, അനന്തപുരി തുടരുന്നു. സുന്ദര കില്ലാടി എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന ബിജു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ, പാടിയത് യേശുദാസ്.

0: നമസ്തേ അനന്തപുരി, ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി മുദ്രായോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയും ഇരിങ്ങൽ സർഗാലയവും സന്ദർശിക്കുന്ന അദ്ദേഹം വടകര ടൌൺഹാളിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ധനസഹായവും വിതരണം ചെയ്യും. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ 72 വാർഡിൽ അംഗനവാടിക്ക് സമീപത്തെ മാലിന്യം നീക്കം ചെയ്ത് രേഖാമൂലം വിശദീകരണം സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. ദൃശ്യമാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുകയും ബോണസും കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് കെ സി വേണുഗോപാൽ MP. വള്ളംകളിയിൽ ഒന്നാമതെത്തുന്ന ചുണ്ടന് 25 ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപ, മൂന്നാം സ്ഥാനത്തിന് 15 നാലാം സ്ഥാനത്തിന് 10 ലക്ഷം രൂപ എന്ന രീതിയിൽ വർദ്ധിപ്പിക്കണമെന്ന് MP നിർദ്ദേശിച്ചു. തായ്ലൻഡിലെ

ബാങ്കോക്കിൽ അർദ്ധരാത്രി പബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തായ്ലൻഡ് പ്രധാനമന്ത്രി അറിയിച്ചു. കോഴിക്കോട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാളെ ഫറോക്ക് പോലീസ് പിടികൂടി. രാമനാട്ടുകര സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. ഇറ്റലിയുടെ യാനിക് സിന്നറിന് വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചാണ് യാനിക് സിന്നർ ഗ്രാൻഡ്സ്ലാം വിജയം നേടിയത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

നമസ്തേ അനന്തപുരി, തുടരുന്നു. ഇപ്പോൾ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. പ്രിയ ശ്രോതാക്കളെ, ചോദ്യം ഇങ്ങനെയായിരുന്നു: ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യ ശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ നഗരം ഏതാണ്? ഉത്തരം: വർക്കല. ശരി ഉത്തരം ഒരിക്കൽ കൂടി: വർക്കല. ജൈവ അജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ സംവിധാനമുണ്ടാക്കിയതാണ് വർക്കല ഈ പട്ടികയിൽ ഉൾപ്പെടാൻ ഇടയാക്കിയത്. സംസ്ഥാനത്തെ ആദ്യ സാനിറ്ററി വേസ്റ്റ് ടു എനർജി പ്ലാന്റ് സ്ഥാപിതമായതും വർക്കലയിലാണ്. ഇന്നത്തെ ചോദ്യം ഇനി നാളെ രാവിലെ നമസ്തേ അനന്തപുരിയിൽ കേൾക്കാം.

0: 9 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
5: നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
6: പി രാമചന്ദ്രൻ. കേരള ഗവർണറും കേന്ദ്രമന്ത്രിയുമായിരുന്ന പി രാമചന്ദ്രൻ 1921 ജൂലൈ 11 ജനിച്ചു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. 1962 കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പേരനമല്ലൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ആദ്യമായി തമിഴ്നാട് നിയമസഭയിൽ അദ്ദേഹം എത്തുന്നത്. 1967 മുതൽ 1969 വരെ അവിടെ ചീഫ് വിപ്പായും പ്രവർത്തിച്ചു. പിന്നീട് 1977 ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായി ചെന്നൈ സെൻട്രൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും മൊറാർജി ദേശായി മന്ത്രിസഭയിൽ ഊർജ വകുപ്പ് മന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തു. 1979 അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങി വന്നു. 1980 ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സ്ഥാനം വഹിച്ച രാമചന്ദ്രൻ 1981 മുതൽ 1988 വരെയുള്ള കാലയളവിൽ കേരള ഗവർണറായും സേവനമനുഷ്ഠിച്ചു. 1989 മുതൽ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നു. രാഷ്ട്രതന്ത്രജ്ഞനും കാര്യക്ഷമതയാർന്ന ഭരണാധികാരി എന്ന നിലയിലും പേരെടുത്ത പി രാമചന്ദ്രൻ 2001 മെയ് 23 അന്തരിച്ചു.
7: കാലം സാക്ഷിയിൽ ഇന്ന് പി രാമചന്ദ്രൻ നടത്തിയ പ്രസംഗത്തിൽ നിന്നൊരു ഭാഗം കേൾക്കാം.
8: കേരള ആസ് എ ഡിസ്റ്റിംഗ്വിഷ്ഡ് ട്രഡിഷൻ ഇൻ മ്യൂസിക്. The rulers of the land were enthusiastic patrons of literature and arts. Some of them were gifted composers and musicians in their own right. Kulasekara of the 14th century and his brother Aditya Varma, Veera Kerala Varma, the great soldier literator of the 17th century, Balarama Varma, who wrote a treatise on music and drama, and Eriyamman Thambi and his daughter Kuttikunchu Thangachi are but a few of these royal celebrities in music. However, preeminent among them is Swati Thirunal, the prince among the musicians and the musician among the princes. The reins of government were thrust on Swati when he was barely 16. In the almost 2 decades that he presided over the destinies of Travancore, the young ruler set into motion a series of drastic reforms in prime sectors of the administration. One is at a loss to know how we managed to find any time for creative work.

0: work in music and literature. His reign has been hailed as the Augustanian age of Kerala music. As in the case of Keats, Shelley and Subramanya Bharathi, death claimed Swati Thirunal's mortal frame in his 30s. But we say, death, be not proud. For poets, painters, musicians, sculptors live through their inspired works for eternity. They see the world in a grain of sand and hold eternity in the palm of their hand. The royal polyglot composer had earned the right to be reckoned among the immortals who might have gifted us with more had they not been destined to die before their time. Throughout our long civilization, India has accorded primacy to things of the mind and the spirit. Music means harmony and joy. Shakespeare denounces the man who is not moved with concord of sweet sounds as fit for treasons, stratagems, and spoils. A.D. Menon says that music is to the soul what exercises are to the body.
1: കാലം സാക്ഷി ഇന്ന് നമ്മൾ കേട്ടത് പി രാമചന്ദ്രന്റെ ശബ്ദം. എന്നും കാലം
2: സാക്ഷി. ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
5: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
6: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
5: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
6: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: നമസ്തേ, ആനന്ദപുരി തുടരുന്നു. ഭാരതം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ, പാടിയത് യേശുദാസും ചിത്രയും.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: ശിവകാമി അലുമിനിയം കമ്പനി, അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
3: നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇപ്പോൾ നമുക്ക് ചുറ്റും. സംസ്ഥാനത്തെ പ്ലസ് വൺ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റിനും VHSE പ്രവേശനത്തിനുമുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷകൾ ഇന്നു മുതൽ ബുധനാഴ്ച വൈകിട്ട് 5 മണിവരെ സമർപ്പിക്കാം. നേരത്തെ അപേക്ഷിച്ചിട്ട് അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം. എന്നാൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടും ചേരാത്തവർ, ചേർന്ന ശേഷം TC വാങ്ങിയവർ, ഏതെങ്കിലും ക്വാട്ടയിൽ പ്രവേശനം നേടിയവർ എന്നിവർക്ക് അലോട്ട്മെന്റിന് അപേക്ഷിക്കാനാകില്ല. ഓണം പ്രമാണിച്ച് തിരുവനന്തപുരം നോർത്ത് മംഗളൂരു ജംഗ്ഷൻ റൂട്ടിൽ ഓഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 9 വരെ പ്രത്യേക തീവണ്ടി സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ട്രെയിൻ നമ്പർ 060093 ബുധനാഴ്ചകളിൽ രാവിലെ 9 മണിക്ക് ആരംഭിച്ച് രാത്രി 9 മണിക്ക് എത്തിച്ചേരുന്ന വിധവും മടക്കയാത്ര ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 3 വരെ വ്യാഴാഴ്ച പുറപ്പെട്ട് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് എത്തുന്ന വിധമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കോട്ടയം, എറണാകുളം, ഷൊർണൂർ വഴിയാണ് സർവീസ് നടത്തുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് ലോ ഓഫീസർ Grade 2 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം ഈ മാസം 22 ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്

ഓഫീസിൽ രാവിലെ 8 മണി മുതൽ നടത്തും. ഈ മാസം 20 വരെ SMS അറിയിപ്പ് ലഭിക്കാത്തവർ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡുമായി ബന്ധപ്പെടുക. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് ബസ്സുകളിൽ കൺസെഷൻ നൽകുന്നതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ബസ് കൺസെഷൻ പ്രായപരിധി 27 വയസ്സുവരെയാക്കി ഉയർത്തിയിട്ടുണ്ട്. MVD ലീഡ്സ് എന്ന മൊബൈൽ ആപ്പിലൂടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ സഞ്ചാര പരിധി 40 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് കൺസെഷൻ നിരക്കിൽ വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാനാവുക. ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് രീതിയിൽ 28 UG PG പ്രോഗ്രാമുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. MBA MCA നോട്ടിഫിക്കേഷൻ ജൂലൈ പകുതിയോടെ പുറത്തിറങ്ങും. 28 UG PG പ്രോഗ്രാമുകളിൽ 10 പ്രോഗ്രാമുകൾ 3 വർഷ UGയും 6 പ്രോഗ്രാമുകൾ 4 വർഷ UG ഓണേഴ്സ് പ്രോഗ്രാമുകളുമാണ്. 4 വർഷ പ്രോഗ്രാമിൽ ചേരുന്നവർക്ക് 3 വർഷം കഴിഞ്ഞാൽ നിശ്ചിത ക്രെഡിറ്റോടെ എക്സിറ്റ് ഓപ്ഷൻ ലഭ്യമാണ്. 12 PG പ്രോഗ്രാമുകളും ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. പുതിയ കാലഘട്ടത്തിന് അനുസരിച്ച് ആവശ്യമായ നൈപുണ്യ വികസനം, തൊഴിൽ അധിഷ്ഠിത സ്കിൽ, വ്യവസായ ശാലകളിലെ പരിശീലനം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയ പരിഷ്കരിച്ച സിലബസ് എല്ലാ പ്രോഗ്രാമുകളെയും പ്രത്യേകതയാണ്. മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് ഇന്റേണൽ ഡിസിപ്ലിനറി കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള അവസരം ഈ പ്രോഗ്രാമുകൾക്ക് ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9188909901 9188909902 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് ചുറ്റും സമാപിച്ചു.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
3: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
2: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
5: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
5: നോവൽ സഞ്ചാരം.
7: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
8: മനുഷ്യർക്കെന്ന പോലെ സംഭവങ്ങൾക്കും വ്യക്തമായ മേൽവിലാസം വേണമെന്നാണ്. ഒന്നുമില്ലാത്തയിടത്ത് ആളുകൾ കയ്യിൽ കിട്ടിയ ഒരു മേൽവിലാസം എടുത്തൊട്ടിക്കും, അതു പിന്നെ എല്ലാവരും കൂടി വായിച്ചു തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. മിസ്റ്റർ നരി ചിലപ്പോൾ മിസ്സസ് പൂച്ചയായിരുന്നു വരും. മറിച്ചും ഗോപികുറുപ്പിന്റെ പുതിയ ജീവിതത്തിനും അവർ ഒരു മേൽവിലാസമുണ്ടാക്കുകയായിരുന്നു. എല്ലാവരും കൂടി ഉറപ്പിച്ചു, അതാണ്, അല്ലാതെ വരില്ല. മനുഷ്യനല്ലേ, അങ്ങാടി പശു ആലയിൽ നിൽക്കില്ല. എങ്കിലും തെറ്റില്ല, ഇല്ല. ആളുകളുടെ മനക്ഷോഭം തീർന്നു കിട്ടി. അവർ പുതുബന്ധത്തെക്കുറിച്ചുള്ള കഥകൾ നാടാകെ പറഞ്ഞു നടന്ന് മറ്റുള്ളവരുടെ അസ്വാസ്ഥ്യം തീർക്കുകയും ചെയ്തു. ഏച്ചപ്പൻ നായർ അത് കേട്ടില്ലെന്ന് നടിച്ചു. എന്തു പറയാനാണ്, ലക്ഷ്മിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് 4 കാശെങ്കിലും ഇങ്ങോട്ടാണ് കിട്ടുന്നത്. കുറുപ്പിൻ്റെ അമ്മയ്ക്ക് ഈ വർത്തമാനം കേട്ടപ്പോൾ സന്തോഷമായി. അങ്ങനെയെങ്കിൽ അങ്ങനെ, അവനൊരു പാട്ടിലായല്ലോ, ആ വൃദ്ധ സമാധാനിച്ചു. പക്ഷേ ആരും കുറുപ്പിനോടോ ലക്ഷ്മിക്കുട്ടി അമ്മയോടോ ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല. കുറുപ്പ് തികച്ചും സംതൃപ്തനായിരുന്നു. ആ വീട്ടിനുള്ളിൽ ലക്ഷ്മിക്കുട്ടി ഉണ്ടല്ലോ, അത് മതി. ലക്ഷ്മിക്കുട്ടിയാകട്ടെ കുതിർക്കുന്ന ഹൃദയവുമായി അടങ്ങിപ്പാർത്തു. ഇവിടെ ഒക്കെ സുഖമാകുന്നില്ലേ? ഇടയ്ക്കെല്ലാം അവൾ കുറുപ്പിനോട് ചോദിച്ചു. ഇതിലും സുഖമാവലുണ്ടോ? ഒരു നിമിഷത്തിന് രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കും, രണ്ടു വഴിക്ക് പോവുകയും ചെയ്യും. അസംതൃപ്തമായ ആ രണ്ടാത്മാക്കളും പരസ്പര സാന്നിധ്യം കൊണ്ട് ഒരുതരം സംതൃപ്തി നേടി. അത്യന്ത ശോകമായ ഒരു ഗാനം കേൾക്കുമ്പോഴുള്ള സംതൃപ്തി. കാലം കടന്നുപോയപ്പോൾ അവരുടെ ചേർച്ച ഒരാവശ്യമായി തീർന്നു. കുറുപ്പിന് കാര്യസ്ഥത ലേശമില്ല. എന്നാലും ലക്ഷ്മിക്കുട്ടിയമ്മ ഓരോ കാര്യം ചെയ്യുമ്പോഴും കുറുപ്പുമായി ആലോചിച്ചു. മേൽച്ചേർത്തിൻ്റെ കാര്യം വേലുമാൻ വന്നു ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു,

0: കുറുപ്പിനോടൊന്ന് ചോദിക്കട്ടെ.
1: തീർച്ചയായും ചോദിക്കണം. വേലുമാനും സമ്മതിച്ചു. ലക്ഷ്മിക്കുട്ടിയമ്മ പറഞ്ഞ അർത്ഥത്തിലല്ല വേലുമാൻ അതിനെ ശരിവച്ചത്. അത് ആ സ്ത്രീക്ക് മനസ്സിലായോ? ആലോചിച്ചു നോക്കുന്നതിനേക്കാൾ ആലോചിക്കണം എന്നുറക്കെ പ്രഖ്യാപിക്കുന്നതിലായിരുന്നു അവർക്ക് സുഖം. ഒരു ധിക്കാരം കാട്ടുന്നതിലുള്ള സുഖം. അവർ കുറുപ്പിനോട് ചോദിച്ചു, ലാഭമാണെങ്കിൽ വാങ്ങാം. കുറുപ്പ് അവിടം കൊണ്ട് അവസാനിപ്പിച്ചു. ആ വസ്തു മേൽച്ചേർത്തെടുക്കുകയും ചെയ്തു. ആവശ്യമുണ്ടായാലും ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അവർ കുറുപ്പിനോട് അന്വേഷിക്കും. ഖണ്ഡിതമായി ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിലും പറയുന്നതെല്ലാം വിധിയായി ആ സ്ത്രീ സ്വീകരിച്ചു. ആ കണ്ണുകൾ എന്നെ കീഴടക്കൂ, എന്നെ തടവിലിടൂ എന്ന് നിശബ്ദമായി അപേക്ഷിച്ചു. കുറുപ്പ് അത് കണ്ടുവോ?
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
6: ഇൻറോയൽ അപ്ടോൺ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
5: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
7: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
8: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
9: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
10: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരീശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആരീശാല.
11: നമസ്തേ. അനന്തപുരി തുടരുന്നു.
12: ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
13: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
14: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ.
15: ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
13: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
11: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മന്ദിരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ പിണക്കം പശ്ചാത്തലമായി വരുന്ന ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വിഷ്ണുലോകം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മന്ദിരത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പതഞ്ചേരി വരികൾ എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാറും മഞ്ചേരിയും പാടിയത്. ചിത്രം അനന്തഭദ്രം.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഇന്നീ പരിപാടിയിൽ യൗവനം നിലനിർത്താൻ യോഗ പരിശീലനം എങ്ങനെ തുടങ്ങാം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ കെ പി.
2: നിത്യയൗവനം നേടി ആരോഗ്യവാനായി അല്ലലൊഴിഞ്ഞ മനസ്സുമായി ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തവർ ആരാണ്? ഒരു പക്ഷേ ഈ ലക്ഷ്യത്തിനു വേണ്ടിയാണ് മനുഷ്യൻ കഠിന പ്രയത്നം നടത്തുന്നത്. യൗവനയുക്തമായ ശരീരമുണ്ടെങ്കിൽ മാത്രമേ ജീവിതവും സന്തോഷപ്രദമാകൂ. യൗവനമെന്ന വാക്കിന് പ്രായവുമായി ബന്ധമില്ല. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യമാണ് യൗവനം. അതായത് യൗവനം നിലനിർത്താൻ ശരീരവും മനസ്സും ആരോഗ്യം നേടണം എന്നർത്ഥം. ഇത്രയുമായാൽ സ്വയാർജിതമായി തന്നെ സൗന്ദര്യം വർദ്ധിക്കും. പൊണ്ണത്തടിയും കുടവയറും കുറഞ്ഞ പ്രസന്നവദനത്തോടെ ആത്മവിശ്വാസത്തോടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. സത്ചിന്തകൾ നിറഞ്ഞ മസ്തിഷ്കവും ശാന്തമായ മനസ്സും നേടാം. ജീവിതം സന്തോഷപൂർണമാക്കാം. പക്ഷേ ഇതിനായി ഒരല്പം സമയം നീക്കിവെക്കുകയാണ് ആദ്യം വേണ്ടത്. ആർഷഭാരത സംസ്കാരം നമുക്ക് നൽകിയ യോഗവിദ്യ സ്വായത്തമാക്കാൻ നാം തയ്യാറെടുക്കണം. ഭാരതത്തിന്റെ ചിരപുരാതനമായ ആരോഗ്യ വിദ്യാഭ്യാസ പദ്ധതിയായ യോഗവിദ്യ നിരന്തര പരിശീലനത്തിലൂടെ മാത്രമേ സ്വായത്തമാകൂ. യോഗജ്ഞാനം ഉൾക്കൊള്ളുന്നതിനൊപ്പം തന്നെ നിരന്തര പരിശീലനമാണ് പ്രധാനം. അനഭ്യസ്ത വിഷം വിദ്യ എന്നാണ് പ്രമാണം. സ്ഥിരമായി അഭ്യസിക്കാത്തവന് ഏതൊരു വിദ്യയും വിഷമായി ഭവിക്കുന്നു എന്നാണ് വാസ്തവം. അതായത് നിത്യയൗവനവും ആരോഗ്യം നേടുന്നതിന് കുറുക്കുവഴികൾ ഒന്നും തന്നെ ഇല്ല എന്ന് സാരം. പരിശീലനം മാത്രമാണ് മുഖ്യം. നിങ്ങളുടെ രൂപഭാവങ്ങൾ സ്വയം വിലയിരുത്തിയ ശേഷം വേണം യോഗചര്യ ആരംഭിക്കേണ്ടത്. ഒരു മാസത്തെ പരിശീലനം കൊണ്ട് തന്നെ നിങ്ങളിലെ യൗവനവും സൗന്ദര്യവും ആരോഗ്യവും മടങ്ങിയെത്തിയത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം. തുടർന്നുള്ള പരിശീലനം കൂടുതൽ ഊർജ്ജസ്വലമാകുമെന്നതിൽ തർക്കമില്ല. ശരീരത്തിന്റെ ബാഹ്യ സൗന്ദര്യവർദ്ധനവിനോടൊപ്പം തന്നെ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യമാണ് യോഗാധിഷ്ഠിതമായ വ്യായാമ മുറകളിലൂടെ നേടാവുന്നത്. തിരിച്ചറിവ് നേടിയ കുട്ടികൾ മുതൽ വാർദ്ധക്യ ദശാകാലങ്ങളിൽ എത്തിയവർക്കു വരെ ഈ വ്യായാമ മുറകൾ അഭ്യസിക്കാം. ജാതി മതഭേദമില്ലാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് അഭ്യസിക്കാം. ലോകവ്യാപകമായി യോഗാസനങ്ങൾ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. മോഡലിംഗ് സൗന്ദര്യ മത്സര രംഗങ്ങളിൽ എത്തുവാനായി കഠിനപ്രയത്നം ചെയ്യുന്നവർ ഈ വ്യായാമ മുറയുടെ ആരാധകരാണ്. പ്രായം എത്ര കഴിഞ്ഞാലും പ്രസരിപ്പോടെ തല ഉയർത്തി നടന്നു നീങ്ങുന്ന എത്രയോ ആചാര്യന്മാർ നമുക്ക് മുമ്പിലുണ്ട്. നിത്യേനയുള്ള യോഗ പരിശീലനത്തിലൂടെ ജരാനരകൾ പോലും അകന്നു പോകുമെന്ന് യോഗശാസ്ത്രം പറയുന്നു. സമകാലിക രാഷ്ട്രീയ രംഗത്ത് നന്നായി ശോഭിക്കുന്നവർ, പ്രായം മറന്ന സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന പ്രമുഖർ, കലാകാരന്മാർ, സിനിമാ താരങ്ങൾ എന്നുവേണ്ട സമൂഹ

0: സമൂഹത്തിന്റെ നാനാമുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ തങ്ങളുടെ ദിനചര്യയിൽ മഹത്തായ ഈ വ്യായാമമുറ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നത് വാസ്തവമാണ്. പ്രാണായാമ ആസന വിധികൾ ശരീരത്തിന് നൽകുന്ന ഉത്തേജനമാണ് ഒരു വ്യക്തിയെ ആരോഗ്യവാനാക്കുന്നത്. കൃത്യമായ പരിശീലനം കൊണ്ട് ശ്വാസകോശം മുഴുവൻ അന്തരീക്ഷവായു അഥവാ ഓക്സിജനെ ഉൾക്കൊള്ളുന്നത് ഹൃദയപ്രവർത്തനത്തെ കാര്യക്ഷമമാക്കുന്നു. ഇതിലൂടെ രക്തചംക്രമണവും നാഡീഞരമ്പുകളും ഉണർന്നു പ്രവർത്തിക്കുന്നു. പ്രാണായാമവും ആസനവിധികളും തൈറോയിഡ്, പെറ്റ്യൂട്ടറി, കരൾ, പൻക്രിയാസ് ഗ്രന്ഥികളെയും ഉത്തേജിപ്പിക്കുന്നു. നാഡീവ്യൂഹങ്ങളും ഗ്രന്ഥികളും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതോടെ മസ്തിഷ്കവും ഊർജ്ജസ്വലമാകും. ഇതോടെ രോഗാവസ്ഥ വിട്ടകന്ന് സാധകൻ ഉന്മേഷവാനും ആരോഗ്യവാനുമാകും. നിരന്തര പരിശീലനത്തിലൂടെ ശരീരത്തിൻ്റെയും ആന്തരിക അവയവങ്ങളുടെയും മനസ്സിൻ്റെയും ആരോഗ്യം നേടുന്ന സാധകൻ അതിലൂടെ യുവത്വം നിലനിർത്തുന്നു. ഇത് അതിരറ്റ സന്തോഷവും ആത്മസംതൃപ്തിയും നൽകുമ്പോൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സൗന്ദര്യം തീക്ഷ്ണജ്വാലയായി പ്രകാശിക്കും.
1: യൗവനം നിലനിർത്താൻ യോഗ പരിശീലനം എങ്ങനെ തുടങ്ങാം? ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ KP.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
6: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
7: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
8: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
9: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
10: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
9: കൂടാതെ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
10: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
11: നമസ്തേ, അനന്തപുരി തുടരുന്നു. ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, പാടിയത് യേശുദാസ്.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA. 1 വർഷം കൂടി പഠിച്ചാൽ MCA. അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
6: ഇൻറോയൽ അപ്ടോപ്പ്, കള്ളമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
7: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
8: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
9: എന്തോറ്റി
8: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
10: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
11: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
12: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
13: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
14: നമസ്തേ അനന്തപുരിയിൽ. ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, M. ജയചന്ദ്രൻ സംഗീതം പകർന്ന്, ജയചന്ദ്രനും ചിത്രയും പാടിയത് ചിത്രം ഗൗരീശങ്കരം.

ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് അനന്തു മൈലച്ചൽ. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി. ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ് കേൾക്കാം.

ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ് സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഗാനോപഹാരം കേൾക്കാം. ഇന്ന് ഈ പരിപാടിയിൽ 1961 മുതൽ 1970 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ്, ജാനകി പാടിയ ഗാനങ്ങളാണ്. ആദ്യം സ്നേഹദീപം എന്ന ചിത്രത്തിൽ വേണ്ടി ജാനകി പാടിയത്. പി ഭാസ്കറിൻ്റെ വരികൾ, എം പി ശ്രീനിവാസിൻ്റെ സംഗീതം.

0: പ്ലാറ്റ്ഫോം നമ്പർ 2 ചൊല്ലിയ വാലി സൂപ്പർ
1: ഫാസ്റ്റ് എക്സ്പ്രസ് ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ഈ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
6: എന്തോ
5: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
7: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
8: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
7: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
8: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
9: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
10: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
9: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
10: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
11: अरे मोहन भाई, काफी बिजी लग रहे हो.
12: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
11: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
12: सच?
11: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
12: समझ गया.
13: ഗാനോപഹാരം തുടരുന്നു. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേൾക്കുന്നത് എസ് ജാനകി പാടിയ ഗാനങ്ങൾ. അടുത്ത ഗാനം പി ഭാസ്കരൻ വരികളെഴുതി, എം എസ് ബാബുരാജ് സംഗീതം പകർന്നത്. ചിത്രം തച്ചോളിയോദയനൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻ തടവുകാർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ്. ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321. ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരം തുടരുന്നു. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് ജാനകി പാടിയ ഗാനങ്ങൾ. അടുത്ത ഗാനം ശകുന്തള എന്ന ചിത്രത്തിൽ നിന്നും. വരികൾ എഴുതിയത് വയലാർ, സംഗീതം ദേവരാജൻ.

0: എസ് ജാനകി പാടിയ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിയറ്റ്നാമിലെ ഫുക്വാക്ക് ദ്വീപിനടുത്ത് ബോട്ട് മറിഞ്ഞ് മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വിയറ്റ്നാം എയർലൈൻസ് വിമാനം ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 6 പുറപ്പെടും. രാത്രി 9:30 വിമാനം മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം ചർച്ച നടത്തും. KSRTC യുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ച സ്വകാര്യ ബസ് ഉടമകളുടെ ആശങ്കകൾ പരിഹരിക്കാനാണ് ചർച്ച. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ സമാപിക്കും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് 2 പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. വിമാനയാത്രാക്കൂലിയിലെ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. സാമൂഹിക പ്രവർത്തകൻ S. ലക്ഷ്മി നാരായണൻ നൽകിയ ഹർജി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. കാപ്പ കേസിൽ പ്രതിയായി VU സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സുഗതന്റെ ജാമ്യാപേക്ഷ കാപ്പ ഉപദേശക സമിതി തള്ളിയതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഓണാഘോഷ വേളയിലെ കേരളത്തിലെ തിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി റെയിൽവേ അനുവദിച്ചു. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ചൈനയിലെ ഓർഡോസിൽ ഏഷ്യൻ U23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ കഥകളി കലാകാരനും ഓൺകോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.
3: ഒരു കലാകാരനായിരിക്കുക എന്ന് പറയുന്നത് സാറിനെ എങ്ങനെ വ്യത്യസ്തനാക്കുന്നു രോഗികളോട് സഹാനുഭൂതിയോടെ ഇടപെടാനും?
4: ഒരു നല്ല കലാകാരന് മാത്രമേ ഒരു നല്ല ഡോക്ടറാകാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഈ ഡോക്ടർ എന്ന് അല്ലെങ്കിൽ വൈദ്യം എന്ന് പറഞ്ഞ ജോലി ഒരു കലയാണ്. അതുകൊണ്ടാണ് മെഡിസിൻ ഈസ് ആൻ ആർട്ട്. വൈദ്യത്തിനെ ഒരു കല പോലെ ചെയ്തിരുന്ന വലിയ വലിയ ഭിഷഗ്വരന്മാരുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. എനിക്ക് ഭാഗ്യം കിട്ടിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിക്കാനാണ്. അവിടുത്തെ CBC വാരർ സാറ്, PK വാരർ സാറ്, ഇവരുടെയൊക്കെ ക്ലിനിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. അതിനുശേഷം അത് അവരുടെയൊക്കെ ശിഷ്യനായിട്ടുള്ള ഗണപതി റാവു സാറ്, സാറായിരുന്നു എൻ്റെ മെഡിസിൻ പ്രൊഫസർ. അപ്പോൾ അവരുടെയൊക്കെ കൂടെ നമ്മൾ റൗണ്ട്സിനൊക്കെ പോയി നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഡയഗ്നോസിസിലേക്ക് വരുന്ന ആ ഒരു കലയുണ്ടല്ലോ. നല്ലൊരു സർജറി ചെയ്യുന്നത് ഒരു കലയാണ്. ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ, ഇപ്പോൾ ഒരു Stage 3 ക്യാൻസർ, ഇത് ചികിത്സിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം ആരെയും പഠിപ്പിക്കേണ്ട, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. നമുക്കെല്ലാം വിരൽ തുപ്പിലുണ്ട്. പക്ഷെ ഇത് 4 ഡോക്ടർമാർ ചെയ്താൽ 4 തരത്തിലിരിക്കും. അതെന്തുകൊണ്ടാണ്? അവർ കൊടുക്കുന്ന കീമോതെറാപ്പി ഒരേ കീമോതെറാപ്പിയാണ്, റേഡിയേഷൻ ഒരേ കീമോതെറാപ്പിയാണ്. ഒരു പക്ഷേ ഒരു ഡോക്ടറുടെ അടുത്തായിരിക്കും 10 പേര്, മറ്റൊരാളും 2 പേരുണ്ടാവുള്ളൂ, ഒരാളുടെ അടുത്ത് ഒരാളെ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ്? മരുന്നിലൊന്നും വ്യത്യാസമില്ല. പക്ഷെ അത് അവരെങ്ങനെ അത് ആ രോഗിയിലേക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ കല. അപ്പം അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന വൈദ്യം എന്ന് പറയുന്ന കല നന്നായി ചെയ്യുന്ന കലാകാരനാണ് വൈദ്യൻ എന്നാണ്.
3: സാറ് പറഞ്ഞു കുടുംബത്തിലെ കലാപാരമ്പര്യത്തെ കുറിച്ച് പറഞ്ഞു, അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും ഒക്കെ പറഞ്ഞു. സഹോദരങ്ങളുമായിട്ട് ഇപ്പം ചേച്ചിയുടെ കൂടെയാണെങ്കിലും അവരുടെ മക്കളുടെ കൂടെയാണെങ്കിലും ഒക്കെ ഒരു സ്റ്റേജ് പെർഫോമൻസ് നടക്കുമ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചില ആനുകൂല്യങ്ങളുമുണ്ട്, വെല്ലുവിളികളുമുണ്ട്. എന്താണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്?
4: വെല്ലുവിളികളേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലവണാസുരോധം കഥയിൽ എൻ്റെയും എൻ്റെ സഹോദരി ജയന്തിയുടെയും കുശലവന്മാർ, എൻ്റെ രണ്ടാമത്തെ സഹോദരി ജയശ്രീ ചേച്ചിയുടെ സീത, ഗോപുചേട്ടൻ്റെ ജയശ്രീ ചേച്ചിയുടെ ഭർത്താവ് ഞങ്ങളുടെ ചേട്ടൻ, ചേട്ടൻ്റെ ഹനുമാൻ, അച്ഛൻ്റെ ശ്രീരാമൻ, ഇങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ അവിടെ അച്ഛനാണല്ലോ, ഗോപിച്ചേട്ടനാണല്ലോ, ജയചേച്ചിയാണല്ലോ, ഇതൊന്നും അവിടെ നടക്കില്ല. അവർ വളരെ സ്ട്രിക്റ്റാണ് ആ കാര്യത്തിൽ. അവിടെ ആ ഒരു തലത്തിലോട്ട് സ്ലിപ്പ് ചെയ്ത് പോയാൽ ഇത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി എന്നെ പറയും നന്നായില്ല എന്ന് പറയും. പിന്നെ ഒരിക്കലും ഞാൻ ഇത്രയും കാലമായിട്ട്, എൻ്റെ അരങ്ങേറ്റം നടന്നത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരിക്കലും എൻ്റെ അച്ഛനോ ഗുരുനാഥൻ ഗോചേട്ടനോ സഹോദരിമാരോ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞ് വന്ന് ഗംഭീരമായി പോലെ അസലൈൻ ഇതിനപ്പുറത്തൊന്നുമില്ല ഇങ്ങനെ ഇതുവരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. കാര്യം അവർ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ എന്താണോ കുറവ്, ആ കുറവ് പറഞ്ഞു തന്ന് അതിനപ്പുറത്തേക്ക് എന്നെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളോരോ ഈ റിയാലിറ്റി ഷോകളൊക്കെ കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവർ അതിനപ്പുറത്തേക്ക് വളരാതിരിക്കും. തിരിച്ചുകൊണ്ട് നീ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് എന്നെ ശാസിക്കുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ പിന്തിരിഞ്ഞ് നടന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എൻ്റെ ഗുരുനാഥൻ ഗോപിച്ചേട്ടൻ്റെ കുചേലനും എൻ്റെ കൃഷ്ണനുമായിട്ട്. ഈ അടുത്ത കാലത്ത്, അധികം കാലമൊന്നും ആയിട്ടില്ല, ഒരു കുചേലവൃത്തം എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. കഥകളി കഴിഞ്ഞ് എറണാകുളത്തുനിന്ന് ഇരിഞ്ഞാലക്കുട എൻ്റെ വീട്ടിലെത്തുന്നവരെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി എന്നായി. കാരണം അതുവരെ ചേട്ടൻ്റെ ചീത്ത പറയായിരുന്നു. കാരണം ഞാൻ ചെയ്തതിലുള്ള പാകപ്പുക അത് കഴിഞ്ഞിട്ട് ചെയ്ത കുചേലവൃത്തം കാണാനായിട്ട് കഷ്ടകാലത്തിന് ചേട്ടൻ മുമ്പിൽ തന്നെ വന്നിരുന്നു. അന്ന് എനിക്ക് വാശിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്താ, പുറത്തിറങ്ങിയപ്പോൾ ഇന്ന് ഗംഭീരായി എന്ന് പറയുന്നു. ഇല്ല, നന്നായി, ഇത്രയേ ഉള്ളൂ അവിടെ.
3: സാറ് പറഞ്ഞു കലാനിലയം ഗോപി അളിയനാണ് കഥകളിയുടെ ഗുരുവായിട്ട് ഇപ്പോൾ ഉള്ളത്. അതുപോലെ ഒരുപാട് ഗുരുക്കന്മാർ അച്ഛൻ പഠിപ്പിച്ച എല്ലാ ആൾക്കാരെയും സ്മരിക്കുമ്പോൾ ഗുരുനാഥൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഏറ്റവും വലിയ മനോധർമ്മം അല്ലെങ്കിൽ ഒരു പാഠം എന്ന് പറഞ്ഞാൽ എന്നും നമ്മളെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു കാര്യം എന്തായിരിക്കും?
4: പ്രധാനമായിട്ട് അതിൽ ചിലതൊക്കെ ഞാൻ മുമ്പ് പരാമർശിച്ചു പോയി. ഒന്ന്, കൊരമ്പ സുബ്രഹ്മണ്യ നമ്പൂതിരി, അദ്ദേഹം വളരെ ഒരു സാധുവായിട്ടുള്ള മനുഷ്യനായിരുന്നു. ഫീസ് വാങ്ങിക്കാത്ത ഒരു മാസ്റ്റർ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അദ്ദേഹം ആരോടും ഫീസ് ചോദിക്കാറില്ലായിരുന്നു, സമയം പറയില്ലായിരുന്നു, രാവിലെ മുതൽ രാത്രി വരെ അദ്ദേഹത്തിന് പക്ഷെ എന്നോട് വലിയ സ്നേഹം.

0: ഇതുപോലെ തന്നെ രാത്രി കാലങ്ങളിലൊക്കെ വീട്ടിൽ വന്ന് കൈ പിടിച്ച് പഠിപ്പിച്ചിട്ട് അന്ന് സംഗീത അക്കാദമി ഫെസ്റ്റിവലിലൊക്കെ എനിക്ക് ഒന്നാം സ്ഥാനം. അപ്പൊ അദ്ദേഹം പറഞ്ഞ, നിന്റെ കൈ കൊണ്ട്, മൃദംഗം വായിക്കുന്ന കൈ കൊണ്ട് പേന പിടിക്കണം കുട്ട, എന്നെ കുട്ട എന്നാണ് നാട്ടിലൊക്കെ വിളിക്കുക. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ അതുപോലെ രണ്ടാമത് മൃദംഗം പഠിപ്പിച്ച രാധാകൃഷ്ണൻ മാഷ്, മാഷ് പോസ്റ്റ് മാഷായിരുന്നു, മണിയൂർ മാഷ്ടറെ ശിഷ്യനാണ്, പാലക്കാട് രഘുമാഷ്ടറെ ശിഷ്യനാണ്. മാഷ് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മാഷ്. മാഷ ഒരിക്കലും എൻ്റെ അടുത്ത് വിദ്യാഭ്യാസത്തിനെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ മാഷ തന്ന വലിയൊരു പാഠം എന്ന് പറയുന്നത്, ഒരിക്കൽ ഞാനൊരു കച്ചേരിക്ക് മൃദംഗം വായിച്ച് തിരിച്ച് മാഷയുടെ അടുത്ത് ചെന്നപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ആരാ പാടിയെ, ആരാ വായാലും മാഷ്, അത് കഴിഞ്ഞ് ചോദിച്ചു എന്ത് കിട്ടി എന്ന് ചോദിച്ചു. ഞാൻ നിന്ന് പരുങ്ങാൻ തുടങ്ങി. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഡോക്ടറായി എന്ന് തോന്നുന്നു. അപ്പോൾ എന്താന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നെ അത്രമാത്രം ശകാരിച്ചു അദ്ദേഹം. അപ്പൊ ഞാൻ ആലോചിച്ചു എന്തിനാ ഇദ്ദേഹം ശകാരിക്കുന്നത്, ഇദ്ദേഹത്തിന് ഞാൻ ഈ പൈസ കൊണ്ടു കൊടുക്കുന്നില്ല, പിന്നെ എനിക്കാണെങ്കിൽ ഈ പൈസ വേണ്ട. അന്ന് ഭക്ഷണം വരെ എനിക്ക് തരാത്ത രീതിയിൽ അങ്ങനെ അന്ന് ഞാൻ അവിടെ കിടക്കുക ചെയ്ത്. പിറ്റേ ദിവസം എന്നോട് രാവിലെ പറഞ്ഞു, നിന്റെ കയ്യിൽ ഞാൻ തന്ന വിദ്യയുടെ വിലയാണ് നീ കൊണ്ട് കളഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ മാഷി പറയണത് പലപ്പോഴും കണ്ടിട്ടില്ലേ, നമ്മൾ 1500 രൂപയ്ക്ക് പടക്കം വാങ്ങിച്ചു കൊടുക്കും കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഉത്സവങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കരിമരുന്ന് പ്രയോഗം നടത്തും, ആനകളെ കൊണ്ടുവരും, ഒരു കഥകളി വെക്കുകയോ ഒരു കച്ചേരി വെക്കുകയോ ചെയ്താൽ അവിടെ കമ്മിറ്റിയുടെ സാമ്പത്തിക ദുരവസ്ഥ പറഞ്ഞ് കലാകാരനെ കരയിപ്പിച്ചു വിടുന്ന സന്ദർഭങ്ങൾ നിരവധിയാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ജന്മം തന്നെ കലയ്ക്ക് വേണ്ടി കൊടുത്ത് അധ്വാനിച്ചു വരുന്ന അവൻ്റെ കയ്യിലുള്ള കലയുടെ മൂല്യമാണ് നമ്മൾ കൊടുക്കുന്നത്. അവരും കലാകാരനും 2500 രൂപ കൊടുത്ത് എനിക്ക് 3000 രൂപ വേണമെന്ന് പറയുന്നവരല്ല, പക്ഷെ അത് അന്തസ്സായി കൊടുക്കണം. അപ്പം ഈ അറിഞ്ഞ് ചെയ്യുക എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതാണ് എന്നെ സ്പർശിച്ച മാഷി പറഞ്ഞു തന്ന വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. പിന്നെ അച്ഛനാണ് എൻ്റെ എല്ലാം, ജീവിതം ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചു തന്നെ അച്ഛനാണ്. അപ്പൊ അച്ഛൻ നിരവധി പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ട്, അത് മുഴുവനും നമുക്ക് പറയാനില്ല, സമയമില്ല, അനവധി നിരവധി കാര്യങ്ങളുണ്ട്. ഒക്കെ അച്ഛൻ പഴഞ്ചൊല്ല് രൂപത്തിലാണ് പറയുക. അച്ഛന് ആരും ഇല്ലായിരുന്നതുകൊണ്ട് ഏതോ ഒരു അമ്മാവനാണ് കലാമണ്ഡലത്തിൽ കൊണ്ട ചേർത്ത്, അവിടുന്ന് ശാരീരിക ബുദ്ധിമുട്ട് വയ്യാതെ ഉണ്ണായിവര കലാമണ്ഡലത്തിലേക്ക് പോയി. അപ്പൊ അവിടെ അച്ഛൻ ആരും ഇല്ല, ഓരോ കുട്ടികളെ ഓരോ സംഘാടകരുടെ വീട്ടിൽ താമസിപ്പിച്ച പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അന്ന് ഹോസ്റ്റലൊന്നുമില്ല. പനമ്പള്ളി രാഘവ മേനോൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗോവിന്ദമേനോന്റെ, അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് ഓൾറെഡി 8 മക്കളാണ്, 9 മക്കളുണ്ട്. അടുത്ത മകനായിട്ടാണ് അച്ഛനെ ഇവിടെ കൊണ്ട് വളർത്തണേ ആ മക്കളുടെ ഇടയിൽ. പിന്നെ അതുപോലെ അഡ്വക്കേറ്റ് കെ കെ തമ്പാൻ, പുതൂർ അച്യുത മേനോൻ, നമ്മുടെ ചന്ദ്രികാ സൂട്ടിന്റെ കേശവ വൈദ്യർ, ഇങ്ങനെ വളരെ അന്തസ്സും വിദ്യാഭ്യാസമുള്ള വ്യക്തികളുടെ കൂട്ടത്തിൽ അവരുടെ മകനായിട്ടായിരുന്നു അവരച്ഛനെ കൊണ്ടുനടന്നിരുന്നത്. അപ്പൊ ഇവര് പറയണതും കേൾക്കണതും മുഴുവനും അച്ഛന് പാഠമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാസ്തവത്തിൽ അച്ഛന് ബന്ധുക്കളില്ലാത്തത് എനിക്ക് ഉപകാരമായിരുന്നു. ഇവര് പറഞ്ഞു കൊടുത്തത് മുഴുവൻ അച്ഛൻ എനിക്ക് പറഞ്ഞു തരിക. ഓരോ സന്ദർഭത്തിലും ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയണത് അച്ഛനെ അവിടെ ഒരു പഴഞ്ചൊല്ലായിട്ടോ ഒരു ശ്ലോകമായിട്ടോ ഒക്കെ പറയും. അതുപോലെ തന്നെ പള്ളിപ്പുറം ഗോപാലൻ നായരെന്ന് പറഞ്ഞ വലിയൊരു കഥകളി ആശാനുണ്ടായിരുന്നു. അച്ഛൻ അദ്ദേഹത്തിന് മകനെ പോലെയായിരുന്നു. ആശാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സഹോദരി ജയന്തി, ചേച്ചി എന്നെ ഓട്ടൊന്നുള്ള പഠിപ്പിക്കും. ഒക്കെയാണെങ്കിലും പഠിപ്പിക്കുന്ന സമയത്ത് ചേച്ചി വളരെ നിഷ്കർഷിക്കും. അപ്പം ഞാൻ അറിയാതെ തന്നെ കാലുമ കയറ്റി വെച്ചിരിക്കണുണ്ടാൽ ഗോചരനാണെങ്കിലോ വേറെ ഗുരുനാഥന്മാരോ മുതിർന്നവരാരെങ്കിലും കാണിക്കുന്നുണ്ട്, അപ്പടിക്കും, കാല് താത്തി വെക്കുകയും പറയും. ഇവർക്ക് ഞാൻ സഹോദരനായിരുന്നില്ല, മകനെ പോലെയായിരുന്നു. തിരിഞ്ഞിപ്പോൾ നോക്കുമ്പോൾ ഞാൻ ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്, നമ്മൾ ഇതിനൊക്കെ നിന്നു കൊടുക്കണം. നേരെ മറിച്ച് എൻ്റെ മകനെ ശാസിച്ചു എന്ന് കേട്ട് വളമൊക്കെ എടുത്ത് ഗുരുനാഥന്മാരുടെ പിന്നാലെ പോകുന്ന അച്ഛനമ്മമാരോ സഹോദരന്മാരോ സഹോദരിമാരോ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഈ ജീവിതപാഠത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്.
1: ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ കലാകാരന്മാരുടെ ജീവിതം ആ കല ആസ്വദിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ കല ആസ്വദിക്കുന്നു, അതിനുശേഷം അവരുടെ ജീവിതത്തെ പറ്റി ആൾക്കാർ ചിന്തിക്കുന്നില്ല. ശരി തന്നെയാണ്. അപ്പം വീട്ടിലെ ഒരു കുട്ടി കലാപരമായ താല്പര്യങ്ങൾ കാണിച്ചാൽ പോലും ആ പഠനം മുന്നോട്ട് പോയി നിനക്കൊരു കലാകാരനായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഒരു പാരൻസിനും ഇല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ജോലി എടുക്കുക, അതിന്റെ പാർട്ടായിട്ട് വേണമെങ്കിൽ ഒരു പാഷനായിട്ട് ഇത് കൊണ്ടുപോയിക്കോളൂ എന്നുള്ള രീതിക്കാണ് മക്കളോട് പറയുന്നത്. കലാകാരന് ആ ഒരു ജീവിത വൃത്തിയായിട്ട് കലയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലാണ് കൂടുതലും ഉള്ളത്. അത് മാറാൻ സമയമെടുക്കുമായിരിക്കും അല്ലേ?
0: മാറില്ല എന്ന് തന്നെയാണ് എന്റെ പരിപൂർണമായിട്ടുള്ള വിശ്വാസം. ഒരു പക്ഷേ അതിനൊരു പിന്തിരിപ്പ് നയം എന്നൊക്കെ ചിന്തിക്കാം. ഇനി നമ്മളുടെയൊക്കെ ആയുസ് കഴിഞ്ഞുള്ള കാലഘട്ടത്തിൽ മാറുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ജീവിതാനുഭവം, അല്ലെങ്കിൽ ഞാൻ കണ്ട ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ചത് അതാണ്. അതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ് കോവിഡ് എന്ന് പറയുന്ന രോഗം നമ്മളെ പഠിപ്പിച്ചത്. അവിടെ നമ്മൾ ഉത്സവങ്ങളെല്ലാം നിർത്തിവെച്ചു, എല്ലാ കലാ ആസ്വാദനവും നിർത്തിവെച്ചു. കാരണം മനുഷ്യന് ജീവനാണ് ഏറ്റവും വലുത്. ഈ കലാകാരന്മാരെ എങ്ങനെ ജീവിച്ചു? അന്ന് എൻ്റെ കിഡ്നി കൊടുത്ത

0: എന്നിട്ട് കുറച്ച് പൈസ കിട്ടുമോ ഡോക്ടറെ, കുടുംബം നോക്കാൻ നിവൃത്തിയില്ല എന്ന് എന്നെ വിളിച്ചു പറഞ്ഞ കലാകാരന്മാരുണ്ട്. എത്രയോ സുമനസ്സുകൾ ഞങ്ങളൊക്കെ കുറേ പേരെ സഹായിച്ചു ശരിയാണ്, പക്ഷെ നമുക്ക് അങ്ങനെ ദീർഘകാലം കൊണ്ടുപോകാൻ പറ്റില്ല. കോവിഡ് കാലത്ത് അവശ്യ സർവീസുകളൊന്നും നിർത്തപ്പെട്ടിട്ടില്ല. അന്ന് ഞാനൊരു ഡോക്ടറായിട്ട് ഞാൻ കോവിഡ് കാലഘട്ടത്ത് എനിക്ക് സാമ്പത്തിക മാന്ദ്യമില്ലാതെ ഞാൻ ജീവിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രി ഒരു അവശ്യ സർവീസായി പോയത് എൻ്റെ ഭാഗ്യം. അപ്പോൾ കല ഒരു അവശ്യ സർവീസായി മാറാത്തടത്തോളം കാലം ഈ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഒരു ഡോക്ടറാവാനായിട്ട് MBBS പാസ്സാവാൻ 4.5 കൊല്ലം മതി. അത് കഴിഞ്ഞ് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഉപരിപഠനം നടത്തിയാൽ മാന്യമായിട്ട് നമുക്ക് ജീവിക്കാം. പക്ഷേ ഒരു കഥകളിക്കാരനാവണ എൻ്റെ ബേസിക് കോഴ്സ് 6 വർഷമാണ്. അത് കഴിഞ്ഞ് 2 വർഷം PG വേണം. അത് കഴിഞ്ഞ് 2 വർഷം ഏതെങ്കിലും ഗുരുനാഥൻ്റെ അടുത്ത് ഉപരിപഠനം നടത്തണം. 10 വർഷം കഴിഞ്ഞാൽ ഈ അഹോരാത്രം വെളുപ്പിന് 3 മണി മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ടാൽ കിട്ടുന്ന പേരാണ് കഥകളിക്കാരൻ. അത് കഴിഞ്ഞ് ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു പരിപാടി സ്ഥലത്തോ കഥകളിക്ക് വിളിച്ചാൽ ഈ തുച്ഛമായ ഈ ശമ്പളം കൊണ്ട് അയാളും അയാളുടെ ഭാര്യയും മക്കളും ജീവിക്കണം എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ഇത് തികച്ചൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ അതിന് ഈ അടുത്ത് തന്നെ മനോജ് കൃഷ്ണ അദ്ദേഹം ചേട്ടനൊക്കെ നമ്മൾ കൾച്ചറൽ എക്കോണമി എന്ന് പറയുന്ന കാര്യം എങ്ങനെ ഈ ഒരു സാമ്പത്തിക സ്രോതസ്സ് സാംസ്കാരിക സംഘടനകളിൽ ഉണ്ടാക്കിയെടുത്ത് കലാകാരന് ഉതകുന്ന രീതിയിലേക്ക് വരുത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ വരുന്ന യുവ കലാകാരന്മാർക്കും ഇത് വലിയ വെല്ലുവിളി തന്നെയാണ്. വാസ്തവത്തിൽ ഞാൻ പഠനത്തിന് ഭയങ്കര മിടുക്കലൊന്നും ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു അച്ഛനും അമ്മയും ഇങ്ങനൊരു അവസ്ഥയും ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി പോയത്. അതിന്റെ വ്യക്തമായൊരു ഉദാഹരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ അന്ന് നമുക്ക് ഈ ATMO അല്ലെങ്കിൽ ഈ കാർഡ് സംവിധാനം ഒന്നുമില്ല. മണി ഓർഡറാണുള്ളത്. അപ്പൊ മണി ഓർഡറിന്റെ അടിയിൽ എഴുതുവാനുള്ള ഒരു ഭാഗമുണ്ടല്ലോ. അപ്പൊ അവിടെ എഴുതും, അച്ഛൻ പ്രിയ കുട്ടന് നീ പറഞ്ഞത് പ്രകാരം 1000 ക ഞാൻ അയക്കുന്നു, വേണ്ടത് ചെയ്യുമല്ലോ അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പലപ്പോഴും ഇതിങ്ങനെ വായിച്ച് ഞാൻ വല്ലാതെ ഇമോഷണലും. അപ്പൊ ഇത് വായിച്ചിട്ട് നേരെ ഒരു കുളിയും കുളിച്ചിട്ട് ഞാൻ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലൈബ്രറിയിലേക്ക് പോവുക. രാത്രി അന്ന് 10 മണി വരെ ലൈബ്രറിയിലാകാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറയും അവനവിടെ ചെന്നിരുന്ന പിന്നെ അനങ്ങില്ല, അവരൊക്കെ ധരിച്ചിരിക്കണേ ഞാനെന്തോ ഭയങ്കര പഠിക്കാനുള്ള തോര കൊണ്ട് അവിടെ വന്നങ്ങ് ഇരുന്ന് പോയതാ. അതൊന്നുമല്ല, കാരണം എനിക്കറിയാം തലേ ദിവസം ഏതോ അമ്പലത്തിലെ കഥകളി കഴിഞ്ഞ് കിട്ടിയ ആ പൈസയിലെ ഒരു മുക്കാഭാഗമാണ് അച്ഛനെ അയക്കണേ, ബാക്കി പൈസ കൊണ്ട് വേണം വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ. അപ്പൊ ഈ ഒരു പൈസയാണ് വാസ്തവത്തിൽ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അത് എന്നെ അറിയാതെ പഠിച്ചു പോയതാ. അപ്പൊ ഞാൻ സ്വയം ആലോചിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു കഷ്ടപ്പാടില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ അച്ഛനോട് 1000 ഉള്ളൂ എന്താ അച്ഛൻ 1500 അയക്കാഞ്ഞത് എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷെ ഏറ്റവും വലിയൊരു ഗുണം എനിക്ക് കിട്ടിയത് എന്റെ കുടുംബത്ത് ലഹരി എന്ന് പറയുന്ന സാധനം അത് കയറിയിട്ടേ ഇല്ലായിരുന്നു. വല്ല കലാവെള്ളം മാർഗി അതിലുണ്ടായിരുന്ന ബാലസുബ്രഹ്മണ്യം അദ്ദേഹം ലഹരി തയ്യാറേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിലോട്ട് അടുത്തത്. പക്ഷെ നേരെ മറിച്ച് നല്ല കഴിവുള്ള കലാകാരന്മാർ ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോയി. ഇപ്പൊ പല കലാകാരന്മാരുടെ ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലഹരിയുടെ കാരണം അവരുടെ കഷ്ടപ്പാടാണെന്ന്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: നമുക്ക് ലഹരിയിൽ തന്നെ പാട്ടിനെ സെലക്ട് ചെയ്യാനാണ് എനിക്കതിൽ താല്പര്യകാര്യം. എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു സിനിമയാണ് ഭരതം. ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് എന്നെ ഓർമ്മയില്ലാത്തൊരു ഒരു ഒരു സിനിമയുടെ കാര്യം കലാകുടുംബത്തിലായത് കൊണ്ട് എന്നെ സ്പർശിച്ചതായിരിക്കും. അതിൽ ആ നെടുമുടി വേണുവിൻ്റെ കഥാപാത്രം സ്റ്റേജിൽ മദ്യം അദ്ദേഹം കഴിച്ച് പാടാൻ വയ്യാതെ കഴിഞ്ഞു പോയപ്പോൾ മോഹൻലാലിൻ്റെ കഥാപാത്രം പുറകിൽ നിന്ന് അത് എടുത്തങ്ങ് പാടി ഞാൻ കണ്ടമാനം കരഞ്ഞു പോയൊരു കഥാപാത്രമാണ്. ശ്രീവിനായകം നമാമ്യഹം എന്ന് പറയുന്ന ആ പാട്ട്.

പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ ഇനി 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
3: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
2: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
5: എന്തുപറ്റി?
4: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
6: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
7: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
8: പെട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
9: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
8: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെയുണ്ട്. 1800 വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 മുതൽ.
9: പെട്ടാപ്പുലിൽ ഏജൻസീസ്.
10: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
11: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
12: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
13: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
14: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും, സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
15: ഇനി ലിവിംഗ് ആഘോഷമാക്കണം,
16: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 130 രൂപ കുറഞ്ഞ് 13,100 രൂപ നിരക്കിലും, പവന് 1,040 രൂപ കുറഞ്ഞ് 1,04,800 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30 കേൾക്കാം.
1: പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പ്രിയ ശ്രോതാക്കളെ, ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
4: സർ, ഇപ്പോ പല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഭീമൻ, അർജുനൻ, രാവണൻ, സാത്വിക ഗുണമുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ പല ക്യാരക്ടറാണല്ലോ നമ്മൾ അവതരിപ്പിക്കുക. അപ്പൊ പല വേഷങ്ങളിലും കഥാപാത്രങ്ങളുടെ വൈകാരിക സംഘർഷങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. ഇപ്പൊ രാവണന്റെ സംഘർഷമായിരിക്കില്ല അർജുനന്റെ സംഘർഷം. ഇപ്പൊ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കഥാപാത്രങ്ങൾ കടന്നുപോകുന്ന സംഘർഷാവസ്ഥകൾ നമ്മൾ ബാധിക്കാറുണ്ടോ?
5: അവിടെ ആ കഥാപാത്രമായി കഴിഞ്ഞാൽ വ്യക്തി വരരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ്, പരമാവധി അതിന് ശ്രമിക്കാറുമുണ്ട്. കാരണം കഥാപാത്രമായി കഴിഞ്ഞാൽ വ്യക്തി വന്നാൽ പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം കൃഷ്ണനാണ്. കാരണം ഏറ്റവും ബുദ്ധിമുട്ടും കൃഷ്ണനാണ്. അത് അച്ഛൻ്റെ ഒരു സ്വാധീനമാണ്. അപ്പോൾ ഈ കൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവം എന്താ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. ഇപ്പം രാവണൻ്റെ സ്വഭാവം നമുക്കറിയാം, അർജുനൻ്റെ സ്വഭാവം അറിയാം, ഭീമൻ്റെ സ്വഭാവം അറിയാം, കുന്തിയുടെ സ്വഭാവം അറിയാം. ഈ കൃഷ്ണന്റെ സ്വഭാവം എന്താന്ന്
4: വെച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ക്യാരക്ടറാണ് എല്ലാ കാലത്തും.
5: അപ്പൊ അത് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അർജുനന്റെ അടുത്ത് ഗീതോപദേശിച്ചു നിൽക്കുന്ന കൃഷ്ണനല്ല പാഞ്ചാലിയുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണൻ. ഈ കൃഷ്ണനല്ല യാദവ വംശത്തിന്റെ രാജാവായി നിൽക്കുന്ന കൃഷ്ണൻ. ഈ കൃഷ്ണനല്ല അർജുനന്റെ സുഹൃത്തായിട്ട് എവിടെയെങ്കിലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണൻ. അതായത് ത്യാഗരാജസ്വാമികള് അദ്ദേഹത്തിനെ പറഞ്ഞ പോലെ സമയാനിഹി സതുമാ, സമയവും സന്ദർഭവും നോക്കി സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നവെന്നാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കൃഷ്ണൻ വേഷം ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആ അമ്പലത്തിൽ ഞാൻ അവരോട് പറയും, അവിടെ പൂജിച്ച് ചാർത്തിയ മാല ഉണ്ടെങ്കിൽ എനിക്ക് വേണം എന്ന് പറയും. ഇത് കഥകളിക്കാരൻ്റെ വലിയ ഭാഗ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണക്കാരൻ ഒരാൾ പോയിട്ട് തിരുമേനിയോട് ആ പൂജിച്ച മാല നിങ്ങളുടെ തരുമെന്ന് പറഞ്ഞാൽ കിട്ടും?
4: ഇല്ല.
5: അല്ല, ഞാനത് ഇടുമ്പോൾ മനസ്സിലാക്കണം ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിൽ നിന്ന് എടുത്തിട്ടാണ് എൻ്റെ കയ്യത്തിലേക്ക് ഇടുന്നത്. അപ്പൊ ഞാൻ ആരാ അവിടെ? രാജീവോ അല്ലെങ്കിൽ കരുണാകരനോ രാഘവനോ ഒന്നുമല്ല. ഈ പവിത്രത ആ ചെയ്യുന്ന വ്യക്തി സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് വ്യക്തി ചിന്തിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഈ മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ രാജീവില്ലല്ലോ, കൃഷ്ണനേ ഉള്ളൂ. അപ്പൊ ഈ കൃഷ്ണൻ അർജുനനെ കാണുമ്പോൾ എന്താണ് എന്നുള്ളൊരു ഒരു ഭാവം ഉണ്ടാക്കിയെടുത്താല് ഹരി, കൃഷ്ണൻ പച്ചവേഷ, അർജുനൻ പച്ചവേഷ, നളനും പച്ചവേഷ, ദുരുക്മാങ്കനും പച്ചവേഷ, ചുമ്മാ പച്ചവേഷം കെട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും ആവില്ല. ഓരോരുത്തരുടെ സ്വഭാവ വ്യത്യാസമാണ്. ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായിട്ടുള്ള ആ നമ്മൾ പറയുക സ്ഥായി അല്ലെങ്കിൽ ആ തലം, അത് കൊടുത്താൽ മാത്രമേ പിന്നീട് ജനങ്ങൾക്കത് ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ.
4: മില്യൻസ് ഓഫ് ആൾക്കാരുടെ ഇടയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതിനിടയിലാണ് ഈ രോഗവും ദാരിദ്ര്യവും ദുഃഖവും എല്ലാം ഉള്ളത്. പക്ഷെ ഈ എല്ലാ മനുഷ്യനും വേണ്ടുന്ന ഒരു കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത്. എല്ലാ ആൾക്കാർക്കും വേണം. സ്നേഹം വേണ്ടാത്തതായിട്ട് ബോധമുള്ള ഒരു മനുഷ്യനും എനിക്ക് സ്നേഹം വേണ്ട എന്ന് പറയില്ല. പക്ഷെ ഇത്രയധികം ആൾക്കാരുണ്ട്, ഇത്രയധികം ആൾക്കാർ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ട്. പക്ഷെ സ്നേഹം ഈ പറഞ്ഞ പോലെ വളരെ വിരളമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് തുടരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഡോക്ടർ മനസ്സിലാക്കുന്നത്?
5: ഒന്ന്, അതിന്റെ വില എന്താണ്? മനുഷ്യനെല്ലാ കാര്യവും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. കാരണം എൻ്റെ കുടുംബത്തിൽ നിന്ന് സ്നേഹം അറിയാതെ വന്നൊരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ മഹാഭാഗ്യം വാട്സാപ്പ് ഉപയോഗിക്കാത്ത അച്ഛനും അമ്മയും കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഉപകാരം. അതുകൊണ്ട് അവർക്ക് എന്നെ സ്നേഹിക്കാൻ സമയമുണ്ടായിരുന്നു. പിന്നെ എന്നെ മകനെ പോലെ സ്നേഹിക്കുന്ന സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, എനിക്ക് അളിയന്മാരല്ല, എനിക്ക് അവർ ചേട്ടന്മാരാണ്. എന്നെ അങ്ങനെ മനസ്സിലാക്കുന്ന

0: ഒരു ഭാര്യ, ആരതി എന്നാണ് പേര്, ഗോകുലം മെഡിക്കൽ കോളേജില് ഫാം കോളേജ് പ്രൊഫസർ. എന്റെ രണ്ട് കുഞ്ഞുങ്ങള് രാമനും കൃഷ്ണനും, അവരുടെയും സ്നേഹം. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ വേണ്ടത്? സ്നേഹം കൊടുക്കാതിരിക്കേണ്ട ഒരാളാണ് ഞാൻ ആവേണ്ടത്. പക്ഷേ ഞാൻ തികച്ചും വ്യത്യസ്തനായി ഒരാളായി മാറി. അത് എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്? അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ ഇരുന്ന് ഓരോ ദിവസവും എന്നെ പഠിപ്പിച്ച് തന്നത് നിന്റെ ജോലി എന്താണെന്ന്, സ്നേഹിക്കുക എന്നുള്ളതാണ് നിന്റെ ജോലി, ഉപദ്രവിക്കുക നിന്റെ ജോലിയല്ല. മോനെ, നിനക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും, തിരിച്ച് സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അപ്പോൾ ഒരു മാർഗം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ. കാരണം നമ്മൾ പറയുമല്ലോ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു വല്ലാത്ത സാമൂഹിക രീതിയിലേക്ക് നമ്മൾ കടന്നുപോയി, സ്നേഹം ഒട്ടും ഇല്ലാത്തൊരവസ്ഥയിലായി മറ്റൊരു സ്ഥലത്തിൽ എത്തിച്ചേർന്നത് പരിഹാരം ഉണ്ടാക്കാൻ പാടാണ്. എന്ന് വെച്ചാൽ കുഞ്ഞുകാലം മുതലേ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഓരോന്നും കാണിച്ചു കൊടുത്ത് സ്നേഹം പ്രകടമാക്കി അവരെ കൊണ്ട് ചെയ്യിച്ച് വളർത്തിയാൽ അത് മാത്രമേ ഞാൻ നോക്കിയിട്ട് അതിനൊരു പരിഹാരം.
1: ഒരു ബ്രോക്കൺ അഡൽട്ടിനെ നമ്മൾ റിപ്പയർ ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് ഒരു കുഞ്ഞിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്.
0: എന്റെ അമ്മയുടെ അച്ഛന്റെയും വിവാഹം കഴിഞ്ഞിട്ട് 64 കൊല്ലോ ഇത്രയൊക്കെയായെന്ന് തോന്നുന്നു. 50 വിവാഹ വർഷമൊക്കെ ഗംഭീരമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. അപ്പൊ ഒരിക്കൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇന്നേ വരെ നിങ്ങൾ രണ്ടുപേരും തമ്മില് ഒന്നും വഴക്കുണ്ടാക്കുന്നത് കാണാൻ പറ്റിയിട്ടില്ല, ഇത് എന്താ കാര്യം? അപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി, അതൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് തമ്മിൽ. അപ്പം അച്ഛൻ പറയാം, അഭിപ്രായമുള്ളടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് ഞാനും അവളും തമ്മിലുള്ള, ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഞങ്ങൾ അവിടെ തീർക്കാനുള്ളതാ, നിങ്ങൾ കുഞ്ഞുങ്ങളെ അറിയിക്കാനുള്ളതല്ല. അപ്പം അതൊരിക്കലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ കാലത്തിൽ നമുക്കത് ചിന്തിക്കാൻ പറ്റും.
1: സ്നേഹത്തിന്റെ മാതൃകകളാണ്, കുട്ടികൾക്ക് അറിയില്ലായിരിക്കും എന്താണ് സ്നേഹം എന്ന്. അതുകൊണ്ടാണ് അവർ അറിയാത്ത സ്ഥലങ്ങളിൽ സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് പോയി സ്നേഹം കിട്ടുമെന്ന് വിചാരിച്ച്.
0: അവിടെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, കുട്ടികൾക്ക് അറിയാം. നമ്മൾ പലപ്പോഴും ഈ കുട്ടികളെ നമ്മൾ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ഒരു സംഭവമുണ്ട്. കാര്യം അതൊന്നും നീ അറിയണ്ട, അതൊന്നും നീ കേൾക്കണ്ട, അല്ലെങ്കിൽ നീ ഇന്നത് കേട്ടാൽ മതി, നീ കുട്ടിയല്ലേ. അങ്ങനെയല്ല, ഞാൻ മോശം കാര്യങ്ങളല്ല പറഞ്ഞു, നല്ല കാര്യങ്ങൾ നല്ല രീതിയിലൂടെ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് ആ രീതിയിലും മനസ്സിലാവും. അപ്പോൾ പലപ്പോഴും എൻ്റെ മക്കൾ എന്നെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഒരു ദിവസം എൻ്റെ അടുത്ത് മകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി, അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അച്ഛമ്മയും ഇങ്ങോട്ട് കൊണ്ടുവരാം. ആ ഞാൻ ചോദിച്ചെന്തിനാടാ, അത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അച്ഛന് സാഡാവില്ലേ. അപ്പൊ അച്ഛന് സാഡാവും എന്നവൻ പറയുന്നത്, ഞാനൊരു ദിവസം എന്റെ അച്ഛനമ്മയും വിളിച്ചാൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എല്ലാ ദിവസവും തന്നെ അങ്ങനെ അച്ഛനമ്മയും വിളിക്കണേ. പക്ഷെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് സങ്കടാവും, അല്ലെങ്കിൽ അവർക്ക് സങ്കടാവും. അപ്പൊ അവൻ അതിൽ നിന്ന് മനസ്സിലായി, ഈ വിളിക്കല് ഒരാവശ്യമാണ്, അതില്ലെങ്കിൽ സങ്കടമാകും. അപ്പൊ അതിനെന്ത് വേണം? ഒരു വീട്ടില് ഈ അച്ഛനും അമ്മയും മക്കളുമായി സംസാരം എന്ന് പറയുന്ന അന്യം നിന്ന് പോയ കലാരൂപം എത്രയും പെട്ടെന്ന് അത് അത് സ്ഥാപിക്കപ്പെടണം. അതാണ് കുടുംബം. ഇപ്പൊ റേഡിയോയുടെ പ്രസക്തിയും അല്ലെങ്കിൽ ഈ പാട്ടുകളുടെ പ്രസക്തിയും, ഞാൻ അങ്ങനെയാണ് റേഡിയോ സ്നേഹിച്ചത്. പണ്ട് കാലത്ത് ഞങ്ങൾ കുട്ടിയായിരുന്നപ്പോ എത്ര വീട്ടിലെ സ്ഥലം ഉണ്ടെങ്കിലും ആ മുമ്പിലത്തെ ചെറിയൊരു റൂമിൽ അച്ഛൻ്റെ അമ്മയുടെ റൂം അതാ, ഞങ്ങളൊക്കെ കൂടി അവിടെ നിലത്ത് വന്ന് കിടക്കും. ഞങ്ങൾ കഥകളിക്കാരാണല്ലോ, 10 മണിക്ക് കഥകളി സംഗീതം ഉണ്ടാവും, കുറുപ്പാശാന്റെയും അങ്ങനെയുള്ള ഹൈദരലേശന്റെ ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നാടകം ഉണ്ടാവും. അപ്പൊ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അച്ഛനും അമ്മയുടെ ചാരിവസരലോ കട്ടിലോ ഉണ്ടാവും, ഞങ്ങൾ നിലത്തും കിടക്കും ഒരു അരമണിക്കൂർ നേരം. അത് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റിയുള്ള വിശകലനം ഒരു ചർച്ചയുണ്ടാവും, ഇത് കഴിഞ്ഞിട്ടാ പോയി കിടക്കുക. അപ്പൊ ആ റേഡിയോയും പാട്ടും നമുക്ക് വീടുകളിൽ എങ്ങനെ നല്ല രീതിയിൽ ഉപകരിക്കാം. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ അച്ഛനും അമ്മയും മക്കളും 4 റൂമില് 4 വാട്സാപ്പിലായിട്ടിരിക്കുന്നു പോകുമ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നില്ല.
1: തീർച്ചയായിട്ടും വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം.
0: ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും, 1975 വയലാറ് ദഹഗതി ദേവരാജൻ മാഷ ചിട്ടപ്പെടുത്തി യേശുദാസ് പാടിയിട്ടുള്ള കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ളതാണെങ്കിൽ കേൾക്കുന്ന പാട്ടാണ്.

0: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോ റ്റി
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
5: ഇൻറോയൽ പ്രോപ്പർട്ടീസ്. 82 സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
6: ഇപ്പോ ക്യാൻസർ പോലുള്ള ഗൗരവകരമായ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികളുടെ പ്രതികരണം വ്യത്യസ്തമായിരിക്കുമല്ലോ സർ. ചിലർക്ക് ഭയമായിരിക്കും, നിസ്സഹായാവസ്ഥ, ചിലർക്ക് ജീവിച്ചു മതിയായിട്ടില്ല എന്ന് തോന്നൽ, ഉത്തരവാദിത്വങ്ങൾ, കുഞ്ഞുങ്ങളുണ്ട്, അപ്പോൾ നമുക്കിങ്ങനെ ഒരു അവസ്ഥ വന്നാൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, കുടുംബം അനാഥപ്പെട്ടു പോകുമെന്നുള്ള അവസ്ഥ, ആവലാതികൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ചിലപ്പോൾ ചികിത്സയ്ക്ക് എത്താൻ പറ്റാതെ ചികിത്സിക്കണമെന്നുണ്ടായിരിക്കും, യാതൊരു നിവൃത്തിയും ഉണ്ടാവത്തില്ല, അങ്ങനത്തെ അവസ്ഥ. അപ്പം രോഗികളും അവരുടെ മനോവിചാരങ്ങളും ഒക്കെ ദിവസവും സാർ അങ്ങനെ ഉള്ള ആൾക്കാരെ ആയിരിക്കും കാണുന്നത്. ഒരു സന്തോഷത്തോടെ ഒരിക്കലും ഒരു ക്യാൻസർ രോഗി സാറിന്റെ മുന്നിൽ എത്തത്തില്ലല്ലോ. ഇപ്പം വരുന്നവരെല്ലാം ദുഃഖത്തിന്റെ ഭാണ്ഡവം കൊണ്ടായിരിക്കും വരുന്നത്. അപ്പം ഇവരൊക്കെ എങ്ങനെയാണ് ഡോക്ടറിനെ അടയാളപ്പെടുത്തുന്നത്?
7: വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇങ്ങനെ ഒരു ആളാകണം എന്ന് ഭഗവാൻ ഇങ്ങനെ അത് തീരുമാനിച്ച് എന്നെ ഇങ്ങനെ ആക്കി വെച്ചത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആവുന്നത്. അപ്പൊ അവിടെ എന്നെ ഇത് ചെയ്യിക്കുന്ന ഈശ്വരന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, എന്നോട്. എനിക്കും തിരിച്ച് ഈശ്വരനോട് ചില ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് ഇതിനുള്ള കഴിവുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം എന്നെ ഇത് ചെയ്യിക്കണേ. അപ്പൊ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോ ചില സന്ദർഭങ്ങളിൽ ഡോക്ടർ ദൈവമായി പോകുന്ന സാഹചര്യമുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഡോക്ടർ ഞങ്ങൾ തന്ന ആ ഒരു ആശുപത്രിയിൽ അടച്ച ആ ഫീസിലുള്ള പ്രതിഫലം തരുന്ന ഒരു വ്യക്തി എന്നുള്ളതായി പോകാറ്. ചില സമയത്ത് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത ഒരു ഡോക്ടറായി പോകാറുണ്ട്. ചില സമയത്ത് എന്നെ ഉപദ്രവിച്ച ഡോക്ടറും, ഇങ്ങനെ പലതരത്തിൽ ചിത്രീകരിക്കുന്നവരുണ്ട്. ഞാൻ അവിടെ എപ്പോഴും ഒന്ന് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. മാറിപ്പോകുന്നത് ഇവരെല്ലാം വരുന്ന സാഹചര്യവും അവർക്കെല്ലാം പിടിപെട്ടിരിക്കുന്ന അസുഖത്തിന്റെ തീവ്രതയും അതിന്റെ സ്റ്റേജിനും അതിനുള്ള സിറ്റുവേഷനും അനുസരിച്ചിട്ടാണ്. അപ്പൊ നല്ല സ്വഭാവമുള്ള ക്യാൻസർ, ഇപ്പൊ ക്യാൻസറിന് നമ്മുടെ പോലെ സ്വഭാവമുണ്ട്, സ്റ്റേജ് മാത്രം. അപ്പൊ നല്ല സ്വഭാവമുള്ള നല്ല സ്റ്റേജിലുള്ള ക്യാൻസർ ചികിത്സിച്ച് ഭേദമായി കുറെ വർഷം കഴിയുമ്പോൾ ആ വ്യക്തിക്ക് രാജീവ് ഡോക്ടർ എന്ന് പറഞ്ഞ ദൈവമാണ്, എന്നെ ഈശ്വരന്റെ ഫോട്ടോടെ വെച്ച് പൂജിക്കുന്നു, എന്നെ കണ്ടില്ലെങ്കിൽ വിഷമം. അതെ, ഒരു അഡ്വാൻസ് സ്റ്റേജിലുള്ള ഒരു വ്യക്തി, വളരെ മോശപ്പെട്ട ഒരു ക്യാൻസറുള്ള വ്യക്തി, ആ വ്യക്തി 6 കൊണ്ട് മരിക്കും എന്നാരെങ്കിലും പറഞ്ഞു എന്റെ അടുത്ത് വരുന്നു. ഞാൻ എന്തോ കൊടുക്കുന്നു, എന്തോ ഒരു ഈശ്വരാധാന്യത്തിൽ 5-6 അദ്ദേഹം സുഖമായിട്ട് ജീവിക്കുന്നു, അവർക്കും ഞാൻ ഈശ്വരനാണ്. അടുത്ത് വരുന്ന ഇതേ സ്റ്റേജിലുള്ള 4 സ്റ്റേജിലുള്ള ഒരു വ്യക്തി, എന്റെ നിർഭാഗ്യം കൊണ്ട് അവർ 6 കഴിയുമ്പോൾ മരിച്ചു പോകുന്ന വ്യക്തിക്ക് ഞാൻ കടമ ചെയ്ത ഒരു ഡോക്ടർ മാത്രമാണ്. വേറൊരു വ്യക്തിയിൽ ഞാനൊരു പ്രതീക്ഷ വെച്ച് അവരോട് പറഞ്ഞുപോയി നമുക്കൊന്ന് ശ്രമിക്കാൻ ചെയ്യാം, എന്റെ നിർഭാഗ്യം കൊണ്ടൊരു കോംപ്ലിക്കേഷൻ വന്നു, അവർ മരിച്ചു. ഞാൻ ദുഷ്ടനാണ് അവർക്ക്, കാരണം അവരൊരു പക്ഷെ 2 അല്ലെങ്കിൽ 10 ജീവിക്കേണ്ടതായിരുന്നു. ഞാൻ ഈ മരുന്ന് കൊടുത്തൊരു കോംപ്ലിക്കേഷൻ വന്ന അവര്, അപ്പൊ ഞാൻ അവരെ എന്തോ ഉപദ്രവിച്ച ഒരു വ്യക്തിയാണ്. അവിടെ ഞാൻ ചിന്തിക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്കൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ എന്നാലാവും വിധം നല്ലത് ചിന്തിച്ച് ചെയ്യുക. അതിന്റെ ഫലം അവർക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അത് ഈശോ, കാര്യം ഞാനല്ല അവിടെ ഫലം കൊടുക്കുന്നത്. നമുക്ക് ഫലം ഇച്ഛിച്ച് ചെയ്യാനും പറ്റില്ല.
6: ഇപ്പൊ സാർ എത്ര വർഷമായി ചികിത്സാ രംഗത്ത്?
7: ഞാൻ MBBS പാസ്സായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി 2002 മുതലാണ്. അപ്പൊ 26
6: ഒരു കാൽനൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത്രയും കാലയളവിനുള്ളിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ, അതിന്ന് എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ?
7: അത് നിരവധിയാണ്, സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാകും. അത്രയും അനുഭവങ്ങൾ, കാര്യം ഒന്നും ഒന്നിനു മുകളിലോ താഴെയൊന്നുമല്ല. പക്ഷെ ആദ്യത്തെ ഒന്ന് എനിക്കിപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അത് ആദ്യത്തെ ആയതുകൊണ്ട് അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് സമാനമായി പലതും ഉണ്ടായിട്ടുണ്ട്. കാര്യം ഞാൻ MBBS കഴിഞ്ഞ് ജീവിക്കേണ്ടേ, മാർഗമില്ല. അപ്പൊ 24 ജോലി ചെയ്യാൻ തീരുമാനം, കാരണം എനിക്ക് വേറെ മാർഗമില്ല, കുടുംബം നോക്കണം. അപ്പൊ ഞാൻ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ ആശുപത്രിയിൽ, വൈകുന്നേരം 6 മുതൽ രാവിലെ 6 വരെ, അങ്ങനെ ജോലി ചെയ്യുന്നതിന് വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒരു 3 ഭക്ഷണവും 3 ആശുപത്രിയിലായിട്ട് കഴിഞ്ഞു, അതുകൊണ്ട് അങ്ങനെ ജോലി ചെയ്തു. അപ്പോ കൊയിലാണ്ടിയില്ല ഞാൻ ജോലി ചെയ്യുമ്പോ, ഒരു അമ്മ അന്ന് ഞാൻ അവിടെ നിന്ന് പോവുകയാണെന്ന് ആരോ പറഞ്ഞറിഞ്ഞു. അപ്പോ അവര് വന്നിട്ട് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എന്റെ കയ്യിൽ ഒരു പൊതി വെച്ച് തന്നു. അപ്പൊ ഒരൊറ്റ കണ്ടീഷനാണ് ഈ പൊതിയുടെ കണ്ടീഷൻ, ഞാൻ മോൻ ഇത് തുറക്കരുത്,
6: വീട്ടിൽ പോയിട്ട് മാത്രമേ തുറക്കൂ.
7: ഞാൻ സമ്മതിച്ചു, അത് കഴിഞ്ഞ് പോയി അടുത്ത വിഷയം. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ നമുക്കിത് ഇതിൽ എന്താന്ന് അറിയാതെ ഒരു മാർഗമില്ല. ഇപ്പൊ ഞാൻ വീട്ടിൽ പോകണമെന്നല്ല, ഞാൻ ആശുപത്രി തന്നെ താമസമല്ലേ. ഞാൻ സിസ്റ്ററോട് പറഞ്ഞു ഞാൻ ഇപ്പോ വരാം എന്ന് പറഞ്ഞ് നേരെ റൂമിലോട്ട് പോയി. അയ്യോ പോയി റൂമിൽ പോയി കഥ തുറന്നു നോക്കിയപ്പോ ഒരു സോപ്പാണ്, കുളിക്കുന്ന സോപ്പ്. ഞാൻ നിന്ന് കരഞ്ഞു തിന്നിട്ടു. കാര്യം ആ സ്ത്രീയുടെ കയ്യിൽ മറ്റൊന്നുമില്ല. അവരെന്നോട് പറഞ്ഞിട്ടോ പോയെ ഇത് തുറക്കരുത്, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. പക്ഷെ ആ സോപ്പ് ഞാൻ ഇന്നും മറന്നിട്ടില്ല എന്റെ ആ മനസ്സിലുള്ള. കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ അവരവരുടെ സ്നേഹവും അവരുടെ ജീവനുമാണ് നമുക്ക് തന്നിട്ട് പോകുന്നത്. നിരവധി അനുഭവങ്ങൾ, അതായത് അമ്മയും മകളും ക്യാൻസർ രോഗികളായിട്ട് വരിക, മകളും മരിക്കുക, അമ്മ ഞാൻ ഒരു മകനെ പോലെ അവരുടെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രം ജീവിച്ചിരുന്നു തുടങ്ങി ജീവിക്കുക, ഇങ്ങനെയുള്ള നിരവധി നിരവധി അനവധി സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാതെ വന്ന് നമ്മളിൽ ഇവര് നമ്മളുടെ അടുത്ത് നിന്ന് അങ്ങനെ വീഴാണ് ആശ്രയം പ്രാപിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒട്ടനവധി അനുഭവങ്ങളുണ്ട്.
6: അപ്പൊ ഒരുപാട് ജീവിതവും മരണവും കണ്ട ആളാണ് ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം. എന്താണ് ജീവിതം, മനുഷ്യന്റെ ജീവിതം എന്ന് പറയുമ്പോ എന്താണ്?
7: വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമായിട്ട് തോന്നുന്നു. ഞാനത് തയ്യാറെടുപ്പില്ലാതിരുന്നു എന്നുള്ളത് കൊണ്ട് പലപ്പോഴും എപ്പോഴൊക്കെ യാത്രയിൽ ഞാൻ ആലോചിച്ചിട്ടുള്ള ഇതേ ചോദ്യം അല്ലെങ്കിൽ ഇതിനോട് അടുപ്പിച്ച കാര്യമുള്ളൂ. അന്നൊക്കെ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറെ കൂടിയൊക്കെ പ്രായമായി കഴിയുമ്പോ ആരെങ്കിലും ഒക്കെ എന്നെ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയണം എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ എനിക്കിപ്പോ അതൊന്നും വരുന്നില്ല, എന്റെ മനസ്സിലോട്ട് അവത്തരൊന്നും വരില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം, അത്രയേ ഉള്ളൂ. ഞാനതാണ് വിവരിച്ച് വിസ്തരിച്ച് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ RCCയിലെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്, നമ്മളിപ്പോ പറയുന്നു മനുഷ്യ ജീവിതം നിസ്സാരമാണ്, ഇപ്പൊ നമ്മള് പൂന്താനത്തിന്റെ ഇതിലൊക്കെ നമ്മള് കേൾക്കുന്ന കാര്യം. പക്ഷെ ഇതൊക്കെ പാട്ടായിട്ട് കേട്ടിരുന്നല്ലാതെ ഇതെന്താ സാധനം എന്നുള്ളത് കണ്ടപ്പോഴാണ് നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. അപ്പോ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത് എന്ന് വരെ എങ്ങനെ എപ്പോഴും ഒരു ഇതുമില്ല. അപ്പൊ ആ ജീവിക്കുന്നിടത്തോളം കാലം എത്ര കണ്ട് സ്നേഹിക്കാൻ പറ്റുമോ അത്ര കണ്ട് സ്നേഹിച്ച്, ഈ സ്നേഹമാണ് ജീവിതം. ജീവിതം സ്നേഹിക്കാനുള്ളതാണ് ജീവിതം. അല്ലാതെ ഇപ്പൊ ഇവിടെ വേറെ എന്താ ജോലി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല.
6: ഓക്കെ, അപ്പൊ സാറ് അടുത്ത പാട്ട് പറയാം.
7: അതായത് നമ്മുടെ വിരുദൻ ശംഖു. അത് വസ്തുത്തിൽ എനിക്ക് അങ്ങനെ ഇതാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അടൂർ ഭാസി എന്ന് പറയുന്ന ആ ഒരു, ഞാൻ ഈ കലാകാരന്റെ നിർത്തപ്പോഴേ ഒരു സംഗീത അധ്യാപകൻ പാട്ട് പഠിപ്പിക്കുന്ന ആ സമ്പ്രദായം, അതില് ഹാർമോണിയം വെച്ച് പഠിപ്പിക്കുന്ന സമ്പ്രദായം, അതിൽ കൂടി ആ കഥാപാത്രത്തിന്റെ ആ ഒരു സ്ത്രീയോടുള്ള മ്ലേച്ഛ സ്വഭാവം പ്രകടിപ്പിക്കുന്ന രീതി, അതൊരു വൾഗറാവാത്ത രീതിയിൽ എന്ത് അന്തസ്സായിട്ടാണ്. പിന്നെ അതിലാ വരികളും കാര്യങ്ങളും, ഇത് വല്ലാതെ തന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു ഇതാണ്. വിരുദൻ ശംഖുവിൽ പുഷ്പങ്ങൾ ചൂടിയ പൂങ്കാവ്, ഭാസ്കരൻ മാഷ്ടറെ ഇതിൽ ബി എ ചിദംബരനാഥിന്റെ യേശുദാസും പീലയിലും അമ്മയും കൂടി.
1: പുഷ്പങ്ങൾ ചൂടിയ പൂങ്കാവേ, പുഷ്പങ്ങൾ ചൂടിയ പൂങ്കാവേ.

0: തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും കലാരംഗത്തും ഉള്ള തിരക്കുകൾക്കിടയിലും ആകാശവാണി ശ്രോതാക്കളുമായിട്ട് തൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സ്റ്റുഡിയോയിലെത്തിയ ഡോക്ടർക്ക് ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഡോക്ടറിൻ്റെ വാക്കുകൾ ഊർജം പകർന്നു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എല്ലാവിധ ആശംസകളും.
1: ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ നിങ്ങൾ കേട്ടത് കഥകളി കലാകാരനും ഓൺകോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗം. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിൽ നിന്നും രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ, പാടിയത് യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി. ഇനി പ്രധാന വാർത്തകൾ. ലക്നൌ കാൺപൂർ എക്സ്പ്രസ് ഹൈവേ ഉദ്ഘാടനം ഇന്ന്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്നാണ് ഉച്ചയ്ക്ക് ഹൈവേ ഉദ്ഘാടനം ചെയ്യുക. LDF ഗവൺമെന്റിന്റെ കാലത്ത് ആരോഗ്യവകുപ്പിൽ ഉപകരണങ്ങൾ വാങ്ങിയതടക്കം കാര്യങ്ങൾ 3-അംഗ IAS ഉദ്യോഗസ്ഥതല കമ്മിറ്റി അന്വേഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മറ്റന്നാൾ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ച യോഗത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീനും പങ്കെടുക്കും. CPIM കേന്ദ്ര കമ്മിറ്റിയുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. വിമാനയാത്രാക്കൂലിയിലെ ഏറ്റക്കുറിച്ചിലുകൾ നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. സാമൂഹിക പ്രവർത്തകൻ എസ് ലക്ഷ്മിനാരായണൻ നൽകിയ ഹർജി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലർ R സുഗതൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. സുഗതന്റെ ജാമ്യാപേക്ഷ കാപ്പ ഉപദേശക സമിതി തള്ളിയിരുന്നു. തൃശൂർ പഴഞ്ഞിയിൽ 4-അംഗ കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യാശ്രമത്തിൽ പിതാവും മകളും മരിച്ചു. അമ്മയെയും മകനെയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 12 മണിക്ക്.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഷീബ മുംതാസിനോടൊപ്പം സ്റ്റുഡിയോയിൽ റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമുക്കറിയാം, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കും തുല്യനീതിയും സുരക്ഷയും ഉറപ്പാക്കുക എന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ കടമയാണ്. നമ്മുടെ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, തടവുകാർ, മുൻ തടവുകാർ എന്നിവരുടെ ക്ഷേമത്തിനായി വിപുലമായ പദ്ധതികളാണ് ഇതോടനുബന്ധിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതികൾ എന്തൊക്കെയാണ്, ഇവയുടെ ആനുകൂല്യങ്ങൾ എങ്ങനെ സാധാരണക്കാരിലേക്ക് എത്തുന്നു, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് ആണ്. സ്വാഗതം മാഡം.
2: താങ്ക് യു.
1: നമുക്ക് ആദ്യം വയോജനങ്ങളെ വെച്ച് തുടങ്ങാം. വയോജനങ്ങൾക്ക് വേണ്ടി, അവരുടെ സംരക്ഷണത്തിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യഗ്രൂപ്പ് എന്ന് പറയുന്നത് വയോജനങ്ങളാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു,
1: അതുകൊണ്ട് ഒരു മിനിസ്ട്രി തന്നെ അതിന് വേണ്ടിയിട്ട്,
2: അതെ, ഇപ്പോൾ പുതിയ വകുപ്പ് രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനത്തിലാണ്. അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. അപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടി നിലവിലിപ്പം നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നു പറഞ്ഞു തുടങ്ങേണ്ടത് അടിയന്തര ആവശ്യങ്ങളുള്ള, ഇപ്പം ഏതെങ്കിലും അതിക്രമത്തിന് വിധേയരായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഒരു സേവനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ജില്ലയിലും നമ്മൾ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലയിലും ഒരു ഫീൽഡ് റെസ്പോൺസ് ഓഫീസറുടെ സേവനം ലഭ്യമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ ഒരു ടോൾ ഫ്രീ നമ്പർ 1-4-5-6-7 എൽഡർ ലൈൻ എന്ന പേരിലുള്ള ഒരു ടോൾ ഫ്രീ നമ്പർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ആളുകൾക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും മക്കളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നോ അതിക്രമം നേരിടുകയും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരികയും ചെയ്യേണ്ടി വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് 1-4-5-6-7 എന്ന നമ്പറിൽ വിളിക്കാവുന്നതും, ഏത് ജില്ലയിലാണോ അവരിരിക്കുന്നത് ആ ജില്ലയിലെ ഫീൽഡ് റെസ്പോൺസ് ഓഫീസറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അവർക്ക് അടിയന്തരമായിട്ട് അവരെ റെസ്ക്യൂ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ റെസ്ക്യൂ ചെയ്യും. ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക്, ഓൾഡ് ഏജ് ഹോം പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് അവർക്കൊരു ഷെൽട്ടർ വേണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എത്തിച്ചു കൊടുക്കാനും കഴിയുന്ന രീതിയിലാണ് നിലവിൽ RRTകൾ, റാപ്പിഡ് റെസ്പോൺസ് ടീം, പ്രവർത്തിക്കുന്നത്.
1: ഓക്കെ, അപ്പോൾ ഈ ഇതുപോലെ തന്നെ ഈ ഒറ്റപ്പെടലും മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഈ സായംപ്രഭ, വയോമിത്രം പോലുള്ള പദ്ധതികൾ ഇപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവരുടെ സേവനം, ഈ റാപ്പിഡ് റെസ്പോൺസ് അല്ലാതെ ഈ പദ്ധതികളുടെ സേവനം സാധാരണക്കാർക്ക് എങ്ങനെ ലഭ്യമാകും?
2: ഇപ്പോൾ വയോമിത്രമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പദ്ധതി. വയോമിത്രം നമ്മളൊരു മൊബൈൽ യൂണിറ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മൊബൈൽ യൂണിറ്റുകൾ അതോടൊപ്പം തന്നെ എല്ലാ വാർഡുകൾ കേന്ദ്രീകരിച്ചു. നിലവിൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമാണ് ഈ വയോമിത്രം പദ്ധതി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡോക്ടറുടെ സേവനം, നഴ്സിൻ്റെ സേവനം, അതുപോലെ തന്നെ സോഷ്യൽ വർക്കറുടെ സേവനം എല്ലാം ലഭ്യമാണ്. എല്ലാ വാർഡുകൾ കേന്ദ്രീകരിച്ചും പ്രത്യേക ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്യാവശ്യം വേണ്ട മരുന്നുകൾ കൊടുക്കുന്നതിനുള്ള വകുപ്പ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ സൈക്കോസോഷ്യൽ ഇഷ്യൂസ്, അവരുടെ മാനസിക സമ്മർദ്ദം പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം വേണ്ട കൗൺസലിംഗ് സംവിധാനമൊക്കെ കൊടുക്കുന്നതിനും, അതല്ലെങ്കിൽ കൗൺസലിംഗ് സർവീസ് കിട്ടുന്ന മറ്റ് ഏജൻസികളുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനുള്ള സംവിധാനമൊക്കെ വയോമിത്രം പദ്ധതി പ്രകാരം വയോജനങ്ങൾക്ക് ലഭ്യമാകുന്ന ഒന്നാണ്.
1: ഈ ഭിന്നശേഷിക്കാരിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ ഇപ്പോൾ കുട്ടികൾ, അങ്ങനെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട പദ്ധതികളൊന്ന് പറയുമോ?
2: രണ്ട് രീതിയിലാണ് ഭിന്നശേഷി മേഖലയിൽ സംസ്ഥാന സർക്കാർ ഇടപെടുന്നത്. ഒന്ന്, സാമൂഹ്യ നീതി വകുപ്പ് മുഖേന ഇൻഡിവിജ്വൽ ബെനിഫിഷ്യറി സ്കീം, വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾ എന്ന് നമ്മൾ പറയും. അതിലാണ് സ്കോളർഷിപ്പ് പോലെയുള്ള പദ്ധതികൾ ഉൾപ്പെടുന്നത്. അതല്ലാതെ പ്രധാനമായിട്ടും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അവരുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പല തരത്തിലുള്ള പദ്ധതികളും. എല്ലാവർക്കും അറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ വികസന ഫണ്ടിൻ്റെ 5% നിർബന്ധമായിട്ടും ഭിന്നശേഷി മേഖലയിൽ നീക്കി വെക്കേണ്ടതാണ്, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കേണ്ടതാണ്.
1: നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
3: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും ഒന്ന് പറയാമോ?
3: ആലപ്പുഴ ജില്ലയിലെ തരുപ്പാട് തള്ളിപ്പാട്ടില്ല.
1: പറഞ്ഞോളൂ, ഇന്നത്തെ വിഷയം അറിയാലോ അല്ലേ? നമ്മുടെ മാഡത്തിനോട് സംസാരിച്ചോളൂ.
3: ഭിന്നശേഷിക്കാരനാണ്.
2: ആ പറയൂ.
3: കൈമുട്ടി നടക്കുന്ന ആളാണ്.
2: ഓക്കെ.
3: ഒരു 10-63 വയസ്സായി.
2: ഓ,
3: പോളിയോ വന്ന 63 പോളിയോ വന്നാണ്.
2: ആ ഓക്കെ.
3: നമുക്ക്
2: വീട്ടിൽ ആരൊക്കെയാണുള്ളത്?
3: വീട്ടില് നമ്മുടെ ചേട്ടച്ചാരനോട് അമ്മയച്ചൻ മരിച്ചുപോയി.
2: ഓക്കെ.
3: ചേട്ടച്ചാരുടെ കൂടെ താമസിക്കുന്നു.
2: ഓ, ഇപ്പൊ എന്താണ് എന്താണ് ആവശ്യം പറയൂ.
3: വിവാഹം കഴിച്ചത്, നമുക്കെന്തെങ്കിലും ആനുകൂല്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ ചോദിച്ചു.
2: എന്താണ് ആവശ്യം, എന്താന്ന് പ്രത്യേകമായിട്ട് പറയാൻ പറ്റുമോ?
3: ആവശ്യം
2: ഭാര്യ കൂടെ ഉണ്ടോ? ഒപ്പം
3: ഭാര്യ ഇല്ല, കല്യാണം കഴിച്ചല്ല.
2: അല്ല, ഓക്കെ.
3: ചേട്ടച്ചാരുടെ കൂടെ താമസിക്കുന്നു.
2: ഓക്കെ. നമുക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ട്.
3: ഈ ആരോഗ്യ ഇതേ നേരത്തെ നമുക്കൊരു വണ്ടി കിട്ടി,
2: മുച്ചക്രവാഹനാണോ?
3: ആ കിട്ടി 2013.
2: ഓക്കെ.
3: അത് 2018 ഇതിൽ വെള്ളപ്പൊക്കത്തിൽ പോയി.
2: ഓക്കെ.
3: അപ്പം നമ്മള് കഴിഞ്ഞ 23
2: ഏത് ഏത് പഞ്ചായത്തിലാണ്?
3: പള്ളിപ്പാട് പഞ്ചായത്ത്.
2: പഞ്ചായത്ത് വഴിയാണ് മുച്ചക്രവാഹനം തരുന്നത്. 2013 ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ഏതായാലും 2013 ആദ്യമായിട്ട് കിട്ടിയത്. അപ്പൊ 8 കഴിഞ്ഞല്ലോ ഇപ്പം.
3: അത് കഴിഞ്ഞ് 2023 കൊടുത്തു കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് കൊണ്ടുവന്നു.
2: ഓക്കെ.

0: പക്ഷേ അവർക്കിപ്പോ തീരെ ഇതായി, അതെ
1: വയ്യാണ്ടായി,
0: വയ്യാതായി. അപ്പൊ അത് നമ്മള് ഒരു രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഒത്തിരി വർഷം കൊണ്ട് ആയുർവേദം വരുന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട്
1: അലോപ്പതി മരുന്നാണ് കഴിക്കുന്നത്.
0: ആശുപത്രി പോയി കിടക്കാനുള്ള ആരും വരാനും പോകാനൊന്നും ഇല്ലല്ലോ.
1: അതെ,
0: അതുകൊണ്ട് ഒരു ഡോക്ടർ ആലപ്പമെഡിക്കോളേജ് ഇത്തരം പ്രവർത്തകരുടെ മരുന്ന്
2: കഴിക്കും. ആവശ്യം ഒന്ന് പറയാമോ, എന്താണ് ആവശ്യം എന്ന് പറയാമോ?
0: എന്തെങ്കിലും സഹായം, ചികിത്സാ സഹായങ്ങളോ അല്ലെങ്കിൽ അറിയാനോ?
1: പെട്ടെന്ന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഒരു പരിരക്ഷ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ട്. പരിരക്ഷയിൽ നമ്മൾ അടിയന്തരമായിട്ട് വരുന്ന ആരോഗ്യം, ആരോഗ്യ സംബന്ധമായ പറയുന്നത് കേൾക്കാമോ? ആയുർവേദ മരുന്നാണ് വേണ്ടത്?
2: എന്തായാലും കട്ടായി തോന്നുന്നു. അദ്ദേഹത്തിന് ചികിത്സാ സംബന്ധമായ നിർദ്ദേശങ്ങളാണ്,
1: ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഭിന്നശേഷിക്കാർക്കാണെങ്കിൽ നമുക്ക് പരിരക്ഷ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. അതിനകത്ത് പെട്ടെന്നുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു സ്ട്രോക്ക് വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് വരുന്ന തുക കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നമുക്കുണ്ട്. പരിരക്ഷ എന്നാണ് ആ പദ്ധതിയുടെ പേര്. പരിരക്ഷാ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് അതത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർമാരെയാണ് സമീപിക്കേണ്ടത്. സാമൂഹ്യനീതി ഓഫീസർമാർ പരിശോധിച്ചിട്ട് ആദ്യഘട്ടത്തിൽ ഒരു 25,000 രൂപ വരെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസറുടെ ഒരു ഡിസ്ക്രിപ്ഷനിൽ അവർക്ക് അനുവദിക്കാവുന്നതാണ്. അത് കഴിയുമ്പം ജില്ലാ കളക്ടർ ചെയർപേഴ്സണായിട്ടുള്ള ഒരു കമ്മിറ്റി എല്ലാ ജില്ലയിലും നിലവിലുണ്ട്. കമ്മിറ്റി പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും.
2: ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഈ സ്വാവലംബൻ ID കാർഡ് ഉണ്ടല്ലോ, അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ കാർഡിനായിട്ട് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ്?
1: അത് തിരിച്ചറിയൽ കാർഡാണ്. ഭിന്നശേഷിക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന യുണീക്ക് ID കാർഡാണ്, UDID എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അത് സ്വാവലംബൻ പോർട്ടൽ വഴിയാണ് നിലവിൽ കൊടുത്തു വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും UDID കാർഡാണ് ഒരാൾക്ക് ആനുകൂല്യം ലഭ്യമാകാൻ വേണ്ടിയിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവർക്ക് വേണ്ട രേഖ.
2: അതിലേക്കൊന്ന് വരുന്നതിന് മുമ്പ് ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ,
3: ഹലോ,
2: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: നമസ്കാരം മാഡം, ഞാൻ
2: അൽഫോൻസ. അമ്മ എവിടുന്നാണ്? ശരി, അമ്മ ചോദിച്ചോളൂ. അറിയാലോ, വിഷയം അറിയാവല്ലോ. അപ്പൊ ഷീബ മാം ഉണ്ട്, മാമിനോട് സംസാരിച്ചോളൂ.
1: എന്താണ്, പറയൂ.
3: നമസ്കാരം മാഡം.
1: ആ നമസ്കാരം, പറഞ്ഞോളൂ.
3: ഞാന് അംഗൻവാടി വർക്കർ ആയിരുന്നു.
1: ഓ, ഇപ്പൊ പെൻഷനായോ?
3: അതിന് മുമ്പ് നമ്മള് അംഗൻവാടിയും ഐറ്റി ഡിസും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് നമ്മള് ഈ ഭിന്നശേഷി ക്യാമ്പ്
1: നടത്തുമായിരുന്നു.
3: നമ്മള് ഒരുപാട് ആൾക്കാർക്ക് ഈ കാർഡും സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ ഇപ്പൊ ഇനി നമുക്ക് അങ്ങനെ കാണാൻ ഉള്ള പരിപാടി വല്ലതും ആശുപത്രി പോയി ഞങ്ങൾക്ക് പോകണമെന്ന് കീഴിൽ ഒന്നില് ഇവിടെ
1: ഇപ്പം എന്താണ് വേണ്ടത്, എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത് എന്ന് അറിയണോ വേണ്ടത്?
3: അപ്പൊ നമുക്ക് ഇങ്ങനെ ഇനി നമ്മുടെ ICDS മുഖേന ഇങ്ങനെ ക്യാമ്പ് നടത്താനോ വല്ല പരിപാടിയുണ്ടോ?
1: അങ്ങനെ ഈ ID കാർഡ്, യുണീക്ക് ID കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാമ്പുകൾ നമ്മൾ നടത്താറുണ്ട്. നേരത്തെ വനിതാ ശിശു വികസന വകുപ്പും സാമൂഹ്യ നീതി വകുപ്പും ഒന്നിച്ചായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 2017 രണ്ട് വകുപ്പായിട്ടാണ് പ്രവർത്തനം നടത്തി വരുന്നത്. പക്ഷെ ജില്ലകളിൽ നമ്മൾ ഇത്തരം ക്യാമ്പുകൾ നടത്തുന്നത് എല്ലാ വകുപ്പിൻ്റെയും സഹായത്തോടു കൂടിയിട്ടാണ്. പ്രധാനമായിട്ടും വനിതാ ശിശു വികസന വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഇതാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ. ഈ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നമ്മൾ എല്ലാ ജില്ലകളിലും സ്പെഷ്യൽ ക്യാമ്പുകൾ UDID കാർഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷനാണ് പ്രധാന ചുമതല ക്യാമ്പുകൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വഹിക്കുന്നത്.
3: അപ്പോൾ 2017 ക്യാമ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള അംഗൻവാടി മുഖേന.
1: ഓ, സന്തോഷം. ഓക്കെ,
3: ഞാൻ അംഗൻവാടി വർക്കറാ.
1: 2015
2: ഈ കാർഡ് ഇനി കിട്ടുമോ എന്നാണോ, ഈ കാർഡിന്റെ പ്രൊസീജിയർ എന്താണെന്നാണോ?
3: അതെ അതെ, ഞാന് 2015

0: ഇറങ്ങുമ്പോ ഒരു 5 മാസത്തിന് മുമ്പ് എനിക്ക് കണ്ണിന്റെ കാഴ്ച പോയായിരുന്നു.
1: ക്യാമ്പുകൾ നമ്മൾ പ്രത്യേകമായിട്ടുള്ള, ഇപ്പൊ കണ്ണിന്റെ കാഴ്ച പോയത് കൊണ്ട് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ ബോർഡ് കാണും. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് സ്വാവലംബൻ പോർട്ടലിലാണ് ആദ്യം അപേക്ഷ കൊടുക്കേണ്ടത്. സ്വാവലംബൻ പോർട്ടലിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ക്യാമ്പിന് സിറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കും. മെഡിക്കൽ ബോർഡ് നിങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട് വിളിക്കും. എല്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ ബോർഡുകളുണ്ട്. അപ്പം മെഡിക്കൽ ബോർഡ് നിങ്ങളെ അപ്പം നിങ്ങൾ അസസ്മെന്റിന് ചെല്ലണം, പരിശോധനയ്ക്ക് ചെല്ലണം.
0: ഒരു മിനിറ്റ് മാഡം ഒന്ന് കേൾക്കണേ.
1: ആ പറയൂ.
0: ഞാൻ 2 വർഷത്തിന് മുമ്പ് ഞാനൊന്ന് പോയി. എന്റെ കൂടെ വരാൻ ആരും ഇല്ല. എന്നെ ഒരു ഓട്ടോക്കാരന കൊണ്ടുപോയത്. അപ്പൊ അവിടെ ചെന്ന് ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ, എല്ലാ വിധത്തിലുള്ള ആളുകളും ഉണ്ടല്ലോ. അങ്ങനെ അവര് നമ്മള് അപ്ലിക്കേഷൻ കൊണ്ട് കൊടുത്തത് അവര് വിളിച്ച് നമ്മുടെ വരി നിർത്തിയേ പോവാ. അങ്ങനെ നിർത്തി അവസാനം എന്തുവായാലും ഞാൻ അകത്ത് കയറി അവരെന്നെ പരിശോധിച്ചൊക്കെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നിരുന്നിരുന്നു 2 മണി എന്നെ പിന്നെ വിളിക്കുന്നില്ല. അങ്ങനെ ഇരുന്ന് ഞാൻ ഇവിടുന്ന് 8 മണിക്ക് പോയത്.
1: ഇപ്പം എത്ര വയസ്സായി? ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ആ നമ്പർ തരൂ, ഞാൻ അവിടെ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറയാം. ഓക്കെ, എന്നിട്ട് എന്താ വേണ്ടതെന്ന് ചെയ്യാൻ പറയാം.
0: നമ്മുടെ ഈ ഇങ്ങനെ ഒരു CHC അങ്ങനെ
1: എന്താണ് തടസ്സം വന്നത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ നിന്ന് ജില്ലാ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയാം. എന്നിട്ട് എന്താണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അവരടുത്ത് അത് അറേഞ്ച് ചെയ്യാൻ പറയാം. ഓക്കെ.
0: പിന്നെ ഞാനത് ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ എന്റെ ഞാൻ ജോലി ചെയ്ത ഡിപ്പാർട്ട്മെന്റിന്റെ ഇങ്ങനെ ഒരു
1: ഉപേക്ഷിക്കേണ്ട, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അവിടെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ, അതിനുള്ള ഏർപ്പാട് ചെയ്യാം. ഓക്കെ, ശരി.
2: അപ്പോ മാം, ഇപ്പൊ ഇത് കേൾക്കുന്നവർക്കായിട്ട് ഈ കാർഡ് എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
1: കാർഡ് എടുക്കാൻ 2 രീതിയിൽ ചെയ്യാറുണ്ട്. സ്പെഷ്യൽ ക്യാമ്പുകൾ ചെയ്തിട്ട് ചെയ്യാറുണ്ട്, സ്പെഷ്യൽ ഡ്രൈവായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ പോലും സ്വാവലംബൻ പോർട്ടൽ ഏത് സമയത്താണെങ്കിലും ആർക്കും അപേക്ഷ കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ ബോർഡ് അവർക്ക് സെലക്ട് ചെയ്യാം. അതിനകത്ത് പോർട്ടലിൽ സെലക്ട് ചെയ്യാം. മെഡിക്കൽ ബോർഡ് സെലക്ട് ചെയ്തിട്ട് മെഡിക്കൽ ബോർഡ് അവർക്ക് സമയം അനുവദിക്കുന്നതിനനുസരിച്ച് അവർ അസസ്മെൻറ്റിന് ചെന്നാൽ മതിയാവും. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും UDID കാർഡും ഈ പോർട്ടൽ വഴിയാണ് ഇപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
2: ഇത് ഈ കാർഡാണോ ഇവർക്ക് ഇനിയുള്ള സാമ്പത്തിക സഹായങ്ങൾ അതുപോലെ സ്വയം തൊഴിലിന് വേണ്ടിയിട്ടുള്ളത്? എല്ലാ
1: കേന്ദ്ര ഗവൺമെൻറ് UDID കാർഡ് അടിസ്ഥാന രേഖയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാവർക്കും ID കാർഡ് കൊടുക്കുന്നതിനുള്ള തീവ്ര യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ UDID കാർഡ് ഇല്ലെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അടിസ്ഥാന രേഖയായിട്ട് കണക്കാക്കിയിട്ടാണ് നമ്മൾ
2: പദ്ധതികൾ
1: നടപ്പാക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 40%, 40% ഡിസബിലിറ്റി ഉള്ള ആളുകളെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്നുള്ള രീതിയിൽ RPWD Act, റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 നിലവിൽ വന്നിട്ടുള്ള ആക്ട് പ്രകാരം 40% ആണ് ഏറ്റവും കുറഞ്ഞ ഡിസബിലിറ്റിയുടെ ശതമാനമായിട്ട് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്.
2: അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് സ്വയം തൊഴിൽ വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് ഉള്ളത്?
1: സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും എംപ്ലോയ്മെൻറ്റ് വകുപ്പ് മുഖേന കൈവല്യ എന്നുള്ളൊരു സ്വയം തൊഴിൽ പദ്ധതി നിലവിലുണ്ട്. അതുകൂടാതെ ഭിന്നശേഷി കോർപ്പറേഷൻ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഭിന്നശേഷി കോർപ്പറേഷൻ വഴി ലോൺ കൊടുക്കുന്ന പദ്ധതികൾ നിലവിലുണ്ട്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മളെ സാമൂഹ്യനീതി വകുപ്പ് വഴി ഭിന്നശേഷിക്കാരായ ആളുകളെ പരിചരിക്കുന്ന വനിതകളായിട്ടുള്ള രക്ഷിതാക്കൾക്ക് നമ്മൾ സ്വയം തൊഴിലിന് സ്വാശ്രയ എന്നുള്ള പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾക്ക് സ്നേഹയാനം എന്നുള്ളൊരു പദ്ധതി, അതും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക്, വനിതകളായ രക്ഷിതാക്കൾക്കാണ് നമ്മൾ അതും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നാഷണൽ ട്രസ്റ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, സെറിബൽ പാൾസി, ഓട്ടിസം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ഇത്രയും 4 കാറ്റഗറിയിൽ വരുന്ന ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ വനിതകളായ രക്ഷിതാക്കൾക്കായിരുന്നു നമ്മൾ ഇലക്ട്രിക് ഓട്ടോ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സാമൂഹ്യനീതി വകുപ്പ് വഴി നടപ്പിലാക്കിക്കൊണ്ട്.
2: കുറച്ച് മുമ്പ് നമ്മുടെ ശ്രോതാവ് ചൂണ്ടിക്കാട്ടിയതുപോലെ അല്ലേ?
1: അതെ.
2: ഇനി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ പുനരധിവാസത്തിന്, വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ?
1: മറ്റ് നമ്മളുടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ലക്ഷ്യഗ്രൂപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ മറ്റ് ലക്ഷ്യഗ്രൂപ്പുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ. അത് പ്രധാനമായിട്ടും അങ്ങനെ വരാൻ കാരണം

0: നമ്മൾ സമൂഹം ഇപ്പോഴും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ആ ഒരു സ്വത്വത്തെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അംഗീകാരം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ ദൃശ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആക്സെപ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും കുടുംബങ്ങളിൽ നിന്നുള്ള പിന്തുണ വലിയ രീതിയിൽ ഇപ്പോഴും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്.
1: ഗ്രൗണ്ട് റിയാലിറ്റി അതാണ്.
0: അതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ 2014 ഒരു സർവേ, ഒരു സമഗ്രമായിട്ടൊരു സർവേ കേരളത്തിനകത്ത് നടത്തിയ സമയത്ത് 90% ആളുകൾക്കും അവരുടെ സ്വത്വം വെളിപ്പെടുത്തി മുന്നോട്ട് വരുന്ന 90% ആളുകളും വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 1% ആളുകൾ വിദ്യാലയങ്ങളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കളിയാക്കലുകൾ, ബുള്ളിയിങ് ഒക്കെ അനുഭവിക്കുന്നത് കൊണ്ട് പല ആളുകളും ഡ്രോപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ നീതി വകുപ്പ് പ്രധാനമായിട്ടും ഇടപെടുന്ന ഒരു മേഖല അവരുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്.
1: നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു ശ്രോതാവും കൂടെ ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
2: ചെല്ലപ്പൻ നായർ, ആലപ്പുഴ കൊറ്റങ്കുളങ്ങര.
1: സംസാരിച്ചോളൂ മാഡത്തിനോട്.
0: നമസ്കാരം, പറയൂ.
2: സാർ, ഞാന് 79 വയസ്സുള്ള ഒരാളാണ്. വീലാങ്ങനാണ്, UDID കാർഡുണ്ട്. 50% വീലാങ്ങനാണ്.
0: അതെ.
2: ഒറ്റയ്ക്കുള്ളൂ, കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല.
0: ഒറ്റയ്ക്കാണ് ഇപ്പൊ താമസിക്കുന്നത്?
2: സഹോദരിയുടെ കൂടെയാണ് താമസം. ഞാൻ ഒറ്റയ്ക്കുള്ളെന്ന് പറയാം, രാജ്യമക്കളൊന്നും ഇല്ലെന്ന് പറയാ.
0: ഓക്കെ, ഇപ്പൊ എന്താണ് ആവശ്യം പറയൂ.
2: പെൻഷൻ, ഗവൺമെന്റ് മുൻപ് വികലാംഗർക്ക് പ്രത്യേക 200 രൂപ കൂടുതൽ പെൻഷൻ ഉണ്ടായിരുന്നു. സാധാരണക്കാർക്കും കൊടുക്കുന്നതിനകത്ത് 200 രൂപ കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ അത് നിർത്തിയാക്കി. ഇവർക്ക് 60 വയസ്സായപ്പോ കഴിഞ്ഞാലും ഇത് ഒരു പെൻഷനും കൂടെ അപേക്ഷിക്കാമെന്നും പറഞ്ഞ ഗവൺമെന്റ് സർക്കുലർ ഉണ്ടായിരുന്നു.
0: അതെ,
2: അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ വികലാംഗർക്ക് പ്രത്യേകം പെൻഷൻ കൂടുതലുണ്ടായിരുന്നു, അതിപ്പോ ഇല്ല. 200 രൂപ കൂടുതലുണ്ടായിരുന്നു, മറ്റുള്ള എല്ലാവർക്കും ഒരുപോലെ ആക്കിയതുകൊണ്ട് അത് കൂടുതലായിട്ട് കിട്ടുന്നില്ല.
0: ഇപ്പൊ 2 പെൻഷൻ കിട്ടുന്നുണ്ടോ നിലവില്?
2: ഒരെണ്ണേ ഉള്ളൂ.
0: ഏത് പെൻഷനാ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്?
2: മാത്രമേ ഉള്ളൂ.
0: ഏത് പെൻഷനാ കിട്ടുന്നത്? വികലാംഗ പെൻഷൻ ആണോ കിട്ടുന്നത് അതോ വയോജന പെൻഷൻ ആണോ കിട്ടുന്നത്?
2: വികലാംഗ പെൻഷൻ 50% ഇതുണ്ട്, UDID കാർഡ് ഒക്കെ ഉണ്ടായിരിക്കും.
0: അത് വെച്ചിട്ടുള്ള പെൻഷൻ ആണ് കിട്ടുന്നത്.
2: അതെ അതെ.
0: ആ, ഇപ്പൊ എന്താണ് പ്രശ്നം, എന്താ പറയൂ.
2: അല്ല, ഈ പെൻഷന് ഈ വികലാംഗർക്ക് പിന്നെ കൂടുതലുണ്ടായിരുന്നു, അതിപ്പോ എല്ലാവർക്കും ഒരേപോലെ ഏകീകരിച്ചു, അതുകൊണ്ട് ചോദിച്ചതാ.
0: അത് പഞ്ചായത്തുകൾ വഴിയാണ് പെൻഷൻ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. അങ്ങനെ ഒരു നയപരമായ തീരുമാനം സർക്കാർ എടുത്തു കാണും, അതാണ് അങ്ങനെ ഏകീകരിച്ച് വന്നത് കേട്ടോ. ഓക്കെ,
1: മറ്റ് നമ്മുടെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ പരിപാടിയിൽ പറയുന്നുണ്ടല്ലോ, അപ്പോ അതുവഴി അദ്ദേഹത്തിന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
0: ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ തുടർ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാക്ഷരതാ മിഷനുമായിട്ട് യോജിച്ചുകൊണ്ടൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അത് കൂടാതെ സ്കോളർഷിപ്പ് പദ്ധതി, ഹോസ്റ്റൽ ഫീസ് കൊടുക്കുന്നതിനുള്ള പദ്ധതി, അതുപോലെ തന്നെ വിദൂര വിദ്യാഭ്യാസം വഴി പഠനം തുടരുന്ന ആളുകൾക്ക് അതിൻ്റെ ഫീസും ബാക്കി അവരുടെ പഠന ആവശ്യങ്ങൾക്കുള്ള ധനസഹായം കൊടുക്കുന്ന പദ്ധതികളെല്ലാം നിലവിലുണ്ട്. അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഇപ്പം PSC കോച്ചിങ്, അതുപോലെ തന്നെ സിവിൽ സർവീസ് കോച്ചിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവർക്ക് പ്രത്യേകമായിട്ട് കോച്ചിങ് കൊടുക്കുന്നതിനുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കി വരുന്നുണ്ട്. പല പേരുകളിലാണ് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ഓവർസീസ് സ്കോളർഷിപ്പാണ്. വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠനം നടത്തുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോസസ്സും, അവരുടെ വിസ പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല, സാമ്പത്തിക വർഷം അവസാനമായതുകൊണ്ട്. ഈ വർഷം നമ്മൾ ഈ ഒരു സെപ്റ്റംബർ ആവുന്നതോടുകൂടി ഒരു 5 പേരെയെങ്കിലും എൻറോൾ ചെയ്തിട്ട് വിദേശ പഠനത്തിന് അയക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
1: അതിനുള്ള അപേക്ഷയൊക്കെ എങ്ങനെയാണ്?
0: അത് നമ്മൾ വകുപ്പ് അപേക്ഷകൾ വിളിക്കും. നമുക്ക് ഒരു ഏജൻസിയുടെ സപ്പോർട്ടുണ്ട്, ഗവൺമെൻറ് ഏജൻസി തന്നെ, ഒഡേപെക് എന്ന് പറഞ്ഞ ഏജൻസിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അവരാണ് അതിനുള്ള ടെക്നിക്കൽ സപ്പോർട്ട്, വിസ പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കരിയർ ഗൈഡൻസ് അവർ, നമ്മൾ നേരത്തെ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തു, തൽപരരായിട്ടുള്ള ആളുകളെടുത്തുനിന്ന് അപേക്ഷ വിളിച്ചു.

0: അവരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് നമ്മൾ കൊടുത്തു. അപ്പോൾ അവരവർക്ക് ആവശ്യമുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്തു. അതിനകത്ത് നിന്ന് നമ്മളൊരു 6 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അവരുടെ പ്രോസസ്സിങ്ങാണ് ഇപ്പം നമ്മൾ സെപ്റ്റംബറോട് കൂടിയിട്ട് അവരെ പുറത്തേക്ക് വിടാനുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: അവർക്കുള്ള ഇപ്പോൾ വാല്യൂ ആഡഡ് ട്രെയിനിങ്സോ കോഴ്സുകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: നമ്മളിപ്പം നമുക്ക് സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് നമ്മൾ വനിതാ വികസന കോർപ്പറേഷനുമായിട്ട് ചേർന്നിട്ട് ഒരു 3 ലക്ഷം രൂപ വരെ, പരമാവധി 3 ലക്ഷം രൂപ വരെ അവർക്ക് തിരിച്ചടവ് വ്യവസ്ഥയിൽ ലോൺ കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. സ്കിൽ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ സാകല്യം എന്നുള്ള പേരിൽ നമ്മളൊരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷം നമ്മൾ നടപ്പിലാക്കിയത് നോളജ് എക്കണോമി മിഷനും അസാപ്പുമായിട്ട് ചേർന്നിട്ടാണ്. അതിലൊരു 7 പേര് ഏവിയേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, അവരുടെ പ്ലേസ്മെൻറ്റ് നടത്തി. അതുപോലെ തന്നെ അതേ സമാനമായിട്ടുള്ള രീതിയിൽ ഈ വർഷവും സ്കിൽ ട്രെയിനിങ് വിവിധ ട്രേഡിൽ അല്ലെങ്കിൽ വിവിധ കോഴ്സുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അസാപ്പുമായിട്ട് പുതിയൊരു MOU സൈൻ ചെയ്യുന്നതിനുള്ള നടപടികൾ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്.
1: ഇപ്പോൾ ഈ ഫീൽഡ് റെസ്പോൺസ് ടീം ഉണ്ടെന്ന് പറയുമല്ലോ, അവർ ശരിക്കും നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടവരാണ്. അവരെന്തൊക്കെ, ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴാണ് ശരിക്കുമുള്ള ഹാർഷ് റിയാലിറ്റി മനസ്സിലാക്കുന്നത്, അവർ ശരിക്കും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, എന്തൊക്കെ ഹാർഷ് റിയാലിറ്റീസ് ആണ് പുറത്തു വരുന്നത്?
0: റിയാലിറ്റീസ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ വയോജന മേഖലയിലാണ് പ്രധാനമായിട്ടും നമുക്ക് ഒരു ഇടപെടൽ, ഫീൽഡ് ലെവൽ ഇടപെടൽ വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളുടെ കാര്യത്തിലുമാണ് കൂടുതലായിട്ടും ആ രീതിയിലുള്ള ഒരു നമ്മൾ നേരിട്ട് ചെന്ന് ഔട്ട്റീച്ച് ചെയ്യേണ്ടത്. നമ്മളുടെ സർവീസ് ഔട്ട്റീച്ച് ചെയ്യണ ഒരു കാര്യം പ്രധാനമായിട്ടും അത്തരം സന്ദർഭങ്ങളിലാണ് വരുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ആളുകളെ സംരക്ഷിക്കേണ്ട ചുമതല പലപ്പോഴും കുടുംബാംഗങ്ങൾക്കാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കുടുംബത്തിനകത്ത് നിന്നായിരിക്കും ഇത്തരത്തിലുള്ള അതിക്രമങ്ങളോ പീഡനങ്ങളോ ഒക്കെ ഏൽക്കേണ്ടി വരുന്നത്.
1: മാം, ഒരു ശ്രോതാവുണ്ട്. ഹലോ, ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? സംസാരിച്ചോളൂ മാഡത്തിനോട്, വിഷയം അറിയാലോ അല്ലേ?
2: ഗുഡ് മോർണിംഗ് മാഡം.
0: ആ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, പറയൂ.
2: ഞാൻ ഈ കാഴ്ചയില്ലാത്ത ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. എന്റെ പേര് അൻസാർ.
0: ഓക്കെ.
2: ഞാന് 2019 മുതൽ 2023 വരെ UDID പാസിന് അപേക്ഷ കൊടുത്തിരുന്നു.
0: അപേക്ഷിച്ചത് എങ്ങനെയാണ് അപേക്ഷിച്ചത്?
2: അക്ഷയില്
0: പോയിട്ട് അപേക്ഷിച്ചു. മെഡിക്കൽ ബോർഡ് വിളിച്ചില്ലേ?
2: എല്ലാം കൊടുത്തിട്ടാണ് അപേക്ഷിച്ചത്.
0: മെഡിക്കൽ ബോർഡ് അസസ്മെന്റിന് വേണ്ടിയിട്ട് വിളിച്ചോ?
2: ഇല്ലില്ല,
0: വിളിച്ചിട്ടില്ല. ഏതാണ് ബോർഡ്? ഏതാണ്, ഏത് ഹോസ്പിറ്റലായിരുന്നു?
2: കൊല്ലം
0: ജില്ലാ ആശുപത്രി. ജില്ലാ ആശുപത്രിയിലാണ്. 2019 കൊടുത്തിട്ട് ഇതുവരെ വിളിച്ചില്ല എന്നാണോ പറഞ്ഞേ?
2: 2019 മുതൽ 2019 കൊടുത്ത അപേക്ഷക്കൊന്നും ശരിയായില്ലെന്ന് അവര് പറഞ്ഞു.
0: ഓക്കെ.
2: പിന്നെ 2020 അപ്ലൈ ചെയ്തു, അതും ശരിയായില്ല. 2021 അപ്ലൈ ചെയ്തു, അതും ശരിയായില്ല. 2023 വരെ അങ്ങനെ അപ്ലൈ ശരിയായില്ലെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടതാ.
0: ഓക്കെ. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ അവിടെ ഈ ക്യാമ്പുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡില് അത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളോട് നമുക്ക് ചോദിക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്പർ നോട്ട് ചെയ്ത് വെക്കാം, എന്നിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാം.
2: അത് മാത്രമല്ല മാഡം, ഇതിനെ ഞാൻ DMO ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടു. അന്നേരം വിളിക്കുമ്പോഴെല്ലാം പറയുന്നത് DMO ഇല്ല, DMO ഇല്ലെന്നാ പറയുന്നത്. അവർ ഒഴിവാക്കുകയാണ് പറഞ്ഞിട്ട്.
0: മെഡിക്കൽ ബോർഡ് കൂടാനുള്ള പ്രയാസം കൊണ്ടായിരിക്കും ഏതായാലും ഇത്രയും കാലതാമസം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പൊ അവിടെ നിന്ന് നേരിട്ട് വിളിക്കാൻ പറയാം കേട്ടോ.
2: ആ, ശരി, ഒന്ന് നോക്കാം.
0: ഓക്കെ.
1: അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ റാപ്പിഡ് റെസ്പോൺസ് സിസ്റ്റം അവർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ.
0: ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം, അതായിരിക്കും കുറച്ചും കൂടെ അത് മനസ്സിലാക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ജില്ലാ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്കൊരു ഫോൺ കോൾ വന്നു. ഒരു വീടിനകത്ത് ഒരു അമ്മയെ അടച്ചിട്ടതാണ്. പകൽ 11 മണിയായി, തലേദിവസം 5 മണിക്ക്
1: അടച്ചിട്ടതാണ്.
0: 11 മണിയായിട്ടും ആരും വന്ന് തുറക്കുവോ ഭക്ഷണം കിട്ടുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളായിരുന്നു. അപ്പം നമ്മൾ അവരെ വീട്ടിൽ പോയി. അപ്പം നമ്മൾ പോലീസിനെയും കൂടെ കൂട്ടിയിട്ടാണ് പോണത്. ആ സമയത്ത് റാപ്പിഡ് റെസ്പോൺസ് ടീം ഇല്ല. അപ്പം അതുകൊണ്ട് പോലീസിൻ്റെ ഹെൽപ്പും കൂടെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. അപ്പം നമ്മളവിടെ ചെന്ന സമയത്ത് അവർക്ക് ഒരേ ഒരു മകളാണുള്ളത്. അവർ മാറിയാണ് താമസിക്കുന്നത്. അമ്മ മാത്രമാണ്.

0: നോക്കാൻ സന്നദ്ധമായത് കൊണ്ടല്ല. അപ്പം അവരെ നമുക്ക് കുറ്റം പറയാനില്ല, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം നമ്മൾ എല്ലാവരും പാട്രിയാർക്കിയിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ആ രീതിയിലുള്ള പ്രയാസങ്ങൾ ചിലപ്പോൾ കാണുമായിരിക്കും, അറിയില്ല. ഏതായാലും പിന്നെ അവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തൽക്കാലം നമ്മൾ നമ്മളുടെ സ്ഥാപനത്തിലേക്ക്, ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റുകയാണെന്നുള്ളത് പറഞ്ഞു. അവരോട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ അനുനയിപ്പിച്ചതിന് ശേഷമാണ് നമുക്കവരെ
1: കൊണ്ടുപോകാൻ
0: പറ്റിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ബലം പ്രയോഗിക്കുകയോ എൻഫോഴ്സ്മെൻറ്റ് രൂപത്തിലോ നമുക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര സുഖകരമാവില്ല ഈ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീൽഡിൽ പോകുന്ന ആളുകൾ എങ്ങനെ സംസാരിക്കണം, അവരെ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അതിനുശേഷം അവരുടെയും കൂടെ ഒരു സമ്മതത്തോടു കൂടിയിട്ട് ആയിരിക്കണം നമ്മൾ റെസ്ക്യൂ ചെയ്യേണ്ടത്. പിന്നെ അവർക്ക് വന്ന് കാണാം, അവർക്ക് കൊണ്ട് അവർക്ക് തിരിച്ചു കൊണ്ടുപോയി നോക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുന്ന സമയത്ത് അവർക്ക് തിരിച്ച് കൊണ്ടുപോകാം. അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാർദ്ധക്യം വീട്ടിൽ തന്നെ എന്നുള്ള രീതിയിലാണ് നമ്മളുടെ വയോജന നയമൊക്കെ 2013 വന്ന സമയത്ത് വന്നിട്ടുള്ളത്. 2013 ശേഷം നമ്മളുടെ സൊസൈറ്റി ഒരുപാട് മാറി. ഇനി നമ്മൾ വാർദ്ധക്യം വീട്ടിൽ തന്നെ എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ടോയെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു ഫീൽഡിൽ ചെന്ന് ഇടപെടുന്ന സമയത്ത് നമ്മൾ ആരോടൊക്കെയാണോ ഇടപെടുന്നത് അവരോട് സമവായത്തോടു കൂടിയിട്ട് സംസാരിക്കുന്നതിനും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനും ശ്രമിക്കണം എന്നുള്ളതാണ് ഫീൽഡിൽ പോകുന്ന ആളുകൾ പ്രത്യേകിച്ചും. പിന്നെ ഈ പറഞ്ഞതുപോലെ അവരെ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള
1: മുറിവുകളുണ്ടോ,
0: അല്ലെങ്കിൽ അവരുടെ ബിലോങ്ങിങ്സ് എന്തെല്ലാമാണ്, ഇപ്പം വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ശരീരത്തിലുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോലീസിൻ്റെ സഹായം, അത്തരം കേസുകൾ എല്ലാ കേസുകളിലും നമുക്ക് പോലീസിൻ്റെ സഹായം ആവശ്യമായിട്ട് വരില്ല. ഇപ്പം ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മളെ പഞ്ചായത്തിലുള്ള മെമ്പർമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബ് പ്രവർത്തകരോ കുടുംബശ്രീ പ്രവർത്തകരൊക്കെ നമ്മളെ സഹായിക്കും. പക്ഷേ അങ്ങനെയല്ലാത്ത നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഇത്തരം പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്.
1: ഒരു ശ്രോതാവ് കൂടെ ചേരുന്നുണ്ട്.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
5: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
4: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന് വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
7: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
6: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെയുണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 9000 രൂപ മുതൽ.
2: പിട്ടാപ്പുലിൽ ഏജൻസീസ്.

0: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
6: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
5: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
7: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
8: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
9: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
5: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
10: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
11: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
12: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവല്ലർ.

0: ബസിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
1: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
2: എന്തോ
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
5: അതുപോലെ തന്നെ നമുക്ക് എല്ലാ ജില്ലയിലും ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാരുണ്ട്, സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന. അവരെ സമീപിച്ചാലും ഇതുപോലെ പ്രവേശനം ലഭ്യമാക്കും. അതല്ല, ഇനി ഏതെങ്കിലും ജനപ്രതിനിധികൾ നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്ന പക്ഷം നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും അഭ്യുദയകാംക്ഷികൾ, ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകരൊക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ ആവശ്യം പരിശോധിച്ചതിന് ശേഷം നമ്മളുടെ സ്ഥാപനങ്ങളിൽ പ്രവേശനം കൊടുക്കുന്നതാണ് നിലവിൽ നമ്മൾ അവലംബിക്കുന്ന ഒരു രീതി.
1: ഇപ്പൊ എങ്ങനെയാണ്, സോഷ്യൽ സ്റ്റിഗ്മ മാറി വരുന്നുണ്ടോ? അന്നത്തെ മാമിന്റെ ആ ഒരു അനുഭവത്തിൽ നിന്ന് ഇന്നത്തെ ഈ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ
5: അത് തലമുറകളനുസരിച്ച് വ്യത്യാസപ്പെടുന്നു എനിക്ക് തോന്നുന്നു. കുറച്ച് പഴയ തലമുറയിൽ പെട്ട ആളുകളാണെങ്കിൽ അത്രയും ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത്, നേരത്തെ നമ്മൾ പല സമയത്തും മക്കളുടെ ഒക്കെ മക്കളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പം ചിലവിന് കൊടുക്കാത്ത കേസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്ന കേസുകളെല്ലാം ഉണ്ട്. നമ്മളുടെ ഓൾഡ് ഏജ് ഹോംസിലും അങ്ങനെയുള്ള ആൾക്കാർ വരാറുണ്ട്. പക്ഷെ അവരാരും തന്നെ മക്കൾക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നതിന്
1: തയ്യാറാവില്ല.
5: മിക്കവാറും കേസുകളിൽ അവർ മക്കൾക്കെതിരെ നമ്മൾ കേസ് കൊടുക്കണ്ട എന്നുള്ളൊരു നിലപാടാണ് എടുക്കാറുള്ളത്. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും സോഷ്യൽ സ്റ്റിഗ്മ ഒരു പ്രശ്നമാണ്. രണ്ടാമത്തൊരു കാര്യം, മാതാപിതാക്കളെ സംബന്ധിച്ച് അവരത്രയും സ്നേഹിക്കുന്ന ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കുക എന്നുള്ളൊരു വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നവും കൂടെ, രണ്ട് രീതിയിലാണ് പ്രശ്നങ്ങൾ കാണാറുള്ളത്. തീർച്ചയായിട്ടും സ്റ്റിഗ്മ നിലവിൽ ഉണ്ട്. അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കാലം മാറുന്നതിനനുസരിച്ച്. ഇനി തീർച്ചയായിട്ടും മാറേണ്ട വരും. നമ്മൾ വയോജന മേഖലയിലെ വയോജനങ്ങളുടെ സംരക്ഷണം എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിലേക്ക് കുറച്ചും കൂടെ പ്രൊഫഷണലൈസ് ചെയ്തിട്ട് നമ്മൾ കാണേണ്ട ഒരു സാഹചര്യവും കൂടെ നിലവിലുണ്ട്. കേരളത്തിൽ വിദ്യാഭ്യാസം കിട്ടുന്ന ആളുകളെല്ലാം പുറത്തു പോവുകയും അവിടെ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ വയോജനങ്ങൾ മാത്രം വീടുകളിലൊക്കെ അവശേഷിക്കുന്ന ഒരു സ്ഥിതി നമുക്കത് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചല്ല. സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾക്കും അവരുടെ കെയറും അവരുടെ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ കൃത്യമായിട്ട് പോകണമെങ്കിൽ സ്റ്റേറ്റ് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഓൺ ചെയ്യേണ്ട ഒരു സാമൂഹ്യ സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ്.
1: ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമുക്ക് വേണമെങ്കിൽ വിളിച്ചു പറയാനുള്ള സൗകര്യമുണ്ടോ? ഈ അനോണിമസ് ആയിട്ട് ഇപ്പം അവരുടെ വീട്ടുകാരോ അവർക്കോ കോണ്ടാക്ട് ചെയ്യാതെ നമ്മളിത് കണ്ടോണ്ടിരിക്കുകയാണ്.
5: വയോജനങ്ങളാണെങ്കിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ടോൾ ഫ്രീ നമ്പർ പറഞ്ഞു, 1-4-5-6-7 എൽഡർ ലൈൻ ടോൾ ഫ്രീ നമ്പറാണ്. ആ നമ്പറിലേക്ക് ആർക്ക് വേണമെങ്കിലും വിളിച്ചു പറയാം.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടിയുണ്ട് മാം. ഹലോ.
6: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
6: നമസ്കാരം.
1: പേരും സ്ഥലവും പറയാമോ?
6: എന്റെ പേര് രാജൻ, പത്തനംതിട്ട.
1: ആ, സംസാരിച്ചോളൂ.
6: നമസ്കാരം.
5: നമസ്കാരം, പറയൂ.
6: എനിക്ക് 70 വയസ്സുണ്ടേ.
5: ആ, പറഞ്ഞോളൂ.
6: 10 വർഷത്തിന് മുമ്പ് എനിക്ക് സ്ട്രോക്ക് വന്നു, എനിക്ക് കാഴ്ചപോയി. അപ്പം ഞാൻ ചോദിച്ചത് ഇതിൽപ്പെട്ട കാര്യം തന്നെയാണ്. എനിക്ക് ഒരു 30 സെന്റ് സ്ഥലമുണ്ട് എന്റെ വേഷമുണ്ടായിരുന്നെ. അപ്പൊ അതിന് പട്ടയത്തിനൊക്കെ അപേക്ഷിച്ചിരിക്കുവായിരുന്നു വില്ലേ ഓഫീസില്, പീരുമേട് വില്ലേ ഓഫീസിലേക്ക്. അപ്പൊ ഞാൻ ഈ കാഴ്ച പോയെന്നറിഞ്ഞപ്പോഴത്തേക്ക് തൊട്ടടുത്തുള്ളവരൊക്കെ ഈ സ്ഥലം കൈവശപ്പെടുത്തി വെച്ചേക്കും. ഞാൻ എന്താ മാർഗം,
5: എങ്ങനെ കൈവശപ്പെടുത്തി? ആരുടെ പേരിലാണ് സ്ഥലം?
6: എന്റെ പേരില്. എന്റെ പേരിൽ പട്ടയത്തിന് അപേക്ഷിച്ചേക്കുന്ന കൈവശ ഭൂമിയാ.
5: പട്ടയം കിട്ടിയോ?
6: അപ്പൊ അത് പട്ടയം കിട്ടില്ല, പട്ടയത്തിനൊക്കെ
5: അപേക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ.
6: അമ്മയുടെ എനിക്ക് സ്ട്രോക്ക് വന്ന് കാഴ്ച പോയെന്ന് അറിഞ്ഞപ്പോഴേക്ക് അടുത്തുള്ള ആരൊക്കെ കൈവശപ്പെടുത്തിയിട്ടുണ്ട്.
5: അതിന് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന്, നേരത്തെ സംസാരിച്ചത് കേട്ടോന്നറിയില്ല. നമുക്ക് റാപ്പിഡ് റെസ്പോൺസ് ടീം നമുക്ക് ജില്ലയിലുണ്ട്, അവരെ നിങ്ങൾക്ക് വിളിക്കാം. 1-4-5-6-7 എന്ന ടോൾ ഫ്രീ നമ്പറാണ്. ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് കാര്യം പറഞ്ഞാൽ മതി. ഇനി മറ്റൊന്ന് ജില്ലാ കളക്ടറെ സമീപിക്കുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമതൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, എല്ലാ ജില്ലയിലും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റികളുണ്ട്. അവിടെ സൗജന്യമായിട്ടാണ് നിയമ സേവനങ്ങൾ നൽകി വരുന്നത്. വയോജനങ്ങൾക്ക് തീർത്തും സൗജന്യമായിട്ടാണ് നിയമ സേവനം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താലൂക്കിലും ലീഗൽ സർവീസ് കമ്മിറ്റികളുണ്ട്. താലൂക്കിലെ ലീഗൽ സർവീസ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ജില്ലയിൽ

0: ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിനെയോ സമീപിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമസേവനം വേണ്ടതാണെങ്കിൽ തീർത്തും സൗജന്യമായിട്ട് നിങ്ങൾക്ക് നിയമസേവനം കിട്ടും കേട്ടോ. ഈ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഏത് രീതിയും നിങ്ങൾക്ക് നോക്കാം.
1: ഓക്കെ, നമ്മൾ അടുത്തൊരു ആൾക്കാരെ പറ്റി, ജയിൽ മോചിതരായ മുൻ തടവുകാരുടെ, അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്?
0: മുൻ തടവുകാരുടെ കാര്യത്തിൽ എല്ലാവർക്കും, മുൻ തടവുകാരെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സ്റ്റിഗ്മ ഉള്ള ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് സാമൂഹ്യ നീതി വകുപ്പാണ് അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു വകുപ്പ്. മുൻ തടവുകാർക്ക് നമ്മൾ സ്വയം തൊഴിൽ ധനസഹായമാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തടവുകാരാണെങ്കിൽ അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തടവുകാരുടെ മക്കളുടെ വിവാഹത്തിന്, പെൺമക്കളുടെ വിവാഹത്തിന് നമ്മൾ ഒരു നിശ്ചിത തുക ധനസഹായമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏത് പദ്ധതികളാണെങ്കിലും ഇത് നമ്മൾ നടപ്പിലാക്കുന്നത് ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ വഴിയാണ്. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ വഴിയാണ്. പിന്നെ നമ്മൾ പറയാത്തൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് കോടതി നല്ല നടപ്പിന് ശിക്ഷിക്കുന്ന ആളുകളുണ്ട്. പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം എല്ലാ കേസിനും നമ്മൾ ജയിലിലേക്ക് വിടുന്നതിന് പകരം ഒരവസരം കൊടുത്തുകൊണ്ട് സാമൂഹ്യ ജീവിതം അവർക്ക് നൽകുക എന്നുള്ളതാണ്. ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദപ്രകാരം ആദ്യമായിട്ട് കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ, കുറ്റത്തിൻ്റെ ഒരു സ്വഭാവം, കുറ്റം ചെയ്യുന്ന ആളുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ കുറ്റത്തിൻ്റെ നേച്ചർ, ചെയ്യുന്ന ആ ഒരു കുറ്റകൃത്യത്തിൻ്റെ നേച്ചറും സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് കോടതിയുടെ ഒരു വിവേചനാധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവരെ നമ്മൾ നല്ല നടപ്പിന് വിടുകയാണെങ്കിൽ ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും വിടുന്നത്. അങ്ങനെ മേൽനോട്ടത്തിലിരിക്കുന്ന ആളുകൾക്കും നമ്മൾ സ്വയം തൊഴിലിന് ധനസഹായം നൽകി വരുന്നുണ്ട്. അതുകൂടാതെ പ്രൊബേഷൻ ഓഫീസർമാരുടെ മേൽനോട്ടത്തിലിരിക്കുന്ന ആളുകൾക്ക് സ്കിൽ ട്രെയിനിങ്, നമ്മൾ ഏതെങ്കിലും സ്കില്ല് അങ്ങനെ ട്രെയിനിങ് പാർട്ട്നേഴ്സിനെ കണ്ടെത്തിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന മിത്രം എന്നുള്ള പേരിലുള്ള ഒരു പദ്ധതി നമുക്ക് നിലവിലുണ്ട്. അതുപോലെ തന്നെ തടവുകാരുടെ ആശ്രിതർക്ക് ഒരു 5 വർഷത്തിൽ കൂടുതൽ ജയിലിൽ, 5 വർഷമോ അതിൽ കൂടുതലോ ജയിലിൽ തുടർച്ചയായിട്ട് തടവ് അനുഭവിച്ചു വരുന്ന ആളുകളുടെ ആശ്രിതർക്ക് സ്വയം തൊഴിലിനുള്ള ധനസഹായവും നിലവിൽ നൽകി വരുന്നുണ്ട്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ
1: കരുനാഗപ്പള്ളിയിൽ നിന്ന് സംസാരിച്ചോളൂ മാഡത്തിനോട്, വിഷയം അറിയാലോ. നമസ്കാരം, പറഞ്ഞോളൂ.
2: ഈ സമയം എനിക്ക്, ഞാൻ 80% പെർമനന്റ് കണ്ണിന് വൈകല്യമുള്ള
0: ആളാണ്.
2: കൊല്ലം ജില്ലയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് 80% പെർമനന്റ് ആയിട്ടുള്ളതുകൊണ്ട് സർട്ടിഫിക്കറ്റ് പുതുക്കേണ്ട ആളാണ്. അപ്പൊ ഇനി UDID കാർഡ് എടുക്കുന്നതിന് ഇനിയും മെഡിക്കൽ കൂടി നമ്മൾ ഹാജരാകണോന്ന് അറിയാൻ വേണ്ടി.
0: UDID കാർഡ് എടുക്കാൻ നിങ്ങൾ സ്വാവലംബൻ പോർട്ടലിൽ അപേക്ഷ കൊടുത്താൽ മതി. പോർട്ടൽ വഴിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മെഡിക്കൽ ബോർഡിൽ പെർമനന്റ് ആയിട്ട് തന്നിട്ടുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിനി പുതുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ബോർഡിൽ പോകേണ്ട ആവശ്യം വരില്ല. ഇനി നിങ്ങൾ ഓൺലൈൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മെഡിക്കൽ ബോർഡ് വിളിക്കുകയാണെങ്കിൽ എന്താണെന്ന് അന്വേഷിച്ചതിന് ശേഷം അതിൽ തുടർ നടപടി എടുത്താൽ മതിയായിരിക്കും. കാർഡാണെങ്കിലും ഇഷ്യൂ ചെയ്യുന്നത് പോർട്ടൽ വഴിയാണ്.
1: ഇപ്പൊ നമ്മള് ഭിന്നശേഷിക്കാരെ പറ്റി സംസാരിച്ചു. അപ്പോ അവരുടെ കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വളരെയധികം അവർ സമ്മർദ്ദം അനുഭവിക്കുകയും ഏറ്റവും കൂടുതൽ സോഷ്യൽ പ്രഷർ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും, അവർക്ക് റീഹാബിലിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും?
0: നമ്മളിപ്പം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മളൊരു പുതിയ പദ്ധതി, നേരത്തെ നമ്മൾ കോവിഡിന്റെ സമയത്ത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈൻ സംവിധാനം വഴി ചെയ്തു. പാരൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്രധാനമായിട്ടും ചെയ്തത്. കാരണം കോവിഡിന്റെ സമയത്തായ സമയത്ത് ഇവരുടെ തെറാപ്പി സംവിധാനങ്ങളെല്ലാം മുടങ്ങിപ്പോയി. ആ സമയത്ത് പാരൻസും വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. കുട്ടികളാണെങ്കിലും അവർക്ക് ഇപ്പം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ തെറാപ്പി അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. അത് ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആ സമയത്ത് ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സഹജീവനം എന്നുള്ള പേരിലാണ് നമ്മൾ ആ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ആ സമയത്ത് അതെല്ലാം ഓൺലൈൻ വഴിയായിരുന്നു. കൗൺസിലിംഗ് സംവിധാനങ്ങൾ, തെറാപ്പിയുടെ ചെറിയ സെഷൻസൊക്കെ നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ട് ആ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മളത് മലപ്പുറം ജില്ലയിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ അവിടുത്തെ ബഡ്സ് സ്കൂളുകളെയും സ്പെഷ്യൽ സ്കൂളുകളെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സപ്പോർട്ട് അതുപോലെ തന്നെ തെറാപ്പി സപ്പോർട്ടുകളെല്ലാം കൊടുക്കുന്ന ഒരു പദ്ധതി. അതിൻ്റെ കൂടെ തന്നെ പാരൻസിൻ്റെ അവരുടെ പാരൻറ്റിങ് പാരൻറ്റിങ് സ്കിൽസ് പ്രത്യേകമായിട്ട് ഭിന്നശേഷി കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമുണ്ട്. അപ്പം ആ രീതിയിലുള്ള പാരൻറ്റിങ് സ്കിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൈലറ്റ് പ്രോജക്റ്റ് നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആരംഭിച്ചിട്ടുണ്ട്. അതെല്ലാ ജില്ലയിലേക്കും വ്യാപിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വകുപ്പ് ആലോചിക്കുന്നത്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, ഹലോ, ഹലോ, കേൾക്കാമോ? ഹലോ, ഹലോ. എനിക്ക് തോന്നുന്നു ആ കോള് കണക്റ്റ് ആയിട്ടില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ മാം പറഞ്ഞല്ലോ, സോഷ്യൽ സ്റ്റിഗ്മ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ. അവർക്കെതിരെ ഇപ്പോൾ പൊതുസമൂഹത്ത് എന്തെങ്കിലും നടക്കുന്നത് നമ്മൾ കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാനും എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ, ഹെൽപ്പ് ലൈൻ ഉണ്ടോ, അതോ വെബ്സൈറ്റിൽ എന്തെങ്കിലും പരാതി രേഖപ്പെടുത്താനുള്ള സംവിധാനങ്ങളുണ്ടോ?
0: ട്രാൻസ്ജെൻഡർ മേഖലയിൽ നമ്മൾ ക്രൈസിസ് ഇൻ്റർവെൻഷൻ സെൻറ്റർ, നമുക്ക് സംസ്ഥാനത്ത് ഒരേ ഒരു ക്രൈസിസ് ഇൻ്റർവെൻഷൻ സെൻറ്ററാണ് പ്രവർത്തിക്കുന്നത്. അത് എറണാകുളം ജില്ലയിലാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. അതുവഴിയാണ് നമ്മൾ അടിയന്തര ആവശ്യങ്ങളുമായിട്ട് വരുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള സഹായം, അവരുടെ റെസ്ക്യൂ, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ ഷെൽട്ടർ ഹോം സംവിധാനം നിലവിലുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ജില്ലയിലും ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് കമ്മിറ്റികളുണ്ട്. കമ്മിറ്റികൾക്ക് അടിയന്തര ഘട്ടത്തിൽ ഇതുപോലെ ഫീൽഡ് ലെവൽ ഇൻ്റർവെൻഷൻസ് നടത്താം. ലിങ്ക് വർക്കേഴ്സ് ആരോഗ്യ വകുപ്പിന് കീഴിൽ NHM വഴി, നാഷണൽ ഹെൽത്ത് മിഷൻ വഴി ലിങ്ക് വർക്കേഴ്സ് എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാ ജില്ലയിലും ട്രാൻസ്ജെൻഡർ വ്യക്തികളെ തന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇതുപോലെയുള്ള അടിയന്തര ഘട്ടത്തിൽ ഇടപെടുന്നതിനുള്ള ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രൈസിസ് ഇൻ്റർവെൻഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മളെല്ലാ ജില്ലയിലും റിസോഴ്സ് പേഴ്സൺസിനെ ഉൾപ്പെടെ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്.
1: ഒരു കോളും കൂടെ വരുന്നുണ്ട്. ഹലോ, ഹലോ,
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? റേഡിയോയിൽ നിന്നൊന്ന് മാറി നിൽക്കാമോ? ആ ശബ്ദം നന്നായി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സംസാരിക്കൂ
2: മാഡത്തിനോട്.
0: നമസ്കാരം, പറഞ്ഞോളൂ, കേക്കാം.
1: ഇപ്പോഴും മാറി നിന്നിട്ടില്ല.
0: പറഞ്ഞോളൂ, കേൾക്കാം.
2: കഴിഞ്ഞ വർഷം മെയ് മാസം എന്റെ കാല് മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചതാണ് മാഡം. അപ്പൊ അതിന് ഇപ്പൊ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. അപ്പൊ എനിക്ക് സർക്കാരിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടല്ലോ സാറേ? അത്
0: പാസ്സാണോ?
2: അല്ല, അത് വാഹനം.
0: മുച്ചക്രവാഹനാണോ ഉദ്ദേശിക്കണേ?
2: അതെ അതെ, മുച്ചക്രവാഹനം.
0: മുച്ചക്രവാഹനം എങ്ങനെയാണ് കിട്ടേണ്ടതെന്നാണോ അറിയേണ്ടത്?
2: അതെ അതെ,
0: ഏത് പഞ്ചായത്തിലാണ്? ഏത് പഞ്ചായത്തിലാണ്?
2: പന്തളം മുനിസിപ്പാലിറ്റിയാണ്.
0: സർട്ടിഫിക്കറ്റ് ഉണ്ടോ? മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ UDID കാർഡ് ഉണ്ടോ?
2: UDID കാർഡ് ഉണ്ട്.
0: UDID കാർഡ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് പന്തളം മുനിസിപ്പാലിറ്റി ആണോ?
2: അതെ.
0: പന്തളം മുനിസിപ്പാലിറ്റിയില് ആണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. മുനിസിപ്പാലിറ്റി വഴിയാണ് മുച്ചക്രവാഹനം കൊടുക്കുന്നത്. അതല്ലാതെ ഭിന്നശേഷി കോർപ്പറേഷൻ വഴി മുച്ചക്രവാഹനങ്ങൾ കൊടുക്കുന്ന പദ്ധതിയും നിലവിലുണ്ട്. അപ്പം ഭിന്നശേഷി കോർപ്പറേഷൻ വഴിയും നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതല്ല പന്തളം മുനിസിപ്പാലിറ്റി വഴിയാണെങ്കിൽ ആ രീതിയിലും ഏതെങ്കിലും ഒരു മാർഗത്തിൽ മാത്രമേ, ഒരു വണ്ടി മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ
2: മേഡം, ഈ മുനിസിപ്പാലിറ്റിയിലെ സാമൂഹിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ടോ?
0: മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി നിർവഹണം നടത്തുന്നത് അവിടുത്തെ വനിതാ ശിശു വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരായിരിക്കും. CDPO ആയിരിക്കും അതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഗ്രാമസഭ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ആ ഗ്രാമസഭയാണ് നിങ്ങളുടെ ഗുണഭോക്താവ് എന്നുള്ള രീതിയിൽ ഗ്രാമസഭ അംഗീകരിച്ച ലിസ്റ്റ് പ്രകാരമാണ് കൊടുക്കുന്നത് മുനിസിപ്പാലിറ്റി. ഓക്കെ, നിങ്ങളുടെ വാർഡ് കൗൺസിലറെ കോൺടാക്ട്

0: ചെയ്യണം കേട്ടോ. ഗ്രാമസഭയ്ക്കൊക്കെ പോവാറുണ്ടോ? സ്പെഷ്യൽ സ്പെഷ്യൽ ഗ്രാമസഭ വിളിക്കാറുണ്ടോ? ആ, അപ്പൊ സ്പെഷ്യൽ ഗ്രാമസഭ വിളിക്കുമ്പോ ഗ്രാമസഭയിൽ എന്തായാലും പോകണം.
1: ഓക്കെ,
0: വെൽക്കം. മാം, ഈ സാമൂഹ്യ നീതി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം റെസിഡൻസ് അസോസിയേഷൻസ് ഒക്കെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അവർ വഴി പദ്ധതി നിർവഹണത്തിന് എങ്ങനെയൊക്കെ സാമൂഹ്യ നീതി വകുപ്പുമായിട്ട് പങ്കാളികളാകാൻ കഴിയും?
2: സാമൂഹ്യ നീതി വകുപ്പ് എൻ ജി ഒസ് വഴി വിവിധ തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും എൻ ജി ഒസ് വഴി നമ്മൾ സ്ഥാപനങ്ങൾ ആണ് നടത്തുന്നത്. ഇപ്പം സൈക്കോ സോഷ്യൽ റിഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആണെങ്കിലും ഓൾഡ് ഏജ് ഹോംസ് ആണെങ്കിലും ഒക്കെ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഡിമെൻഷ്യ കെയർ സെൻറ്റർ ഉണ്ട്, എടവനക്കാടാണ് അത് പ്രവർത്തിക്കുന്നത്. അതും എൻ ജി ഒ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ കിടപ്പിലായ ആളുകളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ, വയോസാന്ത്വനം എന്നുള്ള പേരിലുള്ള പദ്ധതി നമുക്ക് നിലവിലുണ്ട്. അതും നമ്മൾ എൻ ജി ഒ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും ക്ലബ്ബുകളോ റെസിഡൻസ് അസോസിയേഷൻസ് ഒക്കെ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല മാർഗം അതത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസുകളെ സമീപിക്കുക എന്നുള്ളതാണ്. ഓരോ ജില്ലയ്ക്കും ഓരോ പ്രത്യേക ആവശ്യങ്ങളായിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ആവശ്യമായിരിക്കില്ല മലപ്പുറം പോലുള്ള ഒരു ജില്ലയ്ക്ക്, കാസർഗോഡ് വേറെ ആവശ്യങ്ങളായിരിക്കും. അപ്പോൾ ആ രീതിയിൽ അവരുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ സാമൂഹ്യ നീതി ഓഫീസറെ സമീപിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പല ജില്ലകളിലും അത്തരത്തിലുള്ള ജില്ലാ സ്പെസിഫിക് ആയിട്ടുള്ള പല പദ്ധതികളും അതത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർമാരുടെ ഒരു ഇനിഷ്യേറ്റീവിലും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്, അതുപോലെ ഇപ്പം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റികൾ എല്ലാ ജില്ലയിലുള്ളതുകൊണ്ട് അതും നല്ലൊരു മാർഗമാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ജില്ലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇതുപോലെയുള്ള പല
0: എൻറ്റിറ്റീസ് ആണ്,
2: സംവിധാനങ്ങൾ വഴിയാണ്.
0: ഇൻഡിവിജ്വൽ വോളണ്ടിയേഴ്സിനും നമുക്ക് അങ്ങനെ ചെയ്യാമല്ലേ?
2: നമ്മൾ ഇന്റേൺഷിപ്പ് കൊടുക്കാറുണ്ട്. ഇപ്പം സോഷ്യൽ വർക്ക് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നിയമം പഠിക്കുന്ന ആളുകൾക്കൊക്കെ സാമൂഹ്യ നീതി ഓഫീസുകളിലും അതുപോലെ തന്നെ ഡയറക്ടറേറ്റിലും നമ്മളുടെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഇന്റേൺഷിപ്പ് പദ്ധതികൾ പദ്ധതിയായിട്ട് വെക്കുന്നതല്ല, അല്ലാത്ത രീതിയിലും ഇന്റേൺഷിപ്പ് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യിക്കാറുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം മുതൽ അതുപോലെ ഇന്റേൺഷിപ്പ് പദ്ധതിയായിട്ട് തന്നെ നമ്മൾ ഡയറക്ടറേറ്റിലും അതുപോലെ തന്നെ ജില്ലാ ഓഫീസുകളിലും ഇന്റേൺസിന് ചെറിയൊരു തുക സ്റ്റൈപ്പൻഡ് കൊടുത്തുകൊണ്ട് ഇന്റേൺസിന് നമ്മൾ എംപ്ലോയ് ചെയ്യിക്കുന്ന ഒരു പദ്ധതിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്.
0: ഇതിലേക്കൊക്കെ അപേക്ഷിക്കേണ്ടത്
2: ഇന്റേൺഷിപ്പ് പദ്ധതിയായിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് അത് നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇന്റർവ്യൂ നടത്തി ആളുകളെ എടുക്കുകയാണ്. ജില്ലകളിലുള്ളത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർമാർ വഴി ചെയ്യുന്നു. ഡയറക്ടറേറ്റിൽ നമ്മൾ ഇവിടുന്ന് ഡയറക്ടറേറ്റിൽ വിജ്ഞാപനം പുറപ്പെടുത്തിയതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇന്റേൺഷിപ്പ് ആണെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിലാണെങ്കിൽ ഡയറക്ടർ തലത്തിലാണ് നമ്മൾ അതിൻ്റെ പെർമിഷൻ കൊടുക്കുന്നത്. അതല്ല ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് വഴി വിവിധ മേഖലകളിൽ, ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കാം, വയോജന മേഖലയിൽ പ്രവർത്തിക്കാം, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഇടയിൽ പ്രവർത്തിക്കാം, അതുപോലെ തന്നെ പ്രൊബേഷണർമാർ നമ്മളുടെ നല്ല നടപ്പിന് വിധേയരായിട്ടുള്ള ആളുകളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് വഴി അതുപോലെ തന്നെ ജില്ലാ പ്രൊബേഷൻ ഓഫീസ് വഴി നമ്മൾ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് കൊടുക്കാറുണ്ട്.
0: ഒരു ശ്രോതാവ് കൂടിയുണ്ട്. ഹലോ ഹലോ
3: ഹലോ
0: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
3: നമസ്കാരം.
0: ആ പറയൂ.
3: നമസ്കാരം സുരേന്ദ്രൻ. എനിക്ക് മാഡത്തിനെ നന്നായിട്ട് അറിയാം നേരത്തെ കേട്ടാ.
2: എന്നെ അറിയാമോ?
3: അറിയാം. റോബി ബാബു അല്ലേ?
0: അല്ല, നമ്മളുടെ റൂബി ബാബു ജസ്റ്റ് ഹോസ്റ്റ് ആണ്. മാഡത്തിനെ ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ വന്നിരിക്കുന്നത് ഷീബ മുംതാസ് മാഡം ആണ്. മാഡത്തിനോട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാൻ ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്?
3: ഓക്കെ,
0: ചോദിക്കൂ.
3: ഹലോ ഹലോ മാഡം, ഞാൻ ടോട്ടലി ബ്ലൈൻഡ് ആണ്.
2: ആ പറയൂ.
3: സീനിയർ സിറ്റിസൺ ആണ് ഞാൻ വിളിച്ചാൽ. കാരണം ഞാൻ എന്റെ റോഡ്, അതായത് ഒരു ഇട റോഡാണ് പന്തലക്കോട് പാടോട്ട് പോയുക, വെമ്പായം വെമ്പായം പഞ്ചായത്തിലെ ഇത് കോർപ്പറേഷൻ റോഡാണെന്ന് പറഞ്ഞ് ഇത് ജഡ്ജി വരെ കോടതി സബ്ജാർ വഴിയൊക്കെ ഇത് പേപ്പറൊക്കെ ആയി. എൻക്വയറിയൊക്കെ കഴിഞ്ഞ വിഷയമാണ്. സർക്കാരിൽ നിന്ന് ആള് വന്ന് എൻക്വയറി എല്ലാം കഴിഞ്ഞു.
2: കോടതിയിൽ പരാതി കൊടുത്തോ?
3: ആ, കോടതി വഴി പോയി. പിന്നെ ചേച്ചി കോർപ്പറേഷനിന്റെ രജിസ്റ്റർഡ് ആയിട്ട് പേപ്പർ അയച്ചു. 37 എന്റെ ഫയൽ നമ്പർ. പക്ഷെ ഈ ഈ പറയുന്ന 1 മണിക്കൂർ പ്രോഗ്രാം ഇത് റേഡിയോ വഴിയാണ് ഞാൻ അന്ന് ഈ ഇതിലെ ഇടവട്ട പേപ്പർ കൊടുത്തത്. അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ. ഇവിടെ ഒരുപാട് ഫോണി പ്രോഗ്രാം നടക്കുന്നുണ്ട്, കാര്യത്തിന് ഒന്നും നടക്കുന്നില്ല. ഈ സംസാരം മാത്രമേ ഉള്ളൂ.
0: സാർ, ഈ പ്രോഗ്രാം വഴി കിട്ടുന്ന അവയർനെസ് ആണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നത്. അപ്പൊ പരിപാടിക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പോയി ഡയറക്റ്റ് ഓരോ ആൾക്കാരുടെ അടുത്തും പോവാൻ പറ്റില്ലല്ലോ.

0: അതുകൊണ്ടാണ് കേട്ടോ.
1: അല്ല, പോവാൻ പറ്റൂല, അതന്നെ ഞാൻ പറഞ്ഞത്. എൻക്വയറി വരെ കഴിഞ്ഞതാണെന്ന്.
2: എൻക്വയറി കഴിഞ്ഞിട്ട് അതിന്റെ നടപടികൾ പെൻഡിംഗ് ആണെന്നാണോ പറയണേ?
1: അതെ.
2: ഓക്കെ, കോടതി ഇടപെട്ട കേസ് ആയതുകൊണ്ട് നമുക്ക് കോടതിയിൽ ചോദിക്കണം അതെന്തായി എന്നുള്ളത്. അത് വേറെ ഡിപ്പാർട്ട്മെന്റ്.
1: സവ്യാ സാറ് ഞാൻ പറയുന്നത്, സവ്യാ സാർ ഇപ്പൊ എറണാകുളത്ത് ട്രാൻസ്ഫർ ആയി.
2: ഓക്കെ,
1: അവിടെ ഇപ്പൊ മജിസ്ട്രേറ്റ് ആണ് കോടതി. അപ്പൊ സാറിനെ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞുകൂടാ ഒരു ലക്ഷ്മി മാഡം വന്നിട്ടുണ്ട് അങ്ങോട്ട് പോവാൻ പറഞ്ഞു. ഇതൊക്കെ വെറുതെ, ഞാൻ ടോട്ടലി ബ്ലൈൻഡ് ആണ്.
0: സാർ എന്താണെന്നറിയാമോ, നമ്മുടെ പരിപാടിയിൽ നമുക്ക് പ്രത്യേകിച്ച് വ്യക്തിപരമായ പരാമർശങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. സാറിന്റെ കേസുകൾ എന്താണെന്ന് വെച്ചാൽ പരിശോധിച്ചിട്ട് മാഡം എന്താണെന്ന് വെച്ചാൽ അതിന്റെ നടപടികളിലേക്ക് കടക്കുന്നതാണ്. അപ്പോൾ മാഡം, ഈ ഒരു ഇങ്ങനത്തെ പരിപാടികൾ നമ്മൾ ശരിക്കും അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സാമൂഹ്യ നീതി വകുപ്പിന്റെ ഇപ്പം തന്നെ നമ്മൾ പല വിഭാഗങ്ങളെ കുറിച്ച് സംസാരിച്ചു, പല അത് പദ്ധതികളെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ ഇതൊക്കെ അറിയാനുള്ള അവയർനെസ് പ്രോഗ്രാം, ഇങ്ങനെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അല്ലാണ്ട് മറ്റ് വകുപ്പിന്റെ കീഴിൽ എന്തെങ്കിലും അവയർനെസ് ഇനിഷ്യേറ്റീവ് പ്രോഗ്രാംസ് നടത്താറുണ്ട്?
2: നമ്മൾ എല്ലാ ജില്ലയിലും അവയർനെസ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് നമ്മളുടെ ഈ അപേക്ഷകളെല്ലാം, ഇപ്പോൾ ഒരു കാര്യം കൂടെ എന്നോട് ചേർത്ത് പറയണം, നമ്മളിപ്പം ഒരുപാട് പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു. പ്രധാനപ്പെട്ട എല്ലാ വ്യക്തിഗത പദ്ധതികളും നമ്മൾ സുനീതി പോർട്ടൽ ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ അപേക്ഷ. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്നാണ് തോന്നുന്നത്. അപ്പം അക്ഷയ സെൻറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ സുനീതി പോർട്ടൽ വഴി എല്ലാ വിഭാഗം ആളുകൾക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പദ്ധതികളെക്കുറിച്ചൊക്കെയുള്ള നമ്മളുടെ അവയർനെസ് പ്രോഗ്രാംസ് പ്രധാനമായിട്ടും നമ്മൾ നടപ്പിലാക്കുന്നത് ജില്ലകൾ വഴിയാണ്. അതത് സമയത്ത് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് ജില്ലാ ഓഫീസർമാർ വഴി നമ്മൾ പരസ്യം കൊടുക്കാറുണ്ട്. പിന്നെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പരിപാടികൾ എന്ന് പറഞ്ഞാൽ പല ദിനാചരണങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പം വയോജന ദിനം, ഭിന്നശേഷി ദിനം, ഇതിനോടൊക്കെ അനുബന്ധിച്ച് നമ്മൾ ഒരുപാട് IEC മെറ്റീരിയൽസ് ചെയ്യാറുണ്ട്. പോസ്റ്റേഴ്സും അതേപോലെ തന്നെ ചെറിയ ഷോർട്ട് വീഡിയോസ് അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് നമ്മളൊരു ഏജൻസിയുമായിട്ട് സഹകരിച്ചിട്ട് നമുക്കങ്ങനെ പരസ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് IEC ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ തന്നെ നമ്മളത് ചെയ്യാറുണ്ട്.
0: ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ വഴി കൂടുതൽ അവബോധമാണ് ഇതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനം. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തട്ടെ. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് ആവശ്യക്കാരിലേക്ക് എത്തുമ്പോഴാണ് സാമൂഹ്യ നീതി പൂർണ്ണമാകുന്നത്. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമെല്ലാം ഈ നമ്മൾ പറഞ്ഞ എല്ലാ വിഭാഗക്കാർക്കും സർക്കാർ ഒരുക്കുന്ന ക്ഷേമ പദ്ധതികളെക്കുറിച്ചും അവ എങ്ങനെ കൃത്യമായി വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ചും വളരെ ലളിതവും വിശദവുമായി ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സാമൂഹ്യ നീതി വകുപ്പിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മാഡമാണ്. ശ്രോതാക്കളുടെ പേരിലും ആകാശവാണിയുടെ പേരിലും അങ്ങയോടുള്ള നന്ദി അറിയിക്കുകയാണ്.
2: താങ്ക് യു സോ മച്ച്.
3: ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് സാമൂഹ്യ നീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ്. സ്റ്റുഡിയോയിൽ ഷീബ മുംതാസുമായി സംസാരിച്ചത് റൂബി ബാബു. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ അനില ബിൻ ജമാൽ, നന്ദിത രമേശ്.

ഇന്നുച്ചയ്ക്ക് 2:02 ഹലോ ഡോക്ടർ, ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അമൽ എം ജി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. വൈകുന്നേരം 6:50 വയലും വീടും, വഴുതന വർഗവിളകളിലെ രോഗനിയന്ത്രണം, ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം.

ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് 101.9. ഇപ്പോൾ സമയം 12 മണി. ഇനി പ്രധാന വാർത്തകളിലേക്ക്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. പാലക്കാട് ജില്ലാ അഡീഷണൽ ജഡ്ജി കൊന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. ശിക്ഷാവിധി പിന്നീട് പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച തുടങ്ങി. കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ച സ്വകാര്യ ബസ്സുകളുടെ ആശങ്കകൾ പരിഹരിക്കാനാണ് ഗതാഗത കമ്മീഷണറുടെ ഓഫീസിൽ ചർച്ച. മന്ത്രി എ പി അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് അല്പസമയത്തിനകം തുടക്കമാകും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 24 വരെ സമർപ്പിക്കാം. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ ഒ ജെ ജനീഷും ജില്ലയിലെ കോൺഗ്രസിന്റെ എംഎൽഎമാർക്കും ജില്ലാ യൂത്ത് കോൺഗ്രസ് കോഴിക്കോട്ട് സ്വീകരണം നൽകി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലായിരുന്നു പരിപാടി. പാലാ നഗരസഭാധ്യക്ഷ ദിയാബിനു പുളിക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷമായ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഈ മാസം 21-ന് ചർച്ച ചെയ്യും. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുന്നോടിയായി നഗരസഭയിൽ നാളെ മുതൽ 4 ദിവസം കൌൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. സ്വർണവില കുറഞ്ഞു. പവന് 1040 രൂപ കുറഞ്ഞ് 1,04,800 രൂപയായി. ഗ്രാമിന് 13,100 രൂപ. തിരുവനന്തപുരം മ്യൂസിയം വളപ്പിലെ 150 വർഷം പഴക്കം ചെന്ന റബ്ബർ മരത്തിന് ചികിത്സ. വൃക്ഷത്തിന്റെ ആരോഗ്യസ്ഥിതി, ചിതൽ, ഫംഗസ് രോഗബാധയുടെ വ്യാപ്തി, ശാസ്ത്രീയമായ സംരക്ഷണ മാർഗ്ഗങ്ങൾ എന്നിവ വിലയിരുത്തി പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരമാണ് മരത്തിന് ചികിത്സ നൽകാൻ മ്യൂസിയം അധികൃതർ തീരുമാനിച്ചത്. അനന്തപുരി എഫ്എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 1 മണിക്ക്.

ഇപ്പോൾ ചിത്രമഞ്ജുഷ. സുകൃതം എന്ന ചിത്രത്തിലൂടെ, ചിത്രത്തിലെ ഗാനങ്ങളിലൂടെ ഒരു യാത്ര. സുകൃതം, ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള ഹൃദയസ്പർശിയായ യാത്ര. സുകൃതം ഒരു സിനിമ മാത്രമല്ല, ജീവിതം, മരണം, സ്നേഹം, പ്രതീക്ഷ എന്നിവയെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന അനുഭവമാണ്. മനുഷ്യ ജീവിതത്തിന്റെ അനിശ്ചിതത്വവും ഓരോ നിമിഷത്തിന്റെ വിലയും അതിസൂക്ഷ്മമായി അവതരിപ്പിച്ച ചിത്രമാണിത്. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

1994 സുകൃതം റിലീസ് ചെയ്തത്. എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരികുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മനോഹര ഗാനങ്ങളുമുണ്ട്. ഒ എൻ വി കുറുപ്പാണ് ചിത്രത്തിനുവേണ്ടി ഗാനങ്ങൾ എഴുതിയത്. സംഗീതം നൽകിയത് രവി ബോംബെയും വിവിധ ഗാനങ്ങൾ ആലപിച്ചത് യേശുദാസും ചിത്രയും. നമുക്കിനി ചിത്ര പാടിയ ഗാനം കേൾക്കാം.

0: ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
0: കൂടാതെ വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: വിട്ടാപ്പിളിൽ ഏജൻസീസ്.

സുകൃതം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ചിത്രമഞ്ജുഷയിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവന്റെ ചിന്തകളും ബന്ധങ്ങളും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും എങ്ങനെ മാറുന്നു എന്നത് ചിത്രം ഹൃദയസ്പർശിയായി വരച്ചുകാട്ടുന്നു. മമ്മൂട്ടി, ഗൌതമി, മനോജ് കെ ജെയിൻ എന്നിവരാണ് മുഖ്യവേഷങ്ങളിൽ എത്തിയത്. സുകൃതത്തിലെ അടുത്ത ഗാനം പാടിയത് യേശുദാസും ചിത്രയും.

ഈ ചിത്രത്തിലെ സംഗീതവും പശ്ചാത്തലവും കഥയുടെ വികാര തീവ്രതയെ കൂടുതൽ ശക്തമാക്കുന്നു. യേശുദാസും ചിത്രയും പാടിയ മറ്റൊരു ഗാനത്തിലേക്ക്.

0: കാലം കടന്നുപോയിട്ടും സുകൃതം എന്ന ചിത്രം ഇന്നും പ്രസക്തമാണ്. കാരണം അത് പറയുന്നത് ഒരു കാലഘട്ടത്തിന്റെ കഥയല്ല, ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ നടക്കുന്ന ജീവിത അന്വേഷണത്തിന്റെ കഥയാണ്. ജീവിതം എത്ര അനിശ്ചിതമാണെങ്കിലും പ്രതീക്ഷ കൈവിടരുതെന്നും ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അർത്ഥവത്തായി ജീവിക്കണം എന്നുള്ള സന്ദേശമാണ് ഈ ചിത്രം നമുക്ക് നൽകുന്നത്. ഇന്നത്തെ ചിത്രമഞ്ജുഷ ഇവിടെ പൂർണ്ണമാകുന്നു.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
4: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
3: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. ആദ്യഗാനം നിഴലുകൾ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകിയും സംഘവും പാടിയത്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഇനി ചിന്നത്തമ്പി എന്ന ചിത്രത്തിനു വേണ്ടി സ്വർണലത പാടിയത്.

0: കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളിപ്പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി കൊല്ലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: തിരിപ്പൂക്കളിലെ അടുത്ത ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയതാണ്, ഇതേ കോയിൽ എന്ന ചിത്രത്തിനു വേണ്ടി.

0: തിരിപ്പൂക്കളാണ് നാം കേട്ടത്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്. ഇനി പ്രകാശധാര. പ്രസവാനന്തര പരിചരണം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആശ KV സംസാരിക്കുന്നു.
3: പ്രസവത്തെ തുടർന്നുള്ള 6 ആഴ്ചകളാണ് പ്രസവാനന്തര കാലഘട്ടം എന്ന് പറയുന്നത്. ഈ സമയത്ത് അമ്മയുടെ ശരീരത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ശരീരം ഗർഭകാലത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നു. പ്രസവത്തിന്റെ സമയത്തുണ്ടാകുന്ന പോഷകനഷ്ടങ്ങളും മറ്റ് ആയാസങ്ങളും മാറി ശരിയായ ആരോഗ്യം വീണ്ടെടുക്കേണ്ട സമയമാണ് ഇത്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മുലയൂട്ടുന്നതിനും ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസങ്ങളും കുഞ്ഞിനെ നോക്കുന്ന ഉത്തരവാദിത്വവും കൂടെ ആകുമ്പോൾ മാനസികമായി ചില മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രസവാനന്തര കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അമ്മയ്ക്ക് മാനസികമായും ശാരീരികമായും പരിചരണം ആവശ്യമാണ്. പ്രസവാനന്തരം അമ്മയുടെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ശുചിത്വം വളരെ പ്രധാനമാണ്. ആദ്യത്തെ 2 ആഴ്ചയോളം അമ്മയ്ക്ക് യോനിസ്രവം ഉണ്ടായിരിക്കും. ഇത് ആദ്യത്തെ 4 ദിവസങ്ങളിൽ നല്ല ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. ക്രമേണ നിറം കുറഞ്ഞു വരുന്നതാണ്. മിക്കവാറും സ്ത്രീകൾക്ക് യോനിയിൽ മുറിവുണ്ടാക്കിയതിന്റെ തുന്നലുണ്ടായിരിക്കും. ഇതും ഉണങ്ങി വരേണ്ടതുണ്ട്. ദിവസേന കുളിക്കുക, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ഓരോ മലമൂത്ര വിസർജനത്തിനു ശേഷവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് പെരിനിയം വൃത്തിയാക്കുക, മുന്നിൽ നിന്ന് പിന്നിലേക്ക് കഴുകുക, ശുചിയായ പാഡുകൾ ഉപയോഗിക്കുക, 4 മുതൽ 6 മണിക്കൂർ ഇടവേളകളിൽ പാഡ് മാറ്റുക, സിസേറിയൻ മുറിവ് വൃത്തിയായി ഈർപ്പമില്ലാതെ സൂക്ഷിക്കുക, കുളിച്ചു കഴിഞ്ഞ് വൃത്തിയുള്ള കോട്ടൺ തുണി ഉപയോഗിച്ച് നനവ് മാറ്റുക, ചുവപ്പ്, വീക്കം, പഴുപ്പ് എന്നിവ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. ഈ സമയത്ത് പോഷകാഹാരം കഴിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അമ്മയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും മുലയൂട്ടുന്നതിനും അധിക പോഷകങ്ങൾ ആവശ്യമാണ്. മുലയൂട്ടുന്ന അമ്മയ്ക്ക് ദിവസേന 400 കാലറി വരെ അധികമായി ആവശ്യമാണ്. നിത്യേന 75 ഗ്രാം പ്രോട്ടീൻ വേണം. മീൻ, മുട്ട, പാൽ, പയർവർഗ്ഗങ്ങൾ, ഇറച്ചി എന്നിവ ആവശ്യാനുസരണം കഴിക്കണം. പ്രസവ സമയത്തുണ്ടാകുന്ന ബ്ലീഡിംഗ് കാരണവും അമ്മയുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയുന്നു. ഇത് തിരികെ കിട്ടാനായി കൂടുതൽ ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കണം. ചീര, മുരിങ്ങയില, ഈന്തപ്പഴം, കരൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ നിന്നും ഇരുമ്പ് ലഭിക്കുന്നു. മുലപ്പാലിലൂടെ നഷ്ടപ്പെടുന്ന കാൽസ്യത്തിന്റെ അളവ് നികത്താനായി പാൽ, തൈര്, ചെറിയ മീനുകൾ തുടങ്ങിയ കാൽസ്യം അടങ്ങിയ ആഹാരം കഴിക്കുന്നത് നല്ലതാണ്. കൂടാതെ ഭക്ഷണത്തിൽ നാരുകളും വിറ്റാമിനുകളും ആവശ്യമാണ്. ഇതിനായി ദിവസേന ഇലക്കറികൾ, സലാഡ്, പഴവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. നിത്യേന 2.5 മുതൽ 3 ലിറ്റർ വെള്ളം കുടിക്കണം. പ്രസവശേഷം വിശ്രമവും ഉറക്കവും ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുന്നതിനും മാനസികാരോഗ്യം നിലനിർത്താനും മതിയായ ഉറക്കം ആവശ്യമാണ്. മുലയൂട്ടലിന് സഹായകമായ ഹോർമോൺ ഉണ്ടാകുന്നതിനും പ്രസവാനന്തരമുള്ള ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കാനും വിശ്രമം ആവശ്യമാണ്. അമ്മയ്ക്ക് വിശ്രമിക്കാൻ സമയം നൽകുക. കുടുംബാംഗങ്ങൾ വീട്ടുജോലിയിലും കുഞ്ഞിന്റെ പരിചരണത്തിലും പങ്കെടുക്കുക. ഉറക്കക്കുറവ്, വിഷാദം, അമിത ക്ഷീണം എന്നിവയുണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടുക. സാധാരണ പ്രസവത്തിന് ശേഷം 6 ആഴ്ച വരെയും സിസേറിയൻ ആണെങ്കിൽ 3 മാസം വരെയും കഠിനമായ ജോലികളും ഭാരം എടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. വിജയകരമായ മുലയൂട്ടലിനും സ്തനവേദനയും മറ്റ് പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനും സ്തനപരിചരണം സഹായിക്കുന്നു. ദിവസേന കുളിക്കുമ്പോൾ സ്തനങ്ങൾ ശുദ്ധജലത്തിൽ കഴുകുക. അമിതമായി സോപ്പോ അണുനാശിനികളോ ഉപയോഗിക്കരുത്. സ്തനങ്ങൾ ഈർപ്പരഹിതമായി സൂക്ഷിക്കുക. ശരിയായ വലുപ്പത്തിലുള്ള ബ്രാ ധരിക്കണം. മുലയൂട്ടുമ്പോൾ കുഞ്ഞിനെ ശരിയായ രീതിയിൽ പിടിക്കുക. മുലക്കണ്ണിനോടൊപ്പം ചുറ്റിലുമുള്ള കറുത്ത ഭാഗവും കുഞ്ഞിന്റെ വായ്ക്കുള്ളിലായിരിക്കണം. സ്തനങ്ങളിൽ കല്ലിപ്പ്, ചുവപ്പ്, കടുത്ത വേദന, പനി എന്നിവയുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. പ്രസവശേഷമുള്ള ഏതാനും ആഴ്ചകളിൽ മലമൂത്ര വിസർജനം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. യോനി മുറിവിന്റെ വേദന കാരണവും മറ്റും അമ്മയ്ക്ക് മൂത്രമൊഴിക്കാൻ പ്രയാസം തോന്നാം. മൂത്രാശയം നിറഞ്ഞിരിക്കുന്നത് ഗർഭപാത്രം ചുരുങ്ങാതിരിക്കാൻ കാരണമാകുന്നു. മൂത്രനാളികളിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. നന്നായി വെള്ളം കുടിക്കുക. 2-3 മണിക്കൂർ ഇടവിട്ട് മൂത്രമൊഴിക്കണം. ക്രമമായ ഇടവേളകളിൽ നടക്കുന്നത് മൂത്രാശയത്തിന്റെ മസിൽ ടോൺ വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. ദിവസേനയുള്ള മലശോധനയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നന്നായി വെള്ളം കുടിക്കുന്നതും നാരുകളടങ്ങിയ ആഹാരവും ആവശ്യമാണ്. നടത്തിയും ലഘുവായ വ്യായാമങ്ങളും ഇതിന് സഹായിക്കുന്നു. അമ്മയ്ക്ക് നൽകേണ്ട മാനസിക പിന്തുണ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ഷീണം, ഉറക്കക്കുറവ്, കുഞ്ഞിനെ പരിചരിക്കുന്നതിലെ ആശങ്കകൾ എന്നിവ കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. ആത്മവിശ്വാസമുള്ള അമ്മമാർ കുഞ്ഞിനെ നന്നായി പരിചരിക്കുന്നു. മാത്രമല്ല അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം ഉണ്ടാകാനും ഇത് അത്യാവശ്യമാണ്. പങ്കാളിയുമായും മറ്റു കുടുംബാംഗങ്ങളുമായും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരം നൽകുക. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ബന്ധം നിലനിർത്താൻ സഹായിക്കുക. അമ്മയുടെയും കുഞ്ഞിന്റെയും പരിചരണത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അമ്മയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. പ്രസവാനന്തര വ്യായാമങ്ങൾ ചെയ്യുന്നത് അമ്മയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. വയറിലെയും ഇടുപ്പിലെയും മസിലുകൾക്ക് ബലം ലഭിക്കാൻ വ്യായാമങ്ങൾ പ്രയോജനകരമാണ്. മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് ആവശ്യമാണ്. നടത്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രസവശേഷം ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ അമ്മയ്ക്ക് നടന്നു തുടങ്ങാം. ഇത് ഗർഭപാത്രം ചുരുങ്ങുന്നതിന് സഹായിക്കുന്നു. ശ്വസന വ്യായാമം, കാലുകളുടെ വ്യായാമം എന്നിവയും ചെയ്യാം. കാൽമുട്ടുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യണം. പാദം രണ്ട് വശങ്ങളിലേക്കും കറക്കുക. പെൽവിക് ടിൽറ്റിംഗ് എക്സസൈസ് ചെയ്യുന്നത് ഇടുപ്പിലെ മസിലുകളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. കാൽമുട്ടുകൾ മടക്കി വെച്ച് മലർന്നു കിടക്കുക, എന്നിട്ട് നടുഭാഗം താഴേക്ക് അമർത്തുക. ഇതാണ് പെൽവിക് ടിൽറ്റിംഗ് എക്സസൈസ്. കീഗൽ എക്സസൈസ് പെരിനിയൽ മസിൽസിനെ ശക്തിപ്പെടുത്താൻ നല്ലതാണ്. ഇതിനായി പെരിനിയം ഇടവിട്ട് മുറുക്കുകയും അയയ്ക്കുകയും ചെയ്യുക. പ്രസവാനന്തരം ലഘുവായ വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓരോ വ്യായാമവും ചെയ്തു തുടങ്ങുമ്പോൾ 4-5 തവണ മാത്രം ചെയ്യുക. ക്രമേണ വ്യായാമത്തിന്റെ തവണ വർദ്ധിപ്പിക്കുക. പ്രസവശേഷം ചില ലഘുവായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നോക്കാം. ആഫ്റ്റർ പെയിൻ എന്ന് പറയുന്ന വയറുവേദന

0: പ്രസവശേഷം ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചകളിൽ ഗർഭാശയം സാധാരണ വലിപ്പത്തിലേക്ക് ചുരുങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദനയാണ്. ഇതിന് പ്രത്യേക ചികിത്സ ആവശ്യമില്ല. കൃത്യമായ ഇടവേളകളിൽ മൂത്രമൊഴിക്കുന്നത് ഈ വേദന കുറയാൻ സഹായിക്കുന്നു. വേദന കൂടുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേദന സംഹാരികൾ കഴിക്കാം. യോനി മുറിവിന്റെ വേദനയാണ് മറ്റൊരു പ്രശ്നം. പെരിനിയത്തിന്റെ ശുചിത്വം വളരെ പ്രധാനമാണ്. ഒന്ന് രണ്ടാഴ്ചകൾ കൊണ്ട് മുറിവ് ഉണങ്ങുകയും വേദന മാറുകയും ചെയ്യുന്നു. ഇരിക്കുമ്പോൾ ഈ മുറിവിൽ മർദ്ദം ഉണ്ടാകാതിരിക്കാനായി തുടകൾക്കിടയിലായി ഉള്ളിലേക്ക് ഒതുക്കി വച്ചിരുന്നതിന് ശേഷം ഇരിക്കാൻ ശ്രദ്ധിക്കുക. സ്തനവീക്കം ചില അമ്മമാർക്ക് ഉണ്ടാകാറുണ്ട്. ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ കൊളസ്ട്രം എന്ന മഞ്ഞ നിറത്തിലുള്ള സ്രവമാണ് ഉണ്ടാകുന്നത്. മൂന്നാം ദിവസം മുതൽ പാലുണ്ടാകാൻ തുടങ്ങുന്നു. ഈ സമയത്ത് മുലയൂട്ടൽ തുടരണം. എന്തെങ്കിലും കാരണങ്ങളാൽ മുലപ്പാൽ കെട്ടിക്കിടന്നാൽ സ്തനവീക്കവും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുഞ്ഞിന് ആവശ്യാനുസരണം പാൽ നൽകുകയാണ് ഇതിന്റെ പ്രതിവിധി. സ്തനങ്ങൾ കട്ടിയായി പാൽ പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കിപ്പഴിഞ്ഞ കോട്ടൺ തുണി ഉപയോഗിച്ച് 20 മിനിറ്റ് ചൂട് നൽകാം. അതിനുശേഷം മുലയൂട്ടുക. അധികമായി പാൽ മാറിടത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അത് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണി കൊണ്ട് തണുപ്പ് നൽകാം. ഇതാണ് സ്തനവീക്കം സുഖപ്പെടുത്താനുള്ള മാർഗം. മുലക്കണ്ണിനുണ്ടാകുന്ന വേദനയും വിള്ളലുമാണ് മറ്റൊരു പ്രശ്നം. ശരിയായ ശുചിത്വം പാലിക്കണം. മുലയൂട്ടുമ്പോൾ കുഞ്ഞിനെ ശരിയായ രീതിയിൽ പിടിക്കുക. പാല് ഊട്ടിയതിനു ശേഷം അല്പം മുലപ്പാൽ മുലക്കണ്ണിൽ പുരട്ടുക. പ്രസവാനന്തര കാലഘട്ടത്തിൽ അമ്മമാർക്ക് വിയർപ്പ് കൂടുതലായി കാണുന്നു. ഇത് സ്വാഭാവികമാണ്. ആവശ്യാനുസരണം വെള്ളം കുടിക്കണം. ശരീര ശുചിത്വവും പ്രധാനമാണ്. അമ്മമാർക്ക് ക്ഷീണവും ഉണ്ടാകാറുണ്ട്. ഇതിനായി വിശ്രമവും സമീകൃത ആഹാരവും ആവശ്യമാണ്. അയൺ, കാൽസ്യം തുടങ്ങിയ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള ഗുളികകൾ കഴിക്കുക. കാലുവേദന, നടുവേദന എന്നിവയും കാണപ്പെടുന്നു. പ്രസവ സമയത്ത് ഉണ്ടായ പേശികളുടെ വലിവ് കാരണവും ശരിയായ രീതിയിലല്ലാതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ വേദനകൾ ഉണ്ടാകുന്നത്. കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ പുറം ഭാഗത്ത് ആവശ്യത്തിനുള്ള സപ്പോർട്ട് നൽകണം. ചാരിയിരുന്ന്, വേണമെങ്കിൽ പുറകിലായി തലയിണ വച്ച് സുഖപ്രദമായി ഇരുന്ന് പാലൂട്ടുക. പെൽവിക് ടിൽറ്റിംഗ് എക്സസൈസ് ചെയ്യുന്നത് നടുവേദനയിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ നല്ലതാണ്. കാലുകളുടെ വ്യായാമം, നടത്തം എന്നിവ ചെയ്യുന്നതിലൂടെ കാലുകളുടെ ശക്തിയും തിരികെ വരുന്നു. പ്രസവത്തിന് ശേഷം ആദ്യ ദിവസങ്ങളിൽ അമ്മമാരിൽ ഉണ്ടാകുന്ന താൽക്കാലികമായ മനോവിഷമത്തെ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറയുന്നു. ഹോർമോൺ വ്യതിയാനങ്ങൾ, ഉറക്കക്കുറവ്, മാതൃത്വത്തോടുള്ള പൊരുത്തപ്പെടൽ എന്നിവയാണ് ഇതിന്റെ അടിസ്ഥാന കാരണങ്ങൾ. പെട്ടെന്ന് കരയുക, ചെറിയ കാര്യങ്ങൾ വിഷമം തോന്നുക, ക്ഷീണം, ശ്രദ്ധക്കുറവ് എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഇത് സാധാരണയായി പ്രസവശേഷം 2-3 ദിവസങ്ങളിൽ തുടങ്ങി 1-2 ആഴ്ചയ്ക്കുള്ളിൽ താനെ മാറിപ്പോകുന്നു. അമ്മയ്ക്ക് മാനസിക പിന്തുണ നൽകുക, വിമർശനങ്ങൾ ഒഴിവാക്കി വേണ്ട പ്രോത്സാഹനവും സഹകരണവും നൽകുന്നത് ഈ വിഷമങ്ങൾ മാറ്റാനായി പ്രയോജനകരമാണ്. പ്രസവാനന്തരം 4-5 ദിവസങ്ങൾക്കുള്ളിൽ അമ്മയും കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. അതിനുശേഷം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ 6 ആഴ്ചകളാകുമ്പോഴാണ് ചെക്കപ്പിന് പോകേണ്ടത്. എന്നാൽ ചില രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തണം. 1-2 മണിക്കൂറിനുള്ളിൽ പാഡ് നിറയുന്നത് പോലുള്ള രക്തസ്രാവം ഉണ്ടെങ്കിൽ അത് ഗുരുതരമാണ്. തീവ്രമായ പനി, ശ്വാസമുട്ടൽ, ദുർഗന്ധമുള്ള യോനീസ്രവം എന്നിവയ്ക്കും പെട്ടെന്നുള്ള ചികിത്സ ആവശ്യമാണ്. കടുത്ത തലവേദന, വയറുവേദന, കാഴ്ചമങ്ങൽ, മുഖത്തോ ശരീരത്തോ നീര് എന്നിവയും അപകട സൂചനകളാണ്. കാലിൽ വേദനയോടൊപ്പം നീര്, ചുവപ്പ് എന്നിവയുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. സ്തനവീക്കത്തോടൊപ്പം പനിയോ ചുവപ്പ് നിറമോ ഉണ്ടെങ്കിൽ ഉടൻ ചികിത്സ ആവശ്യമാണ്. അമിതമായ ഉത്കണ്ഠ, തുടർച്ചയായ ദുഃഖം, ഉറക്കമില്ലായ്മ, അമിത ഉറക്കം എന്നീ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചികിത്സ തേടണം. കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള ചിന്തകൾ, സ്വയം ജീവൻ അവസാനിപ്പിക്കാനുള്ള ചിന്തകൾ തുടങ്ങിയവ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക. പ്രസവാനന്തര പരിചരണം ഒരു കുടുംബത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. അമ്മയുടെ പരിചരണത്തിൽ സവിശേഷ ശ്രദ്ധ നൽകുന്നതിലൂടെ അമ്മയുടെയും കുഞ്ഞിന്റെയും സുസ്ഥിതി നമുക്ക് ഉറപ്പാക്കാം.
1: ഇന്ന് പ്രകാശധാരയിൽ നാം കേട്ടത് പ്രസവാനന്തര പരിചരണം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആശ കെ.വി. സംസാരിച്ചതാണ്. ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. എം ജയചന്ദ്രൻ സംഗീതം നൽകി പാടിയത് ചിത്രം പെരുമഴക്കാലം. ഗാനമെഴുതിയത് റഫീഖ് അഹമ്മദ്.

0: എച്ച്എംഎസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര
1: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം ഫോൺ 9633863333
2: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9 മണിക്ക് പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം ആണ്, 101.9. ഇപ്പോൾ സമയം 1 മണി. ഇനി പ്രധാന വാർത്തകളിലേക്ക്. ജോർദാൻ, ബഹ്റിൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങളിലെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഏറ്റെടുത്തു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ അടുത്തിടെ യുഎസ് നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമാണിതെന്നും IRGC അറിയിച്ചു. രാജ്യത്തെ സ്വയം പര്യാപ്തത, ജലമാനേജ്മെന്റിന് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പഞ്ചായത്തീരാജ് മന്ത്രാലയ സെക്രട്ടറി വിവേക് ഭരദ്വാജ്.

ന്യൂഡൽഹിയിൽ ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിച്ച ദേശീയതല മാസ്റ്റർ ട്രെയിനേഴ്സ് പരിശീലനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി കെ മുരളീധരൻ വടകര ടൌൺഹാളിൽ ഉച്ചയ്ക്ക് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ധനസഹായം വിതരണം ചെയ്യും. വൈകിട്ട് കുറ്റ്യാടി എംഎൽഎ പാറയ്ക്കൽ അബ്ദുള്ളയുടെ ഓഫീസും മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കെപിസിസി പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് ഉചിത സമയത്ത് തീരുമാനം ഉണ്ടാകുമെന്ന് എഐസിസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ നിയോജകമണ്ഡലം എംഎൽഎ ടി ഒ മോഹനന്റെ ഓഫീസ് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപി ഉദ്ഘാടനം ചെയ്തു. കെ സുധാകരൻ എംപി, മേയർ പി ഇന്ദിര എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട്ട് ബ്രൌൺ ഷുഗറുമായി പശ്ചിമബംഗാൾ സ്വദേശി പിടിയിൽ. മുഹമ്മദ് അയാത്തുൾ എന്നയാളെ 19 ഗ്രാമിലധികം ബ്രൌൺ ഷുഗറുമായി ഡാൻസാഫും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്നാണ് പിടികൂടിയത്. 72 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നത്തിന് പേര് ക്ഷണിച്ചു. ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുത്ത ചുണ്ടൻവള്ളം തുഴഞ്ഞു നീങ്ങുന്ന വേഴാമ്പലിനാണ് പേര് നിർദ്ദേശിക്കേണ്ടത്. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. അനന്തപുരി എഫ്എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 2 മണിക്ക്.

ഇപ്പോൾ ഏകതാര. യേശുദാസ്, ഈ പേരിന് നമുക്കൊരു ആമുഖത്തിന്റെ ആവശ്യമില്ല. ഈ സ്വരം ഒരു ദിവസമെങ്കിലും കേൾക്കാതെ കടന്നുപോകുന്ന മലയാളികൾ വിരളം. ഇന്ന് ഏകതാരി യേശുദാസ് പാടിയ ഗാനങ്ങളാണ്. നമുക്ക് ആദ്യം കേൾക്കാം പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിനുവേണ്ടി ബിച്ചുതിരുമ്മൽ എഴുതി ഇളയരാജ സംഗീതം നൽകിയത്.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
3: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
2: കൂടാതെ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
5: എന്തോ
4: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
6: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
7: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4,000 സ്വർണ്ണ മോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
8: യേശുദാസ് പാടിയ ഗാനങ്ങളാണ് ഇപ്പോൾ ഏകതാരയിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഗാനത്തിലേക്ക്. വിച്ചുതിരുമല എഴുതി രവീന്ദ്രൻ സംഗീതം നൽകിയ ഈ ഗാനം കടിഞ്ഞൂൽ കല്യാണം എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡി അല്ലേ?
4: പേടിക്കണ്ട സാർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഇനി ലിവിംഗ് ആഘോഷമാക്കണം,
9: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
10: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
11: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
12: യേശുദാസ് പാടിയ ഗാനങ്ങളുമായി ഏകതാര തുടരുകയാണ്. നമുക്കിനി കേൾക്കാം ഇതിലേ വന്നവർ എന്ന ചിത്രത്തിനു വേണ്ടി സത്യനന്ദക്കാട് എഴുതി ശ്യാം സംഗീതം നൽകിയ ഗാനം.

0: चलने वाली सुपर फास्ट एक्सप्रेस के
1: यात्रियों
2: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
1: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
3: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
1: കണ്ടില്ലേ
2: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
3: ഇനി എന്ത് ചെയ്യും?
2: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
1: ഏയ് മണ്ടത്തരം നിർത്ത്.
3: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: RBI പറയുന്നു
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: യേശുദാസ് പാടിയ ഗാനങ്ങളാണ് ഇപ്പോൾ ഏകധാരയിൽ കേൾക്കുന്നത്. അടുത്ത ഗാനം തേനും വയമ്പും എന്ന ചിത്രത്തിൽ നിന്ന്. എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

ഏകധാരയിൽ ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് യേശുദാസ് പാടിയ ഗാനങ്ങളാണ്. അടുത്ത ഗാനം പി ഭാസ്കരൻ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകിയത്. ചിത്രം കടത്തനാട്ടുമാക്കം.

0: യേശുദാസ് പാടിയ ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ ഏകതാര സമാപിക്കുന്നു. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM ആണ്, 101.9. ഇപ്പോൾ സമയം 2 മണിയായി. ഇനി പ്രധാന വാർത്തകളിലേക്ക്. രാജ്യത്ത് ആരോഗ്യ ഗവേഷണത്തിന് ദേശീയ ആരോഗ്യ ഗവേഷണ അജണ്ട രൂപീകരിക്കണമെന്ന് ദേശീയ ആരോഗ്യ കരട് ഗവേഷണ നയത്തിൽ നിർദ്ദേശം. ഈ മാസം 27-നകം കരടിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾക്ക് ഈ വർഷത്തെ സംസ്ഥാന ജില്ലാതല അവാർഡുകൾ മുഖ്യമന്ത്രി BD സതീശൻ നാളെ സമ്മാനിക്കും. രാവിലെ നിയമസഭാ സമുച്ചയത്തിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ചടങ്ങ്. കോഴിക്കോട് ചേവായൂർ ബാങ്ക് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ അക്രമസംഭവങ്ങളും പോലീസിന്റെ വീഴ്ചയും അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല DGP നിർദ്ദേശം നൽകി. വിശദമായ അന്വേഷണം നടത്തി 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ SIT റിപ്പോർട്ട് സമർപ്പിക്കാത്തിടത്തോളം ഗവൺമെന്റിന് ഒന്നും ചെയ്യാനാകില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. നടപടികൾ വൈകുന്നത് പ്രതികൾക്ക് രക്ഷപ്പെടാൻ സാധ്യത കൂട്ടുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ OJ ജനീഷിന് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട്ട് സ്വീകരണം നൽകി. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കെന്റിലെ ഇന്ത്യൻ എംബസിയുമായും ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ട് കമ്മീഷൻ DGP കത്തയച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 166 പോയിന്റ് താഴ്ന്ന് 77,404, നിഫ്റ്റി 61 പോയിന്റ് കുറഞ്ഞ് 24,146 വ്യാപാരം തുടരുന്നത്. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം വൈകുന്നേരം 5 മണിക്ക്.
1: ഹലോ ഡോക്ടർ.

0: ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ചലനശേഷിയും ജീവിത നിലവാരവും ഒക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യം ഏറി വരികയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി ഇന്ന് നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം സർ.
2: നമസ്കാരം.
1: നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരാൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം തേടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു.
2: ഫിസിയോതെറാപ്പി മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി, ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. നമ്മുടെ ജീവിച്ചു പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ഇഞ്ചുറി വരുന്നു അല്ലെങ്കിൽ ഒരു അസുഖം വരുന്നു, അതുമൂലം ഉണ്ടാകുന്ന വേദന, ചിലപ്പം ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന വേദനയാവാം, ചിലപ്പോൾ കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന വേദനയാവാം. അപ്പോൾ ഈ വേദനയുടെ പരിഹാരം, അതേപോലെ അതുകൊണ്ടുണ്ടാകുന്ന ചികിത്സയോ അതിൻ്റെ സർജറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സ്റ്റിഫ്നെസ്സുകൾ, ചലനശേഷി കുറയുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ചലനശേഷിക്ക് ഉണ്ടാകുന്നൊരവസ്ഥ, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിന് ഫിസിയോതെറാപ്പി ചികിത്സ വേണ്ടി വരാറുണ്ട്. അപ്പോൾ പ്രധാനമായും ചലനശേഷി കുറയുക, വേദന ഉണ്ടാവുക, അതേപോലെ ബാലൻസിന്റെ പ്രോബ്ലംസ് വരിക, ഇങ്ങനെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നത്.
1: എനിക്ക് തോന്നുന്നു ഒരു ശ്രോതാവ് നമ്മളോട് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
1: ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ സ്വാഗതം. പേരും സ്ഥലവും ഒന്ന് പറയാമോ?
3: ഞാൻ സെബാസ്റ്റ്യൻ ജോസഫ്, കോട്ടയം ജില്ലയിലെ പാലായി എന്ന് വിളിക്കുന്നു.
1: ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മോടൊപ്പം ഉണ്ട്, ചോദിച്ചോളൂ കേട്ടോ.
2: നമസ്കാരം സർ, പറയാമോ?
3: എന്റെ ഭാര്യയുടെ കൈയുടെ മുട്ട് ഇടയ്ക്കൊന്ന് മുട്ടി, ഇപ്പൊ അവിടെ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടുകയാണ്. നമുക്ക് ഈ ഫിസിയോതെറാപ്പിയിലൂടെ അത് മാറ്റാൻ പറ്റുമോ?
2: എത്ര നാളായത്?
3: അതിപ്പോ ഒരു മാസമായതേ ഉള്ളൂ. കൈ പൊക്കാനും പ്രയാസമുണ്ടേ.
2: അതായത് തോളിനും ബുദ്ധിമുട്ടുണ്ട്, തോള് വേദനയുണ്ട്, അത് മുട്ടിന് മാത്രം
3: വേദനയുണ്ട്,
2: തോള് വേദനയുണ്ട്, കൈ പൊക്കാൻ പ്രയാസമുണ്ട്. കൈമുട്ടിന് നീരും മറ്റോ ഉണ്ടോ?
3: കൈമുട്ടിന് നീരില്ല, പക്ഷെ കൈമുട്ടിന് വേദനയുണ്ട്.
2: നിങ്ങൾ ഡോക്ടർ ആരെങ്കിലും കണ്ടിരുന്നോ?
3: ആരെയും കണ്ടില്ല.
2: വലിയ വേദനയാണ്.
3: ആരെയും ഈ ഒരു ചികിത്സയ്ക്കായിട്ട് ആരെയും കണ്ടില്ല. ഞങ്ങള് ഈ ഡി എഫ് ഒ ജെല്ലൊക്കെ തേച്ച് നോക്കിയതേ ഉള്ളൂ.
2: സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ട് എങ്കിൽ അത് ചലനശേഷി തീരെ കുറവാണ്.
3: പറ്റാത്ത വേദനയൊന്നുമില്ല, ചില സമയത്ത് ഇങ്ങനെ പോലെ വരുവാണ്.
2: ചെറിയ വേദനയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാം, അല്ല നല്ല വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഓർത്തോ ഡോക്ടറിനെ കാണണം. കണ്ടിട്ട് വേണം ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാൻ. പേശികളുടെ പിടുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു മാസമായിട്ട് ആ കൈ വെച്ച് ജോലിയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? കുറച്ചെങ്കിലും
3: സാധിക്കുന്നുണ്ട്.
2: ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് അതിന്റെ പരിഹാരം ചോദിക്കാവുന്നതാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മസിൽസ് ഒക്കെ നോക്കിയിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും വ്യത്യാസം വരാം. അത് കുറയുന്നില്ലെങ്കിൽ ഓർത്തോ ഡോക്ടറിനെ കാണണം കേട്ടോ.
3: ഓക്കെ ഡോക്ടർ, ആയിക്കോട്ടെ.
1: ഇപ്പൊ ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ എപ്പോഴാണ് നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്?
2: ഇപ്പോ ഇദ്ദേഹം ചോദിച്ചത് പ്രകാരമാണെങ്കിൽ കൈമുട്ടിനൊരു ഇഞ്ചുറി വന്നു, നീരും വേദനയൊക്കെ വരികയാണ്, നമുക്ക് തീരെ ചലിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കാര്യപ്പെട്ടൊരു ഇഞ്ചുറി ഉണ്ടെന്ന് മനസ്സിലാക്കാം നമുക്ക്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അതിൽ അസ്ഥി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റേ എടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സ വേണ്ടി വരും, കുറച്ച് നാൾ റെസ്റ്റ് വേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് ഫിസിയോതെറാപ്പി ചികിത്സ തുടങ്ങേണ്ടത്. അത് അറിയാൻ വേണ്ടിയിട്ട് വേദനയും നീരും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഓർത്തോപീഡിഷനെ കണ്ട് അവരുടെ എക്സ്റേ ഒക്കെ എടുത്ത് അതിന്റെ ചികിത്സ നോക്കണം. ചെറിയ ഹെയർ ലൈൻ ഫ്രാക്ചറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ സ്നായുവിന് ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്റ്റ് പീരീഡ് ഒക്കെ കഴിഞ്ഞ് വേണം നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു.
4: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: ഞാൻ
1: സംസാരിച്ചോളൂ കേട്ടോ ഫിസിയോതെറാപ്പിസ്റ്റിനോട്.
2: പറഞ്ഞോട്ടെ.
4: കഴിഞ്ഞ ജൂലൈ 20 ഞാൻ ഒരു വീഴ്ച വീണതാ, 3 പല്ലിന്റെ മേളിൽ നിന്ന്. കൈയിന് നല്ല വേദനയുണ്ട് ഇപ്പോഴും. ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൈ നേരെ ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു. തോളെല്ലാം കഴിഞ്ഞതാ.
2: തോളെല്ലാം വിട്ടുപോയി, അത് പിടിച്ചിട്ടു അല്ലേ? കഴിഞ്ഞ വർഷമാണോ?
4: കഴിഞ്ഞ
2: വർഷം. ഓക്കെ, പറയണോ? അപ്പൊ അത് പിടിച്ചിട്ടു, അതിനുശേഷം
4: പിടിച്ചിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. പോയപ്പം വീണ്ടും ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുത്തപ്പം കുഴപ്പമില്ല, 5 ബെൽറ്റ് ഇങ്ങനെ കിടക്കണമെന്ന് പറഞ്ഞു. 6 ആഴ്ച ചെന്നപ്പോഴത്തേക്ക് ബെൽറ്റ് ഊരി, പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വേദനയുടെ കൂടിയ എഴുതിട്ടന്നു. അത് കഴിച്ചു. കൈ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു, അത് പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെ എക്സസൈസ് ചെയ്തു. ഇപ്പോഴും കൈയിന് 1 വർഷമായിട്ടും വേദനയുണ്ട്. തലമുടി വാരിക്കെത്താനോ മുട്ടാനോ പറ്റുന്നില്ല.
2: അമ്മയ്ക്ക് അന്ന് ഈ ചികിത്സ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ സാധിക്കുമായിരുന്നോ? അതിപ്പോഴാണോ വയ്യാണ്ടായത്, അതോ അന്ന് തൊട്ടേ മുടി കെട്ടാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നോ?
4: ഇതുവരെയും തലമുടി വാരി കെട്ടിയിട്ടില്ല.
2: ശരി ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മ ഒന്നുകൂടി ആ ഓർത്തോ ഡോക്ടറിനെ കണ്ടിട്ട് ചോദിക്കുക, അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ച് ചോദിക്കണം. അമ്മയ്ക്ക് ഇത്രയും നാളായിട്ട് സ്വന്തമായിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വേദന കാരണം ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ഫിസിയോതെറാപ്പി ചികിത്സ കൊണ്ട് സാധിക്കും. വ്യായാമങ്ങൾ വേണം. നമുക്ക് വ്യായാമവും അതേപോലെ വേദന കുറയ്ക്കാനുള്ള ചികിത്സകളൊക്കെ ആവശ്യമാണ്. എക്സസൈസ് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും അമ്മ. മുടി കെട്ടാനും ഡ്രസ് ചെയ്യാനും ഒക്കെ നമുക്ക് എളുപ്പമായിരിക്കും.
4: എല്ലാം വലത് കൈകൊണ്ടാ ചെയ്യുന്നത്, ഇടത് കൈകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്കിപ്പോ. ഒരു കിലോ ഒക്കെ തൂക്കിയിട്ടുണ്ട്, കൂടുതൽ ഇടത് കൈകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല.
2: അത് കുറച്ച് വ്യായാമം ചെയ്യുമ്പോൾ ശരിയാവും അമ്മ. വ്യായാമം ചെയ്ത് ചിലത് പിടിച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അത് പിടിച്ച് ചെയ്തിട്ട് അമ്മയെ കൊണ്ട് വ്യായാമവും ചെയ്യിച്ച് വേദനയും കുറച്ച് അത് മെല്ലെ മെല്ലെ മാറി വരും. ഒരു വർഷം ആയതുകൊണ്ട് ഒരു പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല അത് മാറുക, ചെയ്തു വരുമ്പോൾ ആഴ്ചകൾ എടുക്കും, പക്ഷെ അത് ശരിയായി വരും. അമ്മ ഒന്നുകൂടി ഓർത്തോ ഡോക്ടറെ കണ്ടിട്ട് ഉപദേശം ചോദിക്കണം. അമ്മ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ കണ്ട് ചോദിക്കുന്നതാണ് നല്ലത്.
1: ഈ ചികിത്സയിൽ, ഫിസിയോതെറാപ്പി ചികിത്സയിൽ വേദന സംഹാരികൾ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാറുണ്ടോ? ഈ അമ്മ ചോദിച്ചതുപോലെ എത്ര നാള് നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം?
2: ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന വേദന സംഹാരി എന്ന് പറയുന്ന ഒരു കറണ്ടാണ്, ആക്ച്വലി ടെൻസ് എന്ന് പറഞ്ഞിട്ട്, ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേറ്റർ എന്നാണ് അതിന്റെ പേര്. അത് വേദന സംഹാരിക്ക് പകരമായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന ഒരു മൊഡാലിറ്റിയാണ്. നമ്മൾ മോഡേൺ മെഡിസിനിൽ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്നു, ഫിസിയോതെറാപ്പിയിൽ അത് ഈ ഒരു കറണ്ടാണ് ഉപയോഗിക്കുക. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഈ അമ്മയുടെ കേസ് പറയുകയാണെങ്കിൽ അതിൽ വേദന കാരണം അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മുടി കെട്ടാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അമ്മയ്ക്ക് നഷ്ടമാണ്, അത് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ വേദനയുടെ ട്രീറ്റ്മെന്റ് ചെയ്ത് വേദന ഒന്ന് കുറച്ച് അമ്മയെ കൊണ്ട് വ്യായാമങ്ങൾ ചെയ്ത് ജോയിന്റിന്റെ മൂവ്മെന്റ്സ് കൂട്ടിയെടുത്ത് സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്യുമ്പോഴാണ് അമ്മയ്ക്ക് പഴയ പോലെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ.
1: ഇവരുടെ വേദന കുറയുന്നതാണ് നമ്മുടെ ആ പീരീഡ് അല്ലേ?
2: ആ പീരീഡ് അതിന് കുറച്ച് സമയം വേണം. ഇനി എക്സസൈസ് ചെയ്ത് ഈ ജോയിന്റിന്റെ മൂവ്മെന്റ് റീഗെയിൻ ചെയ്യാനും കുറച്ച് സമയം വേണം. അതാണ് ഞാൻ ആഴ്ചകൾ എന്ന് പറഞ്ഞത്.
1: ഓക്കെ. ഫിസിയോതെറാപ്പി ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇത് ചെയ്യാമോ? അങ്ങനെ ഒരു സംശയം.
2: പ്രായപരിധി ഇല്ല. ഉദാഹരണത്തിന് നമുക്ക് ജന്മന വൈകല്യമുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവർക്കുള്ള ചികിത്സ ജനിച്ച ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അതേപോലെ പ്രായമായവരിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ, ഇനി അസുഖമല്ലാതെ തന്നെ ബാലൻസ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരുണ്ടാവും, അവർക്കുള്ള ചികിത്സയും ജെറിയാട്രിക് കെയർ ഉണ്ട്.
1: ഇപ്പൊ ഐ ടി ജീവനക്കാര് അല്ലെങ്കിൽ ഇപ്പൊ വർക്ക് ഫ്രം ഹോംസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് ഏരിയയില്. അപ്പൊ വരുന്നതാണ് ഈ ടെക്സ്റ്റിനെക്ക് പോലുള്ള പ്രശ്നങ്ങൾ. അതിന് ഫിസിയോതെറാപ്പി ചികിത്സാ രീതി.
2: വൺസ് നമുക്കൊരു വേദന വന്നു കഴിഞ്ഞാല് പിന്നെ അതിനുള്ള ചികിത്സയാണ്. ഇപ്പം കഴുത്ത് വേദന വന്നു, ടെക്സ്റ്റിനെക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് സ്ഥിരമായിട്ട് മൊബൈൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കഴുത്ത് കുറച്ച് കുനിഞ്ഞിരുന്നിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ കുനിഞ്ഞിരുന്ന് ഉപയോഗിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട്, പെയിനും സ്റ്റിഫ്നെസ് ഒക്കെ വരും കഴുത്തിന്. അങ്ങനെ വരുന്നതിനുള്ള ചികിത്സ ആണ് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യുന്നത്.
1: നമുക്ക് തിരിച്ചു വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ.
5: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: നമസ്കാരം സാർ, പറയണം.
1: പറഞ്ഞോളൂ.
5: എനിക്ക് 4 മാസത്തിന് മുമ്പ് ഹാർട്ട് അറ്റാക്ക് ആയി. അത് 5 ഫ്രാക്ഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ കൈ പൊക്കാനും താക്കാനൊന്നും വരുന്നില്ല, മുണ്ടെടുക്കാൻ നോക്കൂല, ആഹാരമൊന്നും വലിയ കഴിക്കാനോ മറ്റൊന്നിനും പറ്റുന്നില്ല. അപ്പൊ കാർഡിയോളജി പറഞ്ഞപ്പോ ഓർത്തോഡോക്ടറെ കേട്ട് വന്നു. ഓർത്തോഡോക്ടറെ ചെന്നപ്പോ കയ്യൊരു എക്സ്റേ എടുക്കണം പറഞ്ഞു. പറഞ്ഞത് പിന്നെ തോളല് തേയ്മാനമാണെന്ന് MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ MRI സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോ ഞരമ്പുകളെല്ലാം പൊട്ടലാണ്, എല്ലാം ഇങ്ങനെ പൊട്ടി പൊട്ടിയൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞാലേ പറ്റൂ. 71 വയസ്സായി എനിക്ക്. ഡോക്ടറൊക്കെ പോയതില്ലെന്ന് പറഞ്ഞ് പ്രായമൊക്കെ ആയതല്ലേ, ഇനിയിപ്പോ അതിന് വേണ്ടി പോണോ എന്നൊക്കെ ചോദിച്ചു. ഒരു സംശയം പറഞ്ഞു. പിന്നെ ഞാൻ ആയുർവേദ കളഞ്ഞു പോയി. ഇപ്പൊ ആയുർവേദ കളഞ്ഞു ചെന്ന് അപ്പൊ എനിക്ക് ആ ഉള്ളിലുള്ള മറ്റേ മരുന്ന് കഴിക്കാവൂല്ലോ, ഇംഗ്ലീഷ് മരുന്ന് മാത്രം കഴിക്കാവൂ, ഈ ആയുർവേദ മരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല. ഇത് കാർഡിയോളജി ഡോക്ടർ പറഞ്ഞതാണ്. ആയുർവേദ കളഞ്ഞു പറഞ്ഞപ്പോഴും അവരൊരു പൂശൊക്കെ തന്നു. 10 ദിവസമായുള്ളത് മറ്റേ ആന്റിഗ്രാം കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞു. അപ്പൊ അവ കയ്യിലുള്ള നീരൊക്കെ കുറഞ്ഞു. പക്ഷെ കൈ പൊക്കാനുണ്ടാക്കാൻ നോക്കണില്ല, പിന്നെ മുണ്ടൊന്നും കൊടുക്കാൻ പോകില്ല, കൈ ഇങ്ങനെ വെള്ളമൊന്നും മടക്കാൻ പോകില്ല, ഇങ്ങനെയൊക്കെയുള്ള അത് ഇപ്പോൾ നടക്കണം. അത് ഇനി തല വിശ്വാസത്തി കൊണ്ടോ എന്തെങ്കിലും
2: കൊണ്ടൊരു വിരലും മടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടോ?
5: ഓ, വിരലൊന്നും മടക്കാക്കൂല.
2: തോള് എല്ലിനാണ് അവിടുത്തെ ജോയിന്റിനല്ലേ പറഞ്ഞത് അസ്ഥി തേയ്മാനം ഉണ്ടോ?
5: അതെ അതെ അതെ അതെ.
2: നോക്കൂ.

0: പോയിന്റിന് ഒരു
1: ഈ
0: തേയ്മാനം
1: ആ
0: വന്നു കഴിഞ്ഞാൽ വിരൽ മുടക്കാനുള്ള പ്രയാസം അത്ര കോമൺ ആയിട്ട് വരാറില്ല. സന്ധിയുടെ തേയ്മാനം കൊണ്ട് മാത്രം വന്നൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല ഇപ്പൊ പറഞ്ഞു കേട്ടിട്ട്. സാധാരണഗതിയിൽ അങ്ങനെ
1: അതെ
0: വരികയാണെങ്കിൽ നമുക്ക് സന്ധിയുടെ കാര്യം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൈപൊക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷെ ഇത് ബാക്കിയുള്ള
1: അതെ
0: കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഇവാലുവേഷൻ ചെയ്യേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു താങ്കൾ ഒന്നുകൂടി ഒരു ഡോക്ടറെ കാണേണ്ടതുണ്ട്. കണ്ട ഓർത്തോ ഡോക്ടർ തന്നെ ഒന്നുകൂടെ കണ്ടാലും മതി. ഒന്ന് കണ്ടിട്ട് അതിൻ്റെ ഒരു അഡ്വൈസ് ചോദിക്കണം. ചോദിച്ചിട്ട് വേണം ഫിസിയോതെറാപ്പിയിലേക്ക് പോകാനായിട്ട്.
1: ഓക്കെ സാർ, നമ്മൾ ആ ടെക്സ്റ്റിനൊക്കെ പറഞ്ഞതിനെ
0: ആ ടെക്സ്റ്റിനൊക്കെ ടെക്സ്റ്റിനൊക്കെ ഒന്നതാണ്, നമുക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഐ ടി ജീവനക്കാർക്ക് മാത്രമല്ല, നമ്മൾ സാധാരണ എല്ലാവരും ഈ ഫോൺ ഒരുപാട് നേരം ഉപയോഗിക്കുന്നവർക്കൊക്കെ വരാൻ സാധ്യതയുള്ള ഒന്നാണ്. തല നമ്മൾ കുറച്ച് താഴ്ത്തി വെച്ചായിരിക്കും നോക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് കഴുത്തിലെ ജോയിൻസിനും മസിൽസിനും വരുന്ന സ്റ്റിഫ്നെസ്സും വേദനയുമാണ്. അത് കഴുത്ത് വേദനയായിട്ടോ തലവേദനയായിട്ടൊക്കെ പ്രസന്റ് ചെയ്യും. അപ്പോൾ ഒന്ന് ഇത് വരാതെ നോക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ചികിത്സയും കാര്യങ്ങളും ചെയ്യാം. അല്ലാതെ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് ഇപ്പം ഐ ടി ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മേശ അതേപോലെ കസേര ഇത് രണ്ടും വളരെ പ്രധാനമുള്ളതാണ്. ഈ മേശയുടെ ഉയരം, അതായത് സ്ക്രീൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ നമ്മൾ ഇരിക്കുന്ന ആളുടെ കണ്ണിന്റെ ലെവലിൽ ആയിരിക്കണം സ്ക്രീനിന്റെ മുകൾ വശം, അല്ലെങ്കിൽ ഒരു ഇഞ്ച് താഴെ അതായിരിക്കണം എന്റെ കറക്റ്റ് ലെവല്. അതേപോലെ കസേര എന്ന് പറയുന്നത് ഇരുന്ന് കഴിഞ്ഞാൽ കൈ മുട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആം റെസ്റ്റ് വേണം. അതേപോലെ കൈ മുട്ടൊരിക്കലും ശരീരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല, ശരീരത്തോട് ചേർന്ന് വേണം കൈമുട്ട് നിൽക്കാനായിട്ട്. അതേപോലെ നമ്മുടെ കൈയുടെ കുഴയും എൽബോയുടെ അതേ ലെവലിലായിരിക്കണം, പൊങ്ങി നിൽക്കാനൊന്നും പാടില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച്, മൗസ് ഒരുപാട് ദൂരെ വെക്കാൻ പാടില്ല, അടുത്ത് തന്നെ വെക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാനായിട്ട്.
1: ടെക്സ്നെക്കിന് വീണ്ടും ഒരു ഇടവേള എടുത്തുകൊണ്ട് ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് ലിനു, ഞാൻ പാലായിൽ നിന്നാണ് വിളിക്കുന്നത്.
1: സംസാരിച്ചോളൂ സാറിനോട്.
2: ഞാൻ എന്റെ മമ്മിക്ക് വേണ്ടിയിട്ടായിരുന്നേ. എന്റെ മമ്മിക്ക് ഓൾറെഡി ഒരു ന്യൂറോ മെഡിസിൻ ഒക്കെ കഴിക്കുന്ന ആളാണ്. അപ്പൊ പെട്ടെന്നാണ് ആൾക്ക് കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് കാലിന് ഭയങ്കരമായിട്ട് നീര് വന്നു. അപ്പൊ ഭയങ്കരമായിട്ട് നീര് എന്ന് പറഞ്ഞാൽ മുട്ടിന്റെ അവിടെ ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് നീര് വെച്ച് അങ്ങ് ഭയങ്കര വീർത്ത് പോലെ ആയി. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പൊ ന്യൂറോയുടെ ഡോക്ടറെ കണ്ടപ്പോൾ ന്യൂറോയുടെ ഡോക്ടർ പറഞ്ഞു ഓർത്തോയുടെ ഡോക്ടറെയും കൂടെ ഒന്ന് കൺസൾട്ട് ചെയ്യണോന്ന് പറഞ്ഞു. ഓർത്തോയുടെ ഡോക്ടറെ കണ്ട് ഓർത്തോയുടെ ഡോക്ടർ ഒരു മെഡിസിൻ തന്നു. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്തിരി ഇതിനൊക്കെ കുറവുണ്ട്. അപ്പൊ എന്തെങ്കിലും ഫിസിയോതെറാപ്പി അങ്ങനെ എന്തെങ്കിലും ഇതിന് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ?
0: അമ്മയ്ക്ക് ന്യൂറോ എന്ത് അസുഖമായിരുന്നു?
2: അമ്മയ്ക്ക് തേയ്മാനത്തിന്റെ ഇതുണ്ടായിരുന്നു, പിന്നെ കഴുത്തിന്റെ അവിടെ നിന്നുള്ള ഞരമ്പിന് ചെറിയൊരു ഇതുള്ളത് കൊണ്ട് നടുവേദന അങ്ങനെയുള്ള ബോഡി പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അങ്ങനെയാണ് ന്യൂറോയുടെ മരുന്ന് എടുത്തു തുടങ്ങിയത്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഒത്തിരി കുറവുണ്ട്. അപ്പൊ പെട്ടെന്നാണ് ഇങ്ങനെ, അപ്പൊ കാലിങ്ങനെ വലിച്ചു വലിച്ചു നടക്കണം എന്നുള്ളൊരു ഫീലായി. വെച്ചാൽ അതുപോലെ ഒരു ഭാരം കാലിന് കൊടുക്കുന്ന പോലെ, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റുന്നില്ല, മുട്ട് മടക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇതില് ഫിസിയോതെറാപ്പിക്ക് എന്തെങ്കിലും ഒരു
0: അതാക്ച്വലി നോക്കേണ്ടതാണ്, കാരണം മുട്ടിന്റെ പേശികളുടെ ബലം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അസസ് ചെയ്ത് നോക്കിയിട്ട് വേണം അത് എത്രത്തോളം നമുക്ക് എക്സസൈസ് ചെയ്ത് മാറ്റാൻ പറ്റും എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ലാസ്റ്റ് കണ്ട ഓർത്തോ ഡോക്ടർ തന്ന മരുന്നുകളുടെ കൂടെ എക്സസൈസ് വല്ലതും പറഞ്ഞിരുന്നോ?
2: ഇല്ല, പറഞ്ഞില്ല. എന്നാലും ഇതുപോലെ ഫിസിയോതെറാപ്പി നമുക്ക് അതിന് ശേഷം ഒന്ന് നോക്കാന്നാ പറഞ്ഞത്. ഈ മെഡിസിൻ ഒന്ന് കഴിച്ചു നോക്കൂ, എന്നിട്ട് നമുക്ക് ഫിസിയോതെറാപ്പിയും കൂടെ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും. അപ്പൊ മരുന്ന് കഴിച്ചതിൽ വേദനയ്ക്ക് കുറവുണ്ടെന്നല്ലേ പറഞ്ഞത്?
2: ആ, വേദനയ്ക്ക് ഇപ്പൊ കുറവുണ്ട്. നീരും വലിഞ്ഞു
0: വലിഞ്ഞിട്ടുണ്ട്.
2: അത്യാവശ്യം മുട്ടെന്ന് കണ്ട ഒരു ഷേപ്പിലേക്ക് വരുന്നു തുടങ്ങിയിട്ടുണ്ട്. മറ്റേ പറഞ്ഞാൽ അങ്ങ് ഒരു ബോളിന്റെ പരുവം പോലെ
0: ഒത്തിരി വീർത്തിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പോ ഒരു വ്യായാമം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നീരും വേദനയും കുറഞ്ഞ സ്ഥിതിക്ക് ഇനി വ്യായാമം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി വ്യായാമം ചെയ്യാവുന്നതാണ്, അത് സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്ന് ഓർത്തോ ഡോക്ടറോട് ഒരു വാക്ക് ചോദിച്ചിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടാൽ മതിയാവും. താങ്ക് യു.
1: അപ്പൊ സർ, നമ്മൾ ഈ ടെക്സ്റ്റിനൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം, ഈ കൈവിരലുകളിൽ വരുന്ന തരിപ്പ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
0: കാർപ്പൽ ടണൽ സിൻഡ്രോം അതേപോലെ നമ്മുടെ റിസ്റ്റിന്റെ ഭാഗത്ത് ഒരു ഞരമ്പിനുണ്ടാവുന്ന കംപ്രഷനാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. കൂടുതലും രാത്രി കാലങ്ങളിൽ ഭയങ്കരമായിട്ട് വേദനയും തരിപ്പും ഒക്കെ.
1: ഈ പറയുന്ന പോലെ മൊബൈൽ ഉപയോഗിക്കുന്ന കൂടുതൽ വരുമ്പോൾ,
0: മൊബൈൽ ഉപയോഗിക്കുന്ന മാത്രമല്ല നമ്മുടെ ശീലങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാവരും ഒരേപോലെ അല്ല ചെയ്യുന്നത്. ഇപ്പൊ മൊബൈൽ എല്ലാവരും ഒരേപോലെ അല്ല പിടിക്കുന്നത്. പുസ്തകം വായിക്കുന്നവർ ഒരേപോലെ അല്ല പുസ്തകം പിടിക്കുന്നത്. ഡ്രൈവ് ചെയ്യുന്നത് ഒരേപോലെ അല്ല സ്റ്റിയറിംഗ് പിടിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളാണ്. ഉറങ്ങുന്നത് പോലും പലരും പല പൊസിഷനിൽ കിടന്ന് ഉറങ്ങുള്ളൂ. കസേരയിൽ ഇരിക്കുന്ന പല രീതിയിലാണ്. ആ കസേര കണ്ടാൽ അറിയാം ആ വ്യക്തി എങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം കൈ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേക പൊസിഷനിൽ പിടിച്ചിട്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ പ്രോബ്ലംസ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്.
1: അതിലേക്ക് വരാം. ഒരു ശ്രോതാവ് കൂടെ ചേരുന്നു. ഹലോ
3: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ സ്വാഗതം. ആരാണ്?
3: ഞാൻ കോട്ടയത്ത് നിന്ന് മിനി ആയിരുന്നു. എന്റെ ഹസ്ബൻഡിന് വേണ്ടിട്ടായിരുന്നു.
1: ചോദിച്ചോളൂ.
0: പറഞ്ഞോട്ടെ മാഡം, പറഞ്ഞോട്ടെ.
3: ഞങ്ങള് 2023 നവംബർ 3 എന്റെ ഹസ്ബൻഡിന് അയോട്ട അനുവേസമായിട്ട് ശ്രീജിത്തിലെ സർജറി നടത്തിയതായിരുന്നു. ആ ടേബിളിൽ വെച്ച് തന്നെ സ്ട്രോക്ക് ഉണ്ടായി എന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തലയോട്ടി തുറന്ന് മാറ്റി വെച്ച് ശസ്ത്രക്രിയ ചെയ്തത്. അപ്പോഴത്തേനും ഒരു വശം വലതുവശം തളർന്നു പോയിരുന്നു. സർജറി എല്ലാം കഴിഞ്ഞതിന് ശേഷം 22 ദിവസം ക്രിട്ടിക്കൽ ICU അബോധാവസ്ഥയിലായിരുന്നു കിടന്ന്. കണ്ണ് മെല്ലെ തുറന്നു കഴിഞ്ഞപ്പം വീണ്ടും ഞങ്ങളെ ICU മാറ്റി 22 ദിവസം കൂടി അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പൊ പറഞ്ഞു ഇനി ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ ഇനി ഇതിനൊരു പരിഹാരം, അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കെയർ കിട്ടുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കുറച്ച് ദിവസം നിന്നതിന് ശേഷം വീട്ടിലേക്ക് പോക്കോ, അതാ നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ട്രക്കോസ്റ്റമി ഇട്ടു, റഷ് ട്യൂബ് ഇട്ടു, യൂറിൻ ബാഗ് ഇട്ടു, എല്ലാം ആയിട്ടാണ് ഞങ്ങൾ നാട്ടിൽ വന്നത്. ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ 65 ദിവസം താമസിച്ചു. അതിനോടകം ഫിസിയോതെറാപ്പിയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഒട്ടുമേ വയ്യായിരുന്ന ആളിന്. അങ്ങനെ ഒരു തരത്തില് കസേരയിലൊന്ന് ഇരുത്തിയ ഇരിക്കാറായി. ജനലയിലൊക്കെ പിടിച്ചു നിർത്തിയാൽ ഒന്നും നിൽക്കാറുമായപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് അപ്പൊ ഫെബ്രുവരി 18 ആ ഫെബ്രുവരി 19 തന്നെ വീട്ടിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വിളിച്ച് ഫിസിയോതെറാപ്പി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1 മാസം കൊണ്ട് ആള് ബാലൻസ് ചെയ്ത് നിൽക്കാറായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ശ്രീജിത്രയിൽ വന്ന് ഈ ബോൺ തിരിച്ചു വെച്ചു. അത് മാർച്ച് 22 തിരിച്ചു വെച്ചു. 6 ഏപ്രിൽ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങൾ വീട്ടിൽ വന്നു. അന്ന് മുതൽ വീണ്ടും ഇന്നലെ വരെയും ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആള് കാര്യങ്ങളിലേക്കെല്ലാം ബോധമായി. പക്ഷെ സംസാരിക്കാന് വേണ്ട, വേണം, മൂത്രമൊഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം, ആളിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കും. അതിന് സ്പീച്ച് തെറാപ്പിയും കൊടുത്തോണ്ടിരുന്നു. ഇപ്പം കുറച്ചായിട്ട് അത് നിർത്തി. പിന്നീട് ഇപ്പൊ വലത് കൈ ഒന്ന് പൊക്കാവുന്നായതേ ഉള്ളു. വിരലുകൾ അനങ്ങുക, പത്തിഭാഗം അനങ്ങുക ഒന്നുമില്ല. കൈ വിരല ഉള്ളിലേക്ക് മടങ്ങി നമ്മൾ പിടിച്ചു നൂർക്കുവാണെങ്കിൽ മാത്രം നൂർന്നും വരും. അങ്ങനെയാണ് ഇപ്പം വരെയും ഉള്ള അവസ്ഥ. ഇത് തുടർന്ന് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നാല് നമുക്ക് എത്രത്തോളം മാറ്റം വരും, ആളിനെ സ്വന്തമായിട്ടൊന്ന് നിൽക്കാനാണേലും പറ്റുമോ ഇല്ലയോ എന്നറിയാനായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു സംശയം. ഞാൻ
0: നമുക്കിപ്പോ ഇത്രയും നാളായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതില് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ആളിന് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇപ്പൊ പിടിച്ച് നിൽക്കാം, അല്ലെ, ഒരുവിധം ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട് ആളിന്. വലത് കൈ കുറച്ച് മൂവ് ചെയ്യാം,
3: പിടിച്ച് നടക്കും.
0: ബാത്റൂമിലൊക്കെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റും അമ്മയ്ക്ക്?
3: ഒരു സ്റ്റിക്ക് കൊടുത്താല് പിടിച്ചുകൊണ്ട് നടക്കും.
0: ശരി ശരി. അപ്പൊ അത് അതെ. അപ്പൊ ഒരു ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തു എന്ന് വേണം പറയാൻ. കിടപ്പായിരുന്ന ആള് മെല്ലെ ഇരിക്കാൻ തുടങ്ങി. ഇരിപ്പിന്ന് ഇപ്പോ നിൽക്കാനും ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ച് നടക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. അതൊരു വലിയൊരു മാറ്റമാണ്. നമുക്ക് ഇങ്ങനെ ഒരു വലിയ ഇഞ്ചുറി ഉണ്ടായ ഒരാളിന് ഇങ്ങനെ തിരിച്ച് ഇത്രയും വന്നത് ഒരു വലിയ കാര്യമാണ്. അമ്മ അതിന്റെ കൂടെ നിന്നതിന് ആദ്യമായിട്ട് അമ്മയ്ക്ക് ഞാനൊരു അഭിനന്ദനം പറയുകയാണ്. കാരണം ഇത്രയും കൂടെ നിന്നത് ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല, നമുക്കറിയാം അത്. അപ്പൊ അത്രയും ചെയ്തു ആളിപ്പോ ഈ ഒരു സ്റ്റേജ് വരെ എത്തി. അപ്പൊ ഇപ്പോ എന്തൊക്കെയാണ് ഫിസിയോതെറാപ്പിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയാം അല്ലെ? അമ്മ കുറെ നാളുകൊണ്ട് ഇപ്പൊ കാണുന്നുണ്ട് എന്തൊക്കെ ചെയ്യുന്നത്, എന്തൊക്കെ വ്യായാമം ചെയ്യണം എന്നൊക്കെ അമ്മയ്ക്ക് അറിയാം. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പൊ ചെയ്യേണ്ടത് ഡെയിലി എക്സസൈസ് വേണം, ആളിന്റെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം, അതോടൊപ്പം ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാ ദിവസവും കാണണം എന്നില്ല. ഇനി അമ്മ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വീട്ടിൽ ഒന്നുകിൽ അമ്മയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മ തന്നെ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ. ശരി. അപ്പൊ ആ എക്സസൈസുകൾ അമ്മ ചെയ്തു കൊടുക്കുക, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം എടുക്കൂ. എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നത് അമ്മ ഒന്ന് കുറച്ച് കൊണ്ടുവരും, ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ അമ്മ ചെയ്യുക. ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനുള്ള അഡ്വൈസസ് അവർ തരും. ആ സമയത്ത് മാറ്റങ്ങൾ എന്തൊക്കെ എക്സസൈസിന് വരുത്തണം എന്നുള്ളത് പറഞ്ഞു തരും. അത് പ്രകാരം മാറ്റം വരുത്തിയാൽ മതിയാവും. ഡെയിലി ഉള്ള എക്സസൈസുകൾ ഇത്രയും നാളായ സ്ഥിതിക്ക് അമ്മയ്ക്ക് അറിയാം, നന്നായിട്ട് അറിയുന്നുണ്ടാവും. അത് അമ്മ തന്നെ ചെയ്തു കൊടുക്കുക എക്സസൈസ്. സ്ഥിരമായിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം ഇനി വേണമെന്നില്ല. കുറച്ച് കൊണ്ടുവരാം, ഹെൽപ്പ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം എടുക്കണം.
3: ഈ വിരലുകൾ നൂരാത്തത് കാരണം ആളിന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓ ശരിയാവൂല ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നിരാശ ഇപ്പൊ പറയുന്നുണ്ട്.
0: തലച്ചോറിന് വന്ന ഇഞ്ചുറി അനുസരിച്ചിട്ടാണ് നമുക്ക് റിക്കവറി വരുന്നത്. എത്ര വയസ്സുണ്ടോ അമ്മ ഹസ്ബൻഡിന്?
3: 62. ഞങ്ങൾ 59 വയസ്സിലാണ് ചെയ്യാൻ അവിടെ കൊണ്ടുവന്നത്.
0: അപ്പൊ മാറ്റം വരില്ല എന്നല്ല, മാറ്റം ഇനിയും വരും, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. കുറച്ച് സമയം വേണം ഓരോ മാറ്റത്തിനും, കാരണം കുറേ ചെയ്യുമ്പോഴാണ് ബ്രെയിൻ അത് പിക്ക് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുള്ളൂ. അപ്പൊ സമയം വേണം. ഇത്രയും നാള് വളരെ സമീപനത്തോടു കൂടി നമ്മൾ ചെയ്തതിന്റെ ഫലമാണ് ആൾ ഇന്നിങ്ങനെ നന്നായി ഇരിക്കുന്നത്, ഇത്രയും ചേഞ്ചസ് വന്നത് കേട്ടോ. അപ്പൊ അതേപോലെ മുന്നോട്ടും അമ്മ സമീപനത്തോടു കൂടി ചെയ്യണം.
3: വരുമ്പോഴാണ് കൂടുതലായിട്ടും ബുദ്ധിമുട്ട് കാണിക്കുന്നത്.
0: തണുപ്പ് വരുമ്പോ പൊതുവേ ബുദ്ധിമുട്ടാണ് അമ്മ, എല്ലാവർക്കും വേദനയുള്ളവർക്കും സ്റ്റിഫ്നെസ് ഉള്ളവർക്കും ഒക്കെ പ്രയാസം കൂടുന്ന ഒരു സമയമാണ് തണുപ്പെന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മളൊന്ന് ചൂടിന് വേണ്ടിയിട്ടുള്ള ബ്ലാങ്കറ്റ് യൂസ് ചെയ്യുകയോ അങ്ങനെയുള്ള ഡ്രസ്സിംഗ് ഒക്കെ യൂസ് ചെയ്യുകയോ ചെയ്യണം കേട്ടോ.
1: ഈ അമ്മ പറഞ്ഞപോലെ സർജറി ഒക്കെ അതിനൊക്കെ ശേഷം ഫിസിയോതെറാപ്പി നിർബന്ധമാക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ റിക്കവറിക്ക് ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഘടകമായതാണോ?
0: ഇപ്പൊ ഒരു ഉദാഹരണം ഇപ്പൊ വിളിച്ച കോളിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു വലിയൊരു ഇഞ്ചുറിയാണ് ബ്രെയിനിന് വന്ന്, സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇഞ്ചുറി വന്നു. അപ്പൊ അത് വന്നു കഴിയുമ്പോഴത്തേക്കും ശരീരമാകെ തളർന്നു പോവുകയാണ്. അപ്പൊ ഒരു സർജറിയും കഴിഞ്ഞു, അതിനു വേണ്ടിയിട്ട് തലയോട്ടി മാറ്റിവെക്കുന്ന ഒരു സർജറിയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു സർജറി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇനി ഇപ്പം അസ്ഥി സംബന്ധമായിട്ടൊരു പ്രോബ്ലത്തിനാണെങ്കിലും സർജറി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും വേദന, അതേപോലെ സ്റ്റിഫ്നെസ്, പേശികൾ വേണ്ട രീതിയിൽ അങ്ങോട്ട് ചലിക്കാതെ വരും. അപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ അടുത്ത ദിവസം തൊട്ട് നമുക്ക് ചലിപ്പിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചില സർജറി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര നാൾ, ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ അനക്കാതെ വെക്കേണ്ടതായിട്ട് വരും. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കൈ ചലിപ്പിക്കുമ്പോഴത്തേക്കും ഭയങ്കര വേദനയായിരിക്കും, സ്റ്റിഫായിട്ടിരിക്കും. ഇപ്പോൾ ആളിന് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. പെയിൻ ഉള്ള ഒരാൾ ഒരിക്കലും മൂവ് ചെയ്യില്ല, പ്രത്യേകിച്ച് ഒരു ഓപ്പറേഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പേടിച്ചിട്ടും ഒക്കെ മൂവ് ചെയ്യില്ല. അപ്പോൾ മൂവ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം വേണ്ടി വരും. ആ വേദന ഒന്ന് കുറയ്ക്കാനും വേദന ഇല്ലാത്ത രീതിയിൽ എക്സസൈസ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട് നമുക്ക് ഫിസിയോതെറാപ്പിയിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. ഇനി അതിന് പുറമെ ഒരു ഇഞ്ചുറി വന്ന് കഴിയുമ്പോഴത്തേക്കും ബ്രെയിൻ തന്നെ നമ്മുടെ ശരീരം അനക്കണ്ട എന്ന് പറയും. പിന്നെ അത് പെയിനാണ്, വേദനയാണ്, അതുകൊണ്ട് അനക്കാതിരിക്കാന്നുള്ള ഒരു ബോഡി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്റ്റിഫാക്കി അങ്ങ് വെക്കും. അതിനെ തിരിച്ച് പഴയതുപോലെ കൊണ്ടുവരാനായിട്ട് ചില ടെക്നിക്സ് യൂസ് ചെയ്ത് ചലിപ്പിക്കേണ്ടതായിട്ട് വരും.
1: നെക്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അപ്പൊ അതിന് ഫിസിയോതെറാപ്പിയിൽ എന്താണ് ചികിത്സാരീതി പറയാം?
0: നെക്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ജോയിന്റ് ക്രാക്കിംഗ് എന്ന് പറയുന്ന സംഭവമാണ്. അത് ചെയ്യുന്നത് സാധാരണ ഒരു സ്റ്റിഫ്നെസ് കുറയ്ക്കാനും വേദന കുറയ്ക്കാനും ചലനം കൂട്ടാൻ വേണ്ടിയിട്ട് ഒക്കെയാണ്. അതിന്റെ മറ്റ് ട്രീറ്റ്മെന്റ് കൂടെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നെക്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. മൊബിലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക് ഉണ്ട്, അതേപോലെ മറ്റൊന്നാണ് ഈ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അത് കുറച്ചൊരു സ്പീഡിൽ ചെയ്യുന്നൊരു മൂവ്മെന്റ് ആണ്, ഫോഴ്സ് കൂട്ടി ചെയ്യുന്നൊരു മൂവ്മെന്റ് ആണ്. എക്സ്പെർട്ടീസ് ഉള്ള ഒരാളിന് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആണ്. ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതിൽ. അത് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒരാൾ നെക്ക് മാനിപ്പുലേഷന് വിധേയനാവുന്നു എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് അദ്ദേഹത്തിന് നമ്മൾ ഏത് ജോയിന്റ് ആണോ, കഴുത്തിലെ ഏത് ജോയിന്റിനാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ജോയിന്റിന്റെ മാനിപ്പുലേഷൻ പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ തല കുറച്ചു നേരം വെച്ച് നോക്കി അതിൽ ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്.
1: സർ, അതുപോലെ ഈ പ്രായം ചെന്നവർ വീണ് പരിക്കേൽക്കുന്നത് തടയാനായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിയിലൂടെ അവരുടെ ഒരു ബോഡി ബാലൻസ് കൈവരിക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്, അത് എത്രത്തോളം?
0: പ്രായമായി വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നത് പേശികളുടെ ബലം കുറയുക, അതിന്റെ ബൾക്ക് കുറയും, സൈസ് കൊണ്ട് കുറയും. അതേപോലെ അസ്ഥികൾക്ക് കുറച്ച് ശോഷിപ്പ് സംഭവിക്കും, ജോയിന്റുകൾക്ക് കുറച്ച് തേയ്മാനം വരും. പിന്നെ ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സന്ധികളിൽ നിന്നുള്ള സംവേദനശേഷി ഞരമ്പുകൾക്ക് അത് കുറവായിരിക്കും. അതേപോലെ പ്രായമാകുമ്പോൾ കാഴ്ച മങ്ങൽ കുറച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇതെല്ലാം കൂടെ കൂടി ചേർന്നുകൊണ്ട് ബാലൻസിനെ ബാധിക്കും. അപ്പോൾ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എക്സസൈസുകൾ, ബാലൻസ് ട്രെയിനിങ് ഉണ്ട്. ബാലൻസ് ട്രെയിനിങ്ങിന് അതിനോടൊപ്പം തന്നെ പേശികളുടെ ബലം കൂട്ടാനുള്ളതും വളരെ ചെറിയ രീതിയിലുള്ള വെയിറ്റ് ട്രെയിനിങ്ങുകളും ഒക്കെ ചെയ്ത് പേശിയുടെ ബലം കൂട്ടുകയും ബാലൻസ് ട്രെയിനിങ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വീഴ്ച ഒരു പരിധി വരെ കുറയാൻ പറ്റും. ഇല്ല എന്നാലും വീഴ്ചയ്ക്കുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനുള്ള മറ്റ് പരിഹാരങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്.
1: വ്യായാമം ചെയ്യുന്ന കാര്യം പറയുമ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ജിമ്മിൽ ഉള്ള പോക്ക്. പക്ഷേ ജിമ്മിൽ പോകുമ്പം തെറ്റായ ജിം ആയിട്ടുള്ള ഉപയോഗവും കാരണങ്ങളൊക്കെ സന്ധി വേദന അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ,
0: ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യം. ഇപ്പൊ ജിമ്മിൽ പോകുമ്പോഴത്തേക്കും പ്രത്യേകിച്ചും ഇപ്പൊ യുവതലമുറ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമായിട്ടാണ് ജിമ്മിൽ പോകുന്നത്. ചിലർക്ക് തടി കുറയ്ക്കാനായിരിക്കാം, ചിലർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിരിക്കാം, ചിലർക്ക് സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, പല ആഗ്രഹങ്ങളാണ്. ആമില മസിൽസ് കൂടുതലായിട്ട് വേണം, അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്
1: വേണം,
0: ആ പാക്ക് വേണം, 8-6 പാക്കൊക്കെ വേണം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ആഗ്രഹമായിട്ട് ചെയ്യുമ്പോൾ അതിന് ഫോക്കസ് ചെയ്ത് ചെയ്യും, കൂടുതലായിട്ട് അതിന് വർക്ക് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുന്ന മസിൽസിനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയും ഒരു ഇംബാലൻസ് മസിൽസിൽ വരികയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ഇഞ്ചുറികൾ വരാൻ സാധ്യതയുണ്ട്. നട്ടലിൽ ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്, ഡിസ്കിന്റെ പ്രശ്നങ്ങൾ വരാം, മസിൽസിന് ഇഞ്ചുറി അസച്ച് അങ്ങനെ തന്നെ വരാം, ജോയിന്റിന്റെ മൂവ്മെന്റ് കുറയുന്ന രീതിയിൽ വരാം. ആ ഒരു മസിൽസ് മാത്രം വീർത്ത് വീർത്ത് വരും, ഒത്തിരി സൈസിൽ വരും. അപ്പൊ അവർ ആഗ്രഹിച്ച കാര്യം നടക്കും, പക്ഷെ അതിന് പുറമെ ബാക്കിലൊരു ഇഞ്ചുറിയും കൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ബാലൻസ്ഡ് ആയിട്ട് എക്സസൈസ് ചെയ്യാന്നുള്ളതാണ് ജിമ്മിൽ ശ്രദ്ധിക്കേണ്ടത്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: എന്റെ പേര് വത്സല എന്നാണ്.
0: പറഞ്ഞോട്ടെ അമ്മ, എന്താ ബുദ്ധിമുട്ട്?
4: രണ്ട് കാൽമുട്ടും സർജറി ചെയ്തിട്ടൊക്കെയാണ്.
0: എന്ത് സർജറി ആയിരുന്നു മമ്മൂട്ടിന്?
4: മുട്ട് മാറ്റൽ.
0: രണ്ടു മുട്ടിനും ചെയ്തിരുന്നോ?
4: രണ്ടു മുട്ടും ചെയ്തു.
0: ശരി, പറയണം.
4: ഒന്നര വാടം തെറാപ്പിസ്റ്റ് ഇത്
0: ചെയ്യുന്നുണ്ട്.
4: 40 ദിവസമായി. ഇനി എത്ര നാളുകൂടി വേണ്ടി വരും? ഇപ്പൊ
0: നടന്നു തുടങ്ങി.
4: നടക്കുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പ് ഒക്കെ എന്റെ ഇറങ്ങി കയറി.
0: ഓക്കെ, അല്ല, അമ്മക്ക് ഇപ്പൊ കസേരയിൽ ഇരിക്കാൻ പാകത്തിന് മുട്ട് മടങ്ങുന്നുണ്ടോ?
4: കസേരയിൽ ഇരിക്കും, പക്ഷെ എനിക്കിപ്പോ ഭയങ്കര ബുദ്ധിമുട്ട്.

0: ഉണ്ടാകുന്നത്.
1: അല്ല, മുട്ട് മുട്ട് മുടങ്ങി അത്രയും മുട്ട് അമ്മയ്ക്ക് മുടക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? കസേരയിൽ ഇരിക്കാൻ പാകത്തിന് മുട്ട് മുടങ്ങുന്നുണ്ട്. അല്ല, ഇനി വ്യായാമങ്ങൾ കുറച്ച് നാളുകൂടെ വേണം. അമ്മ വ്യായാമം ചെയ്ത് പേശികളുടെ ബലമൊക്കെ ഒന്ന് കൂടുമ്പോൾ അമ്മയ്ക്ക് കസേരയിൽ നിന്ന് എഴുന്നേക്കാനുള്ള പ്രയാസവും കുറയും. പടി കയറാനും ഇറങ്ങാനും കുറച്ചുകൂടി എളുപ്പമാകും കേട്ടോ. കസേരയിൽ ഇരുന്ന് എഴുന്നേക്കാനും ഈസിയാവും.
2: നമ്മുടെ ഇത്രയും നേരം ഈ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി ആണ്. ഇത്രയും നേരം നമ്മോടൊപ്പം ചെലവഴിച്ച സാറിനും വിളിച്ച ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.
3: ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് റോബി ബാബു.
4: ഹലോ ഡോക്ടർ, ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
6: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
5: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. എഴുതാപ്പുറങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി ONV കുറിപ്പ് എഴുതി, വിദ്യാധരൻ സംഗീതം നൽകി ചിത്രപാടിയ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ നമുക്കിനി 4 മണിക്ക് കേൾക്കാം. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇനി തിരയപ്പൂക്കളാണ്. കിഴക്കുവാസൽ എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യം പാടിയത്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: തിരീപ്പൂക്കളിലെ അടുത്ത ഗാനം മന്നൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: തിരീപ്പൂക്കളാണ് നാം കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3 മണി.
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
2: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
3: എന്റെ പേര് സുജി.
2: സ്ഥലം?
3: കാട്ടാക്കട.
2: കാട്ടാക്കട എവിടെയാണ്? ഇപ്പൊ കാട്ടാക്കട ആണല്ലോ ട്രെൻഡ്.
3: കാട്ടാക്കട തടിമല്ലിന്റെ അവിടെ.
2: എന്ത് ചെയ്യണം ഇപ്പോ?
3: ഞാനിപ്പോ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
2: എവിടെയാണ്?
3: നാനാഞ്ചിറ.
2: ഈ ജോലിയിലോട്ട് വന്നപ്പോ എങ്ങനെയുണ്ട്?
3: അടിപൊളിയാണ്. മെഡിക്കൽ ഫീൽഡ് അല്ലേ, അപ്പം അതിന്റേതായ പ്രഷറും കാര്യങ്ങളും പിന്നെ എൻജോയ്മെന്റും ഒക്കെ ഉണ്ട്.
2: ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: വീട്ടില് അമ്മയുണ്ട്, പപ്പയുണ്ട്, ബ്രദറുണ്ട്.
2: ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് ഒഴിവ് സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് പരിപാടികളൊക്കെ?
3: ഒഴിവ് സമയം കിട്ടുമ്പോ കൂടുതൽ ഫ്രണ്ട്സിന്റെ കൂടെ ചെലവഴിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്.
2: ഫ്രണ്ട്സിനോടൊപ്പം എന്തൊക്കെയാണ് പ്രോഗ്രാംസ്?
3: യാത്രകളാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അവരെ കൂടെ കൂടുതലും ചായ കുടിയാണല്ലോ. അപ്പൊ ഒരു വൈകുന്നേരം സമയമാകുമ്പോ എല്ലാരും കൂടെ ചേർന്ന് ചായ കുടിക്കുന്നു.
2: ഒരു ചായയൊക്കെ ഇല്ലേ പിന്നെ എന്ത് രസമല്ലേ.
3: അതെ അതെ.
2: ഫുഡ് തേടി പല പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാറുണ്ടോ?
3: അങ്ങനെ ഫുഡിനോട് വലിയൊരു പ്രിയം നമുക്കില്ല. നമ്മൾ കൂടുതലും ചായ പ്രേമികളായതുകൊണ്ട്.
2: ഒരു ദിവസം എത്ര ചായ കുടിക്കും?
3: 2 ചായ.
2: അത് വളരെ കുറവാണല്ലോ.
3: കാരണം രാവിലെ കുടിക്കുന്നില്ല, വൈകിട്ട് കുടിക്കുന്നുണ്ടല്ലോ 2 പ്രാവശ്യം.
2: ഫ്രണ്ട്സിനോടൊപ്പം യാത്രകളൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞു.
3: അതെ.
2: നിങ്ങളെല്ലാം ചേർന്ന് ഇപ്പോ ഈ അടുത്തായിട്ട് എവിടെയെങ്കിലും
3: പോയിട്ടുണ്ടായിരുന്നോ? പൊന്മുടി പോയിട്ടു.
2: എങ്ങനെ ഉണ്ടായിരുന്നു?
3: അടിപൊളിയായിരുന്നു.
2: അപ്പൊ എന്തായാലും അടിച്ചു പൊളിച്ചു.
3: തീർച്ചയായിട്ടും.
2: പാടുന്ന ആളാണോ?
3: ആ, ചെറുതായിട്ട്.
2: അപ്പൊ നമുക്കൊരു രണ്ടുപേരെയും ശ്രമിച്ചു നോക്കിയാലോ?
3: അറിയത്തില്ല.
2: എന്തായാലും പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്.
3: അതെ അതെ അതെ.
2: എങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് കൂടുതൽ കേൾക്കാറുള്ളത്?
3: റൊമാൻറിക്.
2: എന്താണ് ഇപ്പൊ റൊമാൻറിക് സോങ്സിനോടൊരു കൂടുതൽ ഇഷ്ടം തോന്നാൻ?
3: ബിക്കോസ് ഒരാളോട്ട് ചെറുതായിട്ടൊന്ന് കമ്മിറ്റഡ് ആയിരുന്നു.
2: അപ്പൊ അതിന്റെ ഒരു
3: ഹാങ്ഓവർ.
2: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: നീ ഹിമമഴയായി.
2: ഇടക്കാട് ബറ്റാലിയൻ എന്ന സിനിമയിലെ ഗാനമാണല്ലേ?
3: അതെ അതെ അതെ.
2: ഇടക്കാലത്ത് സൂപ്പർ ഹിറ്റ് ആയിരുന്ന ഒരു പാട്ടാണ്.
3: അതെ അതെ.
2: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
3: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: ദർശന.
0: സ്ഥലം?
1: സ്ഥലം പേയാട് വെളപ്പിശാല.
0: എന്ത് ചെയ്യണം അപ്പോ?
1: ഞാൻ എക്സ്റേ ടെക്നീഷ്യൻ ആണ്.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, ഹസ്ബൻഡിന്റെ ചേട്ടൻ.
0: ഒഴി സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: പാട്ട് കേൾക്കും. വേറെ അങ്ങനെ
0: എഴുത്തോ അങ്ങനെ എന്തെങ്കിലും
1: ഇല്ല. ഡാൻസ്?
0: ഡാൻസ് പഠിച്ചിട്ടുണ്ടോ?
1: പഠിച്ചിട്ടില്ല, എന്നാലും പാട്ടിട്ടാ കളിക്കും.
0: ഫ്രണ്ട്സിനോടൊപ്പം തന്നെ?
1: ആ അതെ.
0: സിനിമകളൊക്കെ ഇഷ്ടമാണോ?
1: അങ്ങനെ ഒരുപാട് കാണില്ല, ഇഷ്ടമാണ്.
0: പാട്ടുകൾ കൂടുതലായി ഇപ്പോ മലയാളം തന്നെയാണോ, തമിഴ്, ഹിന്ദി എല്ലാം കേൾക്കും? എങ്ങനെയാണ്?
1: തമിഴ്, മലയാളം മിക്സ്.
0: മെലഡീസ് ആണോ? അടിച്ചുപൊളിയാണോ?
1: അടിച്ചുപൊളി. ആ മെലഡീസ് കേൾക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ
0: ഒരു സുഖം.
1: ആ അടിച്ചുപൊളിയാകുമ്പോ നമുക്ക് ഒരുമിച്ച് നമുക്ക് തുള്ളാൻ
0: തോന്നും.
1: എനിക്കിങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഒരു ഗാനം ചോദിച്ചാലേ ഇത് പറയാം.
1: ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്ത്.
0: ഡോക്ടർ ലവൻസിന് വരാൻ. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക്.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
1: എന്റെ പേര് സർവേഷ്.
0: സർവേഷ് ഒരു വെറൈറ്റി പേരാണോ?
1: അതെ.
0: സ്ഥലം എവിടെയാണ്?
1: കൈമനം പാപ്പനംകുട്ട.
0: എന്ത് ചെയ്യാണ് ഇപ്പോ?
1: ഞാനിപ്പോ ബി ബി എ കഴിഞ്ഞ് 3 ഇയർ കോഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത് MBA അപ്ലൈ ചെയ്തു.
0: ഇപ്പോഴായിട്ട് പാസ് ഔട്ടാണോ?
1: ആ, ഇപ്പം പാസ് ഔട്ടായിരുന്നു.
0: ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ?
1: ആ, കാരണം നമ്മള് മൈസൂരായിരുന്നു, അപ്പം അവിടെ ആയിരുന്നു 3 വർഷം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പം ചെറിയൊരു മിസ്സിങ്.
0: അപ്പൊ അവിടെ സ്ഥലങ്ങളൊക്കെ ഏകദേശം കണ്ടിട്ടുണ്ടോ?
1: ആ, കണ്ടിട്ടുണ്ട്.
0: 3 വർഷം അവിടെ അടിച്ചു പൊളിച്ചു.
1: ആ, പഠിത്തവും എല്ലാം ഉണ്ട്, രണ്ടും ഒരുമിച്ച് ബാലൻസ് ചെയ്തു.
0: അവിടെ നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഫ്രണ്ട്സിനോടൊപ്പം?
1: ഏകദേശം മിക്ക സ്ഥലങ്ങളും. സൂ ആയാലും ശരി, പാലസ് ആയാലും ശരി, അവിടെ ദസറ വലിയ പരിപാടിയാണ്. 10 ദിവസം അവിടെ ഫുൾ പാലസിന്റെ അവിടെ തിരക്കായിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്.
0: വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു.
1: നല്ല എക്സ്പീരിയൻസ്.
0: അപ്പൊ അവിടുത്തെ ഒരു ഫുഡൊക്കെ എങ്ങനെയായിരുന്നു?
1: ഫുഡ്
0: ഇഷ്ടപ്പെട്ടോ?
1: ഹോസ്റ്റലിൽ എത്തുമ്പോൾ കഷ്ടപ്പെട്ടു, കാരണം അത്രയും ആൾക്കാർക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കറിയിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടും.
0: ഫുള്ള് വെള്ളം തന്നെ ആയിരുന്നല്ലേ? അവിടെ കുക്ക് ചെയ്യാറുന്നോ ഫ്രണ്ട്സിനോടൊപ്പം?
1: കെറ്റിലുണ്ട്, അപ്പൊ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നൂഡിൽസും അതും ഇതും ഒക്കെ.
0: ഇപ്പൊ അവിടെ കിട്ടുന്ന കുറച്ച് വെറൈറ്റി ഫുഡൊക്കെ ഒന്ന് പറയാമോ?
1: വെറൈറ്റി ആയിട്ട് അവിടെ അവരെ ബാത്ത് എന്ന് പറയാം, റൈസാണ്, ബസ്മതി റൈസ് പോലത്തെ ഒരു സാധനം. ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അത് കൊള്ളാം. പിന്നെ മൈസൂർ പാക്ക് അറിയാലോ അവിടുത്തെ. പിന്നെ ആ അവരെ ഒരു ബിരിയാണിയാണ്, ദൊണ്ണ ബിരിയാണി എന്ന് പറയാം, അത് കൊള്ളാം.
0: അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു അല്ലേ?
1: അടിപൊളി.
0: ഇനി ഇവിടെ തന്നെ ചെയ്യണമെന്നാണോ അതോ ദൂരോട്ട് എവിടെയെങ്കിലും MBA ചെയ്യണമെന്നാണോ ആഗ്രഹം?
1: ബാംഗ്ലൂർ.
0: അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും വരാൻ മനസ്സ് സമ്മതിക്കുന്നില്ല?
1: ഇല്ല ഇല്ല.
0: ഫ്രണ്ട്സ് എല്ലാം ചേർന്നപ്പോ എവിടെയെങ്കിലും യാത്രയൊക്കെ പോയിരുന്നോ?
1: ആ, അവരെ വീട്ടിൽ തന്നെ. ഇപ്പം കണ്ണൂരുള്ള ആളാണെങ്കിൽ കണ്ണൂര് നമ്മൾ പോകും, കാരണം അടുത്താണ് മൈസൂരിൽ നിന്ന് ട്രാവൽ ചെയ്യാൻ. ഫ്രണ്ട്സുമായിട്ട് കണ്ണൂരും കോഴിക്കോടും.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ.
0: അനിയനൊക്കെ എത്ര?
1: 10th കഴിഞ്ഞു.
0: പാടുന്ന ആളാണോ?
1: അല്ല അല്ല അല്ല.
0: പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന?
1: ഇഷ്ടപ്പെടുന്നു.
0: കൂടുതലും എങ്ങനെയുള്ള പാട്ടൊക്കെയാണ് കേൾക്കാറ്?
1: വിന്റേജ്.
0: വിന്റേജ് സോങ്സ് ഒക്കെ ഇഷ്ടം.
1: ആ,
0: എന്താണ് ഇപ്പോൾ അങ്ങനെ പഴയ ഗാനങ്ങളോട് ഒരു ഇഷ്ടം തോന്നാൻ? അതിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണ്?
1: ഇപ്പോഴത്തെ സോങ്സ് ഒക്കെ 4 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉള്ളു. പണ്ടത്തെ സോങ്സ് 8 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അറ്റൻഷൻ സ്പാൻ ആയാലും ശരി, അതിങ്ങനെ ഫുള്ള് നമുക്ക് കേൾക്കണം. ഇപ്പോഴത്തെ പാട്ടെല്ലാം തീരെയാണ്, അപ്പം പഴയ പാട്ടാണ്.
0: ഭാവിയിൽ എന്താണ് ലക്ഷ്യം?
1: MBA കഴിഞ്ഞ് ബിസിനസ്.
0: ഇന്ന് പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ശ്രീരാഗം, പവിത്രം സിനിമ.
0: ആ സിനിമയെ കണ്ടിട്ടുണ്ടോ?
1: ആ,
0: നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

ഗമ പദ ഗമ പദ ഗമ പദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ

0: നമസ്കാരം, പേരെന്താ?
1: അഞ്ജന.
0: സ്ഥലം?
1: മംഗലയ്ക്കൽ, കാട്ടാക്കട മംഗലയ്ക്കൽ.
0: അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അതെ,
1: അവിടെ വിശേഷം. വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
0: എന്ത് ചെയ്യാണ് ഇപ്പോ?
1: ഞാൻ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: എവിടെയാണ്?
1: നാലാഞ്ചറ.
0: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: ജോലിയൊക്കെ നല്ല നൈസാണ്. മെഡിക്കൽ ഫീൽഡാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ട്, ഹാപ്പിനെസ്സും ഉണ്ട്.
0: അപ്പോൾ അങ്ങനെ ജോലിയൊക്കെ ആസ്വദിച്ച് പോവുകയാണ്?
1: അതെ, ആസ്വദിക്കാണ്.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ പപ്പ, അമ്മ, ചേട്ടൻ, ചേച്ചി, മാരിഡാണ്, ഹസ്ബൻഡ്.
0: ഫ്രീ ടൈമായി കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസൊക്കെ?
1: ആക്ടിവിറ്റീസ് കൂടുതൽ നേരം ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, പിന്നെ ഡാൻസ്.
0: ഡാൻസ് പഠിച്ചിട്ടുണ്ടോ?
1: ഡാൻസ് പഠിച്ചിട്ടില്ല, എനിക്ക് ഡാൻസ് ഇഷ്ടമാണ്, ഞാൻ ഡാൻസ് കളിക്കും.
0: നമ്മുടെ കൂട്ടുകാരെ കൂടെ അങ്ങ് ചെയ്യും അത്ര.
1: അതെ,
0: ഫ്രണ്ട്സിലൊരു ഡാൻസ് മാസ്റ്ററൊക്കെ ആണല്ലോ.
1: അത് ഞാൻ തന്നെ.
0: ഞാൻ തന്നെയാണ് ഡാൻസ് മാസ്റ്റർ വിക്രം.
1: അതെ അതെ.
0: എങ്ങനെയാണ് സ്റ്റെപ്പുകളൊക്കെ ഇടുന്നത്?
1: സ്റ്റെപ്പുകളൊക്കെ നല്ല അടിപൊളിയാ, വെറൈറ്റി.
0: എത്ര പേരുണ്ട് നിങ്ങളെ ബാച്ചിൽ ഡാൻസ് ഒക്കെ കളിക്കാൻ?
1: ഡാൻസിൽ നമുക്ക് ഒരു ആറഞ്ച് ഉണ്ട്.
0: എല്ലാവരും കൂടെ അങ്ങ് തകർക്കും.
1: തകർക്കും.
0: പുറത്ത് പോയി പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കാറുണ്ടോ?
1: ഇല്ല ഇല്ല ഇല്ല, റീൽസ് ഒക്കെ ചെയ്തിടാറുണ്ട്.
0: അപ്പോൾ അത് തന്നെയാണ് പരിപാടി?
1: ആ, ഇൻസ്റ്റയിൽ ചെയ്യുന്നുണ്ട്.
0: സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ?
1: ആ, സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്.
0: എങ്ങനെ ഇപ്പോൾ ഫ്രണ്ട്സിനോട് പോകണോ ഫാമിലിയോട് പോകണോ കൂടുതൽ സിനിമകളൊക്കെ?
1: ഫ്രണ്ട്സിനോട് തന്നെ.
0: ഇപ്പോൾ അവസാനം കണ്ട ഒരു സിനിമ ഏതാ?
1: വാഴ വാഴ ടു.
0: എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ?
1: നൈസായിരുന്നു, ഹാഷിറിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു.
0: പാടുന്ന ആളാണോ?
1: അല്ല.
0: നമുക്ക് രണ്ടു പേരും ശ്രമിച്ചു
1: നോക്കിയാൽ.
0: പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്?
1: ഇഷ്ടമാണ്, ഒരുപാട് കേൾക്കാറുണ്ട്.
0: ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ഗായികയൊക്കെ ചോദിച്ചാലോ?
1: ചിത്ര ചേച്ചി തന്നെയാണ് മെയിൻ. ഗായകനാണെങ്കിൽ കാർത്തിക് ഇഷ്ടമാണ്.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഈറൻ മേഘം.
0: ചിത്രം എന്ന സിനിമ അല്ലേ, എം ജി ശിവകുമാർ പാടിയ ഒരു ഗാനമാണ്.
1: അതെ അതെ, കാരണം സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മോഹൻലാലും.
0: നമ്മൾ എപ്പോഴൊക്കെ കണ്ടാലും നമുക്ക് ബോറടിക്കാത്തൊരു സിനിമയാണ്.
1: അതെ, ഇപ്പം ഇട്ടാലും ഞാനിരുന്ന് കണ്ടോളൂ.
0: അപ്പം നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ 15-ാം തീയതി, അതായത് ബുധനാഴ്ച, രാവിലെ 11:00 മുതൽ 12:00 വരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രദീഷ് എം.

0: മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. അപ്പോൾ മറക്കാതെ വിളിക്കുക. ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടി 15-ാം തീയതി ബുധനാഴ്ച രാവിലെ 11:00-2:00.
1: अरे मोहन भाई, काफी बिजी लग रहे हो.
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
2: समझ गया.
3: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
3: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
6: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
5: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
6: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
0: ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം മംഗളം നേരുന്നു. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം ഇളയരാജ.

പ്രിയ ശ്രോതാക്കളെ, മറ്റൊരറിയിപ്പിലേക്ക്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇവയാണ്: 9495964341, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 4 മണിക്ക് കേൾക്കാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം ആണ്, 101.9. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ 45 മിനിറ്റ്. ഇനി സ്പോൺസർഡ് പരിപാടിയാണ് റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കൌമാരപ്രായക്കാരുടെ ആരോഗ്യകരമായ ജീവിതം എങ്ങനെ എന്ന വിഷയത്തെ ആസ്പദമാക്കി റേഡിയോ ഹെൽത്ത് ഒരുക്കിയ ഒരു പ്രത്യേക അഭിമുഖ പരിപാടിയാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അമേരിക്കയിലെ വിദ്യാർത്ഥിയും പിയർ എഡ്യൂക്കേറ്ററുമായ മഹാദേവാണ്. ഒപ്പം ചേരുന്നു ദേശീയ കൌമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: മഹാദേവ്, വെൽക്കം ടു ആരോഗ്യകേരളം റേഡിയോ ഹെൽത്ത്.
3: താങ്ക് യു സർ.
2: അപ്പോ മഹാദേവിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് മഹാദേവ് തന്നെ ഒന്ന് പറഞ്ഞ് ഒന്ന് നമ്മുടെ ശ്രോതാക്കളെ ഒന്ന് പരിചയപ്പെടുത്താം.
3: ഞാൻ അമേരിക്കയിലെ ടെക്സസിലാണ് ജീവിക്കുന്നത്. ഞാൻ കേരളത്തിന് തന്നെയാണ്, പക്ഷെ അവിടെയാണ് ഞാൻ പഠിത്തം ചെയ്യുന്നത്. ഞാൻ അവിടെ ചെറുപ്പത്തിൽ തൊട്ട് എനിക്ക് ഹെൽത്തിനെ പറ്റി, കൗമാരക്കാരുടെ ഹെൽത്തിനെ പറ്റി ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു. എന്നുവെച്ചാൽ രണ്ടു മൂന്ന് വർഷം മുമ്പേ അതിനെക്കാട്ടി കുറെ റീസെർച്ചും പഠിക്കാൻ ചെയ്തു. ഞാൻ അതിൻ്റെ സ്വന്തമായിട്ട് ഞാൻ എന്റെ പിയേഴ്സിന്റെ കൂടെ ഒരുപാട് അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങി. സ്കൂളിൽ തന്നെ അതിൻ്റെ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. ഞാൻ ക്ലബ്സിൽ ജോയിൻ ചെയ്തു. എൻ്റെ കൂട്ടുകാരുടെ കൂടെ നമ്മൾ ഇതിന് അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനുള്ള ക്ലബ്സ് ഉണ്ടാക്കി സ്കൂളിൻ്റെ അകത്ത് തന്നെ. സോ അങ്ങനെ വന്നിട്ടാണ് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇവിടത്തെയും

0: ഇപ്പോഴത്തെയും അഡലസൻസ് കൗമാരക്കാരാണെങ്കിലും ഒരുപാട് ഓവർലാപ്പ് അല്ലെങ്കിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വെച്ചാൽ. ബിക്കോസ് എവിടെയാണെങ്കിലും ഈ ഏജ് റേഞ്ച് ഭയങ്കര സ്പെസിഫിക്കും ഇമ്പോർട്ടൻറ്റും ആണ് എൻ്റെ എൻ്റെ അറിവിൽ. സോ എൻ്റെ എൻ്റെ ബിലീഫ് അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടിടത്തോളം ഒരു കൗമാരക്കാര് വന്ന് വേറൊരിടത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് കുറേ കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
1: ക്ലാസ് എടുത്തു എന്ന് മഹാദേവ് പറഞ്ഞു. അപ്പൊ ക്ലാസ് എടുക്കാന്ന് വെച്ചാൽ ഒരു ഇന്ററാക്ഷൻ, ഇടപഴകൽ വിദ്യാർത്ഥികൾ തമ്മിൽ. അപ്പോൾ മഹാദേവ് ഒരു ഗ്രൂപ്പ് ലീഡറെ പോലെ നിൽക്കി, ഒരു അങ്ങനെ ഒരു ടീച്ചറും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ പോലത്തെ രീതിയിലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെയും നമ്മളത് ചെയ്യാറുണ്ട്. നമ്മുടെ ശ്രോതാക്കൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവും, നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന മക്കളുടെ ഇടയ്ക്കൊക്കെ നമ്മൾ പിയർ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞുള്ള കുട്ടികളുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്ത് കൗമാര വിഷയങ്ങളെപ്പറ്റി ഒരു പരിശീലനം കൊടുത്ത് അവർ തമ്മിൽ ശ്രദ്ധിക്കുക, തമ്മിൽ കൊച്ചു കൊച്ചു സഹായങ്ങൾ പറഞ്ഞു കൊടുക്കുക, തമ്മിലുള്ള കൊച്ചു കൊച്ചു റെഫറൽ സൂചനകൾ, എവിടെ പോകാം, ആരെ സമീപിക്കാം സഹായത്തിന് മുതലായ കാര്യങ്ങൾ, ബഡ്ഡി സ്പോട്ടിംഗ്, ബഡ്ഡി ഹെൽപ്പ്, ബഡ്ഡി റെഫറൽ, ഇങ്ങനെ ചെയ്യുന്ന ഒരു എന്താണ് ആക്ടിവിറ്റി നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒന്നാണ് ഇപ്പോൾ മഹാദേവ് പറഞ്ഞത്. സോ അങ്ങനെ ഈ ക്ലാസ് എടുക്കുകയോ അല്ലെ ഇൻട്രാക്ഷൻ ഇടപഴകൽ വന്നപ്പോൾ എന്തൊക്കെയാണ് മഹാദേവിൻ്റെ ശ്രദ്ധയപ്പെട്ട ഏറ്റവും, ഇപ്പോൾ കുറേ വിഷയങ്ങളുണ്ട് നാച്ചുറലി കൗമാരക്കാരെ ഇതാക്കുന്നത്, അതിൽ മഹാദേവിന് ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് തോന്നിയത്?
0: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ പോയി ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് കുറേ കൂടെ ഈസിയായി, അവർക്ക് അവർ കുറേ കൂടെ ആദ്യം വന്നപ്പോൾ അവരുടെ വിചാരം ആരോ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പോവാൻ. പക്ഷെ അവരുടെ പ്രായമായിട്ടുള്ള ഒരാൾ വന്നപ്പോൾ അവർ ആ സമയത്ത് മുഴുവൻ ചിരിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു, ഇതെന്തോന്നാണ് അതെന്തോന്നാണെന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ അതേ പ്രായമായിട്ട് ഒരാൾ വന്നപ്പോൾ അവർക്ക് കുറേ കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
1: അത് അത് നല്ലൊരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെയും വിദ്യാർത്ഥികൾ, എന്തിനാ വിദ്യാർത്ഥി ഇപ്പം നിങ്ങൾ നമ്മൾ ഇത് കേൾക്കുന്ന ശ്രോതാക്കളുടെ കൂട്ടത്തിൽ രക്ഷകർത്താക്കൾക്ക് ഉടനെ മനസ്സിൽ തട്ടുന്നത് നമ്മൾ നമ്മുടെ മക്കളോട് സംസാരിക്കുമ്പോൾ ഉടനെ കൗമാരക്കാരനെ അവർ പലപ്പോഴും നമ്മളെ എതിർക്കും, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കാത്തവരങ്ങ് പോകും, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ, ഇതൊക്കെ നമ്മുടെ ലോകം എന്ന് പറയുന്ന അങ്ങനെ ഒരു റിയാക്ഷൻ ആയിരിക്കും അവരുടെ നിന്ന് വരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ മഹാദേവ് പറഞ്ഞ അനുസരിച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു ആക്സെപ്റ്റൻസ് അല്ലെ, ഒരു അംഗീകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അത് ഒരു സ്വീകാര്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൽ ഈ ഇപ്പം നമ്മൾ പറയും ഡ്രഗ്, പിന്നെ ആഹാരം, അങ്ങനെ പല പല വിഷയങ്ങളും പറയാറുണ്ട് വളർച്ച. അതിൽ മഹാദേവിന് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ള വിഷയങ്ങൾ അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ചില വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചല്ലോ.
0: ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ആദ്യം സ്ലീപ്പ്, ഉറക്കം എന്ന് വെച്ചാൽ എല്ലാ രാത്രിയും എത്രയാണ് ഉറങ്ങേണ്ടത്, എങ്ങനെയാണ് ഉറങ്ങാൻ എളുപ്പത്തിന് എല്ലാ രാത്രിയും ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂട്രിഷൻ, എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണം
1: എങ്ങനെയാണ്,
0: അതെ അതെ, അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ ഹെൽത്ത്, എല്ലാ ദിവസവും എക്സസൈസും ഓട്ടലും ചാട്ടലും പിന്നെ സ്പോർട്സ് കളിക്കാനും, അത് എന്താണ് റെക്കമെൻഡ്, എന്തുകൊണ്ടാണ് അത് നമ്മുടെ ബോഡിയിലെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആ കീ ഫോക്കസ് ഈ എല്ലാ ടോപ്പിക്സും കൂടെ വന്നപ്പോൾ അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, പിന്നെ എന്തിനാണ്, എങ്ങനെയാണ് അത് നമ്മുടെ ബോഡിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ അഡലസൻറ്റ് പീരീഡിൽ മാത്രമല്ല, പക്ഷേ ഈ അഡലസൻറ്റ് പീരീഡിൽ നമ്മളുടെ ഹെൽത്ത് നോക്കുമ്പോൾ അത് റെസ്റ്റ് ഓഫ് ദ ലൈഫ് എഫക്ട് ചെയ്യും.
1: ശരി ശരി, അപ്പോൾ വളരെ ശരിയാണ്. എനിക്ക് തോന്നുന്നു ഒട്ടേറെ വിഷയങ്ങളുണ്ടെങ്കിലും നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നത് തന്നെയാണ് മഹാദേവ് ഒരു വളരെ ബ്രൈറ്റ് വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആ മൂന്നെണ്ണത്തിൽ ഏറ്റവും നമ്പർ 1, 2, 3 ആയിട്ട് പറഞ്ഞത്. അത് ഉറക്കത്തിൻ്റെ ഇഷ്യൂസ്, പിന്നെ പോഷണം, കാരണം വല്ലാത്ത തരം ആഹാരങ്ങൾ, ബേക്കറി, ഫാസ്റ്റ് ഫുഡ്, ഹോട്ടൽ, അങ്ങനെ പോകുന്നു വേറൊരു സെറ്റ്. മൂന്നാമത്തേതാണ് ഈ ശാരീരികമായൊരു കായികമായിട്ടുള്ള അധ്വാനമോ ആക്ടിവിറ്റി ഇല്ല, ഒരു അനക്കം, ശരീരത്തിന് അനക്കം ഇല്ല. അത് ഇവിടെയും ശരി തന്നെയാണ്, മുഴുവൻ നേരവും ഒന്നിക്കപ്പെടുത്തും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിലിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് നോക്കിയാൽ ഒരു വളരെ ചുരുക്കിയിട്ട് ഈ മൂന്നിനും ഇപ്പോൾ പോഷണത്തിന് എന്താണ് അവിടെ ഒരു എന്ത് കണ്ടെത്തി, എന്താണ് ശ്രദ്ധയിൽപ്പെട്ടത്, എന്താണ് നമ്മൾ ഏത് ദിശയിൽ നീങ്ങണം എന്നാണ് നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ എത്തിയ ഒരു ഫൈനൽ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ്?
0: ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്ത US ആദ്യം പറയാം, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരേപോലെ ഇരിക്കും പണ്ടത്തെ കാലങ്ങളിലെ കാട്ടിലും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ ആയിട്ട് വരുന്ന ഭക്ഷണം, എസ്പെഷ്യലി പുറത്തുനിന്ന് വരുന്ന ഭക്ഷണം, അതിനകത്ത് ഉള്ള കോണ്ടൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് പണ്ടത്തിനെ കാട്ടിലും. ഈ ഷുഗേഴ്സ്, സോൾട്ട്സ്, നമ്മളുടെ ഫാറ്റ്സ് എല്ലാം ഭയങ്കര എക്സ്ട്രീം ആണ്, എസ്പെഷ്യലി ഫാസ്റ്റ് ഫുഡ് ഭക്ഷണത്തിൽ. സോ പിന്നെ US എസ്പെഷ്യലി, ടെക്സസ് ഞാൻ വരുന്ന സ്റ്റേറ്റിൽ എക്സ്പെഷ്യലി, ഇത് ഭയങ്കര കൂടുതലായതുകൊണ്ട് എൻ്റെ പ്രായത്തിൽ തൊട്ട് ഒബിസിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ പിയേഴ്സിൽ സിഗ്നിഫിക്കന്റ് പെർസെൻറ്റേജ് ഓഫ് ദം ഏറ്റവും കൂടുതൽ ആക്കാള് ഓവർ വെയിറ്റ് ആണ് എന്റെ പ്രായത്തിൽ.
1: ഇവിടെയും ഇപ്പൊ നമ്മൾ ഓവർ വെയിറ്റ് കാണുന്നുണ്ട്. അവിടുത്തെ ആ ഒരു എന്താണ് നിരീക്ഷണം ഇവിടെ ശരിയാണെന്ന് തോന്നുന്നു. ഇവിടെയും ഇപ്പോൾ പണ്ടത്തേക്കുള്ള ഓവർ വെയിറ്റ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗത്തേക്കുള്ള ഓവർ വെയിറ്റ് ഭാവിക്ക് ദോഷമാണെന്നുള്ള ഇത് കേൾക്കുന്ന ശ്രോതാക്കളെ ഒന്ന് ഓർത്തോണ്ടേ, നമ്മളിത് ശരി തന്നെയല്ലേ, ഇവിടെ ഈ ഓവർ വെയിറ്റ് ഉണ്ട്, പിന്നെ ഈ കൂടുതൽ ഉപ്പ് എണ്ണ മധുരം കൂടുതലുള്ള ആഹാരങ്ങളല്ലേ ഇന്ന് ചെറുപ്പക്കാരായ നിങ്ങളും ഒക്കെ കഴിക്കുന്നുള്ളത്, എല്ലാവർക്കും ഒന്ന് ചിന്തിക്കേണ്ടിരിക്കുന്നു ഒന്നുകൂടെ. ഈ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നാ, കുറയ്ക്കണം എന്നാണോ എന്നാ പറയുന്നത്?
0: അതെ, എന്നുവെച്ചാൽ നമ്മളുടെ പ്രായമാകുമ്പോൾ ഇതുപോലെ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ അത്ര അറിയില്ല എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഈ പ്രായമാണ് നമ്മൾക്ക് ഇപ്പോഴും നന്നായിട്ട് എല്ലാം എന്തും ചെയ്യാം. പക്ഷെ ഈ സമയത്താണ്, ഈ ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ നമ്മളുടെ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ കഴിച്ചാൽ റെസ്റ്റ് ഓഫ് ദ ലൈഫ് അങ്ങനെ കഴിക്കാനേ പറ്റുള്ളൂ. നമുക്ക് ആ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്ന് സോ ഞാനും എൻ്റെ കൂട്ടുകാരും അത് സംസാരിച്ചും പഠിപ്പിക്കാനും പോകുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഹെൽത്തി ഡയറ്റ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ കിട്ടാൻ പറ്റുന്നത്. പിന്നെ വേറെ വേറെ ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ, വെജിറ്റേറിയൻ ആണെങ്കിൽ അല്ലെങ്കിൽ മുട്ട മാത്രം കഴിക്കുന്ന ആളാണെങ്കിൽ, ഡയറ്റിലുള്ള എല്ലാം എങ്ങനെയാണ് എല്ലാ ദിവസവും എത്താൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഒരു പോർഷൻ സൈസ്. ഞാൻ ഫോക്കസ് ചെയ്ത ഒരു വലിയ സ്ഥലം കേരളത്തിൽ കാണുന്നത്, ഒരു പോർഷൻ സൈസിൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും നമ്മുടെ ചോറ്, നമ്മുടെ ചപ്പാത്തി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പോർഷൻ കുറച്ചും നമ്മുടെ കൂട്ടാൻ്റെ പോർഷൻ കൂട്ടുന്നതാണ്, അതാണ് അറ്റ്ലീസ്റ്റ് സയൻസ് ബേസ് ചെയ്തിട്ട് ഏറ്റവും ഗ്രേറ്റ് റെക്കമെൻഡേഷൻ അവരുടെ ഡയറ്റിന് വേണ്ടി.
1: നല്ല സൂചനയാണ്. സോ ഇത് പ്രധാനപ്പെട്ട ഒരു ഏരിയ. ഇനി നമുക്ക് അടുത്ത ഒരു ഏരിയ പറഞ്ഞത് നമ്മുടെ ഉറക്കത്തിനെ പറ്റിയാണ് അല്ലേ? ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞു. ഉറക്കം എന്നുള്ള അടുത്ത വിഷയത്തിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഇവിടെ കുട്ടികൾ ഉറങ്ങുന്നില്ല എന്ന് നമ്മൾ പറയുന്നു. മഹാദേവന്റെ നിരീക്ഷണം ഇവിടുത്തെ കുട്ടികളോടും സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? നെറ്റിൽ കൂടെയൊക്കെ സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് നിരീക്ഷണവും പിന്നെ ഒരു നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ എന്ത് ചെയ്യാം നമ്മൾക്ക് എന്നുള്ള ഫീലിംഗ് എന്താണ്?
0: എന്നു വെച്ചാൽ ഉറങ്ങാൻ സമയമാകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തത് എന്റെ പ്രായത്തെ ആൾക്കാർക്ക് ആ ഉറക്കാൻ സമയമാകുമ്പോൾ ഉറക്കാൻ പറ്റുന്നില്ല. അവര് വെറുതെ ബെഡിൽ കിടന്നിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതിന്റെ ഏറ്റവും കൂടുതലുള്ള റീസൺ ആ ഉറങ്ങുന്ന മുമ്പേ ഒരു മണിക്കൂർ അവർ ഫോൺ സ്ക്രീൻസും ടി വി സ്ക്രീൻസും ഉപയോഗിക്കും. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റീസെർച്ചിൽ അത്രയും മനസ്സിലാവുന്നത് ആ ഫോൺ സ്ക്രീൻസും ടി വി സ്ക്രീൻസിലും വരുന്ന ലൈറ്റ് നമ്മളുടെ ബ്രെയിനിൽ പോയിട്ട് നമ്മളുടെ അടുത്ത് പറയാം ഉറങ്ങാൻ സമയം ആവാറായിട്ടില്ല. സോ ഞാൻ പറയുന്ന റെക്കമെൻഡേഷൻ ഉറങ്ങുന്ന മുമ്പേ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ അതെല്ലാം താഴെ വയ്ക്കുക. അപ്പം രാത്രി സമയത്ത് ഉറങ്ങാൻ സമയമാകുമ്പോൾ കുറേ കൂടെ എളുപ്പമാകും. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവാത്തത് നമ്മളുടെ പ്രായത്തിൽ ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് വരും. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളുടെ ഉറക്കാൻ സമയം നല്ലോണം മാറും. ഏത് സമയത്താണ് നമുക്ക് ഉറങ്ങാൻ തോന്നുന്നത് അത് തന്നെ മാറും. പിന്നെ ഒരു റുട്ടീൻ ഉണ്ടാക്കി അത് ട്രെയിൻ ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ഒരേ പ്രാവശ്യം ഉറങ്ങാൻ പോയാൽ എണീക്കാൻ പോയാൽ അടുത്ത എല്ലാ ദിവസവും അത് കുറേ കൂടെ
1: ആരോഗ്യപരമായൊരു ടൈമിംഗ് ഒക്കെ നമുക്ക് വരുന്നുള്ളൂ.
0: അതെ,
1: ശരിയാണ്. ഉറക്കത്തിൽ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം ശാസ്ത്രീയമായ അടിസ്ഥാനമുള്ള കാര്യങ്ങളാണ് മഹാദേവ് ഇപ്പോൾ ഷെയർ ചെയ്തത്. ഇവിടെയും ഇങ്ങനെ വായിക്കുന്ന വിദ്യാർത്ഥികളായ ഇത് കേൾക്കുന്ന പലർക്കും അറിയാം മഹാദേവ് പറഞ്ഞ വളരെ സത്യമാണ്. രക്ഷാകർത്താക്കൾ ഇതിനൊക്കെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരു റിക്വസ്റ്റ് സമൂഹത്തിനോട്. ഇനി മൂന്നാമത്തെ വിഷയം പറഞ്ഞിരുന്നു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, ആരും ഒന്നും അനങ്ങുന്നില്ല, എല്ലാവരും ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. ശരി, അവിടെ ഇങ്ങനെയാണോ ഇവിടെ എല്ലാവരും ഇങ്ങനെയാണോ?
0: അവിടെ വേറെ വേറെ ആൾക്കാർക്ക് വേറെ വേറെ പോലെയാണ്. എന്ന് വെച്ചാൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ആത്ലീറ്റ്സ് മാത്രമേ ചെയ്യുന്നു. പക്ഷെ അവർക്ക് പഠിക്കാൻ അത്ര
1: സ്പോർട്സുകാർ മാത്രം.
0: അതെ അതെ, അവരാണ് എല്ലാ ദിവസവും നല്ല ഇൻറ്റൻസ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അറിയുന്ന അത്തോളം എല്ലാ ദിവസവും ഒരു സെറ്റ് എമൗണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഹെൽത്തി. ഒരു അറ്റ്ലീസ്റ്റ് ഒരു മോഡറേറ്റ് വെരി വിഗറസ് ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാ ദിവസവും കിട്ടിയാലാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്തി.
1: എത്ര നേരം വേണമെന്നാണ്
0: തോന്നുന്നത്? ഒരു മണിക്കൂർ പോലും വേണ്ട. എന്ന് വെച്ചാൽ
1: ഒരു മണിക്കൂർ വേണ്ട, അതാ ശരിയാ.
0: അതെ,
1: ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ തന്നെ കിട്ടിയാൽ വലിയ കാര്യമാണ് ഡെയിലി കിട്ടുകയാണെങ്കിൽ.
0: പക്ഷെ അത് എന്ത് കുറെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത എന്ത് കുറെ കാര്യങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റിന്റെ അടിയിൽ ചെയ്യും. ഈ ഓടാൻ പോകുന്നത് മാത്രമല്ല, കൂട്ടുകാരുടെ കൂടെ പുറത്തുപോയി സ്പോർട്സ് കളിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഈ ഫുട്ബോൾ കളിക്കുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷെ ഇപ്പൊ പഠിക്കാൻ സമയമാകുമ്പോ, എസ്പെഷ്യലി എന്റെ പ്രായമാകുമ്പോ, കുറച്ചും കൂടെ ഓൾഡർ അഡലസെന്റ് ആകുമ്പോ പഠിക്കാൻ ഭയങ്കര കൂടുതൽ, എല്ലാ ദിവസവും കളിക്കാനും

ഓടാൻ പോകാനും സമയമില്ല, എല്ലാ ദിവസവും പഠിക്കാൻ മാത്രമേ സമയമുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഒരു എക്സാം സമയമാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസം പഠിക്കാൻ അത് ഭയങ്കര നല്ലതാണ്. പക്ഷെ

0: അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്.
1: ശരി, അപ്പൊ നല്ല കുറച്ച് ആശയങ്ങൾ മഹാദേവ് ഷെയർ ചെയ്തു. നമ്മുടെ വിദ്യാർത്ഥികളോട് പറയാൻ ഒരു ഒരു ഒരു സിംഗിൾ സെന്റൻസ് അല്ലെ, രണ്ട് വാക്കിൽ ഒരു ചുരുക്കി എന്തെങ്കിലും പോസിറ്റീവായിട്ട് എന്താണ് പറയാനുള്ളത് മഹാദേവന്? കാരണം ഇവിടെയും നിങ്ങളുടെ സെയിം ഏജ്, നിങ്ങളെല്ലാം ഒരേ പ്രായമാണ്.
0: ഞാൻ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഈ ടോപ്പിക്കിൽ എന്ന് വെച്ചാൽ നമ്മളുടെ ഈ എല്ലാ ആസ്പെക്റ്റും ഹെൽത്തും ഒരുമിച്ച് കണക്റ്റഡ് ആണ് എന്ന് വെച്ചാൽ ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്താൽ മറ്റേ കാര്യം ഇമ്പ്രൂവ് ചെയ്യുന്ന നമ്മൾ അപ്പം തന്നെ നോട്ടീസ് ചെയ്യും. എന്നു വെച്ചാൽ കൂടുതൽ ഉറങ്ങിയാൽ അടുത്ത ദിവസം കുറേയും കൂടെ ഹാപ്പിയർ ആവും, നമുക്ക് നമുക്ക് കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കാൻ തോന്നും, നല്ലവണ്ണം ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങാൻ കുറേയും കൂടെ എളുപ്പമാവും. എല്ലാ ദിവസവും നല്ലവണ്ണം ഓടും ചാടും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താൽ രാത്രിയാകുമ്പോൾ ഉറങ്ങാൻ കുറേയും കൂടെ എളുപ്പമാവും. സോ എൻ്റെ വിചാരം ഈ നമ്മളൊരു എഫേർട്ട് ഉണ്ടാക്കിയാൽ ഏതെങ്കിലും ഒരു സാധനം ഇമ്പ്രൂവ് ചെയ്താൽ ബാക്കിയെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ ഭയങ്കര എളുപ്പം. അത്
1: നല്ല നല്ല ബ്യൂട്ടിഫുൾ അഡ്വൈസ് അല്ലേ, നിങ്ങൾ കേട്ടവർക്കൊക്കെ തോന്നിയില്ലേ? കാരണം ഇത് സാധാരണ നമ്മൾ പേരൻസ് ആണ് കുട്ടികളെ നോക്കുന്നത്, മക്കളെ നോക്കുന്നത്. ഇതായിപ്പോൾ മക്കൾ പേരൻസിനോട് നല്ലൊരു സൂചന, ഒരു ഉപദേശം തന്നിരിക്കുന്നു. അപ്പോൾ ഇത് നല്ല വില കൊടുത്ത് ഇത് കേൾക്കുന്ന എല്ലാ ഫാമിലീസും കുടുംബങ്ങളും, നിങ്ങളുടെ വീട്ടിലെ കൗമാരക്കാരും ചെറുപ്പക്കാരും എല്ലാം അവരെ കെയർ ചെയ്യുന്നതിനകത്ത് ഇതിനുള്ള പ്രചോദനം, ഇതിനുള്ള നേരം ഉണ്ടാക്കാൻ എല്ലാ അച്ഛനമ്മമാരും ശ്രദ്ധിക്കണം. ആരോഗ്യകേരളം റേഡിയോ ഹെൽത്തിൻ്റെ എല്ലാ ശ്രോതാക്കളും ഇതൊക്കെ ഉൾക്കൊണ്ട് നമുക്കൊരു പുതിയ യുവതലമുറ ഉണ്ടാക്കാൻ ഇതൊക്കെ തുടക്കമാവട്ടെ. ഇതുപോലത്തെ ബ്രൈറ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരും വിദ്യാർത്ഥികളായ ചർച്ചകൾ വീണ്ടും ആരോഗ്യകേരളം റേഡിയോ ഹെൽത്തിൽ ഉണ്ടാകും, പ്രതീക്ഷിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ശ്രോതാക്കൾ കേൾക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM. ഇപ്പോൾ സമയം 4 മണി. നമുക്കിനി 5 മണി വരെ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. വിച്ചുതിരുമലി എഴുതിയ കണ്ണൂർ രാജൻ സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം പൂവിന് പുതിയ പൂന്തെന്നൽ.

മുഖപ്പടിയിൽ നിന്നെയും കാത്ത്. ഈ ചിത്രത്തിനു വേണ്ടി ബിജു തിരുമല എഴുതി, ഇളയരാജ സംഗീതം നൽകി, യേശുദാസും എസ് ജാനകിയും പാടിയത്.

0: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തു പറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: എസ് ബാലകൃഷ്ണൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ഉണ്ണിമേനോനും പാടിയ ഗാനം ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിനുവേണ്ടി ഗാനമെഴുതിയത് ബിച്ചു തിരുമല.

മധു ആലപ്പുഴ രചിച്ച് ജോൺസൺ സംഗീതം നൽകി. യേശുദാസും എം ശൈലജയും പാടിയത് ചിത്രം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

കാര്യം നിസാരം എന്ന ചിത്രത്തിനു വേണ്ടി കോന്നിയൂർ ഭാസ് എഴുതി, കണ്ണൂർ രാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
8: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനി ജനുവരി ഒരു ഓർമ്മ എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കള്ളമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ തുടരുകയാണ്. നമുക്കിനി കേൾക്കാം സ്നേഹം ഒരു പ്രവാഹം എന്ന ചിത്രത്തിനു വേണ്ടി ഡോക്ടർ ഷാജഹാൻ എഴുതി, കെ ജെ ജോയ് സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ചിത്രപാടിയത് ചിത്രം ഒരു കഥ ഒരു നുണക്കഥ.
1: അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം കാത്തിരുന്ന നിമിഷം. ഈ ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് MK അർജുനൻ.

ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 5 മണി. ഇനി പ്രധാന വാർത്തകൾ. അയോധ്യ ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സുപ്രീംകോടതി നിർദ്ദേശം. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3rd പതിപ്പാണിത്. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട സൈബർ സുരക്ഷാ ഭീഷണി, ഡേറ്റാ മോഷണം, തട്ടിപ്പ് തുടങ്ങിയവയിൽ മാത്രമായി ഒതുങ്ങില്ലെന്ന് കേന്ദ്ര സർക്കാർ. PSC പരീക്ഷാ ക്രമക്കേടിൽ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇടുക്കി മാങ്കുളത്ത് വെള്ളച്ചാട്ടത്തിൽ വീണ വിനോദസഞ്ചാരി മരിച്ചു. ആന്ധ്രാപ്രദേശ് സ്വദേശി സലീമാണ് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 153 പേർ കൂടി അറസ്റ്റിലായി. 149 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ഈ മാസം 20. മറ്റന്നാൾ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കെ ജയകുമാറിന്റെ വരികൾക്ക് രവി ബോംബെ സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം കളിവാക്ക്.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ദീപക് ദേവന്റെ സംഗീതത്തിൽ ചിത്രമാടിയത്. ഈ ഗാനത്തിന്റെ രചനാ കൈതപ്രം ചിത്രം നരൻ.

0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
1: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
2: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
1: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
2: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
3: പാപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയത്, മനു മഞ്ജത്തിന്റെ വരികൾക്ക് ജേക്സ് ബിജോയിയുടെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം മധു ബാലകൃഷ്ണൻ പാടിയത്, ചിത്രം കാവൽ. രചന ഹരിനാരായണൻ, സംഗീതം നൽകിയത് രഞ്ജിൻ രാജ്.

0: വീട്ടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
8: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
9: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
10: കൈതപ്രത്തിന്റെ വിരൽക്കം വിദ്യാസാഗരന്റെ സംഗീതം. S. ജാനകി പാടിയത് ചിത്രം ദേവദൂതൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
5: ഇത് ആകാശവാണിയുടെ

അനന്തപുരി എഫ് എം ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വെളിപാടിൻ്റെ പുസ്തകം ഈ ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണൻ വൃന്ദ ഷമീക്കും പാടിയത്. ഈ ഗാനത്തിൻ്റെ വരികൾ വയലാർ ചരചന്ദ്രവർമ്മ, സംഗീതം നൽകിയത് ഷാൻ റഹ്മാൻ.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോറ്റി
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: കൈതപ്രത്തിന്റെ വരികൾക്ക് ജാസി ഗിഫ്റ്റിന്റെ സംഗീതം. ചിത്രം പാടിയത് ചിത്രം എന്നിട്ടും.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 5-ാം അധ്യായത്തിലേക്ക് സ്വാഗതം.

0: ഓണക്കാല പച്ചക്കറി കൃഷിയുടെ നല്ല തുടക്കത്തിന് നമുക്ക് തിരുവാതിര ഞാറ്റുവേലയുടെ ഗുണങ്ങൾ കൂടി ലഭിച്ചപ്പോൾ നാമ്പിട്ട ചെടികൾ തഴച്ചു വളരാനും കൂടുതൽ കരുത്തോടെ വിവിധ ഘട്ടങ്ങളിൽ എത്താനുമൊക്കെ സഹായിച്ചു. കൃത്യമായ നിരീക്ഷണവും വളപ്രയോഗവും കരുതലുമാണ് കൃഷിയുടെ വിജയരഹസ്യം എന്നിരിക്കെ വീട്ടമ്മമാരും ഓണക്കാല പച്ചക്കറി കൃഷിയിലേർപ്പെട്ടിരിക്കുന്ന മറ്റെല്ലാവരും സദ്യയ്ക്കുള്ള വിഭവങ്ങൾ വിളവെടുക്കുന്നതുവരെയുള്ള ഓരോ ഘട്ടങ്ങളിലും നന്നായി ശ്രദ്ധ ചെലുത്തണം. വിഷമില്ലാത്ത ഓണസദ്യ ഒരുക്കാനുള്ള പ്രതിജ്ഞ നിറവേറ്റാൻ കുടുംബത്തിന്റെ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തിലേറെയായി ജൈവ കാർഷിക രംഗത്ത് നിറസാന്നിധ്യമായ ശ്രീമതി വിജയ ഭാസ്കറാണ്. വീട്ടിൽ പൂക്കൾ കൊണ്ട് വർണ്ണപ്രപഞ്ചം തീർത്തിരിക്കുന്ന ഈ വീട്ടമ്മ പച്ചക്കറി കൃഷിയിലേക്ക് ചുവടുമാറ്റിയപ്പോൾ അത് പൊതുസമൂഹത്തിനും ഏറെ ഗുണപ്രദമായി മാറി. തന്റെ കൃഷി അറിവുകൾ പകർന്നു നൽകിയതിലൂടെ ഇന്ന് നൂറുകണക്കിനാളുകൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളം കൃഷിരംഗത്ത് ചുവടുറപ്പിച്ചതിന്റെ ചാരിതാർത്ഥ്യവും സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ ശ്രീമതി വിജയ ഭാസ്കറിനുണ്ട്. ഈ ജൈത്രയാത്രയിൽ ഭർത്താവ് ശ്രീ ഭാസ്കരൻ നായരുടെ കരുത്ത് കൂടുതൽ പ്രചോദനമാകുന്നുണ്ട്. ഓണക്കാല വിഭവങ്ങൾ വിളയിക്കാനൊരുങ്ങിയ വീട്ടമ്മമാരോട് താൻ നിത്യേന കൃഷിയിടത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും അനുവർത്തിക്കേണ്ടതായ മറ്റു കാര്യങ്ങളുമൊക്കെ ശ്രീമതി വിജയ ഭാസ്കറിന് പറയാനുണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം.
1: എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എല്ലാവരും ഓണത്തിലേക്കുള്ള പച്ചക്കറി കൃഷിയുടെ ഒരുക്കത്തിലായിരിക്കും. ഞാനും കുറേ പച്ചക്കറി തൈകൾ നട്ടിട്ടുണ്ട്, കുറേ വിത്തുകൾ മുളച്ച് വന്ന ഇതുണ്ട്, അങ്ങനെ കുറേ ഇതുണ്ട്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എല്ലാ ചെടികളും ഒരുവിധം വളർന്ന് നാലലപ്പരുവായതുണ്ട്, ആറലപ്പരുവായതുണ്ട്, കുറച്ചും കൂടെ വലുതായതുണ്ട്. ഇതെല്ലാം എത്രയൊക്കെ ആണെങ്കിലും ശരി, നമുക്ക് ഓണത്തിന് നല്ല ഭംഗിയായിട്ട് വിളവെടുക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കുറച്ച് വളങ്ങളുടെ ഇതാണ് ഞാൻ പറയുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്ത് വളം ചെയ്യണമെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് അത് ഒന്നും മുടക്കം വരാതെ എല്ലാം നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ അത് ഭംഗിയായിട്ട് ഒന്ന് ചെയ്തിട്ട് ഒരാഴ്ച കഴിയട്ടെ, അങ്ങനെ ഒരു ഇത് പാടേയില്ല. എല്ലാം അതിൻ്റെ രീതിയിൽ, അതിൻ്റെ ചിട്ടവട്ടത്തോടുകൂടി അത് ചെയ്യണം. ഇപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും നല്ല വളമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഫിഷ് അമിനോ ആസിഡാണ്. അത് സെപ്പറേറ്റ് ഒഴിച്ചു കൊടുക്കാൻ ആരും നിൽക്കണ്ട. ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കി വെച്ചിട്ട് എന്നും നമ്മൾ വെള്ളം ഒഴിക്കണതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു അംശം അതിലേക്ക് ചേർത്തിട്ട് മണ്ണൊന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കുക വെള്ളം. പിന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് ഫിഷ് അമിനോ അരിച്ചെടുത്ത് 3 ml ഒരു ലിറ്റർ വെള്ളത്തിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഫിഷമിനെ നിങ്ങളൊന്ന് സ്പ്രേ ചെയ്തു നോക്കൂ. അപ്പൊ ആ ചെടിയുടെ വളർച്ചയും അതിൽ വരണ പൂക്കളും അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാവും എന്നറിയാമോ? അങ്ങനെ ചെയ്യുക. അത് ഒരു വളം. പിന്നെ വേണ്ടത് നമ്മൾ എന്താന്ന് വെച്ചാൽ, കുറച്ച് ശർക്കര എടുക്കുക, കുറച്ച് ചാണകം എടുക്കുക, കുറച്ച് കടലപ്പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്കെന്നും പറയും, അതെടുക്കുക. അത് മൂന്നും കൂടെ ബയോഗ്യാസിന്റെ സ്ലെറിയോ കഞ്ഞിവെള്ളോ നമ്മൾ അരി കഴുകണ വെള്ളമോ ഒന്നും കളയരുത്. നമുക്കൊന്നും കളയാനില്ല. എന്താന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒന്നും നമുക്ക് കളയാനില്ല. എല്ലാം നമുക്ക് പച്ചക്കറിക്ക് ഉപയോഗിക്കാം. അതെല്ലാം കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് ക്ലോക്ക് വൈസിനെ ഇളക്കി ഒരു 3 ദിവസം വയ്ക്കുക. 3 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഫിഷമിനോ എടുക്കണമെന്നും ഇല്ല. അല്ല, കുറച്ച് ഫിഷമിനോ ചേർത്താലും കുഴപ്പമില്ല. അത് 1 കപ്പ് വെള്ളം എടുത്ത് 10 കപ്പ് വെള്ളം ചേർത്ത് എല്ലാ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കും. ഈ പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ നിരീക്ഷണം അതാണ് അതിന് വേണ്ടത്. എന്നും നോക്കുക, പുഴുവുണ്ടോ, ഇല വാടിയിട്ടുണ്ടോ, അത് ചെയ്തിട്ടോ, അതെല്ലാം നോക്കി കൃഷി ചെയ്താൽ പച്ചക്കറി എന്ന് പറയുന്നത് നമുക്ക് പറിച്ചാൽ തീരാത്ത അത്രയും പച്ചക്കറി നമുക്ക് കിട്ടും. അത് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയണത്. ഈ മുകളിൽ ചെടികളൊക്കെ നോക്കാൻ കയറുമ്പോൾ അതിലൊക്കെ കളകൾ ഇങ്ങനെ പൊടിച്ചു വരാറുണ്ട്. മുറ്റത്തൊക്കെ കുറച്ച് പുല്ലുകൾ

കാണും, അതെല്ലാം പിഴുതെടുത്തോണ്ട് വന്ന് ഒരു ബക്കറ്റിലേക്ക് ഇടുക. ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് ഒരു വലിയ കഷ്ണം ശർക്കര ഇടുക. ശർക്കര എന്ന് പറയുന്നത് കൃഷിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സാധനമാണ്. എന്റെ സാറ് പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ ചെയ്യണത് വെച്ച് നോക്കുമ്പോൾ അത് നല്ലൊരിതാണ്. ഒരു മണമോ നാറ്റമോ ഒന്നും വരില്ല. ആ പുല്ലെല്ലാം കൂടെ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് വെച്ച് ഒരു വലിയ ഉണ്ട ശർക്കരയും ഇട്ട് കുറച്ച് വെള്ളം, ഏത് വെള്ളമാണെങ്കിലും ശരി, ഇനി നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, സ്ലറിയില്ല, കഞ്ഞിവെള്ളമില്ല, ഒന്നുമില്ല എങ്കിൽ വെറും പച്ചവെള്ളം ഒഴിച്ച് വെച്ച് ആ പുല്ലിനെ കുത്തിത്താത്ത് നല്ലപോലെ വെള്ളത്തിൽ താഴ്ത്തു വെക്കുക. ദിവസം അങ്ങനെ ചെയ്യുക. ഒരു അഞ്ചാറ് ദിവസം ചെയ്യുമ്പോൾ നമ്മുടെ പച്ച ചാണകം എങ്ങനെ കിട്ടും, അതുപോലെ നല്ല ഒരു പച്ച നിറത്തിലുള്ള നല്ലൊരു വെള്ളം കിട്ടും. അത് വെള്ളം ചേർക്കണമെന്നൊന്നുമില്ല. അത് അതേപോലെ തന്നെ മുക്കിയെടുത്ത് നമുക്ക് ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ മീനും ഇറച്ചിയൊക്കെ കഴിക്കുന്നവരുണ്ടാവും ധാരാളം. അപ്പോൾ അത് കഴുകണ വെള്ളമൊക്കെ വേഗം അങ്ങെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് കളയാതെ അതിനൊരു ഇതിൽ ചേർത്ത് വെച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് എല്ലാ ചെടിയുടെ ചോട്ടിലും കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒന്നാമത്തെ കാര്യം, പിന്നെ കീടങ്ങൾ വരണമെന്ന് പറയണം. പയറിനാണെങ്കിൽ മുഞ്ഞ വരണമെന്ന് പറയണം. ഇതൊന്നും അധികമായിട്ട് എനിക്ക് വന്ന് കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പറയും മാഡത്തിന് ഒന്നും ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ചോട്ടിൽ തന്നെ ഇരിക്കും. ആണ്, അതിൻ്റെ കുഞ്ഞിലെ രണ്ടില പ്രായം തൊട്ട് നമ്മൾ പയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഞ്ഞയില്ല, ഒന്നുമില്ല. പയർ വന്നു കഴിഞ്ഞാൽ ചാഴി വരും. അപ്പോൾ ആ ചാഴി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫിഷമിനെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അതിൻ്റെ മണം കേൾക്കുമ്പോഴേ ചാഴി പോവും. എന്ന് പറഞ്ഞാൽ അത് വലിയ നാറ്റം അങ്ങനെയല്ല, ചാഴിക്ക് ആ ഫിഷമിനോട് ഗന്ധം ഇഷ്ടമല്ല, അതുകൊണ്ട് അത് പോവും. അപ്പം അതേപോലെ തന്നെ നമ്മൾ എല്ലാ ചെടികളും ആ ഒരു 15 ദിവസത്തിലൊരിക്കൽ സ്യൂഡമോണസ് എന്ന് പറയുന്ന ഒരിതുണ്ട്, അത് 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി എല്ലാ സ്പ്രേയും ചെയ്യുക, ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം അത് അതൊരു വളമായി. ഞാൻ ചെയ്യണത് ഈ ഫിഷമിനോ ഈ പച്ചച്ചാണകവും ഇതെല്ലാം കൂടെ കലക്കി കടലപ്പിണ്ണാക്കൊക്കെ ചേർത്ത ഒരു വളം, പിന്നെ അല്ലാതെ പച്ചിലകൾ ഇട്ടുള്ള വളം. പിന്നെ നമുക്ക് പൂക്കളൊക്കെ വന്നു തുടങ്ങുമ്പോൾ എഗ്ഗമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മുട്ട വെച്ച് ചെയ്യണം. എല്ലാവർക്കും അറിയായിരിക്കും, ഒരുപാട് ഇപ്പം ഞാൻ അത് പറഞ്ഞ് വിശദീകരിച്ച് പറയണമെന്നൊന്നുമില്ല, എല്ലാവർക്കും അതറിയാം. എഗ്ഗമിനോ ആസിഡ് മുട്ട വന്ന് തുടങ്ങി എന്ന് നമുക്ക് തോന്നുമ്പോൾ അതേപോലെ തന്നെ 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലായിരിക്കണം. എഗ്ഗമിനോ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു സ്പ്രേ ചെയ്യാവുള്ളൂ. അപ്പോൾ അതിൽ വരണ പൂക്കളെല്ലാം, തക്കാളിയൊക്കെ ആണെങ്കിൽ അതിൽ വരണ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകത്തുമില്ല, അതിലെല്ലാത്തിലും കാപിടിക്കുകയും ചെയ്യും. അത് ചെയ്യുക. പിന്നത്തെ കാര്യം, വീടിന് ചുറ്റും ചെടികളുടെ ഇടയിലൊക്കെ ഓരോ ബന്ദിപ്പൂക്കൾ വെച്ചു കൊടുക്കുക. എനിക്ക് അന്നും ഇന്നും എപ്പോഴും എൻ്റെ വീട്ടിൽ 2 ബന്ദിയെങ്കിലും കാണും. ഇപ്പോഴത്തെ ബന്ദി എന്ന് പറയുന്നത് ഹൈബ്രിഡാണ്. അപ്പം നമ്മൾ അതിന് വിത്ത് അതിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ കൊണ്ട ഒടിച്ച് ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചാൽ 2 വേര് വരും. അപ്പം അതങ്ങ് നട്ടു കൊടുക്കുക. നമ്മൾ ഈ കൊണ്ട മുറിക്കുന്നതോടൊപ്പം തന്നെ അതിന് ബ്രാഞ്ചസ് വരും. ഒരു ബന്ദിച്ചെടിയിൽ 35-40 പൂ വരാനുള്ള ഇതുണ്ട്. അങ്ങനെ വരും, വന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ബന്ദിപ്പൂക്കൾ ചുറ്റും വയ്ക്കുക. അപ്പം ഗുണം രണ്ടാണ്, കീടങ്ങളൊന്നും വരത്തുമില്ല, എല്ലാവരും പൂക്കളിലേക്ക് പോളിനേഷൻ നടക്കാനും നമുക്ക് എളുപ്പം. അതും ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, കീടങ്ങൾ വരികയാണെങ്കിൽ അങ്ങനെ ഭയങ്കര കീടങ്ങളാണ്, യെല്ലോ ട്രാപ്പ് കെട്ടുക, കുറേ യെല്ലോ ട്രാപ്പ് അവിടെ അവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതെല്ലാം അതിൽ പിടിക്കും. പിന്നെ വീണ്ടും ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, കുറച്ച് കാന്താരി എടുക്കുക, വെളുത്തുള്ളി എടുക്കുക, അത് രണ്ടും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് വേപ്പെണ്ണയും കൂടെ ചേർത്ത് കുറച്ച് ഗോമൂത്രം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ഉണ്ടാക്കി കുറേ ദിവസം വെക്കരുത്, ഒരു 3 ദിവസമോ 4 ദിവസമോ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ വെളുത്തുള്ളിയുടെ മണം അങ്ങ് പോവും. അല്ലെങ്കിൽ അത് അടച്ചു വെച്ചിട്ട് വീണ്ടും 2 കുടം വെളുത്തുള്ളി എടുത്ത് ചതച്ച് അതിലൂടെ ചേർത്തടിക്കുക. ഇതും കൂടെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു കീടങ്ങളും വരില്ല, ഒരു ഇതും ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ എന്നും നോക്കുക ചെടിയെ, രാവിലെയോ വൈകുന്നേരമോ ആ തോട്ടത്തിലൂടെ നടക്കുക, അവരോടൊന്ന് സംസാരിക്കുക. അവർ ജീവനുള്ള ആൾക്കാരാണ്, അതിലെന്തെങ്കിലും കേടുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് ഇതിലപ്പുറം വേറെ ഒന്നും വേണ്ട. നമ്മൾ എങ്ങനെ അവരോട് സ്നേഹം കാണിക്കണോ അതിൻ്റെ ഇരട്ടിയായിട്ട് അവർ തരണ എന്താണ്, പച്ചക്കറികൾ തന്നെയാണ് നമുക്ക് തരണത്. ധാരാളം പച്ചക്കറികൾ കിട്ടണം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയണ, ഓണം വരികയാണ്, എല്ലാവരും നല്ലോണം കൃഷി ചെയ്യുക. കൃഷി ചെയ്ത് ധാരാളം പച്ചക്കറികൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. എന്താന്ന് വെച്ചാൽ, വെളിയിൽ നിന്നൊരു പച്ചക്കറി വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിലെ പച്ചക്കറി വെച്ച് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, പച്ചക്കറി കൃഷി ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീട്ടിലെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ വിഷമില്ലാത്ത ഒരു 5 ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചെടിച്ചട്ടി, അതിൽ ഒരു 5 എണ്ണം പച്ചക്കറി നിങ്ങളൊന്ന് വെച്ച് നോക്കൂ.
പച്ചക്കറി കൃഷിക്ക് സമയമില്ല എന്ന് ആരും പറയരുത്. കടകളിലൊക്കെ പോയി മണിക്കൂറോളം നിന്ന് നമ്മൾ സാധനം മേടിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, രാവിലെ നമ്മുടെ വീട്ടിലേക്ക് കയറി രണ്ട് പച്ചമുളക് അടത്തി എടുക്കാം, രണ്ട് കരിവേപ്പില എടുക്കാം, ഒരു വഴുതനങ്ങ എടുക്കാം, ഒരു വെണ്ടയ്ക്ക എടുക്കാം. ഒന്നും വേണ്ട, രണ്ട് ചീര, രണ്ട് മുരിങ്ങയില, ഇതൊക്കെ തന്നെ ധാരാളം മതി. അപ്പൊ അതുകൊണ്ട് കൃഷി ചെയ്യാത്തവരോട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, എല്ലാവരും ഒരു 5 ഗ്രോ ബാഗെങ്കിലും വെച്ച് പച്ചക്കറി കൃഷി ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ജീവിതത്തിലെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഉള്ള ഞാൻ ഇന്നിപ്പോ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഈ 10-11 കൊല്ലം ഞാൻ കൃഷിയിലൂടെ ആ കൃഷിയെ ഇഷ്ടപ്പെട്ട് അതിനോട് സ്നേഹിച്ച് കഴിഞ്ഞോണ്ട് ഇപ്പൊ എനിക്ക് അസുഖം എന്ന് പറഞ്ഞൊരു കാര്യമൊന്നും ഓർക്കാനുള്ള എനിക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്, അസുഖം ഇല്ലാഞ്ഞിട്ടല്ല. ഇന്നലെയാണെങ്കിലും ഇന്നലെയും മിനിഞ്ഞാന്നും ആണെങ്കിലും 2 ദിവസം ഞാനും എന്റെ ഹസ്ബൻഡും 2 ജോലിക്കാരുണ്ടായിരുന്നു. ജോലിക്കാരെന്ന് പറഞ്ഞൊരു വിഭാഗം മനുഷ്യൻ സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. അവര് ജോലി ചെയ്യും, അവരുടെ കൂടെ നിൽക്കും. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരുടെ കൂടെ നിന്ന് എന്റെ ടെറസിന്റെ മുകളിൽ മുഴുവൻ പാകി വെച്ച തൈകൾ നട്ടു, ഇനി നടാനുള്ളതിന് വേണ്ടി എല്ലാം ചെയ്തു വെച്ച് വളർന്നതിന് വളം കൊടുത്തു. പിന്നെ ആദ്യം പറയേണ്ട ഒരു കാര്യം, നമ്മുടെ കൃഷിസ്ഥലം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഒരു ചെടി നിൽക്കുമ്പോൾ അത് കാണാനൊരു ഭംഗി ഉണ്ടായിരിക്കണം. എന്താന്ന് വെച്ചാൽ പഴുത്ത ഇലകളും അതും ഇതും ഒക്കെ തൊഴിഞ്ഞ് അവിടെയും ഇവിടെയൊക്കെ വീണ് കിടന്ന അതിൽ നിന്ന് തന്നെ കൃമികളും കീടങ്ങളും വന്ന് അത് തന്നെ കൃഷിക്ക് ദോഷമായിട്ട് വരും. അതുപോലെ തന്നെ ഒരു പഴുത്ത ഇല നിന്ന് അതിനെ വെട്ടിക്കളയുക. പിന്നെ ഒരു കാ പറിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ അതിന് വളം വീണ്ടും കൊടുക്കണം. വളം കൊടുത്താലേ അത് വീണ്ടും വീണ്ടും വരുള്ളൂ. അല്ലാതെ അവിടെ നിൽക്കുന്ന കായെല്ലാം പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിന് 3 ദിവസം കഴിഞ്ഞ് കൊടുക്കുക, 4 ദിവസം കഴിഞ്ഞ് കൊടുക്കുക, നമ്മളങ്ങനെ ഭക്ഷണം ഇടുന്ന നമുക്ക് പറ്റൂ ഇല്ലല്ലോ. അതുപോലെ നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ അതിന് നല്ലോണം ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളം കൊടുക്കുക. വളം കൊടുത്തു കഴിഞ്ഞാൽ അവര് നമുക്ക് ധാരാളം പച്ചക്കറി തരും. തരുമെന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവത്തിലൂടെ ഉള്ളതാണ് ഞാൻ ഈ പറയണത് മുഴുവനും. ഞാൻ ഈ 11 കൊല്ലം കൊണ്ട് ചെയ്യണതാണ്. ഞാൻ ഒരു 2 ദിവസം ഒരു ചെടിക്കൊന്നും കൊടുക്കാതിരുന്ന് നോക്കട്ടെ, അതിൽ നിന്ന് എനിക്കൊന്നും കിട്ടാറില്ല. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ പഴയ ചെടികളിൽ നിന്നേന് വെള്ളം ഒഴിച്ച് മാത്രം കൊടുത്തു. അപ്പം ചെന്ന് പറിക്കാനൊന്നുമില്ല, 2 കുഞ്ഞ് വെണ്ടയ്ക്ക, 2 കുഞ്ഞ് വഴുതനങ്ങ കാണും. ഇന്നലെ അതിനെല്ലാത്തിനും പഴയ ചെടികൾക്ക് അതിന് കുറെ പച്ചച്ചാണകം, ഈ വെയിലത്തിട്ട് ഉണക്കിയ ചാണകം ആരും ഉപയോഗിക്കരുത്. പച്ചച്ചാണകത്തിന് കിട്ടണത്തോളം ഇത് വേറെ ഒന്നിനുമില്ല. എനിക്കറിയാം, ഇനി ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് അതിൽ നിന്ന് നിറയെ പറിക്കാൻ കിട്ടും. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നല്ലതായിട്ട് കൃഷി ചെയ്ത് ഇത്തവണത്തെ ഓണം എല്ലാവരും ധാരാളം പച്ചക്കറികൾ പറിച്ച് നല്ല സദ്യ ഉണ്ടാക്കി, നല്ലതായിട്ട് വിഷമില്ലാത്ത പച്ചക്കറി പറിച്ച് വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്കും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും കൊടുത്ത് ഓണം നന്നായിട്ട് ആഘോഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.

പ്രായം കൃഷിക്ക് ഒരു തടസ്സമേയല്ല എന്ന് തെളിയിച്ച വ്യക്തിയാണ് തിരുവനന്തപുരം അരുവിക്കരയിലെ ശ്രീമതി വിജയഭാസ്കർ. മനസ്സോടെ മുന്നിട്ടിറങ്ങിയാൽ വിജയം ഉറപ്പെന്ന് തെളിയിച്ച ഇത്തരം നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. മുന്തിയ വില കൊടുത്ത് വിഷം വാങ്ങേണ്ടതില്ല എന്ന് മലയാളി തീരുമാനിച്ചാൽ വരുമാന വർദ്ധനവിനൊപ്പം സന്തോഷവും കുടുംബത്തിന്റെ ആരോഗ്യവും കാത്തുസൂക്ഷിക്കാൻ സാധിക്കും.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇതുവരെ കേട്ടത് ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. ആകാശവാണി അനന്തപുരി FM, സമയം 6 മണി. ഇനി പ്രധാന വാർത്തകൾ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിനിലെത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3ാം പതിപ്പാണിത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും.

അയോധ്യ ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സുപ്രീംകോടതി നിർദ്ദേശം. ഭൂമി തരം മാറ്റം, ഡിജിറ്റൽ സർവേ പരാതികൾ, പട്ടയ പ്രശ്നം എന്നിവയ്ക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ലക്ഷദ്വീപിലെ ആദിവാസി ജനവിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും കാർഷിക ഭൂമി വിനിയോഗത്തിൽ സുതാര്യത കൊണ്ടുവരാനും ഭൂമി കൈമാറ്റ നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ ലക്ഷദ്വീപ് ഭരണകൂടം. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 7 മണി മുതൽ വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക. ലോർഡ്സിൽ നടന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും രാത്രി 8 മണിക്ക്.

ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, വഴുതന വർഗവിളകളിലെ രോഗനിയന്ത്രണം, ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 ഗ്രാമഫോൺ, 8:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീത സുധയിൽ, കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, 10:30 നിശാസരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ് ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിക്കുന്നു. 6:20 നമസ്തേ അനന്തപുരിയിൽ ഉഷ മലരി, എൻ എൻ കക്കാടിന്റെ ഒഴുകിപ്പോയ നദീജലം എന്ന കവിത ആലാപനം തുളസി വയക്കൽ, ഉദയഗീതം ബിജോ എം നായർ പാടിയത്, പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ, ചരിത്രത്തിലിന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, തൊഴിൽ ദർശനം ചുമടുതാങ്ങി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, 8:45 യോഗസൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം, 10:20 ഗാനോപഹാരം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഗാനോപഹാരം തുടരും, 11:20 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ.

ഉച്ചയ്ക്ക് 12:02 ഹരിതവാണി കിളിക്കൊഞ്ചൻ. ഇതിൽ പാതിരാ കൊക്ക്, രചന സീർ റഹീം. 12:20 ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 പ്രകാശധാര, സോറിയാസിസും ആയുർവേദവും. ഡോക്ടർ സുനീഷ് മോൻ MS സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ക്യാമ്പസ് കളേഴ്സ്, 2:02 മായാമുദ്രകൾ, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ, 3:00 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പുനഃപ്രക്ഷേപണം, കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് KR പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗം, 3:45 റേഡിയോ ഹരിത സ്പോൺസേഡ് പരിപാടി, 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി

5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും സസ്യപ്രവർദ്ധന മാർഗങ്ങൾ ഡോക്ടർ ചിഞ്ചു വി എസുമായി അഭിമുഖം, 7:20 മുതൽ 9:30 വരെ ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീത സുധ, പി ആർ കുമാരകേരളവർമ്മ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8°C. കുറഞ്ഞ താപനില 25.3°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2°C. കുറഞ്ഞ താപനില 25.6°C. അറിയിപ്പ് സമാപിച്ചു.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസ് പാടിയത് ചിത്രം മാണിക്യൻ. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം നൽകിയത് തേജ്.

ഈശ്വരനോടുള്ള ദൃഢമായ പ്രേമമാണ് ഭക്തി. യഥാർത്ഥ ഭക്തന് അതിൽ കവിഞ്ഞ് മറ്റൊരു ചിന്തയുമില്ല. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം.

0: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
1: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
2: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
1: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ രാജലക്ഷ്മി പാടിയത് ചിത്രം ചാർലി. രചന റഫീഖ് അഹമ്മദ്.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. മൂന്ന് മാസത്തിൽ കൈവരിച്ചത് 11.37% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മൊത്തം കയറ്റുമതി $232 ബില്യൺ അധികമാണെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ കാലയളവിൽ 11.37% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച.

0: നടത്തി. കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള 12 വിവിധ അജണ്ടകളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയതായും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് നയം ഉണ്ടാക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: ഞങ്ങളും അവരും എത്തിച്ചേർന്ന ഒരു കോൺസെൻസസ് എന്താന്ന് പറഞ്ഞാൽ, എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കി. പ്രിയദർശിനി സ്കീമിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി ഡി പത്മകുമാർ IAS ചെയർമാനും ഡോക്ടർ ശ്രീദേവി വൈസ് ചെയർമാനുമായിട്ടുള്ള 5-അംഗ കമ്മിറ്റി ക്യാബിനറ്റ് പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിനെ 45 ദിവസത്തിനകത്ത് തന്നെ റിപ്പോർട്ട് തരുന്നതിന് വേണ്ടിയാണ് ആ കമ്മിറ്റി വെച്ചത്.
0: എന്നാൽ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടില്ലെന്നും സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള 6 ആഴ്ച സമയം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് ശേഷം സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചു. ബസ് സർവീസ് നിർത്തിയിട്ടുള്ള സമരം തൽക്കാലമില്ലെന്നും മറ്റു കാര്യങ്ങൾ സംഘടനകളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കാൻ മന്ത്രി സണ്ണി ജോസഫ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാലക്കാട് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപന തലത്തിലും സമിതികൾ രൂപീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം 7 ESI ആരോഗ്യരക്ഷാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തെലങ്കാനയിൽ തുടക്കം കുറിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ESI ആശുപത്രികളിൽ 668 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. 53

0: ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമാകേണ്ടത് കമ്മീഷന്റെ കൂടി ആവശ്യകതയാണെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ നിയമാനുസൃതമായി ആവശ്യപ്പെടുന്ന പക്ഷം കൈമാറുമെന്നും PSE അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് വൈകിട്ട് 7 മണി മുതൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യത്തിലാവും നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്നും KSEB വ്യക്തമാക്കി. വൃക്കരോഗബാധിതർക്ക് ജീവധാര ചികിത്സാ സഹായ പദ്ധതിയുമായി പാലക്കാട് നഗരസഭ. വീട്ടിൽ ഡയാലിസിസ് സാധ്യമാക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ആരോഗ്യ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തകർ, ആശുപത്രികൾ, റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുമായുള്ള യോഗം നാളെ നടക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് രീതി സംബന്ധിച്ച് നഴ്സിംഗ് പഠിച്ചവർക്ക് പ്രായോഗിക പരിശീലനം നൽകും. വാർഡ് അടിസ്ഥാനത്തിൽ സർവേ നടത്തി വൃക്കരോഗ സാധ്യത ഉള്ളവരെ കണ്ടെത്തി മുൻകൂട്ടി മെഡിക്കൽ സഹായം ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, മറ്റ് പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രിയിലെ നെഫ്രോളജി യൂണിറ്റ് എന്നിവയുടെ സേവനവും പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും.
0: സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കുന്നു. കണിച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റ് പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT റൂക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. കാർഷിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നതിന്റെ സാധ്യതകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നു. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ SP പുരം പാത തുറന്നാൽ നിലവിൽ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള കാന്തല്ലൂർ വട്ടവട യാത്ര മിനിറ്റുകളായി ചുരുങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലെത്തുവാൻ നിലവിൽ 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. വനംവകുപ്പ് അടച്ചുപൂട്ടിയ ദേശീയോദ്യാനത്തിലൂടെയുള്ള പാത തുറന്നാൽ ഇത് 30 കിലോമീറ്ററായി ചുരുങ്ങും. വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ ഈ തീരുമാനം സ്വാധീനിക്കും. പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയുടെ കുതിപ്പിനും പാത തുറക്കുന്നത് വഴി തെളിക്കും. ഭരണകൂടത്തിന്റെ പുതിയ ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്.
0: ലോർഡ്സിൽ നടന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ 113 റൺസ് നേടിയതിലൂടെ ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതന്റെ സത്യപ്രതിജ്ഞ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 മാസത്തിൽ കൈവരിച്ചത് 11.3% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും.

സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പി എസ് സി പരീക്ഷാക്രമക്കേടിന്റെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം. പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. നീയും ഞാനും ഈ ചിത്രത്തിനു വേണ്ടി വിനു തോമസ് സംഗീതം നൽകി. മൃദുല വാര്യർ പാടിയത്. ഈ ഗാനത്തിന്റെ രചന സലാഹുദ്ദീൻ കേച്ചേരി.

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55 പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വെങ്കോട് വട്ടപ്പാറ.
2: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9:00 പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
3: മധുബാലകൃഷ്ണൻ പാടിയത് ചിത്രം സഹപാഠി 1975 TS രാധാകൃഷ്ണന്റെ സംഗീതം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ സന്ധ്യാഗീതം സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി എഫ് എം, സമയം 6 മണി കഴിഞ്ഞ 50 മിനിറ്റ്. ഇനി കേൾക്കാം വയലും വീടും.
1: ചില തീരുമാനങ്ങൾ കൈവിട്ട അമ്പുപോലെയാണ്. അത് ഉണ്ടാക്കിയേക്കാവുന്ന ക്ഷതങ്ങൾ ഒരിക്കലും ഉണങ്ങാത്തതായിരിക്കും. ഒരു ചിരി കൊണ്ടോ അഭിനയം കൊണ്ടോ ആ ക്ഷതം ഉണങ്ങാൻ സാധ്യതയില്ല. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തുക. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ വഴുതനവർഗ വിളകളിലെ രോഗനിയന്ത്രണത്തെക്കുറിച്ച് ബിന്ദുവാർ മാത്യൂസുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പതുപോലെ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. നായ്ക്കളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നതിന് അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാമാണ്? ഇതിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. മുളയുള്ള പറമ്പിൽ വിള വേണ്ട, ഈ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? മറ്റു വൃക്ഷവിളകളിൽ നിന്നും വ്യത്യസ്തമായി മുളയുടെ വേരുകൾ എത്ര അകലത്തിലേക്ക് വേണമെങ്കിലും കടന്നു ചെല്ലും. മുള സാധാരണയായി വെച്ചുപിടിപ്പിക്കുന്നത് പറമ്പിന്റെ ഏതെങ്കിലും ഒഴിഞ്ഞ കോണിലായിട്ടായിരിക്കും. പക്ഷേ കാലം കുറെ കഴിയുമ്പോൾ പുരയിടമൊട്ടാകെ വേരാഴ്ത്തി വെള്ളവും വളവുമെല്ലാം വലിച്ചെടുത്ത് കൂടുതൽ കന്നുപൊട്ടി ഇവ വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു മുളങ്കാടായി മാറുന്നു. മുള ഇങ്ങനെ പടർന്നു കഴിഞ്ഞാൽ പിന്നെ ആ പറമ്പിൽ മറ്റു കാർഷിക വിളകൾ തീർത്തും അസാധ്യമായിത്തീരുന്നു. കൃഷിയിടത്തിലെ വെള്ളവും വളവും കവർന്നെടുക്കുക മാത്രമല്ല, ഇങ്ങനെ പടർന്ന് പന്തലിക്കുമ്പോൾ പറമ്പിൽ സൂര്യപ്രകാശവും വേണ്ടത്ര ലഭ്യമാകില്ല. കാലക്രമേണ തൊട്ടടുത്തുള്ള കൃഷിയിടം പോലും കൃഷിക്ക് സാധിക്കാത്തതായി വരുന്ന സാഹചര്യവും ഉണ്ടാകും. അതുകൊണ്ടാണ് മുളയുള്ള പറമ്പിൽ വിള വേണ്ട എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല കേട്ടോ. ഇപ്പോൾ മുള ഒരു അലങ്കാര ചെടിയായി മിക്കയിടത്തും സ്ഥാനം നേടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. വഴുതനവർഗ വിളകളിലെ രോഗനിയന്ത്രണം, കൃഷിരീതി തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദമായൊരു അഭിമുഖം ഇന്ന് കേൾക്കാം. തിരുവനന്തപുരം മിത്രനികേതൻ ICAR കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദുവാർ മാത്യൂസാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ശ്രീമതി ബിന്ദുവാർ മാത്യൂസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: ബിന്ദു മേഡം, വഴുതന വർഗ വിളകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വഴുതന, തക്കാളി ഇതെല്ലാം വരുമല്ലേ?
3: അതെ, വഴുതന, തക്കാളി, മുളക്, കത്തിരി ഇതെല്ലാം തന്നെ വഴുതന വർഗ വിളകളിൽ വരുന്ന വിളകളാണ്.
2: അപ്പം ഇതിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതൊക്കെയാണ്?
3: നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ചെറിയ കീടങ്ങൾ തൊട്ട് പുഴുക്കള്, വണ്ടുകൾ എല്ലാം തന്നെ ഇതിനെ ആക്രമിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് കർഷകർ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ കീടങ്ങൾ വരാതിരിക്കാനുള്ള മാർഗങ്ങളാണ്. ഇപ്പം കൃഷി ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിനെ പരിപോഷിപ്പിച്ച് കൃഷി ചെയ്യുക. ഇപ്പം മണ്ണിനെ പരിപോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കുമ്മായ പ്രയോഗം കൃത്യമായിട്ട് ചെയ്യുക. കാരണം വഴുതനവർഗ വിളകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ രോഗങ്ങളും നന്നായിട്ട് കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനകത്ത് കുമ്മായ പ്രയോഗം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകണം. സെന്റ് 1-2 കിലോഗ്രാം എന്നെങ്കിലും രീതിയിൽ തന്നെ കുമ്മായ പ്രയോഗം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുതന്നെ കൊടുക്കുന്ന വളങ്ങൾ, പ്രത്യേകിച്ചും നമ്മൾ രാസവളങ്ങൾ കൊടുക്കുകയാണെങ്കിലും അതേപോലെ ജൈവവളങ്ങൾ കൊടുക്കുകയാണെങ്കിലും സൂക്ഷ്മമൂലകങ്ങളാണെങ്കിൽ പോലും എല്ലാം തന്നെ നന്നായിട്ട് ആഗീകരണം നടത്തി കൃഷി വളരെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ രോഗപ്രതിരോധ ശേഷി കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കീടങ്ങളും രോഗങ്ങളും ഒരുപോലെ കുറച്ചു നിർത്താനായിട്ടും സാധിക്കും. അപ്പോൾ അത്യാവശ്യം നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് വഴുതനവർഗ വിളകളിൽ കായതുരപ്പൻ, തണ്ടുതുരപ്പൻ, പുഴുക്കൾ ധാരാളം വരാറുണ്ട്. തുടക്കത്തിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ തന്നെ അവലംബിക്കുക. തുടക്കത്തിൽ 1-2 കായകളിൽ ആക്രമണമാണെങ്കിൽ ആ കായകൾ മുറിച്ചു മാറ്റിയാൽ തന്നെ അത്യാവശ്യം നമുക്ക് ആ കീടങ്ങൾ വളരാതിരിക്കാനുള്ള ഒരു തടസ്സം ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ അഥവാ കൂടുതലാണെങ്കിൽ നമുക്ക് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. ഏറ്റവും നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് വേപ്പിൻ കുരു സത്ത്. 5%

0: ശരീരമുള്ള വേപ്പിൻ കുരുസത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കായ്കൾക്ക് വരുന്ന തുരപ്പൻ പുഴുക്കൾ, പ്രത്യേകിച്ചും കായതുരപ്പനുണ്ട്, തണ്ട് തുരപ്പനുണ്ട്,
1: ലക്ഷണങ്ങൾ നമുക്ക്
0: അതായത് അതിനകത്ത് അതിന്റെ വിസർജ്യ വസ്തുക്കൾ തന്നെ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കായകൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ പുറമെ ചില കായകൾ കാണാൻ പറ്റത്തില്ല. പച്ചക്കറി കടകളിൽ നിന്നൊക്കെ ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ മുറിക്കുമ്പോഴായിരിക്കും അത്തരത്തിലുള്ള പുഴുക്കളെ കാണുന്നത് തന്നെ. അപ്പൊ ഇത് തുരന്ന് അകത്ത് കയറി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുന്നേ കൂട്ടി ഒരു പ്രതിരോധ മാർഗം, തുടക്കത്തിൽ തന്നെ നമ്മൾ വേപ്പിൻ കുരുസത്ത് പ്രയോഗിക്കുക. അതേപോലെ നമുക്കൊരു മിത്രകുമ്മളായിട്ടുള്ള ബിവേറിയ ബസിയാന നമുക്ക് ലഭ്യമാണ്. ഇത് നമുക്ക് പൊടി രൂപത്തിൽ ലഭ്യമാണെങ്കിൽ 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും, ലായനിയാണെങ്കിൽ 5 മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും നമുക്ക് കലക്കി തളിച്ചു കൊടുത്താൽ അത്യാവശ്യം എവിടെയെങ്കിലും ഈ പുഴുക്കൾ ഉണ്ടെങ്കിൽ അതിന് രോഗം വരുത്തി കൊല്ലാനായിട്ട് ഇത്തരത്തിലുള്ള മിത്രകുമ്മളുകൾ സഹായിക്കുന്നു.
1: ഇടയ്ക്കിടയ്ക്ക്
0: ഇതിന്റെ ഒരു പ്രശ്ന പരിഹാര മാർഗം എന്നുള്ള രീതിയിൽ മുൻകൈ കൂട്ടി ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു വിധത്തിൽ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗോമൂത്രം കാന്താരി മിശ്രിതം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് 1 ലിറ്റർ ഗോമൂത്രം എടുത്താൽ 10 ഗ്രാം കാന്താരി മുളക് അതിൽ നന്നായിട്ട് അരച്ച് ചേർത്ത് അതിൽ 9 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ലായനി തയ്യാറാക്കി തളിച്ചു കൊടുക്കുന്നതും അത്യാവശ്യം ജൈവ നിയന്ത്രണ ഉപാധികൾ നമുക്ക് റിപ്പല്ലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനോടുപടി ഏതെങ്കിലും തരത്തെ കീടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള കഴിവ് ഇത്തരത്തിലുള്ള ജൈവ നിയന്ത്രണ മാർഗത്തിൽ നമുക്ക് അവലംബിക്കാം. നേരെ മറിച്ച് രാസ കീടനാശിനിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന പുത്തൻ തലമുറയിലുള്ള രാസ കീടനാശിനികൾ തന്നെയുണ്ട്. ഫെയിം എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം പുത്തൻ തലമുറയിൽ നമുക്ക് നല്ല സുരക്ഷിത, പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻസെക്ട്സ്, അതായത് നമുക്ക് മിത്രങ്ങളായിട്ടുള്ള ഒരുപാട് പ്രാണികൾ നമ്മുടെ പരിസരത്തുണ്ട്, അതിനെ നശിപ്പിക്കാത്ത രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള പുത്തൻ തലമുറ കീടനാശിനികൾക്ക് പ്രയോഗം നടത്താനായിട്ട് സാധിക്കും.

0: മാർഗം ജലസേചനം കൊടുക്കുക എന്നുള്ളത്. ജലസേചനം പ്രത്യേകിച്ചും ഇലയുടെ അടിഭാഗങ്ങൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രാണികളെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കഞ്ഞിവെള്ളം ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം ഡൈല്യൂട്ട് ചെയ്ത് ഇലകളുടെ അടിഭാഗങ്ങളിൽ ഒഴിച്ചു കൊടുത്താലും ഇത്തരത്തിലുള്ള പ്രാണികളുടെ ചലനശേഷി നമുക്ക് നിർവീര്യമാക്കാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന മറ്റൊന്നാണ് വേപ്പധിഷ്ഠിത കീടനാശിനി. അത് വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ നമുക്ക് തയ്യാറാക്കി തളിക്കാം, അല്ലെങ്കിൽ വേപ്പെണ്ണ ആവണക്ക എണ്ണ എമൽഷൻ തയ്യാറാക്കി തളിക്കാം. ഇത്തരത്തിലുള്ള തളിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കീടങ്ങളുടെ കഴിക്കാനുള്ള അവരുടെ പ്രവണത നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇലകളെ ആക്രമിക്കുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും, കീടങ്ങളെ നമുക്ക് ഒരു വിധത്തിൽ നിയന്ത്രിച്ച് നിർത്താനായിട്ടും സാധിക്കും. അതുമല്ല നമ്മൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കീടനാശിനികളായിട്ട് നമുക്ക് മണ്ടരികൾക്കൊക്കെ നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കും. സ്പൈറോമെസിഫൻ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അതൊരു 0.8 mL വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി നമുക്ക് തളിച്ചു കൊടുക്കാം. ഇപ്പം ഈ രീതിയിൽ ജൈവ കീടനാശിനിയും രാസ കീടനാശിനി അത്യാവശ്യ ഘട്ടങ്ങളിലുമായിട്ട് സംയോജിതമായിട്ടാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വിളകളുടെ ചുറ്റുപാട് നമ്മൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കള നിയന്ത്രണം വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം കള നിയന്ത്രണം എന്ന് പറയുന്നതിന്റെ കാര്യം ഇത്തരത്തിലുള്ള കീടങ്ങൾ നമ്മളുടെ വിളകൾ അവിടെ ഇല്ല എങ്കിൽ പോലും കളകളിൽ അത്യാവശ്യം അവരുടെ ജീവിതചക്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പച്ചക്കറി വിളകളെ അത് ആക്രമിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും കള നിയന്ത്രണം വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ കൃഷി ചെയ്യുമ്പോഴും അതിൽ കൃഷി തുടങ്ങുമ്പോഴും ഒക്കെ തന്നെ കള നിയന്ത്രണം വളരെ നന്നായിട്ട് ചെയ്യേണ്ടതായിട്ട് ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ കെണിവിളകൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പ്രത്യേകിച്ചും വഴുതനവർഗ്ഗ വിളകളിൽ പ്രധാനമായിട്ടും ചെയ്യാൻ ആവണക്ക് ചുറ്റുപാടും വളർത്തുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ കീടങ്ങൾ കൃഷിസ്ഥലത്തേക്ക് കയറാതെ തന്നെ ഈ കെണിവിളകളിലേക്ക് നമുക്ക് സുരക്ഷിതമായിട്ട് കീടനാശിനി പ്രയോഗം കൊടുത്താൽ മതിയാവും. അതേപോലെ നമുക്ക് ചോളം നടുകയാണെങ്കിലും വെള്ളീച്ച പോലുള്ള ചെറിയ പ്രാണികളെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും.
1: ചുറ്റുമാണോ ചെയ്യേണ്ടത്?
0: അതെ, കെണിവിളകൾ നമ്മൾ കൃഷിസ്ഥലത്തിന് ചുറ്റുമായിട്ട് നട്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കീടങ്ങളെ നിയന്ത്രിക്കാം. ഇതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമിതമായ കീടനാശിനി പ്രയോഗം ഒഴിവാക്കുക എന്നുള്ളതാണ്. കർഷകര് കീടനാശിനി ഉപയോഗിക്കുന്നതിന് മുൻപേ തന്നെ കൃഷിസ്ഥലത്ത് വളരെ സുരക്ഷിതമായിട്ട് ഒബ്സർവ് ചെയ്യണം, അതായത് നിരീക്ഷിച്ച് നോക്കണം നമ്മളുടെ പച്ചക്കറികളിൽ കീടങ്ങളാണോ രോഗങ്ങളാണോ എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ മരുന്ന് തളി കൊടുക്കാൻ. കൃത്യമായിട്ടും മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, കീടങ്ങളെ നമുക്ക് കാണാനായിട്ട് തന്നെ പറ്റും. അത് വണ്ടുകളായിട്ടായിരിക്കാം, പുഴുക്കളായിട്ടായിരിക്കാം, അല്ലെ അതിൻ്റെ മൊട്ടക്കൂട്ടങ്ങളായിരിക്കാം, അതിൻ്റെ സമാധിയിലിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വിസർജ്യ വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് തിന്ന ഭാഗങ്ങൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് അരിപ്പ പോലെ അതിൻ്റെ ഹരിതകം മുഴുവൻ കാർന്നു നന്നായിട്ട് കാണാൻ പറ്റും, നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അടിയിലിരിക്കുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ കണ്ണുകൊണ്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിനുപരിയായിട്ട് നമ്മൾ രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രശ്നങ്ങളേറിയ രോഗങ്ങളും തന്നെയുണ്ട്. കർഷകർ വഴുതന, തക്കാളി, മുളക് ഇത് കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ബാക്ടീരിയൽ വാട്ടം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട രോഗം പരത്തുന്നത് അണുക്കളാണ്. അതായത് ബാക്ടീരിയ ആകാം, കുമിൾ രോഗങ്ങൾ അല്ലെങ്കിൽ ഫംഗസ് രോഗങ്ങളാകാം, വൈറസ് രോഗങ്ങളാകാം, ഇതൊക്കെ തന്നെ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള അണുക്കളാണ്. ഈ അണുക്കളെ നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന നിരീക്ഷിക്കുമ്പോൾ ലക്ഷണങ്ങളായിരിക്കാം. ഒന്നുകിൽ വാടിപ്പോകാം, ചീയലാകാം, അഴുകലാകാം, ഇലപ്പൊട്ടാകാം, മൂടുചീയലാകാം, ഇതൊക്കെ തന്നെ ലക്ഷണങ്ങൾ മാത്രമേ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ മുന്നേ കൂട്ടി കാണുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വഴുതനവർഗ്ഗ വിളകളിൽ അത്യാവശ്യം നമ്മൾ പൂക്കൾ എത്തിക്കഴിയുമ്പോഴായിരിക്കും സാധാരണഗതിയിൽ രോഗങ്ങൾ പടരാൻ തുടങ്ങുന്നത്, ദ്രുതഗതിയിലായിരിക്കും ഈ വാട്ടം സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കൃഷി ചെയ്യുമ്പോൾ തന്നെ മണ്ണിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുമ്മായ പ്രയോഗം ചെയ്യുക. കാരണം അമ്ലത്വ ക്രമീകരണം ഇതേപോലെ ബാക്ടീരിയൽ വാട്ടങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ കർഷകർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിന്റെ പ്രയോഗം നല്ലതാണ്. അതായത് സെന്റ് ഒന്നിന് നമ്മൾ 2 kg കുമ്മായ പ്രയോഗം ചെയ്ത് ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സെന്റ് ഒന്നിന് ഒരു 6 kg ബ്ലീച്ചിങ് പൗഡറും നമ്മൾ കൊടുത്തതിന് ശേഷം അടുത്തൊരു 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ നടുന്നതിനെ കുറിച്ച് ക്രമീകരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ വാട്ട രോഗത്തിനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി മിശ്രിതം മണ്ണിൽ കൊടുക്കുക. തുടർന്ന് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വീണ്ടും സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്നുള്ള മിത്ര ബാക്ടീരിയ നമ്മൾ മണ്ണിൽ ഒരു 10 മുതൽ 15 ദിവസം ഇടവേളകളിൽ സുരക്ഷിതമായിട്ട് കൊടുക്കുക. അതൊരു 20 g/L വെള്ളത്തിലാണ് അത് മണ്ണിൽ പ്രത്യേകിച്ചും ചെടികളുടെ ചുവട്ടിൽ നമ്മൾ കുതിർത്ത് കൊടുക്കാം, ഇലകളിൽ തളിച്ചു കൊടുക്കാം. അപ്പൊ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബാക്ടീരിയൽ വാട്ടത്തിനെ നമുക്ക് പ്രതിരോധിച്ച് നിർത്താനായിട്ട് സാധിക്കും.
1: ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ അത് നമുക്ക് ശരിയായി എടുക്കാൻ

0: പാടാനായിട്ട് പാടായിരിക്കും. കാരണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്തടുത്ത് ചെടികളിലേക്ക് വ്യാപിക്കുന്നതിന്റെ തോത് വളരെ പെട്ടെന്നായിരിക്കും. കാരണം വെള്ളത്തിൽ കൂടെയാകാം, മണ്ണിൽ കൂടെയാകാം, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ കൂടെയാകാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ബാക്ടീരിയൽ വാട്ടം തടയാൻ മുൻകരുതൽ എടുക്കേണ്ടതായിട്ട് വരും.
1: പിന്നെ കുമിൾവാട്ടവും ഉണ്ടല്ലോ.
0: അതെ അതെ, കുമിൾവാട്ടങ്ങളും ഉണ്ട്. കുമിൾവാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിലുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ ചെയ്യുന്നതിനുപരിയായിട്ട് അത്യാവശ്യം വരികയാണെങ്കിൽ ഒരു കുമിൾനാശിനികൾ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. അതിന് നമുക്ക് കോപ്പർ ബേസ്ഡ് ഫംഗിസൈഡ്സ്, അതായത് തുരിശു ചേർന്ന കുമിൾനാശിനികൾ നമുക്ക് ലഭ്യമാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് നമുക്ക് ലഭ്യമാണ്, കോപ്പർ ഹൈഡ്രോക്സൈഡ് നമുക്ക് ലഭ്യമാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് ആണെങ്കിൽ 3 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും, കോപ്പർ ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ 2 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് ഫംഗൽ ഡിസീസ് അതല്ലെങ്കിൽ ബാക്ടീരിയൽ ഡിസീസ് വരുന്ന കൃഷി സ്ഥലങ്ങളാണെങ്കിൽ അടുത്ത പ്രാവശ്യം ആ കൃഷി അവിടെ ഒഴിവാക്കി മറ്റ് വിളകൾ അവിടെ ചെയ്യുന്നതായിരിക്കും പുതിയ വിള പരിക്രമണം വളരെ നല്ല ഒരു കാര്യമാണ്.
1: സൈക്കിൾ ഒന്ന്
0: ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ മണ്ണിൽ നമുക്ക് മറ്റൊരു പ്രയോഗം നടത്താൻ പറ്റുന്നതാണ് വാം അല്ലെങ്കിൽ വെസിക്കുലാർ ആർബിസ്കുലാർ മൈക്കോറൈസ. അതൊരു വേര് കുമിളാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പ്രതിരോധ ശേഷി കൂട്ടും. തൈകൾ നടുന്ന സമയത്ത് നമുക്കിത് കൊടുക്കാം. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പോട്ട്രയിൽ തൈകൾ നടുകയാണെങ്കിൽ 2 ഗ്രാം വീതം ആ മിശ്രിതത്തിൽ കൊടുക്കാം. അല്ല നമ്മൾ തവാരണയിൽ നടുകയാണെന്നുണ്ടെങ്കിൽ 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ നമുക്ക് കൊടുക്കാം. അത് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ രോഗപ്രതിരോധ ശേഷി കിട്ടും, മണ്ണിൽ കിടക്കുന്ന അമിതമായ ഫോസ്ഫറസിനെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും, വേരുപടലം കൂട്ടും, അത്യാവശ്യം ഒരു വരൾച്ചയെ പ്രതിരോധിക്കാനും സാധിക്കുന്നുണ്ട്.
1: പിന്നെ നമ്മൾ വിത്ത് നടുമ്പം അതിന്റെ ഒരു പരിചരണവും കൂടെ ചെയ്താൽ,
0: വിത്ത് പരിചരണം പറയുമ്പോൾ തീർച്ചയായും വിത്തിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചു വേണം ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ രോഗം ഉള്ള ചെടിയിൽ നിന്ന് ഒരു കാരണവശാലും വിത്ത് ശേഖരിക്കരുത് ഇത്തരത്തിലുള്ള വിളകൾക്ക് പ്രത്യേകിച്ചും. കാരണം ഇതിനകത്ത് വൈറസ് രോഗങ്ങളുണ്ട് അല്ലെങ്കിൽ തന്നെ ഫംഗസ് രോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് മുളകിലൊക്കെ ആണെങ്കിൽ അഴികൾ രോഗങ്ങളൊക്കെ വ്യാപകമായിട്ട് കാണുന്നതാണ്. മുളകിന്റെ കായകളുടെ അഴികളുണ്ട്, ഇലകളുടെ അഴികളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അഴികൾ രോഗങ്ങളുള്ള ചെടികളുടെ വിത്തുകളൊന്നും ഒരു കാരണവശാലും നമ്മൾ ശേഖരിച്ച് അടുത്ത കൃഷിക്ക് ഉപയോഗിക്കരുത്. അപ്പം അഥവാ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിത്തുകൾ ഏതാണെങ്കിൽ തന്നെയും നമ്മളൊരു വിത്ത് പരിചരണം നല്ലത് തന്നെയാണ്. 1 കിലോഗ്രാം വിത്തിന് ഒരു രാസ കുമിൾനാശിനി പരിചരണമാണെങ്കിൽ നമുക്ക് ബാവസ്റ്റിന് ഉപയോഗിക്കാം, അതായത് കാർബൺ ഡയോക്സൈഡ് എന്നുള്ള കെമിക്കൽ ഉപയോഗിക്കാം. അത് 1 കിലോഗ്രാം വിത്തിന് 2 ഗ്രാം എന്ന രീതിയിൽ നമ്മൾ കൊടുത്താൽ മതിയാവും. അതേസമയം ജൈവ നിയന്ത്രണ മാർഗത്തിലാണെങ്കിൽ സ്യൂഡോമോണാസ് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ നമ്മൾ ഇതിന്റെ തൈകൾ പറിച്ചു നടുമ്പോഴും നമുക്ക് ആ വേരുകളെയും വേണമെങ്കിൽ പരിചരിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം. കാരണം പരിചരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മണ്ണിൽ കൊണ്ട് നടുമ്പോൾ വേരുകൾക്ക് ഒരു രോഗപ്രതിരോധ ശേഷി കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വിത്ത് നടുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ആരോഗ്യമുള്ള വിത്ത്, ഗുണമേന്മയുള്ള വിത്ത്, അത് വിശ്വാസമുള്ള സ്രോതസ്സിൽ നിന്ന് തന്നെ വാങ്ങിച്ച് തയ്യാറാക്കി കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഈ പച്ചക്കറിയിലെ ഈ വഴുതനവർഗ്ഗ വിളകളുടെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഏകദേശം 3 മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വിളയാണ്. നമുക്ക് ഈ പറയുന്ന കൃഷിസ്ഥലങ്ങളിലെല്ലാം തന്നെ ചെല്ലുമ്പോഴും അത്യാവശ്യം വീട്ടാവശ്യത്തിൽ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് 1-2 കായകളാണെങ്കിൽ പോലും അവർക്ക് സുരക്ഷിതമായിട്ട് വലിയ കീടനാശിനികളില്ലാതെ ചെയ്യാം. അതേപോലെ നമുക്ക് മുളക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്രോപ്പാണ്. കീടനാശിനികളുടെ അമിതമായ പ്രയോഗം മുളകിൽ വരാറുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ വളരെ പ്രതിരോധ ശേഷിയുള്ള ഉജ്ജ്വല, അനുഗ്രഹ എന്ന ഇനങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. അതിനോടുപരിയായിട്ട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഇനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ബാംഗ്ലൂരിന്റെ അർഖഖ്യാതി എന്ന് പറയുന്ന ഒരു ഇനം. അത് കാര്യമുളകം നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടും. എന്നിരുന്നാൽ പോലും വളരെ നല്ല അത്യാവശ്യം പ്രതിരോധ ശേഷിയും അതുപോലെ കായ്ഫലം കൂടുതലുള്ള ഒരു വിളയും തന്നെയാണ്. നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുളക് ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മണ്ണിന്റെ അമ്ലത്വം വളരെ കൃത്യമായിട്ട് ക്രമീകരിക്കണം. അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബ്ലീച്ചിങ് പൗഡറിന്റെ ലായനി തയ്യാറാക്കി നമ്മൾ ഒഴിക്കേണ്ടതായിട്ടൊക്കെ വരും. പക്ഷേ അതിനൊപ്പം മഞ്ഞക്കെണികൾ, നീലക്കെണികൾ, വെള്ളക്കെണികൾ ഇത് മൂന്നും തന്നെ നമ്മൾ കൃഷിസ്ഥലത്ത് ഉപയോഗിക്കുക. മഞ്ഞക്കെണികളാണെങ്കിൽ വെള്ളീച്ചകളെയും അതേപോലെ നീലക്കെണികളാണെങ്കിൽ എലപ്പേനുകളെയും വെള്ളക്കെണികളാണെങ്കിൽ വെള്ളീച്ചകളെയും അതേപോലെ തന്നെ മുഞ്ഞ ഇതുപോലെ ചെറിയ പ്രാണികളെല്ലാം തന്നെ ആകർഷിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ മുരടിപ്പ് വരും. അത് 2 തരത്തിലും നമുക്ക് മനസ്സിലാക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ വൈറസ് രോഗം ബാധിച്ചുള്ള മുരടിപ്പ് വരാം, അല്ല എന്നുണ്ടെങ്കിൽ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ എലപ്പേനാകാം, വെള്ളീച്ചയാകാം, ഇതൊക്കെ തന്നെ നീരൂറ്റി കുടിക്കുമ്പോഴും അതിന്റെ മുകള ഭാഗങ്ങൾ മുരടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പം നമ്മൾ ആദ്യം തന്നെ ആ മുകള ഭാഗങ്ങൾ ഒടിച്ചു മാറ്റി അത് വൈറസ് രോഗമല്ല എന്ന് സ്ഥിരീകരിക്കാനായിട്ട് അതിനുശേഷം നമ്മൾ ഒരു വേപ്പധിഷ്ഠിത കീടനാശിനികൾ തയ്യാറാക്കി തളിക്കുക. അതിനോടൊപ്പം തന്നെ നമുക്കൊരു മിത്രകുമിൾ ലഭ്യമാണ്, ലെക്കാനി സീലിയം ലെക്കാനി. ഇത് നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാം. ലായനി രൂപത്തിലാണെങ്കിൽ 5 മില്ലി

0: മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലും, പൊടി രൂപത്തിലാണെങ്കിൽ 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലും എന്ന തോതിൽ നമുക്ക് തളിച്ചു കൊടുക്കാം. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള ചെറിയ പ്രാണികൾക്ക് രോഗം വരുത്തി കൊല്ലാനുള്ള ഒരു മിത്രകുമ്പളാണ്. ഇതൊക്കെ തന്നെ തളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലകളുടെ അടിഭാഗത്ത് വേണം ഇതിന്റെ തളി ചെല്ലാനായിട്ട്. കെണികൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ചെടികളുടെ ഉപരിതലത്തിന് മുകളിൽ, പ്രത്യേകിച്ചും ഇലപ്രതലത്തിന്റെ ഒരടി മുകളിലായിട്ടെങ്കിലും തന്നെ ഈ കെണികൾ സ്ഥാപിക്കണം. ഒരു കാരണവശാലും ഇലകളുടെ അടിയിലായിട്ടല്ല കെണികൾ വെക്കേണ്ടത്, മുകളിലായിട്ട്. എന്നിരുന്നാൽ മാത്രമേ ഈ വെളിച്ചത്തിലേക്ക് ചെറിയ ഈച്ചകൾ ആകർഷിക്കത്തുള്ളൂ. ഈ കെണികൾ തന്നെ നമുക്ക് വിപണിയിൽ 25 മുതൽ 50 രൂപ നിരക്കിൽ റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. പക്ഷേ സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ പറ്റും. അത് മഞ്ഞ കളറാണെങ്കിൽ മഞ്ഞ തരത്തിലുള്ള പെയിന്റോ, അല്ലെങ്കിൽ നീലയാണെങ്കിൽ നീല കളറോ, വെള്ളയാണെങ്കിൽ വെള്ള കളറിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ തകരപ്പാട്ടോ ഏത് കളറിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. അതിന്റെ മുകളിലായിട്ട് സ്വല്പം ആവണക്കെണ്ണ അല്ലെങ്കിൽ ഗ്രീസ് പുരട്ടിയാൽ മതിയാവും. അപ്പൊ അത് തോർന്നു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആഴ്ചയിലാഴ്ചയിൽ ഒന്ന് വീണ്ടും ഒന്ന് പുരട്ടി കൊടുക്കുക. അതേപോലെ നമുക്ക് ബന്ദി ചെടികൾ എക്കോളജിക്കൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ചെറിയ കീടങ്ങളെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും.
1: ബിന്ദു മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്ര നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച്. വഴുതനവർഗ വിളകളിൽ വരുന്ന രോഗങ്ങളും കീടങ്ങളും എങ്ങനെയാണ് നമ്മൾ അതിനെ നിയന്ത്രിക്കേണ്ടത്, ഈ കാര്യം വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: വഴുതനവർഗ വിളകളിലെ രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ച് തിരുവനന്തപുരം മിത്രനികേതൻ ICAR കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദു ആർ മാത്യൂസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നതിന് എന്തെങ്കിലും നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ടോ? ഉത്തരം ഉണ്ട്. വളർത്തു നായ്ക്കൾക്ക് എല്ലാ വർഷവും പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകിയിരിക്കണം. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസും എടുക്കേണ്ടതാണ്. മാത്രമല്ല, ഇത് ഓരോ വർഷവും പുതുക്കുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നതിന് അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങൾ. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.

0: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
1: വയലും വീടും സമാപിക്കുന്നു. ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ്എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. മഴവില്ല ഈ ചിത്രത്തിനു വേണ്ടി ചിത്രം പാടിയത് ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിദ്ധാരാമൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം.
1: പ്രിയ ശ്രോതാക്കളെ, ഗ്രാമഫോണിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആകാശവാണിയിലൂടെ ഒഴുകിയെത്തി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച മനോഹരമായ ലളിതഗാനങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കുവാനുള്ള എളിയ പരിശ്രമമാണ് ഈ പരിപാടി. ഇന്ന് ഗ്രാമഫോണിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് ലക്ഷ്മി എൽ വി, രജനി എസ് എന്നീ ഗായകരാണ്. ഒപ്പം കീബോർഡിൽ അലീന.
2: എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽ വി ലക്ഷ്മി, തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറം സ്വദേശിയാണ്. ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റില് പോസ്റ്റൽ അസിസ്റ്റന്റായിട്ട് കഴിഞ്ഞ 11 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ഞാൻ 3 ക്ലാസ് മുതൽ സംഗീതം അഭ്യസിച്ചു വരുന്നു. ഞാനിവിടെ ആദ്യമായി പാടുന്ന ഗാനം മഴവില്ലിൻ മക്കൾക്ക്. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ഗ്രാമഫോണിൽ അടുത്തതായി ഗാനങ്ങൾ ആലപിക്കുന്നത് രജനി എസ്.
1: എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് രജനി എസ്. ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. കൊട്ടാരക്കര വാളകം കോമ്പസ് ഗ്ലോബൽ സ്കൂളിൽ സംഗീതാധ്യാപികയായിട്ട് ജോലി നോക്കുകയാണ്. ആകാശവാണിയിലെ ഗ്രാമഫോൺ എന്ന പരിപാടിയിൽ ഒരവസരം തന്നതിന് ആകാശവാണിയോടുള്ള എന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യം പാടുന്ന ഗാനം പൂവിളി കേൾക്കുന്നു. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം കെ പി ഉദയഭാനു.

ത്യാഗരാജ സ്മൃതികളിലുണരും. ഗാനരചന കുറിച്ചി രാജശേഖരൻ, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനങ്ങൾ നിങ്ങൾക്കേവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രാമഫോൺ കെയർ ഓഫ് പ്രോഗ്രാം മേധാവി അനന്തപുരി എഫ് എം ആകാശവാണി തിരുവനന്തപുരം 14 എന്ന വിലാസത്തിൽ അയക്കുക. ഗ്രാമഫോൺ സമാപിക്കുന്നു. ഇന്ന് ഗ്രാമഫോണിൽ ഗാനങ്ങൾ ആലപിച്ചത് ലക്ഷ്മി, എൽ വി, രജനി എസ് എന്നീ ഗായകരാണ്. ഒപ്പം കീബോർഡിൽ അലീന. നിർവഹണ സഹായം കവിതാ സുരലയ. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. നിർവഹണം എം കെ ദിലീപ്. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടിയിൽ. ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം. സമയം 8 മണി. ഇനി പ്രധാന വാർത്തകൾ. രാജ്യത്ത് 7 ESI ആരോഗ്യപരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. പൌരത്വം നിർണയിക്കുന്നതിനും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതിനും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന്

സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. കൊട്ടാരക്കര സ്വദേശികളുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് വിമാനമാർഗം നാളെ തിരുവനന്തപുരത്ത് കൊണ്ടുവരും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വ്യാജ മാരത്തോൺ രജിസ്ട്രേഷൻ തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പരസ്യങ്ങൾ പ്രചരിപ്പിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ്. ജുറാസിക് പാർക്ക്, ദി പിയാനോ എന്നീ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാം നീൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സിഡ്നിയിലായിരുന്നു അന്ത്യം. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും നാളെ രാവിലെ 6:00.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. അധികനം എസ് ജാനകി പാടിയത് ചിത്രം നസീമ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം നൽകിയത് ജോൺസൺ.

യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം പൊന്മുടി പുഴയൂരത്ത്. ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയം ഫോൺ ഇൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി, ഇമ്പോർട്ടൻസ് ഓഫ് മീഡിയേഷൻ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321, അല്ലെങ്കിൽ 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി, ഇമ്പോർട്ടൻസ് ഓഫ് മീഡിയേഷൻ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയം ഫോൺ ഇൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. യൂസഫലി കേച്ചരുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം ചിത്രശലഭം.

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി

ചിത്രം ലേഡി ടീച്ചർ. ഗാനത്തിന്റെ വരികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രാജൻ നാഗേന്ദ്ര.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ഗാനമേള. ശശി ചിറ്റഞ്ഞൂറിന്റെ രചനയ്ക്ക് രവീന്ദ്രന്റെ സംഗീതം.

അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി, ഇമ്പോർട്ടൻസ് ഓഫ് മീഡിയേഷൻ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിന് ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി, ഇമ്പോർട്ടൻസ് ഓഫ് മീഡിയേഷൻ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോൺ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

ഇത് ആകാശവാണിയുടെ ആനന്ദപുരി FM 101.9. ആനന്ദപുരി FM-ൽ കേൾക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. ഗൃഹപ്രവേശം ഈ ചിത്രത്തിനുവേണ്ടി ചിത്രം പാടിയത് രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എസ് ബാലകൃഷ്ണൻ.

0: നാളെ രാവിലെ 7:55 പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട് വട്ടപ്പാറ.
1: വിധു പ്രതാപ് പാടിയത് ചിത്രം സ്വപ്നക്കൂട്. രചന കൈതപ്രം, സംഗീതം മോഹൻ സിദ്ധാരാമൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:30 നിശാസുരഭിയിൽ. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM.
1: ആകാശവാണി കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. കോട്ടയം S. ഹരിഹരൻ

മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം. ആദ്യം സൂര്യകാന്തം രാഗത്തിൽ മുദ്ദുമൂമു എന്ന് തുടങ്ങുന്ന ത്യാഗരാജകൃതി ആദിതാളം.

കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം. ഇനി തോടി രാഗത്തിൽ ആര് കിംബവേ എന്ന് തുടങ്ങുന്ന ത്യാഗരാജകൃതി രൂപകതാളം.

അവസാനമായി യമുന കല്യാണി രാഗത്തിൽ ജാനകിനാഥ് എന്ന് തുടങ്ങുന്ന തുളസീദാസർ ഭജൻ ആദിതാളം.

കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം.

ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 10:30. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നിശ സുരഭി. ഇന്ന് നിശ സുരഭിയിൽ നിങ്ങൾക്കൊപ്പം സജീവ് മൈനാപ്പള്ളി. ആദ്യഗാനം കേട്ടാലോ? ആദ്യഗാനം യേശുദാസ് പാടിയത്, രചന കാവാലൻ നാരായണ പണിക്കർ, സംഗീതം MG രാധാകൃഷ്ണൻ, ചിത്രം 2 ജന്മം.

പ്രിയ ശ്രോതാക്കളെ, നിശാശ്രുതി തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത് ചിത്രം ഉത്തരായനം. ഈ ഗാനത്തിന്റെ രചന ജി കുമാരപിള്ള, സംഗീതം കെ രാഘവൻ.

ഈ ഗാനത്തോടെ ഇന്നത്തെ നിശാസുരഭി സമാപിക്കുന്നു. വീണ്ടും നാളെ രാത്രി 10:30.

0: ആകാശവാണി ആനന്ദപുരി എഫ് എം. സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം. ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ചത്.
1: ഹാ, മനുഷ്യൻ എത്ര മഹത്തായ പദം എന്ന് പറഞ്ഞത് എഴുത്തുകാരനും ദാർശനികനുമായ മാക്സിം ഗോർക്കിയാണല്ലോ. ലോകാരംഭം മുതൽ പരസ്പരം പോരടിച്ചും മത്സരിച്ചും നീങ്ങുമ്പോൾ തന്നെ ഈ ലോകത്തെ ഇന്ന് കാണുന്ന തരത്തിൽ കെട്ടിപ്പടുത്തതും മനുഷ്യർ തന്നെയാണെന്ന വസ്തുതയെ നാം മറന്നുകൂടാ. ആഫ്രിക്കയിലെ ഒരു കോണിൽ ജന്മമെടുത്ത മാനവകുലം കൂടുതൽ മികച്ച അവസരങ്ങൾ തേടി ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അലയുകയാണ്. കുടിയേറ്റവും കുടിമാറ്റവുമാണ് മനുഷ്യനിൽ കുടികൊള്ളുന്ന സ്ഥായിയായ രണ്ട് ഗുണങ്ങൾ. നിറം കൊണ്ട് വ്യത്യസ്തമായിരിക്കുമ്പോൾ തന്നെ പൊക്കത്തിലും സ്ഥൂലപ്രകൃതിയിലും വൈജാത്യങ്ങൾ പുലർത്തുമ്പോൾ തന്നെ അവൻ്റെ രക്തത്തിലും മാംസത്തിലും മജ്ജയിലും മറ്റ് ഭൗതിക മാനസിക ഗുണഗണങ്ങളിൽ ഏകതാനത പുലർത്തുന്ന മനുഷ്യൻ ഭൂഖണ്ഡങ്ങൾ പിന്നിട്ടാലും ഒരേ രൂപവും ഭാവവും പുലർത്തുകയാണ്. നമ്മൾ എത്ര ശ്രമിച്ചാലും ആ ഐകരൂപ്യം തകർക്കാനാവില്ല. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായത് മനുഷ്യനാണെന്ന് പറയാൻ കാരണം അതാണ്. താനും ചിന്തിക്കാനും ഭാവനാപൂർണമായി കാര്യങ്ങളെ വിശകലനം ചെയ്യാനുമുള്ള കഴിവ് മനുഷ്യന് മാത്രമുള്ള സിദ്ധിയാണ്. സഹവർത്തിത്വവും സാഹോദര്യവും പരസ്പര സ്നേഹവും എല്ലാം മനുഷ്യൻ്റെ സുപ്രധാനമായ ഗുണവിശേഷണങ്ങളാണ്. സൗന്ദര്യം സൃഷ്ടിക്കാനും ആസ്വദിക്കാനുമുള്ള കഴിവ് മനുഷ്യന് മാത്രമുള്ളതാണ്. നിർമ്മാണാത്മകമായി ചിന്തിക്കാനുള്ള കഴിവുള്ളതുപോലെ നാശോന്മുഖമായ കാര്യങ്ങളിൽ ഏർപ്പെടാനും മനുഷ്യർക്ക് കഴിയും. സ്വപ്നങ്ങൾ നെയ്യാനും ഭാവനയെ യാഥാർത്ഥ്യവൽക്കരിക്കാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കാനും മനുഷ്യന് മാത്രമേ കഴിയൂ. അവൻ്റെ പ്രവൃത്തികൾ ഗോളാന്തരങ്ങളിലൊതുങ്ങുന്നില്ല, എപ്പോഴും വികാസം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനെ വേദനിക്കാൻ മാത്രമല്ല മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കൂടി കഴിയുമെന്നത്

0: പ്രത്യേകതയാണ്. ജീവിതത്തെ ഉൾക്കാഴ്ചയോടെ സമീപിക്കാനും ഇല്ലായ്മകളിൽ നിന്ന് പലതിനെയും സൃഷ്ടിക്കാനും മനുഷ്യർക്ക് മാത്രമേ കഴിയൂ. സ്വയം വിഷാദത്തിനടിമയാകാനും മറ്റുള്ളവരെ വിഷാദത്തിന് അടിമയാക്കാനും മനുഷ്യന് സാധ്യമാണ്. സ്വയം നടനമാടാനും മറ്റുള്ളവരെ നടിപ്പിക്കാനും മറ്റുള്ളവരിൽ കുറ്റമാരോപിക്കാനും മനുഷ്യർക്ക് കഴിയും. മനുഷ്യർക്കേ കഴിയൂ. ഏത് ഇല്ലാവചനം പറഞ്ഞും മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കാൻ ചില മനുഷ്യർ വിചാരിച്ചാൽ മതി. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായത് നല്ല മനുഷ്യരുടെ സ്വഭാവത്തിൽ നമുക്ക് ധാരാളം കാണാൻ കഴിയും. കനിവും അലിവും ആർദ്രതയുമാണ് അവൻ്റെ മുഖമുദ്ര. സഹജീവികളെ സ്വന്തം ശരീരമായും മനസ്സായും കരുതി സ്നേഹത്തോടെ കരുതി പെരുമാറുന്നതാണ് നല്ല മനുഷ്യൻ്റെ രീതി. അലിവുള്ള മനസ്സ് അവൻ്റെ മുതൽക്കൂട്ടാണ്. ചീത്ത വികാരങ്ങൾ അവനെ ഒരിക്കലും കീഴടക്കുകയില്ല. ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അധമവികാരങ്ങളും വിചാരങ്ങളും അമർത്തിപ്പിടിക്കുകയും ചെയ്യുക അവൻ്റെ സ്വഭാവത്തിലെ സവിശേഷതയാണ്. അതുല്യമായ സ്നേഹം എപ്പോഴും നല്ല മനുഷ്യരിൽ കവിഞ്ഞൊഴുകും. അപര ദുഃഖത്തിൽ കണ്ണീർ പൊടിയുക എന്ന പ്രവണത എപ്പോഴും അവനിൽ കാണപ്പെടുന്നു. നല്ലതിനോട് ചേർന്ന് നിൽക്കുവാനും ദുഃഖിതരെ സാന്ത്വനിപ്പിക്കുവാനും അവൻ പരമാവധി ശ്രമിക്കും. എല്ലാവരെയും ഒത്തൊരുമിച്ച് നിർത്തുകയും എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ ദേവതുല്യമായ സ്ഥാനത്തെത്തുന്നു. നാം എല്ലാം ഒന്നാണെന്ന സന്ദേശം ഈ ലോകത്ത് പ്രസരിക്കുമ്പോൾ മാത്രമേ ഇവിടം ആനന്ദലഹരിയിൽ ആറാടുകയുള്ളൂ. അത്തരമൊരു ലോകത്തിനായി നമ്മുടെ കഴിവുകളും അറിവുകളും വിനിയോഗിക്കാം.
1: ഇതുവരെ കേട്ടത് സുഭാഷിതം പുനഃപ്രക്ഷേപണം. അവതരിപ്പിച്ചത് ഡോക്ടർ കായംകുളം യൂനസ്. ആകാശവാണി അനന്തപുരി FM കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.
2: जगजीत सिंह साहब ने मेरी कई गजलें गाईं, लेकिन ये गजल मैं इसलिए सुना रहा हूं कि ये उनके आखिरी एल्बम की पहली गजल है जो रिकॉर्ड हुई, लेकिन रिलीज होने से पहले ही एल्बम वो इस दुनिया से चले गए. तो उनकी याद में, उनके सम्मान में मैं ये गजल पेश कर रहा हूं. जाने

0: जाऊं बस अपने आप को मंजूर हो जाऊं। ऋषि देखें खास
1: इरशाद
0: बहा।